0: അത്തരമൊരു പ്രേരണയിൽ വെറും കളകളായി പരിഗണിച്ച് വെട്ടിച്ചുട്ടുപോകേണ്ട ഒരുപിടി ഔഷധ സസ്യങ്ങളാണ് അത്തപ്പൂക്കളം എന്ന സാംസ്കാരിക പ്രേരണയുടെ ബലത്തിൽ വംശനാശം വരാതെ സംരക്ഷിക്കപ്പെട്ടത്. ഔഷധ സസ്യങ്ങളെ അഥവാ ബലത്തിൽ വംശനാശം വരാതെ സംരക്ഷിക്കപ്പെട്ടത് ഔഷധ സസ്യങ്ങളെ അഥവാ ആരോഗ്യത്തെ മറികടന്ന് ഒരു വിളവെടുപ്പ് ഉത്സവം വേണ്ട എന്ന് പണ്ടുള്ളവർ തീരുമാനിച്ചതിൽ നിന്നാണ് അത്തപ്പൂക്കളം ഉണ്ടാകുന്നത്. വികസിത സമൂഹത്തിന്റെ ആഗോള സൂചികകളിൽ പ്രധാനമാണ് ശിശുമരണ നിരക്ക് എന്നത്. മാവേലി നാടുവാണിയിടും കാലം എന്ന വിഖ്യാതമായ ഓണപ്പാട്ടിൽ ആധികൾ വ്യാധികൾ ഒന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുറ്റിനുമുള്ള ഔഷധ സസ്യങ്ങളുടെ ഗുണം തിരിച്ചറിഞ്ഞ് അനുഭവിക്കാനുള്ള ഒരു പ്രേരണയായി അത്തപ്പൂക്കളത്തിന്റെ ഓണപ്പൊലിമയെ നമുക്ക് സ്വീകരിക്കാനാകണം. ഭാരതീയ ചികിത്സാ പദ്ധതി വളരെ പ്രാധാന്യത്തോടെയാണ് ഗോത്ര പ്രാദേശിക വൈദ്യവിജ്ഞാനീയത്തെ കാണുന്നത്. അതത് മേഖലയിൽ ജീവിക്കുന്നവർക്കുള്ള ഔഷധ സസ്യങ്ങളെ അതതിടത്ത് പ്രകൃതി കരുതി വച്ചിട്ടുണ്ട് എന്ന് ഈ രണ്ട് ചികിത്സാ സമ്പ്രദായങ്ങളും വിശ്വസിക്കുന്നു. നിസ്സാരമെന്ന് തോന്നാവുന്ന ചെറുസസ്യങ്ങൾ നിലനിൽക്കേണ്ടത് അതത് പ്രദേശത്തെ ജൈവ വൈവിധ്യത്തിനും ജൈവ സന്തുലനത്തിലും എത്ര കണ്ട് അനിവാര്യമാണ് എന്ന് ഇന്ന് പരിസ്ഥിതി ശാസ്ത്രം ഊന്നിപ്പറയുന്നുണ്ട്. അതുതന്നെയല്ലേ ഓണാഘോഷത്തിൽ പൊതിഞ്ഞ് നമ്മളും ചെയ്തിരുന്നത്. പൂക്കളത്തിൽ കുറച്ച് ഇത്തിരി പൂക്കളാണ് കഥാപാത്രങ്ങളെങ്കിൽ കുമ്മാട്ടിയിൽ ഒരു പുല്ലിനമാണ് താരം, കുമ്മാട്ടിപ്പുല്ല്. തെക്കൻ കേരളത്തിലെ കരിയില മാടൻ എന്ന ഓണക്കളിയിൽ വെറും കരിയിലയാണ് ഉടലാകെ പൊതിഞ്ഞണിയാൻ ഉപയോഗിക്കുന്നത്. രാസവളങ്ങൾ എത്തും മുമ്പ് പച്ചിലത്തോലിനും കരിയിലയ്ക്കുമെല്ലാം നമ്മുടെ കൃഷിയിലുണ്ടായിരുന്ന പങ്കാളിത്തം ഓർക്കുമല്ലോ. 1946 രാജ്യം സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുളയിൽ നിൽക്കുമ്പോൾ വടക്കൻ കേരളത്തിൽ നടന്ന തീക്ഷ്ണമായ ഒരു സമരമായിരുന്നു തോൽവിറക് സമരം. റിസർവ് വനങ്ങളിൽ നിന്നും കരിയിലയും പച്ചിലത്തോലും വിറകുമൊക്കെ ശേഖരിക്കുന്നതിനെ അധികാരികൾ വിലക്കിയപ്പോഴാണ് സ്ത്രീകളുടെ വലിയ പങ്കാളിത്തത്തോടെ ആ സമരം നടന്നത്. ഓണത്തിന്റെ ആഘോഷങ്ങളിലേക്ക് പുല്ലും കരിയിലയും വരെ കടന്നു വരുമ്പോൾ കേരളം കാർഷികോത്സവത്തിന്റെ തനിച്ചമയം അണിയുകയാണ്. ഈശാവാസ്യോപനിഷത്തിന്റെ തുടക്കം ഈശാവാസ്യമിതം സർവം എന്നാണ്, ഈ കാണുന്നതിലെല്ലാം ഈശ്വര സാന്നിധ്യമുണ്ട് എന്ന്. ഓണം പോലെ സമൃദ്ധിയുടെ ഒരു മഹോത്സവത്തിലൂടെ ചുറ്റിനുമുള്ള ചരാചരങ്ങളിലെ തുമ്പയും തുമ്പിയും വരെ വിലമതിക്കപ്പെടുന്നു. പ്രകൃതിയുടെ ദൈവീകതയും അനുഗ്രഹശേഷിയും കുഞ്ഞൻ സസ്യങ്ങളിൽ വരെ ഉണ്ട് എന്ന് സൂചിപ്പിക്കപ്പെടുന്നു. പ്രകൃതി ജീവനത്തിന്റെ തുല്യ പരിഗണനയുടെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഒരു കേരളീയ നോട്ടത്തെയാണ് അത്തപ്പൂക്കളത്തിലൂടെ നമ്മുടെ സംസ്കാരം വിരിയിച്ചെടുക്കുന്നത്. അതിനാൽ തുമ്പയും മുക്കുറ്റിയും അത്തപ്പൂക്കളത്തിൽ നിന്ന് പടിയിറങ്ങിയെങ്കിലും അത്തമെത്തുമ്പോൾ അവയുണർത്തിയിരുന്ന വർണ്ണപൊലിമ നമ്മുടെ ഓർമ്മയിലേക്ക് മാവേലിയെപ്പോലെ കടന്നു വരേണ്ടതുണ്ട്. അന്യസംസ്ഥാന പൂവുകൾ കൊണ്ട് ഓണാഘോഷ വേദികളല്ല ഇന്നാടിൻ്റെ ഈ സഞ്ചിത സംസ്കൃതിയുടെ നിറവും മണവും കൊണ്ട് നമ്മുടെ മനസ്സിന്റെ തിരുമുറ്റമാണ് ഇന്ന് നിറയേണ്ടത്.
1: സുഭാഷിതം അവതരിപ്പിച്ചത് MV സതീശൻ, ആകാശവാണി.
2: ഉഷമലരിയിൽ ഇന്ന് പി ഭാസ്കരന്റെ കവിത ഓണമുണ്ണാൻ വന്നവർ, ആലാപനം ഉദയ രാമചന്ദ്രൻ.

0: സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11:30 എന്തൊരു മഹാനുഭാവുലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി. ഇതിൽ കാരുകുറിച്ചി പി അരുണാചലം. 12:00 ഏകധാര ലളിതഗാന പരിപാടി. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ഡയപ്പറുകൾ, സാനിറ്ററി പാഡുകൾ തുടങ്ങിയവ കാരണമുണ്ടാകുന്ന അണുബാധകൾ, ഇതേക്കുറിച്ച് ഡോക്ടർ ജയശ്രീ എം സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ആവണി പൊന്നുഞ്ഞാൽ, ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരൻ പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. രണ്ട് 15:00 3:00 ചലച്ചിത്രഗാനങ്ങൾ. 2:30 സ്പൈസ് സ്പോൺസർ പരിപാടി. 2:45 ഹരിതവാണി കിളിക്കൊഞ്ചൽ 12-ാം ഭാഗം. ഇതിൽ താമരക്കോഴി, രചന സി റഹീം. 4:00 സായന്തനം വഞ്ചിപ്പാട്ട് കലാകാരനായ ചമ്പക്കുളം ബേബിയുമായി അഭിമുഖം. 4:30 സൺഡേ സെലക്ഷൻസ്. 5:00 മൊഴിയുറവുകൾ, മഹാകവി എം പി അപ്പനുമായി ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ നടത്തിയ അഭിമുഖം. തുടർന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ജഗതി എൻ കെ ആചാര്യ പങ്കുവച്ച അനുഭവങ്ങൾ. 5:30 ചലച്ചിത്രഗാനം. 5:35 അധ്യാത്മരാമായണ പാരായണം 31-ാം ദിവസം, കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 5:45 ഭക്തിഗാനങ്ങൾ, മനോരഞ്ജൻ ഓർക്കസ്ട്ര അവതരിപ്പിച്ചത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. സന്ധ്യാഗീതം. 6:50 വയലും വീടും, ആവണി പൂത്താലം ഒരുക്കിയപ്പോൾ, അത്തത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. രചന ഡോക്ടർ എസ് ഭാനുനന്ദിനി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. പുനലൂർ അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ 2-ാം ഭാഗം. തുടർന്ന് യുവകവയിത്രി ജഹാൻവിയുമായി അഭിമുഖം. 8:00 നാട്ടുചിന്ത് ജി വേണുഗോപാൽ അവതരിപ്പിക്കുന്ന വേലൻപാട്ട്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കൊയർ വികാസ് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 പണ്ട് പണ്ട് പണ്ട്. 9:30 ദേശീയ നാടക പരിപാടി, റാണി ദുർഗാവതി. മൂല ഹിന്ദി രചന യോഗേഷ് ത്രിപാഠി, മലയാള പരിഭാഷ രഞ്ജിനി കെ ആർ, സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ അർച്ചന ചന്ദ്രൻ, അമൽകൃഷ്ണ, പി എ എം റഷീദ്, ലീലാമ ചിത്തിപ്പുഴ, എസ് രാജശേഖരൻ, സുരേഷ് വെമ്പായം, ദിലീപ് എം കെ, വിനോദ് കല്ലറ, ഒ പി വിശ്വനാഥൻ, ഡോക്ടർ രാജു ഡി കൃഷ്ണപുരം, അഡ്വക്കേറ്റ് മാരായിമുട്ടും ജോണി, വേണു കണിയാരത്ത്, ധന്യരാജ്. 10:00 രവി വാസരീയ അഖില ഭാരതീയ സംഗീത സഭയിൽ റിട്ടം സർക്കാരിന്റെ ഗിത്താർ വാദനം. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ എഫ് എം ഗോൾഡ് ഡൽഹിയിൽ. കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-ോ 2-ോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.3 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.9 ഡിഗ്രി സെൽഷ്യസ്. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം. 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലുപ്പമുള്ള അക്ഷരങ്ങൾ, സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം, ആകർഷകമായ ബൈൻഡിംഗ്. മനോരമ അധ്യാത്മ രാമായണം, ശുദ്ധം, സുഗമം, സമ്പൂർണ്ണം. കൊല്ലവർഷം 1202 മനോരമ പഞ്ചാംഗം കാണിപ്പയൂർ നാരായണൻ നമ്പൂരിപ്പാട് ഗണിച്ചത്. ഒരു വർഷത്തെ നക്ഷത്ര ഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ഞാറ്റുവേലുകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്നജ്യോതിഷം, സംഖ്യാജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
2: രാമായണ പാരായണം 31-ാം ദിവസം.
3: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
2: രാമായണ മാസത്തിന്റെ അവസാന ദിവസമായ ഇന്ന് രാജ്യാഭിഷേകം, വാനരാദികൾക്ക് അനുഗ്രഹം, രാമായണത്തിന്റെ ഫലശ്രുതി എന്നീ കഥാഭാഗങ്ങൾ ശ്രീ കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തു.

അർദ്ധി കേട്ടിടുകിൽ അർദ്ധവാനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും. അതിദുഃഖിതൻ കേൾക്കിൽ സുഖിയ

0: ഇക്കൊല്ലത്തെ രാമായണ പാരായണം ഇതോടെ സമാപിക്കുകയാണ്. ഇന്ന് പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം പ്രായോജകർ മലയാള മനോരമ.

0: ഇഷ്ടഗാനങ്ങളും ഓർമ്മകളും ഡോക്ടർ വി പി ഗംഗാധരൻ പങ്കുവെക്കുന്ന ആവണി പൊന്നുഞ്ഞാൽ.
1: തിരുഞ്ഞാലക്കട ഞാൻ പോയി കഴിഞ്ഞാൽ ഒരാൾ പോലും എന്നെ ഡോക്ടറെ ഗാനം വിളിക്കില്ല. എം ബി ബി എസ് പഠിച്ച എൻ്റെ കൂടെ പഠിച്ച ഒരാളെന്നെ ഡോക്ടറെ ഗാനം വിളിക്കില്ല. എന്നെ വിളിച്ചിരുന്ന പാണ്ഡിയെന്നാണ്. അത് ഞാൻ ഞാൻ തിരുപ്പൂർ പൈസ വെച്ചുകൊണ്ടാണ്. അതെ അതെ, പാണ്ഡി വെച്ചുകൊണ്ടാണ്. അത് പലപ്പോഴും അങ്ങനെ ഓർക്കുന്നവരുണ്ടാവും. ഞാനും അതുപോലെ തന്നെ വിളിക്കാം. ഞാൻ എന്നെ കൂടെ പഠിച്ചവരോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്കൂളിൽ പഠിച്ചവരൊക്കെ ഡോക്ടറെ ഗാനം ഞാൻ പറയും വേണ്ട, ആ പഴയ ഗംഗ മതി, പഴയ ഗംഗ. എൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ ധാരാളം ഇപ്പോഴും ഉണ്ട്.
0: ആവണി പൊന്നുഞ്ഞാൽ ഇന്നുച്ചയ്ക്ക് 1 മണിക്ക്.

ശ്രോതാക്കളെ, ആദ്യം പത്രവൃത്താന്തം. ഇന്ത്യയുടെ 80-ാം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ രാജ്യത്തെ യുവതയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു. മത്സര പരീക്ഷകൾക്കായി സൗജന്യ ഓൺലൈൻ പരിശീലനം, 1 കോടി യുവാക്കൾക്ക് സൗജന്യ AI പരിശീലനം, കായിക മേഖലയിൽ ടാലന്റ് ഹണ്ട്, സിവിൽ ഡിഫൻസ് തുടങ്ങി വികസിത ഇന്ത്യയ്ക്കായി കൃഷി മുതൽ AI വരെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയെ വിമർശിച്ച മാധ്യമങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നീക്കം ചെയ്തത് ആരും ആവശ്യപ്പെട്ടിട്ടല്ലെന്നും AI ടൂൾ അപ്ഡേഷന്റെ ഭാഗമായി സംഭവിച്ച സാങ്കേതിക പിഴവ് കാരണമാണെന്നും മെറ്റ അറിയിച്ചു. ഓണത്തിന് സർക്കാർ ജീവനക്കാർക്കും സർക്കാർ എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്കും ബോണസായി 4,500 രൂപ ലഭിക്കും. പൊന്നിൻ ചിങ്ങത്തിന്റെ പൂവിളിയുമായി ഇന്ന് അത്തം പിറക്കുന്നു. ചിങ്ങപ്പിറവി നാളെയാണ്. ശ്രീലങ്കയ്ക്കെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ 2-288 എന്ന മികച്ച സ്കോറിലേക്ക്.

0: വാർത്താവലോകനം.
1: വാർത്താവലോകനം തയ്യാറാക്കിയത് എസ് വി രാജേഷ്, സ്പെഷ്യൽ കറസ്പോണ്ടന്റ് മലയാള മനോരമ തിരുവനന്തപുരം.
2: സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരള എന്നതിൽ നിന്ന് കേരളം എന്നാക്കി മാറ്റുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ രാഷ്ട്രപതി അംഗീകരിച്ചതോടെ നിയമമായി. എങ്കിലും പ്രത്യേക വിജ്ഞാപനത്തിലൂടെ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന തീയതി മുതലേ പേരുമാറ്റം പ്രാബല്യത്തിലാകൂ. തുടർന്ന് ഒരു വർഷത്തിനകം കേരളത്തിന്റെ പേരുമാറ്റം പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ നിയമങ്ങളിൽ ഭേദഗതി വരുത്തണമെന്നാണ് വ്യവസ്ഥ. ഏതെങ്കിലും നിയമത്തിൽ സ്റ്റേറ്റ് ഓഫ് കേരള എന്നൊരു പരാമർശമുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് ഓഫ് കേരളം എന്നാക്കി മാറ്റണം. ലോക ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കാമെന്ന് പറഞ്ഞ കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്ത് കോടികളുടെ തട്ടിപ്പും ചട്ടലംഘനവും നടന്നുവെന്ന് കായിക വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ 1.5 കോടി രൂപ നൽകിയെന്ന് സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അവകാശപ്പെടുമ്പോൾ പണം അയച്ചതിന്റെയോ പണം കൈപ്പറ്റിയതിന്റെയോ ഒരു രേഖയുമില്ല. സ്പോൺസറും സർക്കാർ തമ്മിൽ കരാർ ഉള്ളതിന്റെയോ രേഖ പോലുമില്ലെന്ന് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കാനെന്ന പേരിൽ മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ 2024 സെപ്റ്റംബറിൽ അന്നത്തെ കായിക വകുപ്പ് സെക്രട്ടറി ഇ പ്രണബ് ജ്യോതിനാഥ്, ഡയറക്ടർ പി വിഷ്ണുരാജ് എന്നിവർക്കൊപ്പം ഒരാഴ്ചയോളം സ്പെയിനിൽ പര്യടനം നടത്തി. എന്നാൽ അസോസിയേഷനെ ക്ഷണിച്ചതിന്റെ രേഖകളൊന്നും സർക്കാരിന്റെ കൈവശമില്ല. ആരുമായിട്ടാണ് മന്ത്രി കൂടിക്കാഴ്ച നടത്തിയതെന്നും വ്യക്തമല്ല. വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടങ്ങി. പണം ഈടാക്കി PhD വാങ്ങി നൽകുന്ന സംഭവം വിശദമായി അന്വേഷിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഗൌരവമേറിയ പരാതിയാണ് ഉയർന്നിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. PSCയിൽ വ്യാപക ക്രമക്കേടുകൾ നടക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് അന്വേഷണം നടന്നുവരികയാണ്. ഓൺലൈൻ ചാനലുകളിലെ വാർത്തകൾ നീക്കാൻ മെറ്റയോട് താൻ ആവശ്യപ്പെട്ടില്ലെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. MDA കേസിൽ അറസ്റ്റിലായ വ്യക്തി തന്റെ സമൂഹമാധ്യമ ടീമിന്റെ ഭാഗമാണെന്ന ആരോപണം ശരിയല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും ഇപ്പോഴും തനിക്ക് സോഷ്യൽ മാധ്യമ ടീമില്ലെന്നും കോർഡിനേറ്ററെ നിയമിച്ചില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിശിഷ്ട സേവനത്തിനും പ്രവർത്തന മികവിനുമുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ പ്രഖ്യാപിച്ചു. സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ മുതൽ സിവിൽ പോലീസ് ഓഫീസർമാർ വരെയുള്ള 281 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. കേരള പോലീസ് അക്കാദമി ഡയറക്ടർ ജനറൽ K.സേതുരാമൻ, കൊച്ചി റേഞ്ച് DIG GH യതീഷ് ചന്ദ്ര തുടങ്ങിയവർ പട്ടികയിലുണ്ട്. 26 പേർക്ക് മുഖ്യമന്ത്രിയുടെ ഫോറസ്റ്റ് മെഡലും പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്നു. മുഖ്യമന്ത്രി VD സതീശൻ ദേശീയ പതാക ഉയർത്തി. സേനാംഗങ്ങളുടെ പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു. തുടർന്ന് മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. കൊച്ചി വിമാനത്താവളത്തിന് സമീപം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയതാണ് കായിക കേരളത്തിന് സംബന്ധിച്ച് പ്രധാന നീക്കം. അന്താരാഷ്ട്ര മത്സരങ്ങൾ നടത്താൻ കഴിയുന്ന പുതിയ സ്റ്റേഡിയം സംസ്ഥാനത്തിന്റെ കായിക അടിസ്ഥാന സൌകര്യങ്ങൾക്ക് വലിയ മാറ്റമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. കൊച്ചിയുടെ വിമാനത്താവള ബന്ധവും ദേശീയപാത സൌകര്യവും പദ്ധതിയുടെ പ്രധാന നേട്ടങ്ങളാണ്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ കേരളത്തിൽ വീണ്ടും മഴ ശക്തമായി. ഓഗസ്റ്റ് 14 വരെ വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നായിരുന്നു കാലാവസ്ഥാ മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള തീരപ്രദേശങ്ങളിൽ 1 മുതൽ 1.6 മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾ ഉണ്ടാകാമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി. ഓണത്തിരക്ക് പരിഗണിച്ച് കേരളത്തിലേക്കും കേരളത്തിൽ നിന്നും 112 പ്രത്യേക ട്രെയിൻ സർവീസുകൾ റെയിൽവേ പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 14 മുതൽ സെപ്റ്റംബർ 6 വരെയുള്ള കാലയളവിലാണ് അധിക സർവീസുകൾ. ബാംഗ്ലൂർ, ചെന്നൈ, മുംബൈ തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്താണ് നടപടി. കേരളത്തിലേക്കുള്ള ഓണയാത്രക്കാരുടെ തിരക്ക് നിയന്ത്രിക്കാൻ കർണാടക RTC 90 അധിക ബസ്സുകൾ കേരളത്തിലേക്ക് സർവീസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. ബംഗളൂരിൽ നിന്ന് കേരളത്തിലെ വിവിധ ജില്ലകളിലേക്കുള്ള യാത്രക്കാരെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. PSCയുടെ UP സ്കൂൾ അധ്യാപക റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 17 ദിവസമായി നടത്തിവന്നിരുന്ന സമരം പിൻവലിച്ചു. മന്ത്രി എൻ ശംസുദ്ദീനുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. മാധ്യമപ്രവർത്തകൻ

0: കെ എം ബഷീറിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ തുടങ്ങി. 10 സാക്ഷികളെ ഇതിനകം വിസ്തരിച്ചു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി എ അശോക് കുമാറിനെ സർക്കാർ നിയമിച്ചേക്കും. എൽ ഡി എഫ് സർക്കാർ ആരംഭിച്ച വിജ്ഞാന കേരളം പദ്ധതി യു ഡി എഫ് സർക്കാർ തുടരില്ല. സമാനമായ പദ്ധതി ആരംഭിക്കാനാണ് തീരുമാനം. തൊഴിൽ നേടുന്നതിനും പരിശീലനത്തിനും യുവജനങ്ങളെ ഒരുക്കുന്നത് ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി. ശബരിമല ടെൻഡർ നടപടികളിൽ സമഗ്ര പരിഷ്കരണവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. നെയ് ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ ഭരണം ഇന്നു മുതൽ വീണ്ടും SIമാർക്ക്. യു ഡി എഫ് സർക്കാരിന്റെ എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി മുഖ്യമന്ത്രി വി ഡി സതീശൻ പേരൂക്കട പോലീസ് സ്റ്റേഷനിൽ ഉദ്ഘാടനം ചെയ്തു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനായിരുന്നു. സംസ്ഥാനത്തെ 484 സ്റ്റേഷനുകളിൽ 419 ഇടങ്ങളിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ തസ്തികയിൽ ഇനി മുതൽ SIമാരായിരിക്കും. വനിതാ നയത്തിന്റെ കരട് തയ്യാറായതായി മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. ചർച്ചകൾക്ക് ശേഷം നടപ്പാക്കും. ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ 2000 വിപണന കേന്ദ്രങ്ങളുമായി കൺസ്യൂമർ ഫെഡ്. വിപണിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സർക്കാർ സബ്സിഡിയോടെ 13 സാധനങ്ങൾ ലഭ്യമാക്കും. ഈ മാസം 25 വരെയാണ് ഓണം വിപണി. പൊതുവിപണിയിലേക്കാൾ 10% മുതൽ 40% വരെ വിലക്കുറവിൽ സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾ ലഭ്യമാക്കുമെന്ന് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ PM ഇസ്മായിൽ പറഞ്ഞു. മത്സ്യബന്ധനത്തിനിടെ ബോട്ട് മറിഞ്ഞ് കാണാതായ ചെറിയങ്കീട് അഞ്ചുതങ്ങ് സ്വദേശി ഷിജിനു വേണ്ടി 14 ദിവസം തിരച്ചിൽ. മുതലപ്പൊഴി തീരം കേന്ദ്രീകരിച്ച് മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റും കോസ്റ്റൽ പോലീസ് വിഭാഗവും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. കടലിൽ കാണാതായ വിഴിഞ്ഞം കരുംകുളം സ്വദേശി ജോണിനായും തിരച്ചിൽ തുടരുകയാണ്. ജമ്മുകാശ്മീരിലെ കിഷ്താർ ജില്ലയിൽ വനത്തിനുള്ളിൽ ഒളിച്ചിരുന്ന ഭീകരരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച ഹവിൽദാർ ഗജേന്ദ്ര സിംഗ് ഉൾപ്പെടെ 7 പേർക്ക് മരണാനന്തര ബഹുമതിയായി കീർത്തിചക്ര നൽകും. മലയാളിയായ തരുൺ വാസുദേവൻ ഉൾപ്പെടെ 19 പേർക്ക് ശൌര്യചക്രയും നൽകും. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലിന് SPS ശശിധരൻ അർഹനായി. ശബരിമല സ്വർണ്ണക്കള്ള കേസിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനാണ് ശശിധരൻ. വി.ഡി. സവർക്കറെ അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഉത്തർപ്രദേശിൽ എടുത്ത കേസ് സുപ്രീംകോടതി റദ്ദാക്കി. ശിക്ഷാ നിയമപ്രകാരം വിചാരണയ്ക്ക് UP സർക്കാരിന്റെ അനുമതി ആവശ്യമാണ്. എന്നാൽ ഇത് ലഭിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി കേസ് റദ്ദാക്കിയത്. ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം August 7 അവസാനിച്ച ആഴ്ചയിൽ $707 ബില്യൺ ഉയർന്നു. ഒരാഴ്ചയിൽ $14.1 ബില്യൺ വർധനയാണ് ഉണ്ടായത്. വിദേശ നാണയ ആസ്തി $574.6 ബില്യൺ സ്വർണ ശേഖരം $108.7 ബില്യൺ കഴിഞ്ഞ 6 ആഴ്ചകളിലെ ശേഖരത്തിൽ ഏകദേശം $40 ബില്യൺ വർധനയുണ്ടായി. 2026 പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം അവസാനിച്ചു. 19 സിറ്റിംഗുകളാണ് നിശ്ചയിച്ചിരുന്നത്. നിരവധി ബില്ലുകളും രാഷ്ട്രീയ വിവാദങ്ങളും പ്രതിപക്ഷ പ്രതിഷേധങ്ങളും സമ്മേളനത്തിൽ ശ്രദ്ധ നേടി. ടെസ്റ്റ് ക്രിക്കറ്റ് ലോകകപ്പ് പോയിന്റ് നിലയിൽ ഇന്ത്യ 5th. കളിച്ച 9 ടെസ്റ്റ് മത്സരങ്ങളിൽ 4 പരാജയപ്പെട്ടതോടെ ടെസ്റ്റ് ക്രിക്കറ്റ് ലോകകപ്പ് പോയിന്റ് നിലയിൽ ഇന്ത്യ 5th സ്ഥാനത്തായി. ഇനി ശേഷിക്കുന്നത് 9 പരമ്പരകളിലായി 4 മത്സരങ്ങളാണ്. ഇനിയുള്ള എല്ലാ മത്സരങ്ങളും ഇന്ത്യയ്ക്ക് അതീവ നിർണായകമാണ്. ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനത്തിലെ ആദ്യ ടെസ്റ്റ് ഗാലയിൽ തുടങ്ങി. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ പ്രതീക്ഷ നിലനിർത്താൻ ഇന്ത്യയ്ക്ക് പരമ്പര നിർണായകമാണ്. 2026 പുരുഷ ഹോക്കി ലോകകപ്പ് ബെൽജിയത്തിലും നെതർലാൻഡ്സിലുമായി ആരംഭിച്ചു. ഈ മാസം 30 വരെയാണ് മത്സരം. 51 വർഷമായി പുരുഷ ഹോക്കി ലോകകപ്പ് കിരീടം ഇന്ത്യ നേടിയിട്ടില്ലെന്ന പശ്ചാത്തലത്തിൽ ഇത്തവണത്തെ ടൂർണമെന്റിന് വലിയ പ്രാധാന്യമുണ്ട്.
1: വാർത്താവലോകനം തയ്യാറാക്കിയത് SV രാജേഷ്, സ്പെഷ്യൽ കറസ്പോണ്ടന്റ് മലയാള മനോരമ തിരുവനന്തപുരം.
2: വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.
3: പ്രഭാതഭേരി സമാപിക്കുന്നു. വീണ്ടും നാളെ രാവിലെ 6:30.

0: ഗോപിക ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഡയപ്പറുകൾ, സാനിറ്ററി പാഡുകൾ തുടങ്ങിയവ കാരണമുണ്ടാകുന്ന അണുബാധകളെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജയശ്രീ എം സംസാരിക്കുന്നു.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ഫോറെക്സ് ട്രേഡിംഗ് ഇപ്പോഴോ? ഒരു ട്രേഡിൽ സിക്സർ. ഇത് കുടുങ്ങി
3: പ്രസേദ്. ആദ്യം സേഫ്റ്റി, അല്ലെങ്കിൽ ക്ലീൻ ബോൾ. അൺഓതറൈസ്ഡ് പ്ലാറ്റ്ഫോമിൽ ഫോറെക്സ് ട്രേഡിംഗ് എന്നാൽ നഷ്ടം, വഞ്ചന, നിയമ നടപടിയെ കുറിച്ചുള്ള ഭയം,
2: അതായത് നഷ്ടത്തിന്റെ ഹാട്രിക്. അതുകൊണ്ട് RBI വെബ്സൈറ്റിൽ പോകൂ, ഓതറൈസ്ഡ് ലിസ്റ്റ് പരിശോധിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രം 80th സ്വാതന്ത്ര്യദിനം വർണ്ണാഭമായി ആഘോഷിച്ചു. വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ ഭാവിയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കുടുംബശ്രീ ഹരിതകർമ്മ സേനാ പ്രവർത്തകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കാലാനുസൃത പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്ന് മന്ത്രി KM ഷാജി. മലയാളികളുടെ മനസ്സിൽ നന്മയും സമൃദ്ധിയും നിറച്ച് ഇന്ന് അത്തപ്പിറവി. പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറയിൽ ഇന്ന് അത്തച്ചമയ ഘോഷയാത്ര. ശ്രീലങ്കയ്ക്കെതിരായ 1st ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ 1st ഇന്നിംഗ്സ് ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. രാഷ്ട്രം 80th സ്വാതന്ത്ര്യദിനം വർണ്ണാഭമായി ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്നലെ രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ, വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഛത്തീസ്ഗഡ്, ഗോവ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളുടെ സമ്പന്നവും സജീവവുമായ കല, സംസ്കാരം, പാരമ്പര്യം, തനത് വിഭവങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയായിരുന്നു സ്വീകരണ ചടങ്ങ്. 80th സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സൂര്യപഥ് തിരംഗ ആഗോള റിലേ ഇന്നലെ പൂർത്തിയായി. കിഴക്ക് ഫിജിയിൽ നിന്ന് ആരംഭിച്ച് 54 രാജ്യങ്ങളിലൂടെയും വിവിധ സമയമേഖലകളിലൂടെയും കടന്നുപോയി പടിഞ്ഞാറ് അമേരിക്കയിൽ സമാപിച്ച റിലേ ഹർഖർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായാണ് സംഘടിപ്പിച്ചതെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. സാൻഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ പതാക ഉയർത്തിയതോടെയാണ് റിലേ സമാപിച്ചത്. ഇന്ത്യയുടെ ദേശീയ വികാരത്തിന്റെയും അഭിമാനത്തിന്റെയും

ഈ പ്രതീകമെന്ന നിലയിൽ വന്ദേമാതരത്തിന്റെ ചിരസ്ഥായിയായ പൈതൃകം ആഘോഷിക്കുന്നതിനൊപ്പം 150-ാം വാർഷികവും റിലേ അടയാളപ്പെടുത്തി. പ്രവാസികളിൽ നിന്ന് മികച്ച പങ്കാളിത്തവും പ്രതികരണവുമാണ് റിലേക്ക് ലഭിച്ചതെന്നും ദേശീയ പതാകയോട് അവരുടെ ആഴമേറിയ വൈകാരിക ബന്ധം എടുത്തുകാട്ടുന്നതുമായിരുന്നു പരിപാടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. വിദ്യാർത്ഥികളാണ് രാജ്യത്തിൻ്റെ ഭാവിയെന്നും വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ അവർ നിർണായക പങ്കുവഹിക്കുമെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി ഭവനിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പഠനം, കായികം, പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് തുല്യ പ്രാധാന്യം നൽകുന്നതിനൊപ്പം നിരന്തര പഠനം തുടരാനും ജിജ്ഞാസ നിലനിർത്താനും വലിയ സ്വപ്നങ്ങൾ കാണാനും അദ്ദേഹം പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികളെ ആഹ്വാനം ചെയ്തു. വികസിതവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് യുവാക്കളുടെ ഊർജ്ജവും അർപ്പണബോധവും നൂതന ആശയങ്ങളും അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ മൈ ഭാരത് NSS വോളണ്ടിയർമാരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലെ വ്യക്തിപരമായ ബന്ധം ഇന്ത്യ US ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും വളർത്തുകയും ചെയ്യുന്നുവെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തിൽ ജനങ്ങൾക്ക് നൽകിയ ആശംസാ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ അറ്റ് ഹോം സ്വീകരണം സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്തായ മൂല്യങ്ങളും ദേശീയ ഐക്യവും ജനാധിപത്യ പാരമ്പര്യവും ഓർമ്മിപ്പിക്കുന്ന ചടങ്ങിൽ പ്രമുഖർ പങ്കെടുത്തു. സ്വാതന്ത്ര്യദിനത്തിൽ ഗവർണർ സംഘടിപ്പിക്കുന്ന അറ്റ് ഹോം സ്വീകരണം കേരളത്തിലെ ഔദ്യോഗിക സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ പ്രധാന ഭാഗമാണ്. രാജ്യത്തിൻ്റെ 80-ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കേരള നിയമസഭയിൽ വിപുലമായ ആഘോഷ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1500 കേന്ദ്രങ്ങളിൽ സ്വാതന്ത്ര്യ സ്മൃതി സംഗമങ്ങൾ സംഘടിപ്പിച്ചു. രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും മതേതരത്വവും സാമൂഹിക സൗഹാർദ്ദവും പരസ്പര സ്നേഹവും ഊട്ടിയുറപ്പിക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചത്. കോഴിക്കോട് ബീച്ചിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഗായകർ പങ്കെടുത്ത ദേശീയോദ്ഗ്രഥന പരിപാടി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം പാട്ടിൻ്റെ കൂട്ടുകാരും വാനമ്പാടികളും സംഘടിപ്പിച്ച പരിപാടിയിൽ 10,089 പേർ ഒന്നിച്ച് ദേശഭക്തിഗാനവും ദേശീയഗാനവും ആലപിച്ചു. മുൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് തമിഴ്നാട്ടിലെത്തും. സന്ദർശനവേളയിൽ ചെന്നൈ, ചെങ്കൽപ്പേട്ട്, തിരുവാരൂർ, തഞ്ചാവൂർ എന്നിവിടങ്ങളിൽ അക്കാദമിക് അനുസ്മരണ സാഹിത്യ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ചെങ്കൽപ്പേട്ടിലെ SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 22-ാമത് ബിരുദദാന സമ്മേളനത്തിലും ഇന്ന് ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഹിന്ദുമുന്നണി സ്ഥാപകനായിരുന്ന കെ രാമഗോപാലിൻ്റെ ചിന്തകളെ അടിസ്ഥാനമാക്കി രചിച്ച എക്കോസ് ഓഫ് എ നാഷണാലിസ്റ്റ് മൈൻഡ് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിലും ഉപരാഷ്ട്രപതി സന്നിഹിതനാകും. നാളെ തിരുവാരൂരിൽ തമിഴ് കേന്ദ്ര സർവകലാശാലയുടെ 11-ാമത് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. തുടർന്ന് തഞ്ചാവൂരിലെ ശാസ്ത്ര ഡീംഡ് സർവകലാശാലയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കുടുംബശ്രീ ഹരിതകർമ്മസേനാ പ്രവർത്തകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കാലാനുസൃത പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്ന് മന്ത്രി KM ഷാജി പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷൻ നഗര സൗന്ദര്യവൽക്കരണവും ക്ലോക്ക് ടവറും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കണ്ണൂർ നഗരത്തിൽ മികച്ച വികസന പദ്ധതികൾ നടപ്പാക്കാൻ ഫണ്ടുൾപ്പെടെ എല്ലാ സഹായവും നൽകുമെന്നും KM ഷാജി അറിയിച്ചു. മാലിന്യ സംസ്കരണം, തെരുവ് നായശല്യം തുടങ്ങിയ കാര്യങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന നയരൂപീകരണം അന്തിമഘട്ടത്തിലാണെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിൻ്റെ ആരോഗ്യമേഖലയെ മറ്റു സംസ്ഥാനങ്ങളുമായല്ല ലോകത്തിലെ വികസിത രാജ്യങ്ങളുമായാണ് താരതമ്യം ചെയ്യുന്നതെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. കേരള മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകമെങ്ങും മലയാളികളുടെ മനസ്സിൽ നന്മയും സമൃദ്ധിയും നിറച്ച് പൂക്കാലത്തിന് വരവേൽക്കുന്ന പൊന്നിൻ ചിങ്ങത്തിൻ്റെ പൂവിളിയിൽ ഇന്ന് അത്തം. കർക്കിടകാന്ത്യത്തിൽ അത്തം പിറക്കുകയെന്ന അപൂർവതയുണ്ട് ഈ വർഷത്തിന്. നാളെയാണ് ചിങ്ങപ്പിറവി. 25-ന് ഉത്രാടവും 26-ന് തിരുവോണവുമാണ്. 10 ദിവസം പൂക്കളമിട്ട് ഓരോ മലയാളിയും ഇനി ആഘോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും തിരക്കുകളിലാകും. മലയാളിയുടെ പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് ഇന്ന് തൃപ്പൂണിത്തുറയിൽ വർണ്ണാഭമായ അത്തച്ചമയ ഘോഷയാത്ര. ഇതിനു മുന്നോടിയായി ഇന്നലെ വൈകിട്ട് അത്തം പതാക കൈമാറൽ ചടങ്ങ് സംഘടിപ്പിച്ചു. തൃപ്പൂണിത്തുറ നഗരസഭയ്ക്ക് കൊച്ചി രാജവംശത്തിൻ്റെ പ്രതിനിധി രാമദാസൻ തമ്പുരാനാണ് അത്തം പതാക കൈമാറിയത്. ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലെ അത്തം നഗറിൽ രാവിലെ അത്താഘോഷ പരിപാടികൾ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി അനൂപ് ജേക്കബ് അത്തപ്പതാക ഉയർത്തും. തുടർന്ന് അത്തം ഘോഷയാത്ര

0: സിനിമാ താരം മനോജ് കെ ജയൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാജഭരണകാലത്ത് തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ നിന്ന് കൊച്ചി രാജാവ് പ്രജകളെ കാണാൻ എത്തുന്ന ചടങ്ങായിരുന്നു അത്തച്ചമയം. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. ശബരിമല ഉൾക്കഴകം, പമ്പ മേൽശാന്തിമാർ എന്നിവരെ തെരഞ്ഞെടുക്കുന്ന നറുക്കെടുപ്പ് നാളെയാണ്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
1: പുതിയ തന്ത്രി കണ്ടരി ബ്രഹ്മദത്തന്റെ നേതൃത്വത്തിലാണ് സന്നിധാനത്ത് ചടങ്ങുകൾ നടക്കുക. ശബരിമലയുടെ താന്ത്രികാവകാശമുള്ള താഴമൺ മഠത്തിലെ രണ്ട് കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് ഓരോ വർഷം വീതം ഈ പദവി വിവാഹിക്കുന്നത്. ഇതുവരെ കണ്ടരി മഹേഷ് മോഹനരാണ് താന്ത്രിക കർമ്മങ്ങൾ നിർവഹിച്ചിരുന്നത്. ശബരിമല ഉൾക്കഴകത്തെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് ചിങ്ങമൊന്നായ നാളെ നടക്കും. രാവിലെ ഉഷപൂജയ്ക്ക് ശേഷമാണ് സന്നിധാനത്ത് ഉൾക്കഴകത്തെ തിരഞ്ഞെടുക്കുക. നാളെ മുതൽ പടിപൂജ ഉൾപ്പെടെയുള്ള എല്ലാ വിശേഷാൽ പൂജകളും നടക്കും. പമ്പ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പും നാളെ നടക്കും. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി 21 നടയടച്ചാൽ ഓണപൂജകൾക്കായി ഈ മാസം 24 നട വീണ്ടും തുറക്കും. 4 ദിനങ്ങളിലായി ഭക്തർക്ക് ഓണസദ്യയും നടക്കും. ശബരിമല ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് വേണം ദർശനത്തിനെത്താൻ. ചിങ്ങമാസ പൂജ ഓണപൂജ സമയങ്ങളിൽ നടത്തുറപ്പുമായി ബന്ധപ്പെട്ട് KSRTC പ്രത്യേക സർവീസും നടത്തുന്നുണ്ട്.
0: ശ്രീലങ്കയ്ക്കെതിരായ 1 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ 2 288 റൺസ് എന്ന ശക്തമായ നിലയിൽ. ഗാലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ആദ്യ ദിനത്തിൽ മഴ തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് മത്സരം ഇന്നലെ 73 ഓവറാക്കി ചുരുക്കിയിരുന്നു. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ത്യയുടെ 1 ഇന്നിംഗ്സ് ഇന്ന് പുനരാരംഭിക്കും. KCL സീസൺ 3 ഔദ്യോഗിക ടീം ലോഞ്ചിംഗ് നാളെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. കോവളത്തെ ചടങ്ങിൽ മന്ത്രി PC വിഷ്ണുനാഥും ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസണും മുഖ്യാതിഥികളാകും. 3 സീസണിൽ മാറ്റുരയ്ക്കുന്ന 6 ഫ്രാഞ്ചൈസികളെയും ചടങ്ങിൽ ഔദ്യോഗികമായി അവതരിപ്പിക്കും. കൺസ്യൂമർ ഫെഡ് സംഘടിപ്പിക്കുന്ന സഹകരണ ഓണം വിപണിയുടെ ജില്ലാതല പരിപാടി കാസർകോട് ഉദുമ സർവീസ് സഹകരണ ബാങ്കിൽ മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. ഓണത്തിന് ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും ആളുകൾ പരമാവധി ഓണം വിപണി പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് നടത്തുന്ന ജില്ലാതല ഓണച്ചന്ത കണ്ണൂർ ചൊവ്വയിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 13 നിത്യോപയോഗ സാധനങ്ങൾ ഗവൺമെന്റ് സബ്സിഡിയോടെ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തയിലൂടെ ലഭ്യമാക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രം 80 സ്വാതന്ത്ര്യദിനം വർണ്ണാഭമായി ആഘോഷിച്ചു. വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ ഭാവിയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കുടുംബശ്രീ ഹരിതകർമ്മസേന പ്രവർത്തകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കാലാനുസൃത പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്ന് മന്ത്രി KM ഷാജി. മലയാളികളുടെ മനസ്സിൽ നന്മയും സമൃദ്ധിയും നിറച്ച് ഇന്ന് അത്തപ്പിറവി. പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറയിൽ ഇന്ന് അത്തച്ചമയ ഘോഷയാത്ര. ശ്രീലങ്കയ്ക്കെതിരായ 1 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ 1 ഇന്നിംഗ്സ് ഇന്ന് പുനരാരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചിക ഋച ഝാ. അഥ വാർത്താ. ദേശേന ഹ്യഃ അശീതിതമഃ സ്വാതന്ത്ര്യ ദിവസഃ ആചരിതഃ. അസ്മിൻ അവസരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രക്തദുർഗസ്യ പ്രാചീരാത് രാഷ്ട്രിയധ്വജം ആരോഹിതവാൻ തഥാ അനേകാഃ മഹത്വപൂർണാഃ ഘോഷണാഃ കൃതവാൻ. രാഷ്ട്രം സംബോധയൻ പ്രധാനമന്ത്രി കഥിതവാൻ യത് വിഗതേഷു ദ്വാദശ വർഷേഷു ദേശസ്യ കോടിശഃ നാഗരികാഃ സ്വസങ്കല്പേന സമർപ്പണേന ച ദേശം നൂതനാസു ഉന്നതീഷു നേതും സർവസംഭവം പ്രയത്നം അകുർവൻ. പ്രധാനമന്ത്രി സബലം പ്രതിപാദിതവാൻ യത് ബൃഹൻ സ്വപ്നാ ദൃഢതരാ സങ്കല്പാശ്ച രാഷ്ട്രസ്യ പ്രയത്നാനാം സമഗ്രം സ്തരം സാമർഥ്യം ച വർദ്ധയന്തി.
3: अपने सपनों अपने संकल्पों और अपने सामर्थ्य के दम पर आगे बढ़ता है. बड़े सपने हमारी सोच को विस्तार देते हैं. हमारे संकल्प दृढ़ होने चाहिए. जब संकल्प दृढ़ होता है तो कठिनाइयों से आपदाओं के बीच से रास्ते निकालने का सामर्थ्य अपने आप उभर करके आता है.
2: വികസിത ഭാരതായ യൂനാം മഹിളനാം ച സശക്തീകരണേ ബലം ദത്വാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭിന്നാനാം ലോകസേവാ പരീക്ഷാണാം കൃതേ നിർധന മധ്യമ വർഗീയ പരിവാരാണാം യുവഭ്യഃ നിഃശുൽക്കം അന്തർജാല മാധ്യമേന പ്രശിക്ഷണം പ്രദാതും ഘോഷണാം കൃതവാൻ. സഹ ഇദമപി ഘോഷിതവാൻ യത് പ്രശാസനേന ആഗാമി ഏകവർഷേ ഏകകോടി യുവഭ്യഃ AI ഇതി കൃത്രിമ ബുദ്ധിമത്ത കൗശലസ്യ പ്രശിക്ഷണം പ്രദാതും നിർണയ കൃതഃ.

0: केन्द्रीय सहकारिता मंत्री अमित शाह अद्य राजस्थानस्य अलवर नगरे स्थिते अलवर सरस दुग्ध परिसरे नूतनस्य दुग्ध संयंत्रस्य आधारशिलां स्थापयिष्यति। सहकारिता मंत्रालयेन संसूचितं यत् अस्मिन् अवसरे अन्तर्जालीय माध्यमेन शिलान्यासः क्रियते तथा राजस्थानस्य 17 जनपदेषु 260,000,000,000 रूप्यकाणां विभिन्न विकास परियोजनानां उद्घाटनमपि अन्तर्जालीय माध्यमेनैव करिष्यते। एतदतिरिक्तम् आजीविकोत्सवस्य अन्तर्गतं नव नियुक्तेभ्यः 15,000+ कर्मिभ्यः नियुक्तिपत्राणि अपि वितरिष्यन्ते। उपराष्ट्रपतिः सीपी राधाकृष्णन् अद्यारभ्य तमिलनाडु राज्यस्य द्विदिवसीय यात्रायां भविष्यति। यात्रावधौ असौ चेन्नई चेंगलपट्टु तिरुवरूर तंजावूर नगरेषु विविधेषु शैक्षणिकेषु स्मारकेषु साहित्यिकेषु च कार्यक्रमेषु भागं ग्रहीष्यति। अद्य श्रीराधाकृष्णन् चेंगलपट्टु नगरे एसएमआर विज्ञान प्रौद्योगिकी संस्थायाः 22वें दीक्षांत समारोहे भागं ग्रहीष्यति। सः चेन्नई नगरे नागालैंड मणिपुर पश्चिम बंगाल राज्यानां पूर्व राज्यपालस्य प्रथम पुण्यतिथेः कार्यक्रमे अपि भागं ग्रहीष्यति। ततः परं उपराष्ट्रपतिः चेन्नई नगरे इकोज ऑफ अ नेशनलिस्ट माइंड इति पुस्तकस्य विमोचन कार्यक्रमे अपि भागं ग्रहीष्यति। दिल्ली प्रशासनेन दिल्ली परिवहन निगमस्य बसयानेषु महिला यात्रिणां कृते प्रचलितायाः कागद निर्मित पाटल चटिका व्यवस्थायाः अवधि अस्य मासस्य 31 दिनांक पर्यन्तं विस्तृतः अस्ति। परिवहन विभागस्य आदेशानुसारं निःशुल्क बस यात्रायै महिलाः डीटीसी अथ दिल्ली क्लस्टर इत्येतयोः बस यानेषु कागद निर्मित पाटल चटिकायाः उपयोगं निरन्तरं कर्तुं शक्नुवन्ति। प्रथमवारं आयोजिता सूर्यपथ त्रिरंग वैश्विक यात्रा ह्यः सम्पन्ना। इयं यात्रा पश्चिमदिशि फिजी देशादारभ्य संयुक्त राज्य अमेरिका पर्यन्तं 45 देशेषु बहुषु च कालक्षेत्रेषु सम्पन्ना। अमृतोद्यानम् अद्यारभ्य आगामि मासस्य 15 दिनांक पर्यन्तं सामान्य जनेभ्यः उद्घाटितं भविष्यति। अस्माकं वार्ताहरानुसारं उद्यानं प्रातः 10 सायं 6 पर्यन्तं उद्घाटितं भविष्यति। अन्तिम प्रवेशः सायं 5 पर्यन्तमेव भविष्यति। अनुरक्षणकार्याय उद्यानं प्रत्येकं सोमवासरे पिधानं भविष्यति। इति वार्ताः।
1: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലയ്ക്കൽ ആലപ്പുഴ.
3: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
1: ഇന്ന് രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
4: ബാല്യവധാനന്തരം സുഖ അലസതയിൽ കഴിഞ്ഞ സുഗ്രീവൻ ലക്ഷ്മണന്റെ കോപം കിഷ്കിന്ധയെ കുലുക്കി ഉണർത്തിയപ്പോൾ കാര്യത്തിന്റെ ഗൌരവം മനസ്സിലാക്കി ഏറ്റെടുത്ത മഹാസംരംഭമാണ് സീതാന്വേഷണം. അതിന് അദ്ദേഹം ആദ്യം ചെയ്തത് സപ്തദ്വീപസ്ഥിതരായ വാനരന്മാരെ എല്ലാം വരുത്തുകയായിരുന്നു. ശ്രീരാമന്റെ അനുവാദത്തോടെ അവരെ നാലു ദിക്കിലേക്കും 1,00,000 വാനരന്മാരെ വീതം അയക്കാൻ തീരുമാനിച്ചു. തെക്കേ ദിക്കിലേക്ക് ഹനുമാന്റെ നേതൃത്വത്തിൽ അംഗദൻ, നീലൻ, ഗവൻ, ഗവയാക്ഷൻ, ജാമ്പവാൻ തുടങ്ങി ഉന്നതന്മാരെ നിയോഗിച്ചു. 30 ഫലം കൊണ്ടുവന്നില്ലെങ്കിൽ പ്രാണാധികം ദണ്ഡം, അതാണ് ശിക്ഷ. തെക്കോട്ട് പോയവർ എല്ലാ ദിക്കിലും തിരക്കി വിന്ധ്യാദ്രി അരിച്ചു പെറുക്കി അവസാനം കണ്ടു എന്ന മഹർഷിയുടെ ശാപമൂലം ജീവിക്കാൻ കൊള്ളാതായ ഒരു ഘോരവനത്തിലെത്തി. വെള്ളമോ ഫലമൂലാദികളോ എങ്ങുമില്ല. വാനരന്മാരുടെ തൊണ്ട വരണ്ടു, വിശന്നു വലഞ്ഞു ക്ഷീണിച്ചു. പക്ഷേ സുഗ്രീവനിലുള്ള ഭയം കൊണ്ട് വീണ്ടും അന്വേഷണം തുടർന്നു. വിന്ധ്യന്റെ കൊടുമുടി കയറി തെക്കേ ഭാഗത്തെത്തിയപ്പോൾ വലിയ ഒരു ഗുഹ കണ്ടു. അതിനുള്ളിൽ നിന്നും ചില പക്ഷികൾ പറന്നു വരുന്നതും അവയുടെ ചിറകിൽ നിന്നും വെള്ളത്തുള്ളികളും പൂമ്പൊടികളും വീഴുന്നതും കണ്ടു. ഗുഹയ്ക്കുള്ളിൽ ജലാശയമുണ്ടെന്ന് ഉറപ്പായി അവർ ഗുഹയുടെ കൂരിരുട്ടിലേക്കിറങ്ങി തമ്മിൽ തമ്മിൽ പിടിച്ചുകൊണ്ട് ഏറെ ദൂരം നടന്നു. ജീവിതാശ നിലച്ച നിലയിൽ

0: എത്തിയപ്പോൾ പ്രകാശപൂർണമായ ഒരിടം കണ്ടു. വൃക്ഷങ്ങളും ജലാശയങ്ങളും വീടുകളും ഭക്ഷ്യപാനീയങ്ങളും അലങ്കാര വസ്തുക്കളും ഒക്കെ നിറഞ്ഞ ഒരിടം. അവിടെ സുവർണപീഠത്തിൽ നിശ്ചല ധ്യാനത്തിലിരിക്കുന്ന ഒരു യോഗിനിയെ കണ്ടു. വാനരന്മാർ ഭക്തിയും ഭീതിയും പൂണ്ട് അവരെ വണങ്ങി. അവിടെ വരാനുണ്ടായ കാരണങ്ങൾ രാമൻ വനവാസം ചെയ്തതു മുതൽ പറഞ്ഞു കേൾപ്പിച്ചു. ആ തേജസ്വിനി ആരെന്നറിയാൻ ഹനുമാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. വാനരന്മാരുടെ വിശപ്പും ദാഹവും തീർത്തിട്ട് തന്റെ ചരിത്രം യോഗിനി അറിയിച്ചു. മയൻ നിർമ്മിച്ചതാണ് ഈ സ്ഥലം. കുറെ കാലം അദ്ദേഹം ഇവിടെ വസിച്ചു. ഹേമയെന്ന അപ്സരസിനെ മയൻ കാമിക്കുന്നു എന്നറിഞ്ഞ ഇന്ദ്രൻ അദ്ദേഹത്തെ വധിച്ചു. ബ്രഹ്മാവ് ആ സ്ഥലം ഹേമയ്ക്ക് നൽകി. അവളുടെ സഖിയാണ് സ്വയംപ്രഭ എന്ന ഞാൻ. വിഷ്ണുഭക്തയായ അവൾ ബ്രഹ്മലോകം പ്രാപിച്ചു. എന്നോട് ത്രേതായുഗത്തിൽ നാരായണൻ ഭൂമിയിൽ ദശരഥപുത്രനായി അവതരിക്കുമെന്നും രാവണൻ ശ്രീരാമപത്നിയെ അപഹരിക്കുമെന്നും ജാനകിയെ തിരഞ്ഞ് ഇവിടെ വാനരന്മാർ വരുമെന്നും അവരെ സത്കരിച്ച് ഉപകാരം ചെയ്ത് ശ്രീരാമനെ കണ്ട് സ്തുതിച്ച് മുക്തിപദം പ്രാപിക്കണം എന്നും പറഞ്ഞിട്ടാണ് ഹേമ ബ്രഹ്മലോകം പോകിയത്. അതുകൊണ്ട് ഞാൻ ശ്രീരാമദേവനെ കാണാൻ പോകുന്നു. നിങ്ങളെല്ലാവരും കണ്ണടച്ചു നിൽക്കുവിൻ. നിങ്ങളെ ഞാൻ പെരുവഴിയിലെത്തിക്കാം. ചിത്തം തെളിഞ്ഞ് അവർ കണ്ണടയ്ക്കുകയും പെട്ടെന്ന് പൂർവസ്ഥിതാടവിയിൽ എത്തുകയും ചെയ്തു. സ്വയംപ്രഭ ഗുഹാവാസം ഉപേക്ഷിച്ചു. ലക്ഷ്മണ സുഗ്രീവ സഹിതനായിരിക്കുന്ന ലക്ഷ്മീപതിയെ കണ്ടു. പ്രദക്ഷിണം വെച്ച് സ്തുതിച്ചു. ശ്രീരാമദേവൻ സന്തുഷ്ടനായി. ഭക്തിക്കിളക്കം വരാതെ ഇരിക്കാൻ അനുഗ്രഹിച്ചു. രാമദേവന്റെ നിർദ്ദേശപ്രകാരം ബദരി ആശ്രമത്തിൽ ചെന്ന് ശ്രീരാമദേവനെ ധ്യാനിച്ച് മോക്ഷപദം പ്രാപിച്ചു. നാം ഏറ്റെടുക്കുന്ന മഹത്തായ ഉദ്യമങ്ങളിൽ പ്രതിബന്ധങ്ങളും നിഷ്പ്രയോജനബോധവും നൈരാശ്യവും പരാജയവും ഒക്കെ ഉണ്ടായെന്ന് വരാം. എന്നിട്ടും തളരാതെ മുന്നോട്ടു പോകുന്നവർക്ക് ഒരു വഴി തന്നെ തുറന്നു കിട്ടും. അവർക്ക് മുന്നിൽ ഒരു പ്രഭ ഉദിച്ചുയർന്ന് വഴി കാട്ടിയെന്നും വരാം. രാമായണത്തിലെ സ്വയംപ്രഭ എന്ന കഥാപാത്രം എല്ലാ വഴികളും അടഞ്ഞെന്നു കരുതി മരണം മുന്നിൽ കണ്ട് തളർന്നിരുന്നവർക്ക് പുതുവഴി കാട്ടിക്കൊടുക്കുന്ന നക്ഷത്രമാണ്. രണ്ടാം ജന്മം കിട്ടിയതുപോലുള്ള ഒരനുഭവമാണ് സ്വയംപ്രഭയെ കണ്ട വാനരന്മാർക്കുണ്ടായത്. ഐശ്വര്യങ്ങളുടെ നടുവിൽ അനാസക്തിയായി തപസ് ചെയ്തുകൊണ്ടിരുന്ന ആ തേജോരൂപിണി അവർക്ക് കൊടുത്ത ഊർജം പ്രചോദനം വലുതായിരുന്നു. കർത്തവ്യ നിർവഹണത്തിൽ ഒരിക്കലും മനസ്സിൽ നിന്നും മായാത്ത ഒരു മാതൃകയും അവർക്ക് ലഭിച്ചു. സ്വയം പ്രകാശിക്കുകയും ആ പ്രകാശം മറ്റുള്ളവർക്ക് മാർഗദർശനം നൽകുകയും ചെയ്യുന്ന കഥാപാത്രങ്ങൾ സാഹിത്യത്തിൽ മാത്രമല്ല ജീവിതത്തിലും കാണാൻ കഴിയും. അത് കണ്ടറിഞ്ഞ മഹാഗുരുവായിരുന്നു വാൽമീകി മഹർഷി, പിന്നെ എഴുത്തച്ഛനും.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
2: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കേൾക്കാം ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല കർഷക ദിനാഘോഷവും അവാർഡ് വിതരണവും നാളെ എറണാകുളം കളമശ്ശേരി ആഷിസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുന്നു. കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അധ്യക്ഷത വഹിക്കുന്ന ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നിർവഹിക്കുന്നതാണ്. മത്സ്യബന്ധന സാമൂഹിക നീതി വകുപ്പ് മന്ത്രി അബ്ദുൾ ഗഫൂർ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്, എം പിമാർ, എംഎൽഎമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കോർപ്പറേഷൻ മേയർ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കുന്നു. 2025 വർഷത്തെ കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഉമ്മൻചാണ്ടി സ്മാരക സമഗ്ര സംഭാവന പുരസ്കാരം ആദ്യമായി സമ്മാനിക്കുന്നതും മട്ടുപ്പാവ് കൃഷി ചെയ്യുന്ന മികച്ച കർഷകൻ, ഉദ്യാനശ്രേഷ്ഠ എന്നീ മൂന്ന് പുതിയ അവാർഡുകളും ഉൾപ്പെടെ 38 വിഭാഗങ്ങളിലായി സംസ്ഥാന കർഷക അവാർഡുകൾ വിതരണം ചെയ്യുന്നതും ഈ വർഷത്തെ

ഗതാഗത ദിനാഘോഷത്തിന്റെ പ്രത്യേകതകളാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലെ കാർഷിക കോളേജിൽ 2026-27 അധ്യയന വർഷത്തെ DBT സപ്പോർട്ടഡ് MSc മോളിക്കുലാർ ബയോളജി ആൻഡ് ബയോടെക്നോളജി കോഴ്സിലെ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 21 രാവിലെ 11 വെള്ളാനിക്കര കേരള കാർഷിക സർവകലാശാല വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ വെച്ച് നടക്കുന്നു. യോഗ്യത, അപേക്ഷാ ഫീസ് എന്നിവ ഉൾപ്പെടെയുള്ള വിശദമായ വിവരങ്ങൾ സർവകലാശാലയുടെ അഡ്മിഷൻ വെബ്സൈറ്റായ www.admissions.kau.in ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0487-243-8139. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ വെച്ച് ഈ മാസം 20 കൂൺ കൃഷി എന്ന വിഷയത്തിൽ ഒരു പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 85470-7773. 2026-27 സാമ്പത്തിക വർഷം സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ കേരള മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടികൾച്ചർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ധനസഹായം നൽകുന്നു. കുരുമുളക്, കൊക്കോ, മാവ്, ജാതി, കശുമാവ് മുതലായ വിളകളുടെ കൃഷിത്തോട്ടങ്ങളുടെ പുനരുദ്ധാരണം, ഉൽപാദനക്ഷമത കുറഞ്ഞതും പ്രായമേറിയതും രോഗബാധിതവുമായ വള്ളികൾ അഥവാ ശാഖകൾ വെട്ടിമാറ്റി പകരം അത്യുൽപാദനശേഷിയുള്ള പുതിയ തൈകൾ നട്ടുപിടിപ്പിച്ച് ശാസ്ത്രീയമായ കൃഷിരീതികൾ ആവിഷ്കരിക്കുന്നതിന് ധനസഹായം നൽകുന്നു. ഹെക്ടർ ഒന്നിന് മൊത്തം പദ്ധതി ചെലവിന്റെ 40% 24,000 രൂപ ധനസഹായം നൽകുന്നു. ഒരു ഗുണഭോക്താവിന് പരമാവധി 2 ഹെക്ടർ സ്ഥലത്തിന് ധനസഹായം ലഭിക്കും. ഇതിനായി അപേക്ഷ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി ഗോട്ട് ആൻഡ് ഷീപ്പ് ഫാം മണ്ണുത്തി പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 18 രാവിലെ 9 വൈകിട്ട് 5 നൂതന സാങ്കേതിക വിദ്യകളെയും രോഗപ്രതിരോധ മാർഗങ്ങളെയും പരിചയപ്പെടുത്തുന്ന ആർട്ട് ഫാമിംഗ് ഭാവിയുടെ ബിസിനസ് എന്ന വിഷയത്തെക്കുറിച്ച് ഏകദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 25 മാത്രമാണ് അവസരം. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9447-796-219. ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 20-21 സുരക്ഷിതമായ പാൽ ഉൽപാദനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഓരോ ദിവസവും 150 ദിനഭത്തയും ആകെ 100 യാത്രാഭത്തയും നൽകും. രജിസ്ട്രേഷൻ ഫീസായി 20 അടയ്ക്കേണ്ടതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ നാളെ വൈകുന്നേരം 5 മുൻപായി പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പരിശീലനത്തിന് എത്തുന്നവർ ആധാർ കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 906-1-409-8-24. ലോക പശുദിനത്തോടനുബന്ധിച്ച് പണം ചുരത്തും പശു എന്ന വിഷയത്തിൽ പശുവളർത്തൽ സംരംഭകരുടെ സംഗമവും സെമിനാറും 1 ചൊവ്വാഴ്ച തെക്കി ബസാറിലുള്ള മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. സെമിനാറിൽ കർഷകർക്ക് കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുമായി സംവദിക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കർഷകർക്കും സംരംഭകർക്കും ഈ മാസം 24 വൈകുന്നേരം 4 മുൻപായി 0497-276-3473 എന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: ആയിരം വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോളം കൊമ്പനോഫ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്.

0: റീഗൽ ജ്വല്ലേഴ്സ്.
1: ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളിലൊന്നായ നേരിട്ടുള്ള നടപടി ദിനം ആചരിക്കപ്പെട്ടത് 1946 ഓഗസ്റ്റ് 16-നാണ്. മുസ്ലിം ലീഗിന്റെ ആഹ്വാനപ്രകാരം കൊൽക്കത്തയിൽ ആരംഭിച്ച ഈ സമരത്തെ തുടർന്നുണ്ടായ വർഗീയ കലാപത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി. അവിഭക്ത ഇന്ത്യയിൽ ഒരു പ്രത്യേക മുസ്ലിം രാഷ്ട്രം വേണമെന്ന ആവശ്യത്തിന്മേൽ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിലുള്ള ഓൾ ഇന്ത്യ മുസ്ലിം ലീഗാണ് ഈ ദിനാചരണത്തിന് ആഹ്വാനം ചെയ്തത്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന സി അച്യുതമേനോൻ 1991 ഓഗസ്റ്റ് 16-നാണ് അന്തരിച്ചത്. കേരളത്തിൽ 5 വർഷ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രിയാണ് സി അച്യുതമേനോൻ. 1969 മുതൽ 1977 വരെ അദ്ദേഹം 2 തവണയായി കേരളത്തിന്റെ 4-ാമത്തെ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. ചരിത്രപരമായ ഭൂപരിഷ്കരണ നിയമം പൂർണ്ണമായി നടപ്പിലാക്കിയത് അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ്. മികച്ചൊരു എഴുത്തുകാരൻ കൂടിയായിരുന്ന അദ്ദേഹത്തിന് എന്റെ ബാല്യകാല സ്മരണകൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഭാരതീയ ആത്മീയ ലോകത്തിന് പുതിയ ദിശാബോധം നൽകിയ ശ്രീരാമകൃഷ്ണ പരമഹംസൻ 1886 ഓഗസ്റ്റ് 16-നാണ് സമാധിയായത്. എല്ലാ മതങ്ങളും ഒരേ സത്യത്തിലേക്കുള്ള വിവിധ വഴികളാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ദർശനം. വിവിധ മതങ്ങളുടെ അടിസ്ഥാന തത്വം ഒന്നാണെന്നും ഈശ്വരനിലേക്കുള്ള വഴികൾ മാത്രമാണ് വ്യത്യസ്തമെന്നും അദ്ദേഹം ലോകത്തിന് പകർന്നു നൽകി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തനായ ശിഷ്യനായ സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച് ഈ ആശയങ്ങൾ ലോകമെമ്പാടും പ്രചരിപ്പിച്ചത്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടി സൈപ്രസ് ഔദ്യോഗികമായി ഒരു സ്വതന്ത്ര രാജ്യമായി മാറിയത് 1960 ഓഗസ്റ്റ് 16-നാണ്. 1959 ഒപ്പുവെച്ച ഈ കരാറുകളുടെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടൻ സൈപ്രസിന് സ്വാതന്ത്ര്യം നൽകിയത്. സ്വാതന്ത്ര്യാനന്തരം ആർച്ച് ബിഷപ്പ് മകാരിയോസ് 3-ാമൻ സൈപ്രസിന്റെ ആദ്യ പ്രസിഡന്റായി ചുമതലയേറ്റു. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും പ്രശസ്ത കവിയുമായ അടൽ ബിഹാരി വാജ്പേയി 2018 ഓഗസ്റ്റ് 16-ന് ന്യൂഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ വെച്ച് അന്തരിച്ചു. 3 തവണ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനാണ്. 1998 പൊഖ്രാൻ അണുപരീക്ഷണവും തങ്കനാൽപാത പദ്ധതി ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യ വികസനങ്ങളും അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങളാണ്. രാജ്യം അദ്ദേഹത്തിന് പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നൽകി ആദരിച്ചിട്ടുണ്ട്.
2: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ആയുരാരോഗ്യത്തിൽ നിന്ന് പ്രമേഹ രോഗികളുടെ ഭക്ഷണക്രമം, ഇതേക്കുറിച്ച് ഡയറ്റീഷ്യൻ നവമി വിജയൻ പി സംസാരിക്കുന്നു.
5: ആഘോഷങ്ങളും ഒത്തുചേരലുകളും രുചികരമായ മധുര പലഹാരങ്ങൾ ആസ്വദിക്കാനുള്ള അവസരമാണ്. ലളിതമായ ഭക്ഷണക്രമവും ജീവിതശൈലിയും പിന്തുടരുന്നതിലൂടെ പ്രമേഹമുള്ളവർക്ക് അവരുടെ ആരോഗ്യത്തെ ബാധിക്കാതെ ആഘോഷവേളകൾ ആസ്വാദ്യമാക്കാൻ സാധിക്കും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിൽ കാർബോഹൈഡ്രേറ്റുകൾ നിർണായക പങ്ക് വഹിക്കുന്നു. ആഘോഷവേളകളിൽ പലപ്പോഴും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായി ലഭിക്കും. രക്തത്തിലെ പഞ്ചസാരയുടെ പെട്ടെന്നുള്ള കുതിപ്പ് ഒഴിവാക്കാനായി കുറഞ്ഞ ഗ്ലൈസീമിക് സൂചികയുള്ള സങ്കീർണ കാർബോഹൈഡ്രേറ്റുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. പ്രമേഹ രോഗികൾക്കുള്ള അത്തരം ഭക്ഷണങ്ങളിൽ ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, അന്നജം, ഇല്ലാത്ത പച്ചക്കറികൾ എന്നിവ ഉൾപ്പെടുത്താം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ത്വരിതപ്പെടുത്തുന്നതിനായുള്ള മറ്റൊരു മാർഗം ബാലൻസ് പ്ലേറ്റ് സമീപനമാണ്. ഒരു പ്ലേറ്റിന്റെ പകുതിയോളം അന്നജം അടങ്ങിയിട്ടില്ലാത്ത പച്ചക്കറികളും കാൽഭാഗം മത്സ്യമോ കൊഴുപ്പ് നീക്കം ചെയ്ത ഇറച്ചിയോ അല്ലെങ്കിൽ പയറോ പരിപ്പോ കൊണ്ടുള്ള വിഭവങ്ങളാവാം. ബാക്കി കാൽഭാഗം സങ്കീർണമായ കാർബോഹൈഡ്രേറ്റുകളും അഥവാ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആവാം. പ്രമേഹമുള്ളവർ ശരിയായി ജലാംശം നിലനിർത്തുക എന്നത് വളരെ പ്രധാനമാണ്. വെള്ളം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നതോടൊപ്പം ദഹനം സുഗമമാക്കുകയും അമിത ഭക്ഷണം ഒഴിവാക്കാനും ഫലപ്രദമാണ്. പ്രമേഹ രോഗികൾ കൃത്യമായി ഒരു ഡയറ്റ് പ്ലാൻ പിന്തുടരുന്നതോടൊപ്പം പതിവായി മരുന്നുകൾ കഴിക്കുന്നതും രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം ഉറപ്പാക്കുന്നു. ഇൻസുലിൻ പ്രതിരോധശേഷിയുള്ള ഭക്ഷണക്രമത്തിൽ മരുന്നുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് അറിയാനായി വൈദ്യസഹായം തേടുക. വൈദ്യോപദേശമില്ലാതെ മരുന്നുകളിൽ ഏകപക്ഷീയമായി മാറ്റം വരുത്താതിരിക്കുക. വ്യായാമം ശീലമാക്കുന്നത് ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഉത്സവ സീസണിൽ പതിവായി വ്യായാമം ചെയ്യുന്നതിലൂടെ ഉയർന്ന കലോറി ഉപഭോഗം ഉണ്ടായാലും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു. ദിവസവും കുറഞ്ഞത് 15 മുതൽ 20 മിനിറ്റ് വരെയുള്ള നടത്തമോ ജോഗിങ്ങോ എയറോബിക്സ് പരിശീലനങ്ങളോ ചെയ്യാം. ഇത് ഇൻസുലിൻ പ്രവർത്തനം വർദ്ധിപ്പിക്കാനും അധിക കാലറി ബേൺ ചെയ്ത് ശരീരഭാരം കൂടുന്നത് തടയാനും ഫലപ്രദമാണ്. ശാരീരിക ബുദ്ധിമുട്ടുകളുള്ളവർ കൃത്യമായ വൈദ്യോപദേശത്തിനു ശേഷം വ്യായാമത്തിൽ ഏർപ്പെടാൻ ശ്രദ്ധിക്കുക. പ്രമേഹ രോഗികൾക്ക് അനുയോജ്യമായ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നത് എളുപ്പമാക്കുന്നു. ബെറികൾ, പപ്പായ, ആപ്പിൾ തുടങ്ങിയ നാരുകളടങ്ങിയ പഴങ്ങൾ, ബ്രക്കോളി, ചീര, കോളിഫ്ലവർ തുടങ്ങിയ അന്നജമില്ലാത്ത പച്ചക്കറികൾ, ഓട്സ്, കിനോവ, ബ്രൌൺ റൈസ് തുടങ്ങിയ ധാന്യങ്ങൾ, മുട്ട, ഇറച്ചി, മത്സ്യം, പയർ തുടങ്ങിയ മെലിഞ്ഞ പ്രോട്ടീൻ ഭക്ഷണങ്ങൾ, പ്രോട്ടീനും നാരുകളും ധാരാളമടങ്ങിയ ബീൻസ്, നട്സ്, സീഡ്സ് എന്നിവയും കറുവപ്പട്ട, ഉലുവ, തുളസി, മഞ്ഞൾ തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങളും, മോരുവെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം എന്നിവയും അനുയോജ്യമാണ്. നാരുകളടങ്ങിയ ഭക്ഷണത്തിലും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മധുര പലഹാരങ്ങളും മറ്റും വളരെ മിതമായി കഴിക്കാൻ ഓർമ്മിക്കുക. ചില മികച്ച തെരഞ്ഞെടുപ്പുകളിലൂടെ പ്രമേഹ രോഗികൾക്കും ആരോഗ്യത്തിന് ഹാനികരമാകാതെ ഉത്സവങ്ങൾ ആസ്വദിക്കാൻ സാധിക്കും.
4: ആയുരാരോഗ്യത്തിൽ നിന്ന് പ്രമേഹ രോഗികളുടെ ഭക്ഷണക്രമം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡയറ്റീഷ്യൻ നവമി വിജയൻ പി.
0: ഡയപ്പറുകൾ, സാനിറ്ററി പാഡുകൾ തുടങ്ങിയവ കാരണമുണ്ടാകുന്ന അണുബാധകളെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജയശ്രീ എം സംസാരിക്കുന്നു.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലപാണി അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ചെറിയ ജീവികൾക്ക് നശിപ്പിക്കുമ്പോൾ അതിന്റെ ഒരു അക്യുമുലേറ്റഡ് ഫലം എന്ന് പറയുന്നത് മനുഷ്യരിലും മറ്റ് ജീവജാലങ്ങളെയും ബാധിക്കുമല്ലോ എന്നുള്ളൊരു അവലോകനം ആ സമയത്ത് പല ആളുകളും വായനയിലൂടെയും ചർച്ചകളിലൂടെയും ഒക്കെയാണ് കീടനാശിനി ഇല്ലാതെ കൃഷി ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുന്നത്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

0: തൊഴിൽ ദർശനം.
1: ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO കീഴിൽ ഹൈദരാബാദിലുള്ള നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ റിസർച്ച് സ്റ്റാഫിന്റെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 48 ഒഴിവുണ്ട്. ജൂനിയർ റിസർച്ച് ഫെലോ ഒഴിവ് 19. യോഗ്യത ME/MTech, തത്തുല്യ സ്പെഷ്യലൈസേഷനോടെ BE/BTech അല്ലെങ്കിൽ MSc. റിസർച്ച് അസിസ്റ്റന്റ് ഒഴിവ് 14. യോഗ്യത ME/MTech അല്ലെങ്കിൽ MTech, MSc ടെക്കും BSc ജിയോളജിക്കൊപ്പം ഫിസിക്സോ മാത്തമെറ്റിക്സോ ഒരു വിഷയമായി ഉണ്ടായിരിക്കണം. പ്രോജക്ട് സയന്റിസ്റ്റ് ബി ഒഴിവ് 8. യോഗ്യത MTech, MSc, MSc ടെക് അല്ലെങ്കിൽ BE/BTech. പ്രോജക്ട് അസോസിയേറ്റ് ഗ്രേഡ് 1 ഒഴിവ് 3. യോഗ്യത BE/BTech. പ്രോജക്ട് അസോസിയേറ്റ് ഗ്രേഡ് 2 ഒഴിവ് 2. യോഗ്യത BE/BTech അല്ലെങ്കിൽ MSc അല്ലെങ്കിൽ തത്തുല്യ സ്പെഷ്യലൈസേഷനോടെ BSc ഫിസിക്സ് അല്ലെങ്കിൽ മാത്തമെറ്റിക്സ്. പ്രോജക്ട് സയന്റിസ്റ്റ് ഗ്രേഡ് 1 ഒഴിവ് 2. യോഗ്യത ME/MTech. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nrsc.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nrsc.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 21. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് കീഴിൽ ഡൽഹിയിലുള്ള സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ലബോറട്ടറിയിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. 41 ഒഴിവുണ്ട്. ITI, ഡിപ്ലോമ, ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഒരു വർഷമാണ് പരിശീലനം. യോഗ്യത ഫസ്റ്റ് ക്ലാസ്സോടെ നേടിയ ITI, ഫിറ്റർ ഇലക്ട്രോണിക്സ് മെക്കാനിക്

0: ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ യോഗ്യതകൾ 2022 മുതൽ 2026 വരെയുള്ള വർഷങ്ങളിൽ നേടിയതായിരിക്കണം. ഗ്രാജുവേറ്റ് ഡിപ്ലോമ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷിക്കുന്നവർ https://nats.education.gov.in എന്ന പോർട്ടലിലും ITI അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷിക്കുന്നവർ www.apprenticeshipindia.gov.in എന്ന പോർട്ടലിലും രജിസ്റ്റർ ചെയ്തവരായിരിക്കണം. പോർട്ടൽ വിലാസങ്ങൾ ഒരിക്കൽ കൂടി, ഗ്രാജുവേറ്റ് ഡിപ്ലോമ അപ്രന്റീസ്ഷിപ്പിന് https://nats.education.gov.in ITI അപ്രന്റീസ്ഷിപ്പിന് www.apprenticeshipindia.gov.in. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം തപാൽ മുഖേന അപേക്ഷിക്കണം. വിലാസം: ഡയറക്ടർ SSPL HRD SSPL DRDO ലക്നൗ റോഡ്, തിമർപൂർ, ഡൽഹി 110054. വിലാസം ഒരിക്കൽ കൂടി: ഡയറക്ടർ SSPL HRD SSPL DRDO ലക്നൗ റോഡ്, തിമർപൂർ, ഡൽഹി 110054. വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://drdo.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: https://drdo.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 21.
1: തൊഴിൽ ദർശനം.

0: പ്രിയ ശ്രോതാക്കളെ, പുലർവേട്ടം ഇനി 7:35 തുടരും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൃഢനിശ്ചയവുമായി രാജ്യം 80th സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. രാജ്യത്തിന്റെ പുരോഗതിയിൽ സംഭാവന നൽകുന്നതിനായി വിദ്യാർത്ഥികൾ അറിവും അച്ചടക്കവും സേവന മനോഭാവവും വളർത്തിയെടുക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഹർഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സൂര്യപഥ് തിരംഗ ആഗോള റിലേക്ക് സമാപനം. സാങ്കേതിക വിദ്യാധിഷ്ഠിത ഗ്രാമവികസനം ശക്തിപ്പെടുത്തുന്നതിനായുള്ള RSVC അമൃത് പ്ലാറ്റ്ഫോമിന് തുടക്കം കുറിച്ച് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഓണക്കാലത്തിന്റെ ആരംഭം വിളിച്ചോതി. ഇന്ന് തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര അരങ്ങേറും. ഹോക്കി ലോകകപ്പിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് വിജയം. വാർത്തകൾ വിശദമായി. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൃഢനിശ്ചയവുമായി രാജ്യം 80th സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു. ചരിത്രത്തിലാദ്യമായി പതാക ഉയർത്തലിന് മുന്നോടിയായി വന്ദേമാതരവും ആലപിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 2047 രാജ്യം 100 GW ആണവോർജ ഉൽപ്പാദനം എന്ന ലക്ഷ്യത്തിലേക്കാണ് മുന്നേറുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: എനർജി സെക്യൂരിറ്റി ഹമാരെ സമയ കി മാംഗ് ഹൈ ഔർ ഇസ്ലിയേ ഹംനെ പെഹ്ലെ സേ ഹി ഉസ് ദിശാ മേ ഏക കേ ബാദ് ഏക മജ്ബൂത് കദം ഉഠായേ ഹൈ. എനർജി സെക്യൂരിറ്റി കാ ഏക ബഡ മാധ്യമ ഹൈ പരമാണു ഊർജ ന്യൂക്ലിയർ എനർജി. ഹംനെ പാർലമെന്റ് പേ ശാന്തി ഏക്ട് പാസ് കർ കർകെ ഏക നയ ലക്ഷ്യ തരഫ് ജാനേ കാ റാസ്ത തയ കർ ലിയാ ഹൈ. 2047 തക് ഹം 100 GW ന്യൂക്ലിയർ പവർ കാ ലക്ഷ്യ ലേ കർകെ ചൽ രഹേ ഹൈ.
1: രാജ്യത്തിന്റെ പുരോഗതിയിൽ അർത്ഥവത്തായ സംഭാവനകൾ നൽകുന്നതിനായി അറിവ്, അച്ചടക്കം, ആത്മവിശ്വാസം, സേവന മനോഭാവം എന്നിവ വിദ്യാർത്ഥികൾ വളർത്തിയെടുക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പഠനം, കായികം, പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് തുല്യ പ്രാധാന്യം നൽകുന്നതിനൊപ്പം ജിജ്ഞാസ നിലനിർത്താനും വലിയ സ്വപ്നങ്ങൾ കാണാനും പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും അദ്ദേഹം വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി.

0: ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആശംസകൾ അറിയിച്ച ലോക നേതാക്കൾക്ക് നന്ദി രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ, മാലദ്വീപ് പ്രസിഡന്റ് ഡോ മുഹമ്മദ് മൊയ്സു, നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ, ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെ, സ്ലോവാക് റിപ്പബ്ലിക് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി തുടങ്ങിയവർക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ഈ രാജ്യങ്ങളുമായി ദീർഘകാലം നിലനിൽക്കുന്ന പങ്കാളിത്തത്തെ ഇന്ത്യ അങ്ങേയറ്റം വിലമതിക്കുന്നുവെന്നും അത് കൂടുതൽ കരുത്താർജ്ജിച്ച് വരികയാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, കേന്ദ്രമന്ത്രിമാർ, വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തികൾ, സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 54 രാജ്യങ്ങളിലൂടെയും വിവിധ സമയ മേഖലകളിലൂടെയും കടന്നുപോയ സൂര്യപഥതിരംഗ ആഗോള റിലേ ഇന്നലെ പൂർത്തിയായി. കിഴക്ക് ഫിജിയിൽ തുടങ്ങി പടിഞ്ഞാറ് അമേരിക്കയിൽ സമാപിച്ച ഈ സംരംഭം ഹർഖർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായാണ് സംഘടിപ്പിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഫിജിയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്നാരംഭിച്ച റിലേ സാൻഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ പതാക ഉയർത്തിയതോടെയാണ് സമാപിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജസ്ഥാനിലെ അൽവാർ സരസ് ഡയറി കോംപ്ലക്സിൽ പുതിയ ഡയറി പ്ലാന്റിന്റെ തറക്കല്ലിടൽ ഇന്ന് നിർവഹിക്കും. രാജസ്ഥാനിലെ 17 ജില്ലകളിലായി 6,262 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും ഇതോടൊപ്പം ഓൺലൈനായി അദ്ദേഹം നിർവഹിക്കും. റോസ്ഗർ ഉത്സവിന്റെ ഭാഗമായി പുതുതായി നിയമിക്കപ്പെട്ട 10,500 ഉദ്യോഗസ്ഥർക്ക് നിയമന ഉത്തരവുകളും കേന്ദ്രമന്ത്രി വിതരണം ചെയ്യും. സാങ്കേതിക വിദ്യാധിഷ്ഠിത ഗ്രാമവികസനം ശക്തിപ്പെടുത്തുന്നതിന്റെ സുപ്രധാന ചുവടുവയ്പായ RSVC അമൃത് പ്ലാറ്റ്ഫോമിന് കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് അജയ് കുമാർ സൂദ് ഇന്നലെ തുടക്കം കുറിച്ചു. ഗ്രാമീണ നവീകരണം, സാങ്കേതിക കൈമാറ്റം എന്നിവ പിന്തുണയ്ക്കുന്നതിനായുള്ള സമഗ്ര ഡിജിറ്റൽ ആവാസ വ്യവസ്ഥയായിട്ടാണ് അമൃത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് പ്രൊഫസർ സൂദ് പറഞ്ഞു. UGC നെറ്റ്, CSIR നെറ്റ്, അഖിലേന്ത്യാ ഐക്കർ എൻട്രൻസ് പരീക്ഷ, PhD പരീക്ഷ എന്നിവയുടെ പ്രൊവിഷണൽ ഉത്തരസൂചിക ഇന്ന് പുറത്തിറക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഏജൻസിയിൽ നിന്നുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രമേ പരിഗണിക്കാവൂ എന്നും ഫലം വെബ്സൈറ്റിലാകും ലഭ്യമാകുക എന്നും NTA അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ചരമദിനം ഇന്ന്. 3 രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവി അലങ്കരിച്ച വാജ്പേയിക്ക് 2015 രാജ്യം ഭാരതരത്ന പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 തമിഴ്നാട് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ചെങ്കൽപ്പെട്ടിലെ SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയുടെ 22 ബിരുദദാന ചടങ്ങിൽ ഇന്ന് ഉപരാഷ്ട്രപതി സംബന്ധിക്കും. നാളെ തിരുവാരൂരിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടിന്റെ 11 ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. കൂടാതെ ചെന്നൈ, തഞ്ചാവൂർ എന്നിവിടങ്ങളിൽ നടക്കുന്ന വിവിധ അക്കാദമിക് അനുസ്മരണ സാഹിത്യ പരിപാടികളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. കേരളത്തിൽ ഓണക്കാലത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് തൃപ്പൂണിത്തുറയിൽ വർണ്ണാഭമായ അത്തച്ചമയ ഘോഷയാത്ര അരങ്ങേറും. അത്താഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ഒരു റിപ്പോർട്ട്.
2: തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന പരിപാടിയിൽ മന്ത്രി അനൂപ് ജേക്കബ് അത്തപതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന അത്തം ഘോഷയാത്ര നടൻ മനോജ് KJ ഫ്ളാഗ് ഓഫ് ചെയ്യും. അത്തം നഗറിൽ നിന്ന് ആരംഭിച്ച് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിന് മുന്നിലൂടെ വടക്കേക്കോട്ട വരെ 4 കിലോമീറ്ററിലധികമാണ് ഘോഷയാത്രയുടെ പാത. രാജഭരണകാലത്ത് തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ നിന്ന് കൊച്ചി രാജാവ് പ്രജകളെ കാണാനെത്തുന്ന ചടങ്ങായിരുന്നു അത്തച്ചമയം. പുലികളി, ചെണ്ടമേളം, തെയ്യം തുടങ്ങി കേരളത്തിന്റെ തനത് നാടൻ കലാരൂപങ്ങളുടെയും മേളപ്പെരുക്കത്തിന്റെയും അകമ്പടിയോടെയാണ് ഘോഷയാത്ര മുന്നേറുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. പമ്പ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നാളെ നടക്കും. ഹോക്കി ലോകകപ്പിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് വിജയം. ഗ്രൂപ്പ് ഡി മത്സരത്തിൽ 1-3 ഇന്ത്യ വിജയിച്ചത്. ഇന്ത്യയ്ക്കായി ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗും സഞ്ജയ് റാണയും ഗോളുകൾ നേടി. ബുഡ്ഗാമിന് സമീപം ഇന്ത്യൻ MI-17 ഹെലികോപ്റ്റർ പാകിസ്ഥാൻ സൈന്യം വെടിവച്ചിട്ടെന്ന അവകാശവാദവുമായി പാകിസ്ഥാൻ അനുകൂല സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച വീഡിയോ വ്യാജമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 2019 ശ്രീനഗറിന് സമീപം ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ സ്വന്തം വ്യോമ പ്രതിരോധ സംവിധാനത്താൽ വെടിവച്ചിടുകയാണുണ്ടായതെന്ന് PIB വ്യക്തമാക്കി. ഇന്തോനേഷ്യയിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 47 ഉയർന്നു. 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 100 കെട്ടിടങ്ങൾക്ക് നാശം സംഭവിച്ചു. വടക്കൻ സുമാത്ര മേഖലയിലും ഭൂചലനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ സുനാമിയിലും നാശനഷ്ടങ്ങളുണ്ടായി. സിംബാബ്വേയിലെ കരിബ തടാകത്തിൽ ബോട്ട്

മറിഞ്ഞതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 72. ഇതിൽ 18 പേർ കുട്ടികളാണ്. 90 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടിൽ 153 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. 77 പേരെ രക്ഷപ്പെടുത്തിയതായി സിംബാബ്വെ ദുരന്ത നിവാരണ ഏജൻസി അറിയിച്ചു. അരുണാചൽ പ്രദേശ്, പശ്ചിമബംഗാളിലെ ഗംഗാതീരം, ഒഡീഷ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ആന്ധ്രാപ്രദേശ്, വടക്കൻ ഉൾനാടൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. തെക്കൻ ലെബനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 7 കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. 3 പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം ഹിസ്ബുല്ല ഇസ്രായേൽ സൈന്യത്തിനെതിരായി നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയാണ് നൽകിയതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ലെബനൻ പ്രധാനമന്ത്രി ആക്രമണത്തെ അപലപിച്ചു. രാഷ്ട്രപതി ഭവനിലെ അമൃത് ഉദ്യാനം ഇന്ന് മുതൽ പൊതുജനങ്ങൾക്കായി തുറക്കും. അടുത്ത മാസം 15 ഉദ്യാനം പൊതുജനങ്ങൾക്കായി തുറന്നിടുന്നത്. സന്ദർശകർ രാഷ്ട്രപതി ഭവൻ വെബ്സൈറ്റ് വഴി ഓൺലൈനായി സന്ദർശന സമയം മുൻകൂട്ടി ബുക്ക് ചെയ്യണം. വികസിതവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് യുവാക്കളുടെ ഊർജ്ജവും അർപ്പണബോധവും നൂതന ആശയങ്ങളും അത്യന്താപേക്ഷിതമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷവേളയിൽ മൈ ഭാരത് NSS വോളണ്ടിയർമാരുമായി സംവദിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൃഢനിശ്ചയവുമായി രാജ്യം 80th സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. രാജ്യത്തിന്റെ പുരോഗതിയിൽ സംഭാവന നൽകുന്നതിനായി വിദ്യാർത്ഥികൾ അറിവും അച്ചടക്കവും സേവന മനോഭാവവും വളർത്തിയെടുക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഹർഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സൂര്യപഥ തിരംഗ ആഗോള റിലേക്ക് സമാപനം. സാങ്കേതിക വിദ്യാധിഷ്ഠിത ഗ്രാമവികസനം ശക്തിപ്പെടുത്തുന്നതിനായുള്ള RSVC അമൃത് പ്ലാറ്റ്ഫോമിന് തുടക്കം കുറിച്ച് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഓണക്കാലത്തിന്റെ ആരംഭം വിളിച്ചോതി. ഇന്ന് തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര അരങ്ങേറും. ഹോക്കി ലോകകപ്പിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: പ്രിയ ശ്രോതകളെ, പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
1: സി അച്യുതമേനോൻ. മുൻ മുഖ്യമന്ത്രിയും എഴുത്തുകാരനും ചിന്തകനുമായിരുന്ന സി അച്യുതമേനോൻ 1913 January 10 തൃശൂരിൽ മടത്തി വീട്ടിൽ ജനിച്ചു. വിദ്യാഭ്യാസത്തിനു ശേഷം ആദ്യം കോൺഗ്രസ് പാർട്ടിയിലും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പ്രവർത്തിച്ചു. 1987 ധനകാര്യമന്ത്രിയും 1968 രാജ്യസഭാംഗവും 1969 കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി. ലോക ചരിത്ര സംഗ്രഹം, സോവിയറ്റ് നാട്, മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു, വായനയുടെ ഉതിർമണികൾ, എൻ്റെ ബാല്യകാല രചനകൾ, പെരിസ്ട്രോയിക്ക തുടങ്ങി നിരവധി രചനകൾ, എൻ്റെ ബാല്യകാല സ്മരണകൾ എന്ന കൃതിക്ക് 1978 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 1991 August 16 സി അച്യുതമേനോൻ അന്തരിച്ചു.
2: സ്വതന്ത്ര ഭാരതത്തെപ്പറ്റി സ്വാതന്ത്ര്യ സമരകാലത്ത് എന്നെപ്പോലെയുള്ളവർക്ക് പല സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളാണ് ഞങ്ങളെ അന്ന് സമരത്തിൽ പങ്കെടുക്കുവാൻ ആവേശം കൊള്ളിച്ചത്. എന്നാൽ ഇന്ന് ആ സ്വപ്നങ്ങളെല്ലാം ചേറിലാണ്ടുപോയിരിക്കുന്നു. ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടപ്പാടുകളുമില്ലാത്ത, ഉണ്ണാനും ഉടുക്കാനും കിടന്നുറങ്ങാനും എല്ലാവർക്കും സൗകര്യങ്ങളുള്ള, അജ്ഞതയും അന്ധകാരവും നീങ്ങിയ, വർണ്ണവർഗ വിവേചനങ്ങളും ഉച്ചനീചത്വങ്ങളും ഒഴിവാക്കപ്പെട്ട, സമത്വവും സാഹോദര്യവും സൗഹൃദവും കളിയാടുന്ന ഒരു ഭാരതമായിരുന്നു ഞങ്ങളുടെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരു നവ്യവ്യവസ്ഥിതി സൃഷ്ടിക്കുന്നതിന് മുഖ്യ തടസ്സം ബ്രിട്ടീഷ് സാമ്രാജ്യാധിപത്യമാണെന്നായിരുന്നു ഞങ്ങളുടെ ധാരണ. അതുകൊണ്ട് ബ്രിട്ടീഷ് വാഴ്ച അവസാനിക്കുന്നതോടുകൂടി ഞങ്ങൾ സ്വപ്നം കണ്ട പോലെയുള്ള ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുക എന്ന മഹായജ്ഞം ആരംഭിക്കുമെന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചത്. എന്നാൽ യാഥാർത്ഥ്യം അതിൽ നിന്നും എത്രയോ അകന്നുപോയിരിക്കുന്നു. 1961 കണക്കനുസരിച്ച് ഇന്ത്യയിലെ ജനങ്ങളിൽ 40% ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരുന്നു. അതിൻ്റെ അർത്ഥം അന്നത്തെ വില നിലവാരമനുസരിച്ച് മാസത്തിൽ 20 രൂപ വില വരുന്ന സാധനങ്ങളിൽ കൂടുതൽ സ്വന്തം ഉപഭോഗത്തിന് ചെലവഴിക്കാൻ ശേഷിയില്ലാത്തവരാണ് ഇപ്പറഞ്ഞ 40% എന്നത്രേ. അതാണ് ദാരിദ്ര്യരേഖ എന്ന് പറയുന്നതിൻ്റെ നിർവചനം. 1961 സ്ഥിതി അതായിരുന്നെങ്കിൽ 17 വർഷത്തിന് ശേഷം ഇന്ന് 1978 അങ്ങനെയുള്ളവരുടെ എണ്ണം ആകെ ജനസംഖ്യയിൽ 50% അധികമാകുന്നു.
1: കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് സി അച്യുതമേനോന്റെ ശബ്ദം.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: കണ്ടതും കേട്ടതും.
1: ലതേ ലതേ, ഇവിടെ ആരുമില്ലേ?
2: ആ സുനന്ദയോ? എന്താ പതിവില്ലാതെ?
1: നിന്നെ കാണാൻ വേണ്ടി തന്നെയാ വന്നത്.
2: എന്താ കാര്യം?
1: ഗൗരവമുള്ള കാര്യം തന്നെയാ.
2: ആഹാ,
1: നിന്റെ മോളുടെ ഇഷ്ടം നോക്കാതെ നീ അവളുടെ കല്യാണം ഉറപ്പിച്ചെന്ന് കേട്ടു.
2: ഓഹോ, ഇത്ര പെട്ടെന്ന് അവിടെ വാർത്ത എത്തിയോ?
1: എടീ, നിന്റെ മോളും എന്റെ മോളും ഒരു കോളേജിലാണ് പഠിക്കുന്നതെന്ന് ഓർമ്മ വേണം. ആരോടും പറയണ്ട എന്ന് നീ അവളോട് പറഞ്ഞാലും അവളുടെ ഫ്രണ്ട് അറിയില്ല എന്ന് നീ വിചാരിച്ചോ?
2: ഷെടാ, എന്റെ കൊച്ചിന്റെ കാര്യം തീരുമാനിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ലേ?
1: ആ, അത് നീ പറഞ്ഞത് പോയിന്റ്. പക്ഷേ ആ സ്വാതന്ത്ര്യം നിന്റെ കൊച്ചിനും വേണ്ടേ? നീ ഇത് ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നത്?
2: അവളുടെ അച്ഛൻ മരിച്ചതിനു ശേഷം കഷ്ടപ്പെട്ട ഞാൻ കുടുംബം നോക്കുന്നത്. നല്ലൊരു ബന്ധം വന്നപ്പോ കെട്ടിച്ചുവിടാൻ തീരുമാനിച്ചത് ഇത്ര വലിയ കുറ്റമാണോ?
1: നിന്റെ വിഷമങ്ങളൊക്കെ എനിക്കറിയാം. നിന്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതിയോ എന്നാ ഞാൻ ചോദിക്കുന്നത്. അവൾക്ക് 19 വയസ്സല്ലേ ഉള്ളൂ. പഠിച്ച് നല്ലൊരു ജോലി നേടണമെന്ന് അവൾ ആഗ്രഹിക്കുമ്പോ ആ കൊച്ചിനെ നിന്റെ കരച്ചിലുകൊണ്ട് അതിന്റെ മനസ്സ് മാറ്റുന്നത് ശരിയാണോ?
2: കല്യാണം കഴിഞ്ഞാലും അവക്ക് പഠിക്കാലോ, അവര് പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അവരാര്? കോളേജ് പ്രൊഫസറോ? പഠിപ്പിക്കാമെന്ന് പറഞ്ഞുവെന്ന്. ഇനി അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നിനക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ?
2: ഇല്ല. അങ്ങനെ ചോദിച്ചാ
1: നമുക്ക് പറ്റുന്നിടത്തോളം അവരെ പഠിപ്പിച്ച് അവരുടെ ഇഷ്ടങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുന്നതല്ലേ ഏറ്റവും വലിയ കാര്യം. സ്വന്തം വീട്ടിൽ കിട്ടാത്തത് പോകുന്ന വീട്ടിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ നമ്മുടെ കടമ നന്നായി ചെയ്യണം.
2: ഓ, അതൊക്കെ എനിക്കറിയാം സുനന്ദേ. പക്ഷേ അവളുടെ ഭാവി ആലോചിച്ചപ്പോ ഞാൻ പെട്ടെന്നൊരു തീരുമാനം എടുത്തതാ.
1: നമ്മുടെ പല തെറ്റായ തീരുമാനങ്ങൾ കാരണം മക്കള് വേദനിക്കരുത്. അവരുടെ സന്തോഷത്തിനാണെന്ന് കരുതി ചെയ്യുന്നത് അവരെ സന്തോഷിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കണ്ടേ?
2: അവള് എതിർപ്പൊന്നും പറഞ്ഞില്ല.
1: അമ്മയെ വേദനിപ്പിക്കണ്ട എന്ന് കരുതിയാവും. എന്റെ പൊന്നില്ലതേ, സഹിച്ചു കഴിയേണ്ടതാണ് പെണ്ണിന്റെ ജീവിതമെന്നൊന്നും പറഞ്ഞു പഠിപ്പിക്കരുത്. അവര് സന്തോഷമായി ജീവിക്കാൻ പഠിക്കട്ടെ. തീരുമാനങ്ങൾ എടുക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതിരുന്നാൽ എങ്ങനെയാടി അവര് സന്തോഷിക്കുന്നത്?
2: എനിക്ക് തെറ്റുപറ്റി സുനന്ദേ. നല്ലൊരു ബന്ധമായപ്പോ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല. എന്റെ മോളുടെ സന്തോഷത്തെക്കാൾ എനിക്ക് വേറെ ഒന്നും വേണ്ട.
1: നീ അവളോട് സംസാരിച്ച് അവളുടെ മനസ്സറിയാൻ ശ്രമിച്ചില്ല. ആ, പോട്ടെ, സാരമില്ല, ഇനിയും സമയമുണ്ട്. അവളുടെ വിഷമം കണ്ട് നിന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നതാ. എന്നാ ഞാൻ ഇറങ്ങട്ടെടി.
2: ആ ശരി.
3: പിന്നണിയിൽ സുഷമ അനിൽ, അനില ബിന്ദു ജമാൽ, രചന അജിത് കുമാർ.

നമുക്ക് ചുറ്റും മാരത്തൺ നടക്കുന്നതിനാൽ NH 66 റോഡിൽ കഴക്കൂട്ടം ജംഗ്ഷൻ മുതൽ കുഴിവിള വരെ ഇന്ന് രാവിലെ 5 മണി മുതൽ 9 മണി വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. LPG ഗാർഹിക സിലിണ്ടർ ഉപയോക്താക്കൾക്കായി EKYC പൂർത്തിയാകാൻ ഇന്നുകൂടി അവസരം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ 8-ാം ക്ലാസ്സുകാർക്ക് 21-ാം തീയതി നടത്താനിരുന്ന 1-ാം ഭാഷയുടെ 2-ാം പേപ്പർ പരീക്ഷ മാറ്റിവെച്ചു. ഓണാവധിക്ക് ശേഷം സെപ്റ്റംബർ 1 ഈ പരീക്ഷ നടത്തും. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5:30 തുറക്കും. കൃഷിനാശം നേരിട്ടവർക്ക് നഷ്ടപരിഹാരത്തിനായി സെപ്റ്റംബർ 5 വരെ അപേക്ഷിക്കാം. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും.

പുലർവെട്ടത്തിൽ ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, പ്രശസ്ത ഗായിക ജിക്കിയുടെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. ഉമ്മ എന്ന ചിത്രത്തിനുവേണ്ടി ജിക്കി പാടിയ ഗാനം നമുക്ക് ഇപ്പോൾ കേൾക്കാം. പി ഭാസ്കരൻ എഴുതിയ വരികൾക്ക് ബാബുരാജിന്റെ സംഗീതം. പ്രിയ ഗായികയ്ക്ക് സ്മരണാഞ്ജലി.

0: ഇഷ്ടഗാനങ്ങളും ഓർമ്മകളും ഡോക്ടർ വി പി ഗംഗാധരൻ പങ്കുവെക്കുന്ന ആവണി പൊന്നുഞ്ഞാൽ.
1: തിരുഞ്ഞാലക്കട ഞാൻ പോയി കഴിഞ്ഞാൽ ഒരാൾ പോലും എന്നെ ഡോക്ടറെ കാര്യം വിളിക്കില്ല. എം ബി ബി എസ് പഠിച്ച എൻ്റെ കൂടെ പഠിച്ച ഒരാളെന്നെ ഡോക്ടറെ കാര്യം വിളിക്കില്ല. എന്നെ പഠിച്ചിരുന്ന പാണ്ഡിയെന്നാണ്. അത് ഞാൻ ഞാൻ എൻ്റെ തിരുപ്പൂർ പൈസ വെച്ചുകൊണ്ടാണ്
2: നിക്കുന്നത്.
1: അതെ അതെ, പാണ്ഡി വെച്ചോണ്ട. അത് പലപ്പോഴും അങ്ങനെ ഓർക്കുന്നവരുണ്ടാവും. ഞാനും അതുപോലെ തന്നെ വിളിക്കാം. ഞാൻ എന്നെ കൂടെ പഠിച്ചവരോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്കൂളിൽ പഠിച്ചവരൊക്കെ ഡോക്ടറെ കാര്യം ഞാൻ പറയും വേണ്ട, ആ പഴയ ഗംഗ മതി, പഴയ ഗംഗ. അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ ധാരാളം ഇപ്പോഴും ഉണ്ട്.
0: ആവണി പൊന്നുഞ്ഞാൽ ഇന്നുച്ചയ്ക്ക് 1 മണിക്ക്.
3: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലപാണി അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
4: ഏലകൃഷിയിലാണ് ഏറ്റവും കൂടുതൽ കീടനാശിനി ഉപയോഗിക്കുന്നത് കേരളത്തിൽ അന്ന്. അന്നും അത്, ഇന്നും അത്. പിന്നെ പാവയ്ക്ക ഭയങ്കരമായിട്ട് കീടനാശിനി ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരുപാട് വ്യാപകമായിട്ട് ആ കൃഷി വന്നൊരു സമയമാണ് പച്ചക്കറി.
3: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.

കാതോട്ട് കാതോരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ലതികയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന ഒ എൻ വി, സംഗീതം ഔസേപ്പച്ചൻ. പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ പുലർവേട്ടം സമാപിക്കുന്നു. പുലർവേട്ടവുമായി ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് ബിനേഷ് സോമൻ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനം നേരുന്നു.

ഡയപ്പറുകൾ, സാനിറ്ററി പാഡുകൾ തുടങ്ങിയവ കാരണമുണ്ടാകുന്ന അണുബാധകളെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജയശ്രീ എം സംസാരിക്കുന്നു.

കർഷക ദിനമായ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നൂഞ്ഞാൽ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: cites the Hindu. A Financial Express headline says, India closer to private nuclear power as draft rules issued. Under pressure amid regulatory heat and rising cost, this festive season to be testy for sweets makers is another headline in the Financial Express. A master plan for Delhi 2047 proposes the Havelis of Chandni Chowk to Latin's Delhi. Heritage buildings could soon get a lease of life by making them hotels and offices, notes the Sunday Express. And finally, the Economic Times carries a story of matchmaking startups using AI to narrow choices by creating user profiles based on dating history and personality, with traditional dating platforms losing steam. Under the headline, AI-led matchmaking apps getting all the investor love. And with that, it's back to you, Anuja.
1: Thank you, Saira. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi urges all parties to support implementation of women's reservation in parliament and state assemblies to strengthen women's contribution in shaping India's policies. Prime Minister announces free online coaching for competitive exams aspirants to ease financial burden on their families. 1 crore youths to be trained in artificial intelligence in next 1 year. Surya Path Tiranga, first of its kind campaign involving Indian missions in over 50 countries, concludes in San Francisco. Government rolls out foreign asset disclosure scheme for small taxpayers. And in chess, world number one Magnus Carlsen retains eSports World Cup title. And with that, we end the morning news. Have a nice day.
2: Novel Sanjaram.
3: Uru Bedia novel. സുന്ദരികളും സുന്ദരന്മാരും. അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
4: വിശ്വം ശാന്തിയുടെ മുറിയിലേക്ക് ചെന്നു. അവൾ കിടക്കുകയാണ്. ജാലകത്തിലൂടെ വരുന്ന അന്തിക്കതിരുകൾ കണ്ണീർ വറ്റിയ ആ കവിൾത്തടങ്ങളെ തടവുകയാണ്. ശാന്തി, എന്നെ കൊണ്ടുപോകൂ. അവൾ തേങ്ങി. സാധ്യമല്ല. എന്ത്? ഞാൻ നിന്നെ വിവാഹം കഴിക്കില്ല. ഏ, വേറെ വിവാഹം കഴിച്ചോളൂ. ഇത്ര നാളും പറഞ്ഞതോ ഒക്കെ വെട്ടിത്തമായിരുന്നു. അവൾ തൻ്റെ മുഖത്തേക്ക് ഒരാട്ടുവെച്ച് തന്നില്ലെന്ന് വിശ്വം ഓർത്തു. വിശ്വം, തമാശ പറയുകയാണോ? നിങ്ങൾക്കെന്നെ മനസ്സിലാവില്ലേ? നിങ്ങൾ എന്നോടാണോ സംസാരിക്കുന്നത്?
5: അതെ, വിവാഹം കഴിക്കാൻ എനിക്ക് സാധ്യമല്ല. ഗുണനപ്പട്ടിക ഉരുവിടും പോലെ അയാൾ പറഞ്ഞു തീർത്തു.
4: അമ്മയെ ഭയപ്പെടുകയാണോ?
5: അല്ല.
4: അതെ,
5: എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ്. ശാന്ത നിവർന്നിരുന്നു. അവളുടെ കണ്ണുനീർ നിന്നു. നാസാദ്വാരങ്ങൾ വിടർന്നു. കുറച്ചു മുമ്പേ കണ്ട അമ്മയെപ്പോലെ തന്നെയായിരുന്നു മകളും. അവൾ അയാളെ അടിമുതൽ മുടിവരെ ഒന്ന് നോക്കി. എന്നിട്ട് ചോദിച്ചു,
4: നിങ്ങളൊരാണാണോ?
5: വിശ്വം മറുപടി പറഞ്ഞില്ല.
4: ഭീരു, പറഞ്ഞത് നന്നായി. ഒരാൺ പിറന്നവൻ്റെ കൂടെ ജീവിക്കാറായല്ലോ.
5: അവൾ തലവെട്ടിച്ച് നടന്നു കളഞ്ഞു. ആ വിവാഹം നടന്നു. പുഞ്ചിരി തൂകിക്കൊണ്ടു നിൽക്കുന്ന ശാന്തയുടെ കഴുത്തിൽ ആ സ്വർണപ്പല്ലുകാരൻ മാല ചാർത്തുന്നത് അയാൾ നോക്കി നിന്നു. ആ മുഖം അടിച്ചു ചമ്മന്തിയാക്കാൻ തോന്നി. പക്ഷേ ചതുപ്പ് നിലത്ത് കാൽ പൂഴുന്ന ഒരാനയാണയാൾ. ഇന്നവൾ ഭർത്തൃഗൃഹത്തിലേക്ക് പോയി. ഹോ, ആ യാത്രാമൊഴി ഇപ്പോഴും ചെവിയിൽ മുഴങ്ങുന്നു. വിശ്വം, ഞാൻ പോകുന്നു. ഭൂമിയുടെ അറ്റത്തേക്കൊന്നുമല്ല കേട്ടോ. അവൾ പല്ലിറുമ്മുന്നതുപോലെ തോന്നി. അവൾക്കതിന് ന്യായമുണ്ട്, അവകാശമുണ്ട്. എല്ലാം കഴിഞ്ഞു. മധുരമായ ആ ഭൂതകാലം മുഴുവൻ ഇന്നിതാ ഒരു കനത്ത കണ്ണുനീർത്തുള്ളിയായി അടർന്നു വീഴാൻ പാകത്തിൽ നിൽക്കുന്നു. അതും അടർന്നു വീഴും, പൊട്ടിച്ചിതറി വറ്റിപ്പോകും. ഭൂമി വരളും. ഇരുട്ട് കൂടിക്കൂടി വന്നു. മരണം അടുത്തടുത്തു വരികയാണോ? വിശ്വം, ഹൃദയമലിയിക്കുന്ന വിളി. ആ വിധവയുടെ കൈകൾ അയാളുടെ പുറത്ത് പതുക്കെ പതുക്കെ സഞ്ചരിച്ചു.
4: വിശ്വം, ഓ, നീ പോകുമോ?
5: ഉവ്വ.
4: എന്നെ വിട്ടു പോകുമോ?
5: ഉവ്വ.
4: എവിടേക്ക്?
5: അനിയന്ത്രിതമായി ആ ശബ്ദം വെളിയിലേക്ക് ചാടി.
4: നിന്നെ ഞാൻ വിടില്ല, ഒരിക്കലും വിടില്ല.
5: വിയർപ്പ് പൊടിഞ്ഞ ആ കവിൾ അവൻ്റെ കവിളോടൊരുമുന്നുണ്ടായിരുന്നു. വിശ്വം മുഖം തിരിച്ചു കളഞ്ഞു.

0: ഓടിക്കിതച്ച ഒരു മൃഗത്തിൻ്റെ ഗന്ധം എപ്പോഴും അവൻ്റെ മനസ്സ് ഉരുവിട്ടു. പോണം, പോണം, എനിക്ക് എങ്ങോട്ടോ പോണം.
1: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോളം കോമ്പൻ ഓഫർ.
1: പുറമെ ചിരിച്ചുലസിച്ച് നടക്കുന്നവരുടെ വിഷാദം, സ്മൈലിംഗ് ഡിപ്രഷൻ അഥവാ ചിരിക്കുന്ന വിഷാദം, ഡോക്ടർ ശ്രീലാൽ എ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ആകാശവാണി സ്മൃതി മധുരം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് അത്തപ്പിറവി. ഓണാഘോഷ സമൃദ്ധിയിലേക്ക് നമ്മെ ആനയിക്കുന്നു ഈ ദിനം. മനസ്സിൽ ആഹ്ലാദത്തിൻ്റെ അലകൾ തുടങ്ങുകയായി. പുന്നാരം ചൊല്ലിച്ചൊല്ലി എന്ന ചിത്രത്തിലെ ഗാനം രചന ഒ എൻ വി, സംഗീതം ജെറി അമൽദേവ്, ആലാപനം യേശുദാസും ചിത്രയും.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: രാഗം താനം പല്ലവി എന്ന ചിത്രത്തിന് വേണ്ടി ജെൻസിയും സംഘവും പാടിയ ഗാനം കേൾക്കാം. രചന AP ഗോപാലൻ, സംഗീതം MK അർജുനൻ.

0: അത്വവുമായി ബന്ധപ്പെട്ട ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35.
1: പപ്പ, കോളേജ് ഫീസ് കൂടുതലാണ്.
2: മോളെ,
1: ഓർമ്മയുണ്ടോ ബോണസിൽ നിന്നും കുറച്ച് പൈസ അക്കൗണ്ടിലിട്ടിരുന്നില്ലേ?
2: 2 വർഷമായിട്ട് അക്കൗണ്ടിൽ ഒരു ഇടപാടും നടന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
3: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ KYC മുഖേന KYC അപ്ഡേറ്റ് ചെയ്യൂ, അക്കൗണ്ട് ആക്ടീവ് ആകും, തികച്ചും ഫ്രീ. വാ,
1: എങ്ങോട്ട്?
3: അഡ്മിഷൻ എടുക്കാൻ. അക്കൗണ്ട് ആക്ടീവ് ആയി.
1: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9 മണിക്കുള്ള ഓർമ്മച്ചപ്പിൽ കേൾക്കും. ആകാശവാണി ഗീതം സംഗീതം ലളിത സംഗീത പാഠം.
5: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ശശി മാവിൻമൂട് എഴുതിയ അത്തം ചിത്തിര എത്തുകയായി വീണ്ടും ഒരു ഓണത്തുടിമേളം എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ 3-ാം പാഠഭാഗം പുനഃപ്രക്ഷേപണം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിച്ചത് വെൺപകൽ സുരേന്ദ്രൻ, പഠിച്ചത് ആര്യ MG.
6: കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അനുപല്ലവി ഒന്ന് പാടി നോക്കൂ.
7: ശരി സാർ.

0: ശരണത്തിന്റെ വരികൾ ഒന്ന് എഴുതിയെടുത്തോളൂ. ചിങ്ങക്കാറ്റ്,
1: ചിങ്ങക്കാറ്റ്,
0: ചിരിച്ചെത്തി,
1: ചിരിച്ചെത്തി,
0: ചിങ്ങക്കാറ്റ്, ചിരിച്ചെത്തി,
1: ചിങ്ങക്കാറ്റ്, ചിരിച്ചെത്തി,
0: ചേലിൽ മാബലി വരവായി,
1: ചേലിൽ മാബലി വരവായി,
0: വാടികൾ തോറും,
1: വാടികൾ തോറും,
0: വാടാമലരുകൾ,
1: വാടാമലരുകൾ,
0: തേടി നടന്നു പൈങ്കിളികൾ,
1: തേടി നടന്നു പൈങ്കിളികൾ,
0: വാടികൾ തോറും വാടാമലരുകൾ, തേടി നടന്നു പൈങ്കിളികൾ,
1: വാടികൾ തോറും വാടാമലരുകൾ, തേടി നടന്നു പൈങ്കിളികൾ,
0: മലയാളത്തിൻ മനസ്സു നിറയെ,
1: മലയാളത്തിൻ മനസ്സു നിറയെ,
0: പൊന്നോണപ്പൂ വിളിയായി,
1: പൊന്നോണപ്പൂ വിളിയായി,
0: മലയാളത്തിൻ മനസ്സു നിറയെ പൊന്നോണപ്പൂ വിളിയായി,
1: മലയാളത്തിൻ മനസ്സു നിറയെ പൊന്നോണപ്പൂ വിളിയായി,
0: പൊന്നോണപ്പൂ വിളിയായി,
1: പൊന്നോണപ്പൂ വിളിയായി.
0: ചരണത്തിന്റെ വരികളൊന്ന് വായിക്കൂ.
1: ചിങ്ങക്കാറ്റു ചിരിച്ചെത്തി, ചേലിൽ മാബലി വരവായി, വാടികൾ തോറും വാടാമലരുകൾ, തേടി നടന്നു പൈങ്കിളികൾ, മലയാളത്തിൻ മനസ്സു നിറയെ പൊന്നോണപ്പൂ വിളിയായി, പൊന്നോണപ്പൂ വിളിയായി.
0: പഠിക്കാം.
1: ആ.

ആദ്യത്തെ ആ വരിക്ക് ആ സംഗതി വേണ്ട, രണ്ടാമത്തിന് വരുന്നുണ്ടല്ലോ, വാടികൾ തോറും വാടാമലരുകൾ തേടി നടന്നു പൈങ്കിളികൾ, അവിടെയാണ് അത് പറയേണ്ടത്.

ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ശശി മാവിൻമൂട് എഴുതിയ ഗാനത്തിന്റെ മൂന്നാം പാഠഭാഗം പുനഃപ്രക്ഷേപണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് വെൺപകൽ സുരേന്ദ്രൻ, പഠിച്ചത് ആര്യ എം ജി.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
3: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, AC ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
2: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
3: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: പപ്പ, കോളേജ് ഫീസ് കൂടുതലാണ്.
5: മോളെ,
4: ഓർമ്മയുണ്ടോ ബോണസിൽ നിന്നും കുറച്ച് പൈസ അക്കൗണ്ടിലിട്ടിരുന്നില്ലേ?
5: 2 വർഷമായിട്ട് അക്കൗണ്ടിൽ ഒരു ഇടപാടും നടന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
6: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ KYC മുഖേന KYC അപ്ഡേറ്റ് ചെയ്യൂ. അക്കൗണ്ട് ആക്ടീവ് ആകും, തികച്ചും ഫ്രീ. വാ,
4: എങ്ങോട്ട്?
6: അഡ്മിഷൻ എടുക്കാൻ. അക്കൗണ്ട് ആക്ടീവ് ആയി.
4: RBI പറയുന്നു,
7: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
8: ആകാശവാണി. ഓർമ്മച്ചെപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം: N.J. ജോഷിലാൽ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ചോദ്യം: ആരാണ് നല്ല നാവികൻ? ഉത്തരം: കാറ്റും കോളും നിറഞ്ഞ ആകാശം മുട്ടെ തിരമാലകൾ ഉയരുന്ന കടലിലൂടെ കപ്പലോടിക്കുന്ന നാവികനാണ് മികച്ച നാവികൻ. ശാന്തമായ സമുദ്രത്തിലൂടെ കപ്പലോടിക്കുന്ന ആൾ ഒരിക്കലും ഒരു നല്ല നാവികനാകില്ല എന്ന് സാരം. കാറും കോളും നിറഞ്ഞ ജീവിതത്തെ തന്മയത്വത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആളുകളുണ്ട്, പ്രശ്നങ്ങൾക്ക് മുന്നിൽ അത്ര പെട്ടെന്നൊന്നും തളർന്നു പോകാത്തവർ. ഒന്നിനെക്കുറിച്ചും അധികം വേവലാതിപ്പെടാതെ എല്ലാം ഒരു ഒതുക്കത്തിൽ കൊണ്ടുപോകുന്നവർ. അവരൊക്കെ നമുക്ക് മാതൃകയാണ്. ആ മാതൃക പിന്തുടരാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഓർമ്മച്ചപ്പ് ആരംഭിക്കുന്നു.

ഓർമ്മചെപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് ഉളവുകാട് നിന്ന് കെ ബാലകൃഷ്ണൻ. ഓണസ്മൃതികൾ തൊട്ടു തലോടുന്ന ഓണനാളുകൾക്ക് ഓർമ്മകളുടെ ഓണത്തിന് 1000 നാവ്. ചിങ്ങം പിറന്നാൽ എങ്ങും എവിടെയും അത്തപ്പൂക്കളങ്ങളുടെയും കൈകൊട്ടിപ്പാട്ടിൻ്റെയും തുമ്പിതുള്ളൽ പാട്ടിൻ്റെയും ചെമ്പഴുക്കാപ്പാട്ടിൻ്റെയും ഊഞ്ഞാൽപ്പാട്ടിൻ്റെയും ഓണവിശേഷം മാത്രം. ഈ ഓണനാളിൽ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു ഗാനം, അത്തപ്പൂ ചിത്തിരപ്പൂ തൃത്താപ്പൂ ചൂടിവായോ എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. മക്കളായ ഹരികൃഷ്ണനും ശ്യാമ ബാലകൃഷ്ണനും ഭാര്യ രമണി ബാലകൃഷ്ണനും കൂടാതെ ആകാശവാണിയിലെ എല്ലാ പ്രിയപ്പെട്ട നിലയ അംഗങ്ങൾക്കുമായി ഈ ഗാനം സമർപ്പിക്കുന്നു എന്നും കെ ബാലകൃഷ്ണൻ ഉളവുക്കാട് എഴുതിയിരിക്കുന്നു. ഗാനം കേൾക്കാം. കാട്ടുപൂക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ ONV കുറിപ്പ്, സംഗീതം ജെ ദേവരാജൻ.

ഓർമ്മച്ചിപ്പിലെ അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് ചിറയിൻ കീഴിൽ നിന്ന് അനിൽ. എനിക്ക് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആകാശവാണിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഒരു കത്ത് എഴുതുന്നത്, അതും ഓർമ്മച്ചപ്പിൽ. കത്ത് പരിഗണിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ചിറയിൻ കീഴ് SCVBHS ൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ചിറയിൻ കീഴ് പുളിമുട്ടുകടവിൽ കായലിൻ പരിസരത്ത് കായലും കയറും എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത് അറിഞ്ഞത്. ക്ലാസ് കട്ട് ചെയ്ത് ഷൂട്ടിംഗ് കാണാൻ പോയി. അടുത്ത ദിവസം സ്കൂളിൽ ചെന്നപ്പോൾ ക്ലാസ് ടീച്ചർ കുട്ടപ്പൻ സാർ ആയിരുന്നു. സാറ് വഴക്കു പറഞ്ഞു, എന്നിട്ട് സാറിൻ്റെ ക്ലാസ്സിൽ ഇരിക്കേണ്ട എന്ന് പറഞ്ഞ് എന്നെ പുറത്ത് നിർത്തി. ക്ലാസ് തീരുന്നതുവരെ ഞാൻ അങ്ങനെ നിന്നു. ഇതാണ് എൻ്റെ സ്കൂളിൽ എനിക്ക് കിട്ടിയ ആദ്യത്തെ അനുഭവം. ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം കായലും കയറും എന്ന ചിത്രത്തിൽ തന്നെ ചിത്തിരത്തോണിയിൽ അക്കരെ പോകാൻ എത്തിടാമോ പെണ്ണേ, ചിറയൻ കീഴിലെ പെണ്ണേ എന്ന ഗാനമാണ്. സ്കൂളിലെ ആ ഓർമ്മയ്ക്ക് മുന്നിൽ ഈ ഗാനം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു. സ്നേഹത്തോടെ, അനിൽ, ചിറയൻ കീഴ്. ഈ ഗാനം ചിറയിൻ കീഴുള്ള എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്നും അനിൽ കത്തിൽ എഴുതിയിരിക്കുന്നു. ഗാനം കേൾക്കാം. ഈ ഗാനത്തിൻ്റെ രചന പൂവച്ചൽ ഖാദർ, സംഗീതം KV മഹാദേവൻ. യേശുദാസ് പാടിയത്. ചിത്രം കായലും കയറും.

ഓർമ്മച്ചിപ്പിൽ ഇനി അടുത്ത കത്ത് വായിക്കാം. ശ്രീലേഖ പന്തളമാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട ആകാശവാണി, നിനക്കെന്നെ വലിയ പരിചയമൊന്നും കാണില്ല, കാരണം ഞാൻ അധികം കത്തുകളൊന്നും എഴുതാറില്ല. ഫോണിൻ പ്രോഗ്രാമിലൊക്കെ ചിലപ്പോഴൊക്കെ പങ്കെടുക്കാറുണ്ട്. എൻ്റെ പേര് ശ്രീലേഖ. പന്തളത്ത് നിന്നാണ് ഈ കത്ത് എഴുതുന്നത്. എൻ്റെ ചെറുപ്പകാലം മുതൽ റേഡിയോ കേൾക്കുന്ന ആളാണ് ഞാൻ. ഗാനങ്ങൾ കേൾക്കാനും ശ്രദ്ധിക്കാനും തുടങ്ങിയ കാലം മുതൽ ഞാൻ റേഡിയോയുടെ കടുത്ത ആരാധികയാണ്. എൻ്റെ ബാല്യം മുതൽ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അധികം വീടുകളിലൊന്നും അന്ന് റേഡിയോ ഇല്ല. എൻ്റെ അച്ഛൻ ഒരു പട്ടാളക്കാരനായിരുന്നു. അമ്മൂമ്മയും അമ്മയും അനിയത്തിയും വലിയമ്മയുടെ മകനും ഒന്നിച്ചായിരുന്നു കുടുംബത്തിൽ താമസം. അമ്മൂമ്മയാണ് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത്. ബുദ്ധിമുട്ടുകളൊന്നും അറിയിക്കാതെയാണ് ഞങ്ങളെ വളർത്തിയത്. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ റേഡിയോ കേൾക്കാൻ സമയം തന്നിരുന്നുള്ളൂ. ഞായറാഴ്ച ദിവസങ്ങളിൽ ഏറെ സമയം തന്നിരുന്നു. ഇന്ന് എൻ്റെ സ്നേഹനിധിയായ അമ്മൂമ്മയില്ല. വലിയമ്മയുടെ മകനും 4 വർഷം മുമ്പ് ഞങ്ങളെ വിട്ടുപോയി. എൻ്റെ എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ടായിരുന്ന അമ്മൂമ്മയുടെ മരണം എനിക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. ബാല്യത്തിലുണ്ടായിരുന്ന സന്തോഷമൊന്നും പിന്നെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടിയിട്ടില്ല. ഇപ്പോൾ മെയ് 18 എൻ്റെ അച്ഛനും മരിച്ചു. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ബാല്യവും നല്ല ഓർമ്മകളും മാത്രം ബാക്കി. ഈ അവസരത്തിൽ ശരശയ്യ എന്ന ചിത്രത്തിനു വേണ്ടി മാധുരി പാടിയ നീലാംബരമേ എന്ന ഗാനം ഓർമ്മച്ചിപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് ശ്രീലേഖ പന്തളം എഴുതിയിരിക്കുന്നത്. പോയ കാലങ്ങൾ ഒരിക്കലും തിരിച്ചു വരില്ലല്ലോ. ഇനി ഒരു ജന്മം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് കവി പാടിയതും ഈ ഓർമ്മകളുടെ പച്ചപ്പിൽ നിന്നുകൊണ്ടാണല്ലോ. ഏതായാലും ഗാനം കേൾക്കാം. ശരശയ്യ എന്ന ചിത്രത്തിനു വേണ്ടി മാധുരി പാടിയ ഗാനമാണ് ഇത്. ഈ ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിയത് വയലാർ, സംഗീതം ജി. ദേവരാജൻ.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: സ്നേഹം നിറഞ്ഞ ഓർമ്മച്ചപ്പേ, ഞാൻ കുറേ നാളായി കത്തയച്ചിട്ട്. എൻ്റെ പേര് വിജികുമാർ ഓമശ്ശേരിൽ ഓലകെട്ടി അമ്പലം. ഒത്തിരി പഴയ ഒരു ഓർമ്മയാണ് എഴുതുന്നത്. 80 കാലഘട്ടമാണെന്ന് തോന്നുന്നു. ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി, അന്ന് 12-13 വയസ്സ് കാണും, ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൽ കുംഭഭരണി കാണാൻ പോയി. നേരെ ക്ഷേത്രത്തിൽ പോകാതെ കായംകുളം ബിന്ദു തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഷോ കണ്ടിട്ട് നേരെ അമ്പലത്തിലേക്ക് നടന്നു. ഞങ്ങൾ 5 പേരുണ്ട്. അമ്പലം അടുക്കുംതോറും ആരെയും റോഡിൽ കാണുന്നില്ല, ഒരു മനുഷ്യനും എങ്ങുമില്ല. രാത്രി ഏകദേശം 10 മണിയായി കാണും. അമ്പലത്തിൽ ചെന്നില്ല, അതിനു മുമ്പേ ഒരാൾ ഓടി വന്ന് പറഞ്ഞു, എല്ലാവരും വേഗം വീട്ടിൽ പോകൂ, അമ്പലത്തിൽ ഭയങ്കര അടിയാണ് എന്നൊക്കെ. ഞങ്ങൾക്ക് പേടിയായി. പിന്നെ ഒരു ഓട്ടമായിരുന്നു വീട്ടിലേക്ക്. ഏകദേശം 4 കിലോമീറ്റർ കാണും വീട്ടിലേക്ക്. വീട്ടിൽ വന്നപ്പോഴാണ് യഥാർത്ഥ ഭരണി. ചൂരലുമായി ഞങ്ങളുടെ അച്ഛന്മാർ കാത്തു നിൽക്കുന്നു. അതിൽ ബിജുവിൻ്റെ അമ്മയ്ക്ക് ബോധക്കേടും വന്നു. പിറ്റേന്ന് രാവിലെ ബാക്കിയുള്ള കൂട്ടുകാർ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു കുംഭഭരണി? ഞാൻ എൻ്റെ കാല് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ് ഭരണിക്ക് കിട്ടിയ സമ്മാനം. രാവിലെ അടുത്തുള്ള ഒരു അമ്മാമ്മയുടെ കടയിൽ പത്രം വരുത്തും. ഞങ്ങളുടെ വായനശാല അതായിരുന്നു. ആ പത്രത്തിലെ തലക്കെട്ട് കണ്ട് ഞെട്ടിപ്പോയി. പേടിച്ച് പിന്നെ പുറത്തിറങ്ങില്ല. ഒന്നും അറിയാത്ത പ്രായമല്ലേ. ഞാൻ ഇന്ന് ആവശ്യപ്പെടുന്ന ഗാനം ചന്ദനച്ചോല എന്ന ചിത്രത്തിൽ ബിന്ദു നീ ആനന്ദ ബിന്ദുവോ എന്ന ഗാനമാണ്. ഈ ഗാനം ഓർമ്മിച്ചപ്പിലൂടെ കേൾപ്പിക്കും എന്ന് കരുതട്ടെ. സ്നേഹത്തോടെ, ഓലകെട്ടി അമ്പലത്ത് നിന്ന് വിജികുമാർ. ഗാനം കേൾക്കാം. ഡോക്ടർ ബാലകൃഷ്ണനാണ് ഈ ഗാനം എഴുതിയത്. കെ ജെ ജോയ് സംഗീതം നൽകി. പി. സുശീല ആലപിച്ചത്. ചിത്രം ചന്ദനച്ചോല.

ഓർമ്മിച്ചപ്പിൽ ഇനി ആകാശവാണി വാട്സാപ്പിൽ വന്ന ഒരു സന്ദേശം വായിക്കാം. ജയകുമാർ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്നാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പിന്, ഞാൻ തിരുവനന്തപുരം പേട്ട ഗവൺമെന്റ് സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം. അത് ബോയ്സ് സ്കൂളായിരുന്നു. ഗേൾസ് സ്കൂൾ ഒരു മതിലിനപ്പുറവുമാണ്. പതിവ് പോലെ രാവിലെ സ്കൂളിൽ പോകാൻ ഇറങ്ങി. പള്ളിമുക്ക് ജംഗ്ഷനിൽ എത്താറായപ്പോഴാണ് കാഴ്ച കണ്ടത്. ഒരു തടിയൻ വെള്ള കുതിര വരുന്നു. അതിന്റെ പിന്നാലെ വണ്ടിയിൽ പൂക്കൾ കൊണ്ടലങ്കരിച്ച കറുപ്പും വെളുപ്പും ആകൃതിയിലുള്ള ഒരു കണ്ണാടിപ്പെട്ടി. ആ കണ്ണാടിപ്പെട്ടിക്കകത്ത് ഒരു നീളൻ കറുത്ത പെട്ടി. കുതിരവണ്ടിയുടെ പിറകെ പള്ളിയിലച്ഛന്മാരും കന്യാസ്ത്രീകളും കുറേ ആൾക്കാരും മൗനമായി രണ്ടു വരിയിലായി നടക്കുന്നു. ഇതെന്താണ് സംഭവം? ഇവരെങ്ങോട്ടായിരിക്കും പോകുന്നത്? എന്തായാലും അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. തൊട്ടടുത്ത കടയിൽ പുസ്തകം ഏൽപ്പിച്ച് ഞാൻ ഇപ്പം തിരികെ എടുത്തോളാമെന്ന് പറഞ്ഞ് വരിയിലെ അവസാനത്തെ ആളായി ഞാനും നടന്നു. കുതിരവണ്ടി പള്ളിമുറ്റത്താണ് ചെന്ന് നിന്നത്. കണ്ണാടിപ്പെട്ടി തുറന്ന് കറുത്ത പെട്ടിയെടുത്ത് മൂന്നാല് ആൾക്കാർ ചേർന്ന് പള്ളിക്കകത്തേക്ക് കൊണ്ടുപോകുന്നത് കണ്ടു. വന്നവരെല്ലാവരും പള്ളിക്കകത്ത് കയറി, കൂടെ ഞാനും കയറി. ഇനിയിപ്പം പോയാലും സ്കൂൾ സമയം കഴിഞ്ഞു. ഏതായാലും ഇതിന്റെ ബാക്കി കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതി ഒരു ബെഞ്ചിൽ ഇരിപ്പുറപ്പിച്ചു. കുറേ സമയത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം പെട്ടിയെടുത്തുകൊണ്ടുപോയി അടച്ച് വലിയൊരു കുഴിയിലേക്ക് ഇറക്കി വെച്ചു. മരിച്ചയാളിന്റെ ബന്ധുക്കളായിരിക്കും കുറേ പേർ കുഴിയിലേക്ക് മണ്ണ് വാരിയിടുന്നത് കണ്ടു. മരിച്ചതാരായാലും ഞാനും വാരിയിട്ടു 3 പിടി മണ്ണ്. അപ്പോഴതാ അവിടെ ചായയും ബിസ്ക്കറ്റും കൊടുക്കുന്നു. അതും കഴിച്ച് കടയിൽ വെച്ചിരുന്ന പുസ്തകക്കെട്ടുമായി സ്കൂളിലേക്ക് ഓടി. ഉച്ചകഴിഞ്ഞുള്ള ക്ലാസ്സിൽ കയറി. ഗിൽബർട്ട് സാർ വന്നു. ക്ലാസ് ആകമാനം ഒന്ന് വീക്ഷിച്ചിട്ട് എന്നോട്, രാവിലെ താനെന്താ ക്ലാസ്സിൽ വരാത്തത്? അത് അനിയത്തിക്ക് പനിയായതുകൊണ്ട് ചേച്ചിയും ഞാനും കൂടി അവളെ ആശുപത്രിയിൽ കാണിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ടാ വന്നത്. ഞാൻ തരികിടയും ഉഴപ്പനുമൊക്കെ ആയതുകൊണ്ടാകാം. ആ മറുപടി സാറിന് അത്ര വിശ്വാസമായില്ല. തന്റെ അനിയത്തി ഇവിടെ ഗേൾസിലല്ലേ? അവളുടെ പേരെന്താ? ഏത് ക്ലാസ്സിലാ? രാജലക്ഷ്മി 3B. സാർ ക്ലാസ് ലീഡറെ പറഞ്ഞയച്ച് അന്വേഷിച്ചു. അതോടെ എന്റെ കള്ളം പൊളിഞ്ഞു. രണ്ട് കൈയിലും ഇഷ്ടം പോലെ

കിട്ടി. അപ്പോൾ ഞാൻ നടന്നതെല്ലാം തത്ത പറയും പോലെ പറഞ്ഞു. സത്യം നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ പകുതി അടി ഒഴിവായേനെ. ഈ ഓർമ്മയിൽ ഒരു പാട്ട് ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് ജയകുമാർ ചോദിച്ചിരിക്കുന്നത്. മണ്ണിനോട് യാത്ര പറഞ്ഞു മക്കളെ വിട്ടുപിരിഞ്ഞു എന്ന് തുടങ്ങുന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾക്കണമെന്നാണ് ജയകുമാർ എഴുതിയിരിക്കുന്നത്. ചിത്രം ഭാര്യ. ഈ ഗാനത്തിന്റെ വരികൾ വയലാർ, സംഗീതം ജി ദേവരാജൻ, പാടിയത് യേശുദാസും സംഘവും.

ഓർമ്മച്ചപ്പിൽ ഇനി കണ്ണൂർ ജില്ലയിലെ കരുവെള്ളൂർ നിന്നും കുടക്കാട് ദാമോദരൻ അയച്ച കത്ത് വായിക്കാം. ഓർമ്മച്ചപ്പിൽ പലതവണ ഓർമ്മിപ്പിച്ച കാര്യമാണ് ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന പരിപാടി കൂടിയാണ് ഓർമ്മച്ചപ്പ്. കത്തുകൾ എഴുതുമ്പോൾ ദയവായി ഗാനങ്ങൾ മാത്രം ആവശ്യപ്പെടാതെ ആ ഗാനവുമായി ബന്ധപ്പെട്ട സന്ദർഭം കൂടി എഴുതാൻ മറക്കില്ലല്ലോ. അപ്പോൾ മാത്രമാണ് ഓർമ്മച്ചപ്പിന് പൂർണ്ണത ഉണ്ടാവുക. മറക്കില്ലല്ലോ, പലതവണ ഓർമ്മിപ്പിച്ചതാണ്. കത്ത് വായിക്കാം. കൊടക്കാട് ദാമോദരൻ ഓർമ്മച്ചപ്പിലേക്ക് എഴുതിയ കത്ത്. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, സമയമാം നദി പുറകോട്ടൊഴുകി സ്മരണതൻ പൂവണി താഴ്വരയിൽ അച്ചാണി എന്ന ചിത്രത്തിലെ ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ അടുത്ത ചെറിയ ടൗണായ കരുവെള്ളൂർ ലീന ടാക്കീസിൽ സിനിമാ പ്രദർശനത്തിന് മുമ്പ് സ്ഥിരമായി കേൾക്കുമായിരുന്ന ഗാനമാണ് ഇത്. 70s-80s സാധാരണക്കാരുടെ പ്രധാന വിനോദം സിനിമ കാണലായിരുന്നു. അന്ന് ഞായറാഴ്ചകളിലൊക്കെ ഹൗസ് ഫുള്ളായിരിക്കും. എത്രയോ സിനിമകൾ അങ്ങനെ ഈ തിയേറ്ററിൽ കണ്ടിരിക്കുന്നു. ഇപ്പോൾ ആ തിയേറ്റർ അവിടെയില്ല. ഞാനിപ്പോൾ പയ്യന്നൂരിലാണ്. അവിടെ അന്ന് കണ്ട സിനിമകളുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഗാനം ആവശ്യപ്പെടുന്നത്. ഗാനം കേൾപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കട്ടെ. സ്നേഹത്തോടെ, കണ്ണൂർ കരുവെള്ളൂർ നിന്നും കൊടക്കാട് ദാമോദരൻ. ഗാനം കേൾക്കാം. പി. സുശീല പാടിയ ഈ ഗാനത്തിന്റെ വരികൾ പി. ഭാസ്കരൻ, സംഗീതം ജി.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: മാവേലിക്കര വള്ളികുന്നം പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായ ഗീതാ മധു എഴുതിയ കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി വായിക്കുന്നത്. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, എന്റെ ഭർത്താവ് കെ എസ് മധു 2025 ഓഗസ്റ്റ് 3 ഞങ്ങളെ വിട്ടുപോയി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ 1 ചരമവാർഷികമാണ് ഓഗസ്റ്റ് 3 നാടകനടനും ഓച്ചിറ നാടകരംഗം എന്ന നാടകസമിതി നടത്തിയിരുന്നു അദ്ദേഹം. പ്രമേഹം മൂലം ഇടതുകാൽ മുറിച്ചു. 2019 അത്. വീട്ടിലിരുന്ന് റേഡിയോ പരിപാടികളെല്ലാം കേൾക്കുമായിരുന്നു. എപ്പോൾ രാവിലെ ഉറക്കമുണരുന്നോ അന്നേരം മുതൽ നല്ല ഉച്ചത്തിൽ റേഡിയോ കേൾക്കും. ആ ശീലം ഞാൻ ഇപ്പോൾ തുടരുന്നു. എന്റെ ചേട്ടന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ? അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ഗാനമാണ് ഓർമ്മച്ചപ്പിലൂടെ കേൾക്കേണ്ടത്. കലാകാരൻ എന്ന നിലയ്ക്ക് ചേട്ടന് വേണ്ടി ഈ ഗാനം കേൾപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു. സ്നേഹത്തോടെ, ഗീതാ മധു, വൈസ് പ്രസിഡന്റ്, വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. ONV കുറിപ്പ് എഴുതി ജി ദേവരാജൻ, സംഗീതം നൽകി യേശുദാസ് പാടി. ഗാനം ചിത്രം നീ എത്ര ധന്യ.

0: നിലച്ചുപോയി.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ചിങ്ങമാസം ഇതാ കടന്നു വരുന്നു. കാറ്റും മഴയും ഒക്കെ നിറഞ്ഞ കർക്കിടകം പടിയിറങ്ങുകയാണ്. ചിങ്ങം പിറക്കട്ടെ, നല്ല കാലം വരട്ടെ. അടുത്ത ഓർമ്മച്ചെപ്പ് ഓണക്കാലത്താണ് വരുന്നത് എന്ന കാര്യം ഓർമ്മയുണ്ടല്ലോ. അയക്കുന്ന കത്തുകളിൽ ഓണത്തിൻ്റെ ഓർമ്മകൾ

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappu.aartvm@gmail.com. ഓർമ്മച്ചപ്പ്.
1: വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം: പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം നിർവഹണം: എൻ ജെ ജോഷിലാൽ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ലവ് സ്റ്റോറി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ എഴുത്തുപെട്ടിയിലേക്ക് ഹാർദമായ സ്വാഗതം.
1: സ്വാഗതം.
0: ഇന്ന് ശ്രോതാക്കളയച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അടങ്ങിയ കത്തുകൾ ആദ്യം പരിശോധിക്കാം. ആദ്യത്തെ കത്ത് വിമല തോമസ് പൂഴനാട് അയച്ചതാണ്. വിവിധ തരം പക്ഷികളെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്ന ഹരിതവാണിയിലെ കിളിക്കൊഞ്ചൽ വളരെ രസകരവും ഉണർവും ഉല്ലാസവും പകരുന്നതാണ്. സി റഹീമിനും അവതാരകർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
1: അടുത്ത കത്തയച്ചിരിക്കുന്നത് കല്ലമ്പലത്ത് നിന്നും ശശി കെ വെട്ടൂരാണ്. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഇന്നെനിക്ക് ശ്രീമാൻ നീലേശ്വരൻ സദാശിവൻ അവതരിപ്പിച്ച സുഭാഷിതം കേൾക്കുവാൻ ഭാഗ്യമുണ്ടായത്. ദാമ്പത്യ ജീവിതം പരിപൂർണ വിജയമാകണമെങ്കിൽ സ്ത്രീയും പുരുഷനും തുല്യ പങ്കാണെന്ന് ഓർമ്മിപ്പിക്കുന്ന കാലിക പ്രസക്തിയുള്ള സുഭാഷിതമായിരുന്നു അത്.
0: കൊല്ലം കുന്നിക്കൂട് നിന്ന് ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻപിള്ള അയച്ച കത്ത്. തിരുവിതാംകൂറിലെ ശക്തനായ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയുടെ ഭരണം അസ്ഥിരപ്പെടുത്താനും അദ്ദേഹത്തെ അപായപ്പെടുത്താനും എട്ടുവീട്ടിൽ പിള്ളമാരും പോറ്റിമാരും ഒപ്പം തമ്പിമാരും കൂടെ നടത്തിയ ഉപജാപ പ്രവർത്തനങ്ങൾ കൊണ്ട് തൻ്റെ കളിക്കൂട്ടുകാരിയും മുറപ്പെണ്ണുമായിരുന്ന ഉമ്മിണി തങ്ക അദ്ദേഹത്തിന് നഷ്ടമായി. ഈ സാഹചര്യം വളരെ വിശദമാക്കി തലവടി ജയചന്ദ്രൻ അവതരിപ്പിച്ച കഥാപ്രസംഗം വളരെ മികവുറ്റതായിരുന്നു. മറ്റൊരു കത്തുകൂടിയുണ്ട്. മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ചരമദിനത്തിൽ അദ്ദേഹത്തിന്റെ ശബ്ദം കാലം സാക്ഷിയിലൂടെ കേൾപ്പിച്ചത് ശ്രോതാക്കളെ ധന്യരാക്കി ഓർമ്മകൾ ദീപ്തമാക്കിയ ആകാശവാണി അഭിനന്ദിക്കുകയാണ്. ചക്കുവരയ്ക്കൽ രാമചന്ദ്രപിള്ള.
1: അടുത്ത കത്തയച്ചിരിക്കുന്നത് കരകുളം ദിവാകരനാണ്. ആകാശവാണിയുടെ എല്ലാ പരിപാടികളും കേൾക്കുന്ന ആളാണ്. ജൂലൈ 30 ഉച്ചയ്ക്ക് ശാസ്ത്രലോകം, അതിൽ കാവുകളെക്കുറിച്ചുള്ള പരിപാടി ഏറെ ഇഷ്ടമായി എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഗായത്രി ദേവി, എൻ ജെ ജോഷിലാൽ എന്നിവരുടെ അവതരണവും മികച്ചതായിരുന്നു.
0: പതിവ് പോലെ തന്നെ വക്കം വാഹിദ് കലറ 5 മുതൽ 11 വരെ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളെക്കുറിച്ച് അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉഷമലരി, സുഭാഷിതം, രാമായണ പാരായണം, ഈ പരിപാടികളെക്കുറിച്ചാണ് വളരെ മികച്ചതായിരുന്നു എന്ന് അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്.
1: അടുത്ത കത്തയച്ചിരിക്കുന്നത് വെള്ളയമ്പലത്ത് നിന്നും പി ജി മൂർത്തിയാണ്. 10 തിങ്കളാഴ്ച അവതരിപ്പിച്ച ആദായ നികുതി റിട്ടേണിനെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി പരിപാടി നികുതിദായകർക്ക് വളരെ പ്രയോജനകരവും വിജ്ഞാനപ്രദവുമായിരുന്നു. ആകാശവാണിക്കും പരിപാടി അവതരിപ്പിച്ച ആത്മജയ്ക്കും അഭിനന്ദനങ്ങൾ. ആദായ നികുതി നിയമത്തെക്കുറിച്ച് ഒട്ടനവധി സംശയങ്ങൾ നികുതിദായകർക്കും പൊതുജനങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് ഇത്തരം പരിപാടികൾ ഇടയ്ക്കിടെ പ്രക്ഷേപണം ചെയ്യുന്നത് നല്ലതായിരിക്കും.
0: കാസർഗോഡ് ബെണ്ടിച്ചൽ നിന്ന് ജസീന, ഫൗസിയ, ജംഷീദ്, ജമീല എന്നിവർ ആകാശവാണിയിലേക്ക് കത്തെഴുതിയിരിക്കുന്നു. ആയുരാരോഗ്യത്തിലും പ്രകാശധാരയിലും പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ വളരെ നന്നാവുന്നുണ്ട്. ഒപ്പം പേവിഷ ബാധയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ പ്രകാശധാരയിലൂടെ കഴിഞ്ഞു എന്നും അറിയിക്കും.
1: ഓഗസ്റ്റ് 8 ലങ്കേഷ് അഗസ്ത്യകോട് അവതരിപ്പിച്ച രഞ്ജിനി ശ്രദ്ധിക്കപ്പെട്ടു. പരിപാടി വളരെ മികച്ചതായിരുന്നു. ഇതെഴുതിയിരിക്കുന്നത് ആർ ദിലീപ് പുതിയവിള.
0: ഷീജ മുരളി, മുണ്ടപ്പള്ളി. 7 രാവിലെ 5:55 പ്രക്ഷേപണം ചെയ്ത സുഭാഷിതം ശ്രീ നീലേശ്വരൻ സദാശിവൻ വളരെ മനോഹരമായി അവതരിപ്പിച്ചു. സ്ത്രീ പുരുഷ സമഭാവനയുടെ പ്രാധാന്യം, അർദ്ധനാരീ സങ്കല്പം, ദാമ്പത്യം ഉത്കൃഷ്ട

0: അഹന്ത, സ്വാർത്ഥത, തനിക്കു താൻ പൊരിമ അകലെ കളഞ്ഞ് നല്ല കുടുംബജീവിതം നയിക്കുന്നവർക്ക് ഒരു സന്ദേശമായിരുന്നു ആ സുഭാഷിതം.
1: അടുത്ത കത്തയച്ചിരിക്കുന്നത് ശ്രീകല എസ് ആണ്, നെടുമങ്ങാട് നിന്നും. കർക്കിടക മാസത്തിലെ രാമായണ പൊരുൽ എല്ലാ ദിവസവും കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ സുരേന്ദ്രൻ ചുനക്കര, നീലേശ്വരൻ സദാശിവൻ എന്നിവർ അവതരിപ്പിച്ച സുഭാഷിതം നന്നാകുന്നുണ്ട്. പാട്ടും പൊരുളും, നോവൽ സഞ്ചാരം, യോഗ സൗഖ്യം, കണ്ടതും കേട്ടത് എന്നീ പരിപാടികൾ ഒരുപാട് ഇഷ്ടമാണ് എന്നും ഈ കത്തിൽ കുറിക്കുന്നു. രഞ്ജിനി, ഓർമ്മച്ചെപ്പ്, സന്ദേശഗാനം എന്നിവയുടെ അവതരണം വളരെ മികച്ചതാണ്. പ്രത്യേകിച്ചും ശ്രീ കുരീപ്പുഴ സജീവ അവതരിപ്പിക്കുന്ന നോവൽ സഞ്ചാരം അതീവ ഹൃദ്യമാകുന്നുണ്ട്.
0: നമ്മുടെ കൊച്ചുകൂട്ടുകാരൻ വെള്ളായണിയിലെ കിരൺ എസ് അയച്ച കത്താണ്. 2 തീയതി പത്തനാപുരം മൗണ്ട് ടാബോർ ഹൈസ്കൂളിലെ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിച്ച പരിപാടികൾ വളരെ നല്ല നിലവാരം പുലർത്തി എന്നറിയിക്കുന്നു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ സുഭാഷിതം, പ്രത്യേകിച്ച് ഡോക്ടർ ഡി മായ, പ്രൊഫസർ കെ വി ദേവ്, ഡോക്ടർ ജോർജ് ഓണക്കൂർ, പ്രൊഫസർ ഹരീന്ദ്രനാഥക്കുറുപ്പ്, ഡോക്ടർ കായംകുളം യൂനസ്, ഡോക്ടർ വി എൻ ശ്രീകരൻപിള്ള ഇവരെല്ലാം അവതരിപ്പിച്ച സുഭാഷിതം ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു കൊച്ചുകൂട്ടുകാരൻ കിരൺ എസ് വെള്ളായണിയിൽ നിന്ന്.
1: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് മലപ്പുറത്ത് നിന്നും കെ രാമചന്ദ്രൻ പിള്ളയാണ്. സാഹിത്യവേദിയിൽ സന്ധ്യ അനീഷ് എഴുതി അവതരിപ്പിച്ച കണ്ണകി, പെൺകൊടി, അതുപോലെ തന്നെ ഡോക്ടർ ശ്രുതിയുടെ ദൂരദർശിനി, പ്രേത എന്നീ കവിതകളും നല്ല നിലവാരം പുലർത്തി. സതീഷ് വെളുന്തറയുടെ ന്യായവിധി എന്ന കഥയും മികച്ചതായി. കാവാലം നാരായണ പണിക്കരുടെ ഓർമ്മദിനത്തിൽ അദ്ദേഹത്തിന്റെ ശബ്ദം കാലം സാക്ഷിയിൽ കേൾപ്പിച്ചതും ഉഷമല്ലരിയിൽ അദ്ദേഹത്തിന്റെ കവിത രാവണഘട്ടം കാവാലം ശ്രീകുമാർ ആലപിച്ചത് തന്നെ കേൾപ്പിച്ചത് അദ്ദേഹത്തിനുള്ള ഒരു ആദരാഞ്ജലിയായി. പാട്ടും പൊരുളും പരിപാടിയിൽ വയലാറിന്റെ വീണപൂവേ എന്ന ഗാനം മുഖത്തല ശ്രീകുമാർ സൂപ്പറായി അവതരിപ്പിച്ചു. അഭിനന്ദനങ്ങൾ.
0: ക്ഷീരമേഖലയിലെ സംരംഭകത്വ സാധ്യതകൾ, പശു വളർത്തൽ, ഡയറി ഫാം, സംസ്കരണ പ്രക്രിയകൾ, ഷുഗർ ഫ്രീ ഐസ്ക്രീം ഉൽപ്പാദനം, സുരക്ഷിത പാലുൽപ്പാദനം, വിപണന ശൃംഖല, ഇവയെക്കുറിച്ച് ഡോക്ടർ ജയദേവനുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖം വളരെ ഉപകാരപ്രദമായിരുന്നു എന്നറിയിക്കുന്നു മുരളി മേലേപ്പാട്ട്, എടപ്പാൾ. നല്ലത് കാണുക, നല്ലത് പ്രവർത്തിക്കുക, മരണം നിദ്ര പോലെയാണ്, നന്മയുടെ പാഠങ്ങൾ പഠിക്കുക, പ്രൊഫസർ കെ വി ദേവ് അവതരിപ്പിച്ച സുഭാഷിതം നല്ലൊരു സന്ദേശം തന്നെയാണ് എന്നും മറ്റൊരു കത്തിൽ എടപ്പാൾ നിന്ന് മുരളി മേലേപ്പാട്ട് എഴുതിയിട്ടുണ്ട്.
1: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് എം ഡി ശിവരാമൻ, ഗീതാ ശിവരാമൻ എന്നിവരാണ്. 4 തീയതിയിലെ സർഗ കേരളം രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്തത് ശ്രദ്ധിച്ചു, നന്നായിരുന്നു. പ്രശസ്ത കവയത്രി സുഗതകുമാരി അവതരിപ്പിച്ച സ്വന്തം കവിത നന്ദി വ്യത്യസ്തമായിരുന്നു. തുടർന്നുള്ള പ്രഭാഷണം കാര്യമാത്ര പ്രസക്തമായിരുന്നു. മലയാള കവിതയിലെ കേരളീയത, ഗഹനമായതും വിവരണാതീതവുമായ വിഷയം ഡോക്ടർ കെ എസ് രവികുമാർ ഭംഗിയായും വൃത്തിയായും അവതരിപ്പിച്ചു. ഏതാണ്ട് എല്ലാ വശങ്ങളും ഇത് സംബന്ധിച്ച് അവതരിപ്പിച്ചിരുന്നു. അഭിനന്ദനങ്ങൾ. മായ ബാലകൃഷ്ണൻ രചന നിർവഹിച്ച് ഒരിടത്തൊരിടത്തിൽ ഉൾപ്പെടുത്തിയ കുട്ടിക്കഥ അത്ര പോരാ എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്.
0: ഹലോ സന്ദേശഗാനത്തിൽ 2 തവണ പങ്കെടുത്ത് സന്തോഷം അറിയിക്കുകയാണ് പി ആർ ഓമന, മാരാരിക്കുളം. ഒപ്പം പരിപാടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അറിയിച്ചിട്ടുണ്ട്. പുലവട്ടം 1 മണിക്കൂർ എത്രയോ പരിപാടികളാണുള്ളത്. എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന പരിപാടിയാണ് കർക്കിടക മാസത്തിലെ രാമായണ പാരായണവും ഒപ്പം രാമായണ പൊരുളും. ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി, നടേശൻ, എഴുമറ്റൂർ രാജരാജവർമ്മ, പ്രൊഫസർ പി ആർ ലളിതമ്മ തുടങ്ങി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പിന്നെ മായാമുദ്രകൾ വളരെ നന്നാവുന്നുണ്ട് എന്നും മാരാരിക്കുളത്തെ പി ആർ ഓമന അറിയിക്കുന്നു.
1: അടുത്ത കത്തയച്ചിരിക്കുന്നത് പി വി ഹരിലാൽ പള്ളിയറ, ഹരിപ്പാട് നിന്നുമാണ്. 9:16 വിദ്യാഭ്യാസ രംഗത്തിൽ പ്രക്ഷേപണം ചെയ്ത 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ശ്രീ റഷീദ് പാലേരിയുടെ പ്രഭാഷണം ഏറെ സമയോചിതമായി.
0: കാർത്തിക അണ്ടല്ലൂർ അയച്ച കത്ത്. ശാസ്ത്രലോകത്തിൽ ശാസ്ത്രലോകത്തെ ഇതിഹാസമായ എം എസ് സ്വാമിനാഥനെ കുറിച്ച് പ്രക്ഷേപണം ചെയ്തത് ഇദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചു മറന്നവർക്ക് ഏറെ അനുഗ്രഹമായിരുന്നു. ഹലോ പ്രിയഗീതത്തിൽ മൃഗസ്നേഹിയും എഴുത്തുകാരിയും വിവർത്തകയുമായ ശ്രീദേവി കർത്ത അവതരിപ്പിച്ച പരിപാടി വളരെ നന്നായിരുന്നു.
1: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ജ്യോതിലക്ഷ്മിയാണ്, പുനലൂരു നിന്നും. യുവസാഹിതിയിൽ കാശിനാഥൻ, പ്രീതി സജി എന്നിവർ അവതരിപ്പിച്ച കവിതകൾ നന്നായിരുന്നു. 9:30 ഇമ്മിണി വല്യ ഒന്നിന്റെ ഇമ്മിണി വല്യ കാര്യം, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികളിലൂടെ സഞ്ചരിച്ച് ശ്രോതാക്കളുടെ മനസ്സിൽ കുളിരു പകർന്ന നല്ലൊരു പരിപാടിയായിരുന്നു. ആകാശവാണിക്കും അവതാരകർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഹരിപ്പാട് അച്യുത ശാസ്ത്രികൾ, ജോർജ് ഓണക്കൂർ, നീലേശ്വരൻ സദാശിവൻ എന്നിവർ അവതരിപ്പിച്ച് സുഭാഷിതൻ ചിന്തിപ്പിക്കുന്നത് തന്നെയായിരുന്നു. അഭിനന്ദനങ്ങൾ.

0: ഉഷമലരിയിൽ മഴുവിന്റെ കഥയെന്ന കവിത വസുധ ആലപിച്ചത് ശ്രീവത്സൻ ജെ മേനോന്റെ ആധ്യാത്മരാമായണ പാരായണം, എസ് ജയ സിന്ധു പാടിയ ഉദയഗീതം, കർക്കിടകത്തിൽ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം എന്ന വിഷയത്തിലുള്ള ആയുരാരോഗ്യവും മികച്ചതായിരുന്നു. കാലം സാക്ഷിയിൽ ചിന്മയാനന്ദ സ്വാമിയുടെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞത് സന്തോഷമായി. സത്യത്തിൽ കാലം സാക്ഷിയിലൂടെ മൺമറഞ്ഞ മഹത് വ്യക്തികളുടെ സംസാരം കേൾക്കാൻ കഴിയുന്നത് തന്നെ ഒരു നല്ല അനുഭവമാണ്. ഗ്രാമകേരളത്തിൽ സുരേഷ് മണ്ണാറശാലയുടെ രചനയിൽ ജോഷിലാൽ സാറിന്റെ ശബ്ദ ആവിഷ്കാരത്തിൽ കേട്ട പൊടിമീൻ പുരാണം വളരെ ഹൃദ്യമായി. 8:30 ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ വായന സജീവ് സാറിന്റെ ശബ്ദത്തിൽ മനോഹരമാകുന്നു. 11:02 സൈബർ ഇടങ്ങളിലെ ഒരുപാട് സംശയങ്ങൾക്ക് മറുപടിയായിരുന്നു ഹരിലാൽ പങ്കെടുത്ത പരിപാടി. 4:30 മഴവിലെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇഷ്ടപ്പെടുന്നു എന്ന് ഈ കത്തിൽ എഴുതിയിട്ട് വളരെ വലിയൊരു കത്താണ്. 7:35 മായാമുദ്രകളിൽ തോപ്പിൽ മുഹമ്മദ് ബീരാന്റെ തുറമുഖം എന്ന നോവൽ അവതരണ ശൈലിയുടെ നോവൽ വായിച്ച പ്രതീതി തന്നെയാണ് അനുഭവപ്പെട്ടത്. യുവവാണിയിൽ രാജലക്ഷ്മിയുമായുണ്ടായിരുന്ന അഭിമുഖവും മികച്ചതായിരുന്നു.
1: ശ്രോതാക്കൾ കത്തുകളിലൂടെ അറിയിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മൾ വായിച്ചു. അടുത്തതായി ഇമെയിൽ വഴി അയച്ച സന്ദേശങ്ങൾ നോക്കാം.
0: ആദ്യത്തെ ഇമെയിൽ അയച്ചിരിക്കുന്നത് മുഹമ്മയിൽ നിന്ന് സുമാ രാജേന്ദ്രനാണ്. പ്രിയ ആകാശവാണി സമ്മാനിക്കുന്ന എല്ലാ അറിവുകൾക്കും എന്നെ പോലുള്ള എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു. ആകാശവാണിയിൽ ബാലലോകത്തിൽ കഴക്കൂട്ടം സൈനിക സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിച്ച സ്വാതന്ത്ര്യദിന പരിപാടികൾക്ക് അഭിനന്ദനങ്ങൾ ആദ്യമായി നൽകട്ടെ. മനസ്സിൽ നന്മയും വിശുദ്ധിയും വിവേകവും നൽകുന്ന രാമായണത്തിൻ ഈരടികൾ അതിന്റെ പൊരുൾ എത്രമാത്രം ചിന്തിപ്പിക്കുന്ന സന്ദേശങ്ങളാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ. അതുപോലെ തന്നെ റേഡിയോ ഹെൽത്തും ഒരുപാട് ഇഷ്ടമാണ്. ഡോക്ടർമാർ നൽകുന്ന നിർദ്ദേശങ്ങളും എല്ലാവിധ ആരോഗ്യ പരിപാടികളും സഞ്ചാരി, കിളിക്കൊഞ്ചൽ, ഗ്രാമരംഗം, വാർത്തകൾ, സുഭാഷിതം, അങ്ങനെ എല്ലാ പരിപാടികളും വളരെ മികച്ചതാണ്. എല്ലാ അവതാരകർക്കും ശ്രോതാക്കൾക്കും ഐശ്വര്യം നിറഞ്ഞ തിരുവോണം ആശംസിക്കുന്നു.
1: ദിലീപ് വി മുഹമ്മദ് മൂവാറ്റുപുഴ അയച്ച സന്ദേശം, യാത്ര പറയാതെ നമ്മളിൽ നിന്നും യാത്രയായ മഹാനായ സഞ്ചാര സാഹിത്യകാരനും കഥാകാരനുമായ എസ് കെ പൊറ്റക്കാടിന്റെ ജീവിതവും എഴുത്തും വരച്ചിട്ട അക്ഷര സൗരഭത്തിലെ ചിത്രീകരണം ദേശാതീതം ഈ കഥകൾ, വിജയകുമാർ മടവൂർ രചന നിർവഹിച്ചത് നല്ലൊരു സാഹിത്യാസ്വാദനമായി. ഷീലരാജിന്റെയും എസ് നാരായണ നമ്പൂതിരിയുടെയും ആഖ്യാനം വീണ്ടും കേൾക്കാനായതിലും സന്തോഷമറിയിക്കുന്നു. വീടുകളിൽ ഒറ്റപ്പെടുന്നതോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്നതോ ആയ വയോധികരുടെ പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും ആരാഞ്ഞ പ്രഭാതഭേരി ശ്രദ്ധേയമായി. സർവ്വമതങ്ങളുടെയും സത്തയും സാരാംശവുമായ സമാധാനം, സാഹോദര്യം, കരുണ എന്നിവ കൃത്യമായി എടുത്തു പറഞ്ഞ് ഷുഹൈബ് മൗലവി അവതരിപ്പിച്ച സുഭാഷിതം പുലർക്കാല ചിന്തയ്ക്ക് മാറ്റുകൂട്ടുന്നതാക്കി. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ ഡെങ്കിപ്പനി വർദ്ധിക്കുന്നുണ്ടോ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രകാശധാരയിൽ ഡോക്ടർ ടി എസ് അനീഷ് നടത്തിയ പ്രഭാഷണം വളരെ മികച്ചതായി. വിഷയത്തിന്റെ സൂക്ഷ്മവും സമഗ്രവുമായ അവലോകനമായി മാറി. കുട്ടികൾക്ക് കർക്കിടക ചികിത്സ ആവശ്യമാണോ എന്ന വിഷയത്തെക്കുറിച്ച് ഹോമിയോപ്പതി ചികിത്സാ രീതിയെ അവലംബിച്ച് പ്രകാശധാരയിൽ പ്രക്ഷേപണം ചെയ്ത പ്രഭാഷണവും ഏറെ അറിവ് പകർന്നതായി എന്ന് ദിലീപ് വി മുഹമ്മദ് മൂവാറ്റുപുഴ അറിയിക്കുന്നു.
0: അടുത്ത ഇമെയിൽ അയച്ചിരിക്കുന്നത് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയാണ്. ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക എന്നത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ സഹായിക്കുന്ന ഏറ്റവും ഉത്തമമായ ഒരു മനോഭാവമാണ്. ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നത് നമ്മുടെ മനസ്സിനെ കൂടുതൽ പക്വതയുള്ളതാക്കും. 8 ഫാദർ സുശീൽ വർഗീസ് അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. 8 ഉഷമലരിയിൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ പൈതൽ എന്ന കവിത ഡോക്ടർ എസ് അശ്വതി ആലപിച്ചത് മനോഹരമായിരുന്നു. 8 പ്രക്ഷേപണം ചെയ്ത നേർവഴി പരിപാടിയിൽ ഇടക്കാലത്ത് കാഴ്ച നഷ്ടപ്പെട്ടുവെങ്കിലും കസേര വരിച്ചിൽ എന്ന തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന സിമിയുമായുള്ള അഭിമുഖം മികച്ചതായിരുന്നു. 9 നിയമരംഗത്തിൽ ദേശീയ പതാക കൈകാര്യം ചെയ്യുന്നതും പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളെയും നിയമങ്ങളെയും കുറിച്ച് അഡ്വക്കേറ്റ് രാഗേന്ദു സി കെ നടത്തിയ പ്രഭാഷണം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ പ്രക്ഷേപണം ചെയ്തത് അവസരോചിതമായി. അന്തസ്സോടെ ജീവിക്കാനും സംരക്ഷണം നേടാനുമുള്ള അവകാശം എല്ലാ വയോജനങ്ങൾക്കുമുണ്ട്. മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും സംരക്ഷണ നിയമം വഴി ഭക്ഷണവും പാർപ്പിടവും തേടാൻ അവർക്ക് നിയമപരമായ അവകാശമുണ്ട്. സൗജന്യമോ സബ്സിഡിയായോ ലഭിക്കുന്ന സഹായങ്ങളും ആരോഗ്യ പരിരക്ഷയും നേടാൻ പ്രായമായവർക്ക് അർഹതയുണ്ട്. പ്രഭാതഭേരി ഏറെ ഇഷ്ടപ്പെട്ടു എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. റോസാപ്പൂവിന്റെ പേര് വിലയിരുത്തിയ 10 മായാമുദ്രകൾ ശ്രദ്ധേയമായി. 11 രാത്രി 9:30 വെമ്പായം ബി സതീശനും സംഘവും അവതരിപ്പിച്ച റാണി എന്ന കഥാപ്രസംഗം മനോഹരമായിരുന്നു. പ്രണയകഥയുടെ ദുരന്തപൂർണമായ അന്ത്യം വരച്ചുകാട്ടി. ദേവദാരു പൂത്തു

0: എൻ മനസ്സിൻ താഴ്വരയിൽ എന്ന ഒറ്റ ഗാനത്തിലൂടെ മലയാള സിനിമാ ഗാനപ്രേമികൾ എന്നും ഓർമ്മിക്കുന്ന പ്രശസ്തനായ ഗാനരചയിതാവ് ചുനക്കര രാമൻകുട്ടിയുടെ ശബ്ദം അദ്ദേഹത്തിന്റെ ഓർമ്മദിനമായ
1: ചുനക്കര രാമൻകുട്ടിയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഗാനങ്ങളിൽ ഒന്നാണത്. അദ്ദേഹം നിരവധി ഗാനങ്ങൾ മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്.
0: 12-ാം തീയതി തൊഴിലാളി മണ്ഡലത്തിൽ മൃദംഗം വാദ്യോപകരണ നിർമ്മാണത്തിലൂടെ ജീവിതം നയിക്കുന്ന സജീവിന്റെ അഭിമുഖം ഇഷ്ടപ്പെട്ടു.
1: ഇന്നത്തെ എഴുത്തുപട്ടിയുടെ സമയം ഇവിടെ ഏകദേശം പൂർണ്ണമാവുകയാണ്. കത്തുകളയച്ച ഏവർക്കും നന്ദി. വീണ്ടും കത്തുകളയക്കുക. വിലാസം: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 6950014. ഇമെയിലായും അഭിപ്രായങ്ങൾ അറിയിക്കാം. ഇമെയിൽ വിലാസം AIRTVM@gmail.com.
0: ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി പറയാം: AIRTVM@gmail.com.
1: എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
0: നമസ്കാരം.

ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11 മണി മുതൽ 12 വരെ. NDA പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ രമ്യ ഗിരിജ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495655631, 9495956321. ഓർക്കുക, NDA പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്ന വിഷയത്തിൽ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11 മണി മുതൽ 12 വരെ.

0: വിളവൈവിധ്യം കൊണ്ടുവരാൻ, പുതിയ ജലസേചന സൗകര്യങ്ങൾ നേടാൻ, വിളകൾ സംഭരിക്കാൻ, ആവശ്യമായ വായ്പകൾക്ക് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന. കാർഷിക രംഗത്ത് പിന്നാക്കം നിൽക്കുന്ന 100 ജില്ലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ധൻധാന്യ കൃഷി യോജന നടപ്പിലാക്കുക. ഇവിടെയുള്ള കൃഷിക്കാർക്ക് ഉൽപാദനത്തിനുള്ള സാങ്കേതിക സഹായം, സാമ്പത്തിക സഹായം, മികച്ച വിപണി ലഭ്യത എന്നിവ ഉറപ്പാക്കും.
1: ഡയപ്പറുകൾ, സാനിറ്ററി പാഡുകൾ തുടങ്ങിയവ കാരണമുണ്ടാകുന്ന അണുബാധകളെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജയശ്രീ എം സംസാരിക്കുന്നു.

0: ഇഷ്ടഗാനങ്ങളും ഓർമ്മകളും ഡോക്ടർ വി പി ഗംഗാധരൻ പങ്കുവെക്കുന്ന ആവണി പൊന്നുഞ്ഞാൽ.
1: ഇനി ആലക്കട ഞാൻ പോയി കഴിഞ്ഞാൽ ഒരാൾ പോലും എന്നെ ഡോക്ടറെ ഗാനം വിളിക്കില്ല. എം ബി ബി എസ് പഠിച്ച എൻ്റെ കൂടെ പഠിച്ച ഒരാളെന്നെ ഡോക്ടറെ ഗാനം വിളിക്കില്ല. എന്നെ പഠിച്ചിരുന്ന പാണ്ഡിയെന്നാണ്. അത് ഞാൻ ഞാൻ എൻ്റെ തിരുപ്പൂർ പൈസ വെച്ചുകൊണ്ടാണ്. അതെ അതെ, പാണ്ഡി വെച്ചുകൊണ്ടാണ്. അത് പലപ്പോഴും അങ്ങനെ ഓർക്കുന്നവരുണ്ടാവും. ഞാനും അതുപോലെ തന്നെ വിളിക്കാം. ഞാൻ എന്നെ കൂടെ പഠിച്ചവരോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്കൂളിൽ പഠിച്ചവരൊക്കെ ഡോക്ടറെ ഗാനം ഞാൻ പറയും വേണ്ട, ആ പഴയ ഗംഗ മതി, പഴയ ഗംഗ. അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ ധാരാളം ഇപ്പോഴും ഉണ്ട്.
0: ആവണി പൊന്നുഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക്.
2: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലപാണി അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
3: ഏലകൃഷിയിലാണ് ഏറ്റവും കൂടുതൽ കീടനാശിനി ഉപയോഗിക്കുന്നത് കേരളത്തിൽ അന്ന്. അന്നും അതെ, ഇന്നും അതെ. പിന്നെ പാവയ്ക്ക ഭയങ്കരമായിട്ട് കീടനാശിനി ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരുപാട് വ്യാപകമായിട്ട് ആ കൃഷി വന്നൊരു സമയമാണ് പച്ചക്കറി.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 ന്.

0: ആകാശവാണി
1: നിയമരംഗം. സ്ത്രീകൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങളും നിയമപരിരക്ഷയും അഡ്വക്കേറ്റ് കോകില ബാബു സംസാരിക്കുന്നു.
2: ഇന്ന് നാം ജീവിക്കുന്നത് ശാസ്ത്രവും സാങ്കേതികവിദ്യയും മനുഷ്യജീവിതത്തെ അതിവേഗം മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഒരു ചെറിയ മൊബൈൽ ഫോൺ ഇന്ന് നമ്മുടെ ബാങ്കും ഓഫീസും പഠനമുറിയും കുടുംബ സംഗമവേദിയും ലോകവുമായി ബന്ധിപ്പിക്കുന്ന ജനാലയുമായി മാറിയിരിക്കുന്നു. ഒരു സ്പർശനത്തിലൂടെ ലോകത്തിന്റെ ഏത് കോണിലുള്ള ആളുമായി സംസാരിക്കാം, അറിവ് സമ്പാദിക്കാം, സേവനങ്ങൾ ലഭ്യമാക്കാം, അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. എന്നാൽ എല്ലാ പുരോഗതിക്കും ഒരു മറുവശമുണ്ട്. മനുഷ്യന്റെ ജീവിതം കൂടുതൽ സൗകര്യപ്രദമാക്കിയ അതേ സാങ്കേതിക വിദ്യ തന്നെ ചിലരുടെ കൈകളിൽ കുറ്റകൃത്യങ്ങളുടെ ആയുധമായി മാറുമ്പോൾ അതിന്റെ ആഘാതം വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹത്തെ ആകെയും ബാധിക്കുന്നു. ഇന്ന് കുറ്റവാളികൾക്ക് ഒരാളുടെ വീട്ടുവാതിൽ തട്ടേണ്ട ആവശ്യമില്ല. അവർ മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ, ഇമെയിൽ, കൃത്രിമ ബുദ്ധി എന്നിവയുടെ സഹായത്തോടെ നമ്മുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നുകയറാൻ ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങളുടെ പ്രധാന ഇരകളായി മാറുന്നത്. അവരുടെ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു, വ്യാജ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ സൃഷ്ടിക്കപ്പെടുന്നു, സാമ്പത്തിക തട്ടിപ്പുകൾക്കിരയാക്കപ്പെടുന്നു. കൃത്രിമ ബുദ്ധിയുടെ സഹായത്തോടെ ഒരിക്കലും സംഭവിക്കാത്ത ദൃശ്യങ്ങൾ യഥാർത്ഥമാണെന്ന തോന്നൽ സൃഷ്ടിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നു. ഭരണഘടനയുടെ അനുച്ഛേദം 21 പ്രകാരമുള്ള ജീവിക്കാനുള്ള അവകാശം എന്നത് ശാരീരികമായ നിലനിൽപ്പിൽ മാത്രം ഒതുങ്ങുന്നതല്ല, സ്വകാര്യതയോടെയും സ്വാതന്ത്ര്യത്തോടെയും ആത്മാഭിമാനത്തോടും കൂടി ജീവിക്കാനുള്ള അവകാശം കൂടിയാണ്. അതിനാൽ ഒരു സ്ത്രീയുടെ സ്വകാര്യ ചിത്രങ്ങളോ വിവരങ്ങളോ അനുമതിയില്ലാതെ പ്രചരിപ്പിക്കുന്നത് നിയമലംഘനം മാത്രമല്ല, അവളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റവും കൂടിയാണ്. സൈബർ കുറ്റകൃത്യം എന്നത് കമ്പ്യൂട്ടറോ മൊബൈലോ ഇന്റർനെറ്റോ ഡിജിറ്റൽ ശൃംഖലയോ ഉപയോഗിച്ച് നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെയാണ് പൊതുവെ സൂചിപ്പിക്കുന്നത്. ബാങ്ക് തട്ടിപ്പുകൾ, ഓൺലൈൻ ചതിവുകൾ, വ്യക്തിത്വ മോഷണം, വ്യാജ പ്രൊഫൈലുകൾ, സാമൂഹിക മാധ്യമങ്ങളിലെ അപമാനകരമായ പ്രചരണങ്ങൾ, അശ്ലീല ഉള്ളടക്കത്തിന്റെ പ്രചരണം, ഡേറ്റ മോഷണം, ഡിജിറ്റൽ ബ്ലാക്ക്മെയിലിംഗ്, ഓൺലൈൻ പിന്തുടരൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. സ്ത്രീകൾക്കെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ പല രൂപങ്ങളിലുണ്ട്. സോഷ്യൽ മീഡിയയിൽ വ്യാജ അക്കൌണ്ടുകൾ സൃഷ്ടിക്കൽ, അനുമതിയില്ലാതെ ചിത്രങ്ങളോ വീഡിയോകളോ പങ്കുവെക്കൽ, സ്വകാര്യ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തൽ, ആവർത്തിച്ചുള്ള അശ്ലീല സന്ദേശങ്ങൾ അയക്കൽ, വ്യാജ വിവാഹ വാഗ്ദാനങ്ങളിലൂടെയോ പ്രണയബന്ധങ്ങളിലൂടെയോ സാമ്പത്തിക തട്ടിപ്പ് നടത്തൽ, സ്ത്രീയുടെ പേരിൽ വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിച്ച് സാമൂഹിക അപകീർത്തി സൃഷ്ടിക്കൽ, ഇവയിൽ പലതും ഇന്നത്തെ സമൂഹ സാഹചര്യത്തിൽ കൃത്രിമ ബുദ്ധിയുടെ സഹായത്തോടെ കൂടുതൽ അപകടകരമായ രൂപം സ്വീകരിച്ചിരിക്കുകയാണ്. കൃത്രിമ ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യബുദ്ധിയെ അനുകരിച്ചു പഠിക്കാനും വിശകലനം ചെയ്യാനും തീരുമാനങ്ങൾ കൈക്കൊള്ളാനും കഴിയുന്ന സാങ്കേതിക സംവിധാനമാണ്. മനുഷ്യന്റെ നന്മയ്ക്കായി സൃഷ്ടിക്കപ്പെട്ട ഈ സാങ്കേതിക വിദ്യ കുറ്റവാളികളുടെ കൈകളിൽ എത്തുമ്പോൾ അതിന്റെ ദുരുപയോഗം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു. ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരാളുടെ മുഖം മറ്റൊരാളുടെ ശരീരത്തിൽ ചേർക്കാനും ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത വാക്കുകൾ പറഞ്ഞതുപോലെ വീഡിയോ സൃഷ്ടിക്കാനും ഒരിക്കലും നടന്നിട്ടില്ലാത്ത സംഭാഷണങ്ങൾ യഥാർത്ഥമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ദൃശ്യങ്ങൾ നിർമ്മിക്കാനും കഴിയും. പലപ്പോഴും സ്ത്രീകളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇത്തരം വ്യാജ വീഡിയോകൾ നിർമ്മിക്കുന്നത്.

ഭയപ്പെടുകയല്ല വേണ്ടത്, അതിനെ ഉപയോഗിക്കാനും ദുരുപയോഗം തിരിച്ചറിയാനും പഠിക്കുകയാണ് വേണ്ടത്. ഇന്ന് വ്യാപകമായി കണ്ടുവരുന്ന മറ്റൊരു പ്രവണതയാണ് ഫേസ് സ്വാപ്പിംഗ്. ഒരു വ്യക്തിയുടെ മുഖം മറ്റൊരാളുടെ ശരീരത്തിലോ വീഡിയോയിലോ ചേർത്ത് യഥാർത്ഥമെന്ന് തോന്നിക്കുന്ന ദൃശ്യങ്ങൾ സൃഷ്ടിക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. അതുപോലെ ലിപ് സിങ്കണൈസേഷൻ, സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരാളെ ഒരിക്കലും പറയാത്ത വാക്കുകൾ പറഞ്ഞതായി തോന്നിപ്പിക്കുന്ന വീഡിയോകളും സൃഷ്ടിക്കുന്നു. ഇത്തരം വ്യാജ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അതിവേഗം പ്രചരിക്കുമ്പോൾ അത് ഒരു സ്ത്രീയുടെ വ്യക്തി ജീവിതത്തെയും കുടുംബ ബന്ധങ്ങളെയും തൊഴിൽ ജീവിതത്തെയും മാനസിക ആരോഗ്യത്തെയും ഒരുപോലെ ബാധിച്ചേക്കാം. ഒരിക്കൽ ഇന്റർനെറ്റിൽ പ്രസിദ്ധീകരിച്ച ഉള്ളടക്കം പൂർണ്ണമായി നീക്കം ചെയ്യുന്നത് പലപ്പോഴും പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ പ്രതിരോധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷ. സൈബർ ലോകത്ത് സ്ത്രീകളെ ലക്ഷ്യമാക്കി നടക്കുന്ന മറ്റൊരു കുറ്റകൃത്യമാണ് സൈബർ സ്റ്റോക്കിംഗ് അഥവാ ഓൺലൈൻ പിന്തുടരൽ. സാമൂഹിക മാധ്യമങ്ങളിലെ ഓരോ പോസ്റ്റും നിരീക്ഷിക്കുക, നിരന്തരം സന്ദേശങ്ങൾ അയയ്ക്കുക, അനാവശ്യ ഫോൺ കോളുകൾ നടത്തുക, ഭീഷണിപ്പെടുത്തുക, വ്യക്തിഗത വിവരങ്ങൾ ശേഖരിച്ച് സമ്മർദ്ദം ചെലുത്തുക എന്നിവ ഇതിന്റെ ഭാഗമാണ്. ചിലപ്പോൾ ഇത് യഥാർത്ഥ ജീവിതത്തിലെ ശാരീരിക പീഡനത്തിലേക്കും നയിക്കും. ഇതിനു പുറമെ ഐഡന്റിറ്റി തെഫ്റ്റ് അഥവാ വ്യക്തിത്വ മോഷണം ഗുരുതരമായ സൈബർ കുറ്റകൃത്യമാണ്. മറ്റൊരാളുടെ ഫോട്ടോ, പേര്, ഇമെയിൽ വിലാസം, മൊബൈൽ നമ്പർ എന്നിവ ഉപയോഗിച്ച് വ്യാജ അക്കൌണ്ടുകൾ സൃഷ്ടിക്കുകയും അതിലൂടെ സാമ്പത്തിക തട്ടിപ്പുകളോ അപകീർത്തികരമായ പ്രവർത്തനങ്ങളോ നടത്തുകയും ചെയ്യുന്നത് ഇന്ന് വർദ്ധിച്ചുവരുന്ന പ്രവണതയാണ്. ഇത്തരം കുറ്റകൃത്യങ്ങളെ നേരിടാൻ ഇന്ത്യയിൽ ശക്തമായ നിയമ സംവിധാനമുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 സൈബർ കുറ്റകൃത്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രധാന നിയമമാണ്. ഈ നിയമത്തിലെ സെക്ഷൻ 66C മറ്റൊരാളുടെ ഡിജിറ്റൽ ഐഡന്റിറ്റി, പാസ്വേഡ്, ഇലക്ട്രോണിക് ഒപ്പ് തുടങ്ങിയവ ദുരുപയോഗം ചെയ്യുന്നതിനെ കുറ്റകരമാക്കുന്നു. സെക്ഷൻ 66D കമ്പ്യൂട്ടർ സംവിധാനങ്ങളിലൂടെ വ്യക്തികളെ വഞ്ചിച്ച് തട്ടിപ്പ് നടത്തുന്നതിനെ ശിക്ഷാർഹമാക്കുന്നു. ജോലി വാഗ്ദാനം ചെയ്യൽ, പണം തട്ടൽ, ബാങ്ക് ഉദ്യോഗസ്ഥന്മാരായി നയിച്ച് OTP വാങ്ങൽ തുടങ്ങിയവ ഇതിന്റെ പരിധിയിൽ വരാം. 67-ാമത്തെ വകുപ്പിൽ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ അശ്ലീല ഉള്ളടക്കം പ്രസിദ്ധീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് കുറ്റകരമാണെന്ന് വ്യക്തമാക്കുന്നു. സെക്ഷൻ 67A ലൈംഗികമായി വ്യക്തമായ ദൃശ്യങ്ങളോ വീഡിയോകളോ പ്രചരിപ്പിക്കുന്നതിനുള്ള കർശനമായ ശിക്ഷകൾ വ്യവസ്ഥ ചെയ്യുന്നു. സെക്ഷൻ 72 നിയമപരമായി ലഭിച്ച വ്യക്തിഗത വിവരങ്ങൾ അനുമതിയില്ലാതെ വെളിപ്പെടുത്തുന്നത് ശിക്ഷാർഹമാക്കുന്നു. ഇത് വ്യക്തിയുടെ സ്വകാര്യത സംരക്ഷിക്കുന്ന ഒരു പ്രധാന വ്യവസ്ഥയാണ്. ഭാരതീയ ന്യായസംഹിത നിലവിൽ വന്നതോടെ ഭീഷണിപ്പെടുത്തൽ, അപകീർത്തിപ്പെടുത്തൽ, വഞ്ചന, സ്ത്രീയുടെ അന്തസ്സിനെ ബാധിക്കുന്ന വിവിധ പ്രവൃത്തികൾ എന്നിവയ്ക്കെതിരെയും നിയമപരമായ നടപടികൾ സ്വീകരിക്കാനാകും. അതിനാൽ സൈബർ കുറ്റകൃത്യങ്ങൾ ഓൺലൈനിൽ നടന്നതുകൊണ്ട് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന ധാരണ പൂർണ്ണമായും തെറ്റാണ്. ഇന്ന് പലരും ഭയന്നോ ലജ്ജിച്ചോ തെളിവുകൾ ഉടൻ മായ്ച്ചു കളയാറുണ്ട്. എന്നാൽ നിയമപരമായി അത് ശരിയായ സമീപനമല്ല. ഒരു കുറ്റകൃത്യത്തിന് ഇരയായാൽ ആദ്യം ചെയ്യേണ്ടത് സന്ദേശങ്ങളുടെയും ചിത്രങ്ങളുടെയും സ്ക്രീൻഷോട്ടുകൾ സൂക്ഷിക്കുക, വെബ് ലിങ്കുകൾ, ഇമെയിലുകൾ എന്നിവ രേഖപ്പെടുത്തുക, കഴിയുമെങ്കിൽ ചാറ്റുകളുടെ ബാക്കപ്പ് എടുക്കുക, തെളിവുകൾ മാറ്റം വരുത്താതെ സുരക്ഷിതമായി സൂക്ഷിക്കുക. ഭാരതീയ സാക്ഷ്യ അധിനയ 2023 പ്രകാരം ഇലക്ട്രോണിക് രേഖകൾ, ഡിജിറ്റൽ സന്ദേശങ്ങൾ, ഇമെയിലുകൾ, സ്ക്രീൻഷോട്ടുകൾ, വീഡിയോകൾ, ഓഡിയോ റെക്കോർഡുകൾ എന്നിവ പ്രധാന തെളിവുകളാകാൻ കഴിയുന്നു. ഒരു സമൂഹത്തിന്റെ പുരോഗതി അളക്കുന്നത് അതിന്റെ സാങ്കേതിക വിദ്യയുടെ വളർച്ച കൊണ്ട് മാത്രമല്ല, ആ സാങ്കേതിക വിദ്യ എത്രത്തോളം ഉത്തരവാദിത്വത്തോടെയും മനുഷ്യ സ്നേഹത്തോടെയും ഉപയോഗിക്കുന്നു എന്നതുകൊണ്ടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ സൈബർ സുരക്ഷ എന്നത് സർക്കാർ സംവിധാനങ്ങളുടെയോ നിയമപാലകരുടെയോ മാത്രം ഉത്തരവാദിത്തമാകുന്നില്ല, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ഓരോ പൗരന്റെയും കടമയാണ്. സ്ത്രീകൾ ഡിജിറ്റൽ ലോകത്ത് ചില മുൻകരുതലുകൾ സ്വീകരിക്കുന്നത് സുരക്ഷ വർദ്ധിപ്പിക്കും. സാമൂഹിക മാധ്യമങ്ങളിൽ വ്യക്തിഗത വിവരങ്ങൾ പരമാവധി പരിമിതപ്പെടുത്തുക. വീടിന്റെ വിലാസം, ദൈനംദിന യാത്രാ വിവരങ്ങൾ, സാമ്പത്തിക വിവരങ്ങൾ തുടങ്ങിയവ പൊതുവായി പങ്കുവയ്ക്കാതിരിക്കുക. എല്ലാ ഓൺലൈൻ അക്കൗണ്ടുകളും ശക്തമായ പാസ്വേഡുകൾ ഉപയോഗിക്കുകയും കഴിയുന്നിടത്ത് 2-ഫാക്ടർ ഓതന്റിക്കേഷൻ പ്രാപ്തമാക്കുകയും ചെയ്യുക. പരിചയമില്ലാത്ത വ്യക്തികളിൽ നിന്ന് ലഭിക്കുന്ന ലിങ്കുകൾ തുറക്കുകയോ സംശയാസ്പദമായ ആപ്ലിക്കേഷനുകൾ ഡൌൺലോഡ് ചെയ്യുകയോ ചെയ്യരുത്.

0: ഒരു നല്ല പൗരൻ യഥാർത്ഥ ജീവിതത്തിൽ നിയമം പാലിക്കുന്നത് പോലെ ഡിജിറ്റൽ ലോകത്തും മറ്റുള്ളവരുടെ സ്വകാര്യത, മാന്യത, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവയെ മാനിക്കണം.
1: സ്ത്രീകൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങളും നിയമപരിരക്ഷയും ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് കോകില ബാബു.
2: നിയമരംഗം സമാപിക്കുന്നു.
3: ആകാശവാണി പ്രിയശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കതിർമണ്ഡപം എന്ന ചിത്രത്തിന് വേണ്ടി അമ്പിളിയും ഷെറിൻ പീറ്റേഴ്സും പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി.

കീർത്തി ചക്ര എന്ന ചിത്രത്തിന് വേണ്ടി കാർത്തിക്കും ആശാമേനനും പാടിയ ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോഷ്വ ശ്രീധർ.

ഒരു ഗാനം കൂടി കേൾക്കാം. ഉല്ലാസ പൂങ്കാറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം എഴുതിയ വരികൾ. സംഗീതം ബേണി ഇഗ്നേഷ്യസ്, പാടിയത് MG ശ്രീകുമാറും ചിത്രയും.

0: ആകാശവാണി.
1: ബാലലോകം.
2: എല്ലാവർക്കും ഇന്നത്തെ ബാലലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം പരിപാടികളുമായുള്ളത് കൊല്ലം പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിലെ കൂട്ടുകാരാണ്. ഇന്ന് ആദ്യം ഒരു കൂട്ടം കൂട്ടുകാരാണ് ഒരു സംഘകാരവുമായി എത്തിയിരിക്കുന്നത്. എഡിസൺ ജോൺ, ജെറമിയ ജോസ് ജോൺ, ധ്യാൻ ദിനേശ്, അലൻ അജിത്, ജോയ്സ് ജിബു, ഡെറിക് നിക്സൺ എന്നിവരാണ് പാടുന്നത്. അപ്പൊ നമുക്ക് സംഘഗാനം കേട്ടാലോ?

0: ഇനി ഒരു ഹൃദയസ്പർശിയായ കഥാപ്രസംഗമാണ്. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി എന്ന കഥയെ ആസ്പദമാക്കിയുള്ള കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് ആശിഷ് തോമസ് റെജി.
1: ബിരിയാണി. ഇന്ന് പൊയിനാച്ചിയിൽ ചരിത്രത്തിൽ ഏറ്റവും ഗംഭീരമായ ഒരു സദ്യ നടക്കുവാൻ പോകുന്നു. പൊയിനാച്ചിയിൽ ഈ കാസർഗോഡ് ജില്ലയിലെ ഒരു ചെറിയ പട്ടണം. ഒരു പക്ഷേ ഇതിനേക്കാൾ ഗംഭീരമായ ഒരു സദ്യ ഇനി നടന്നെന്നും വരില്ല. അതുകൊണ്ട് നമുക്കും അങ്ങോട്ടൊന്ന് പോകാം. കന്നിസദ്യയും പായസ സദ്യയും ഒന്നും അല്ല, പിന്നെയോ ബിരിയാണി സദ്യ വിശേഷ സദ്യ, കൊതിനാവിലൂറും വിശിഷ്ട സദ്യ, 5000 പേരെ സൽക്കരിക്കാൻ അബുദാബിക്കാർ വന്നു ചെയ്ത സദ്യ. 5000 പേരെ സൽക്കരിക്കാൻ അബുദാബിക്കാർ വന്നു ചെയ്ത സദ്യ. ഇത്രയും വലിയ ബിരിയാണി സദ്യ നടത്തുന്നത് കലന്തൻ ഹാജിയാണ്. കലന്തൻ ഹാജി ആ നാട്ടിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ. ഹാജിയുടെ ചെറുമകൻ റിസ്വാൻ അങ്ങ് അമേരിക്കയിൽ കാർഡിയോളജിസ്റ്റാണ്. അവന്റെ നിക്കാഹ് കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂരിൽ വച്ചായിരുന്നു. ഒരു സൽക്കാരമെങ്കിലും നടത്തി നാട്ടുകാർക്കൊരിത്തിരി ബിരിയാണി വെച്ചു കൊടുക്കണമെന്ന് ഹാജിയാർക്കൊരു പൂതി. അങ്ങനെ നാട്ടിൽ ഇതുവരെ കാണാത്ത വിരുന്നു സൽക്കാരം. ഇന്ന് വൈകുന്നേരം 6-9 ഇടയ്ക്കാണ് റിസപ്ഷൻ. ഇജ്ജാടെ എന്താ കിടന്ന് തിരിഞ്ഞു കളിക്കണേ? അതൊക്കെയൊന്ന് പിടിപ്പാക്കൻ്റെ ഉസ്മാനെ. ഇത് അസൈൻ അർച്ച, ഹാജിയുടെ വിശ്വസ്തനും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനുമാണ്. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അയാൾ ഫോണെടുത്ത് ഡയൽ ചെയ്തു. ഹലോ രാമേന്ദ്ര, വൈകിട്ട് ഹാജീൻ്റെ പുറയിലേക്ക് ഒരു പണിക്കാരനെ കൂടെ വേണം. ആരായാലും മതി, ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. രാമചന്ദ്രൻ പെരുമ്പള പൊയിനാച്ചിയിലെ നാഷണൽ ഹൈവേക്കടുത്ത് ഒരു കച്ചവടക്കാരനാണ്. രാമചന്ദ്രന്റെ കടയുടെ മുമ്പിൽ ഒരു ബസ് വന്നു നിന്നു. അതിൽ നിന്നും ഏതാനും അതിഥി തൊഴിലാളികൾ ഇറങ്ങി. ഏറ്റവും ഒടുവിലായി അയാളും, ഗോപാൽ യാദവ്. അയാൾ രാമചന്ദ്രന്റെ കടയുടെ മുമ്പിൽ വന്നു നിന്നു. രാമചന്ദ്രൻ ചോദിക്കുന്നു, ഈടെ പുതിയ ആളാണല്ലേ? ഹാ ബായ്, എവിടെയാണ് നാട്? ബീഹാർ. എത്ര നാളായി കേരളത്തിൽ വന്നിട്ട്? കേരളത്തിൽ വന്നിട്ട് 7 വർഷമായി. ഒരു പണി തരാം, ചെയ്യോ? ചെയ്യാം. രാമചന്ദ്രൻ ഫോണെടുത്ത് അസൈനാർച്ചയെ വിളിച്ചു. അരമണിക്കൂറിനുള്ളിൽ അസൈനാർച്ചയുടെ കാർ ആ കടയ്ക്ക് മുമ്പിൽ വന്നു നിന്നു. രാമചന്ദ്രൻ തനിക്ക് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന ആളെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. ഒറ്റ ചോദ്യം, 250 ഉറുപ്പിക തരും, റെഡിയാ? സാബ് ഒരു 350 രൂപ കൊടുക്കൂ. സാബ് ഒരു 100 രൂപ കൂടി. ഇല്ലടാ, 250 രൂപ പറ്റിയോ ഇല്ലയോ? ഗോപാൽ യാദവുമായി അസൈനാർച്ചയുടെ കാർ മുന്നോട്ട് നീങ്ങി. യാത്രക്കിടയിൽ അസൈനാർച്ച ചോദിച്ചു, എൻ്റെ പേരെന്താണ്? ഗോപാൽ യാദവ്. ഗോപാല, നീ ബീഹാറിൽ എവിടെയാ? ലാൽമാത്തിയ. അവിടെ എന്തായിരുന്നു പണി? കൽക്കരിയുടെ പണിയായിരുന്നു. ഗോപാലിൻ്റെ മനസ്സിപ്പോൾ ബീഹാറിലാണ്. കൽക്കരി ഖനനം നിർത്തി കമ്പനികൾ പോകുമ്പോൾ രണ്ടാം തരം കൽക്കരികൾ അവിടെ ഉണ്ടാകും. നിയമതടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും നോക്കാതെ നാട്ടുകാർ അത് വാരാൻ തുടങ്ങും. അവിടെ വെച്ചാണ് ഗോപാൽ ആദ്യമായി മാതംഗിയെ കാണുന്നത്.

0: മാറി. മാതംഗി ഗോപാലിന്റെ ജീവിത സഖിയായി. കഷ്ടപ്പാടിന്റെയും ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും നാളുകൾ. 250 കിലോ കൽക്കരി സൈക്കിളിൽ വച്ച് 60 കിലോമീറ്റർ വരെ തള്ളിക്കൊണ്ടു പോകണം, അങ്ങ് ബംഗാൾ വരെ. പകലന്തിയോളം അധ്വാനിക്കുന്നതിന് കിട്ടുന്നത് വെറും 150. ചിലവുകളെല്ലാം കഴിഞ്ഞാൽ ബാക്കി 10 രൂപ കാണും. എടോ ഗോപാല, തനിക്ക് അവിടെ എത്ര ശമ്പളം കിട്ടും?
1: എന്താ സാബ്, എനക്ക് അവിടെ എത്ര ശമ്പളം കിട്ടൂന്ന്?
0: 150 രൂപ കിട്ടും സാബ്. വീട്ടിലെത്തുമ്പോ 10 രൂപ കാണും.
1: 10 രൂപയ്ക്ക് ആടെ കിടന്ന് പെടാപ്പാട് പെട്ടോന് ഇവിടെ വന്നപ്പോ 350 രൂപ വേണമെന്ന്.
0: പറയേണ്ടിരുന്നില്ല, ഗോപാൽ യാദവ് ചിന്തിച്ചു. പണത്തിന്റെ നടുവിൽ വിഹരിക്കുന്ന ഇയാൾക്ക് ദാരിദ്ര്യം അറിയില്ല. ആ കാർ കലന്തൻ ഹാജിയുടെ കൊട്ടാരത്തിന് മുന്നിലെത്തി. മുല്ലപ്പൂക്കളുടെ ഗന്ധം, അതേ ബസ്മതി അരിയുടെ സുഗന്ധം. വീണ്ടും ഗോപാലിന്റെ ഓർമ്മയിൽ ഈ സുഗന്ധം. തന്റെ ഗർഭിണിയായ ഭാര്യ മാതംഗി ശുക്കൂർ ഭായിയുടെ കടയിൽ നിന്ന് ബസ്മതി അരിയുടെ സുഗന്ധം കൊണ്ട് ഒരുപിടി അരി വാരി മണത്തതും തന്റെ കയ്യിലുണ്ടായിരുന്ന ഏതാനും നാണയത്തുട്ടുകൾ നുള്ളിപ്പെറുക്കി 50 ഗ്രാം അരി വാങ്ങിയതും അവളുടെ മുഖത്തുണ്ടായ പ്രകാശവും ഗോപാലിന്റെ മനസ്സിൽ തെളിഞ്ഞു. ഗോപാൽ യാദവിനൊരു മകൾ കൂടിയായി, ഇപ്പോൾ 4 വയസ്സ്. ഒരു ദിവസം ഗോപാൽ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞു പോകുകയായിരുന്നു. കടയിൽ നിന്നും എന്തെങ്കിലും വാങ്ങണം. ഗോപാൽ സൈക്കിൾ നിർത്തി. അപ്പോഴതാ കടയുടെ മുമ്പിൽ സ്ഥലത്തെ പ്രധാന റൗഡികൾ, എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ബാക്കി ചില്ലറ കാശ് കൂടി ഇവന്മാർ പിടിച്ചു പറിക്കും. അവർ മുന്നോട്ട് വന്നു. ഗോപാൽ യാദവിന്റെ കീശയിൽ കൈയിട്ടു. ഗോപാൽ ആ കൈ പിടിച്ചു. ബാക്കി ആകെയുള്ള കാശാണ്, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും വാങ്ങണം. ചീ, കൈയെടുക്കടാ. ഗോപാലന്റെ കയ്യിലുണ്ടായിരുന്ന ആ മുഷിന്ന നോട്ടുകൾ റൗഡികൾ പിടിച്ചു പറിച്ചു. നിറ കണ്ണുകളുമായി ഗോപാൽ വീട്ടിലേക്ക് നടന്നു. ആ വീടിന്റെ വാതിൽ തുറന്ന് മാതംഗി വന്നു. ഇന്നും വെറും കൈയോടെയാണോ വന്നിരിക്കുന്നത്? മോൾ ഉറങ്ങിയോ? ഉറങ്ങി. വിശന്ന് കരഞ്ഞൊരു പിടി പച്ച മണ്ണ് വാരി തിന്നു നമ്മുടെ മകൾ. ബസ്മതി അരിയുടെ സുഗന്ധം അറിഞ്ഞപ്പോൾ ഗോപാൽ അതെല്ലാം ഓർത്തുപോയി. ഗോപാൽ യാദവിന്റെ തോളിൽ ആരോ കൈകൊണ്ട് തട്ടി. അത് കലന്തൻ ഹാജിയുടെ മകൻ സിനാനായിരുന്നു. ഈടെ കുഴിച്ചോ വായി, തന്നെ കൊണ്ടുവന്നത് കുഴിയെടുക്കാനാണെന്ന് അപ്പോഴാ ഗോപാലിന് മനസ്സിലായത്. നിമിഷങ്ങൾക്കുള്ളിൽ ഗോപാൽ തന്നോളം നീളമുള്ള ഒരു കുഴി കുഴിച്ചു. വിശപ്പ്, വല്ലാത്ത വിശപ്പ്. അവിടെ കലന്തൻ ഹാജിയുടെ കൊട്ടാരത്തിൽ സൽക്കാരം പൊടി പൊടിക്കുന്നു. പെട്ടെന്നൊരു കറുത്ത നിഴൽ ഗോപാലന്റെ കണ്ണുകളെ മറച്ചു.
1: ഹോഗയാ?
0: കഴിഞ്ഞോ? സിനാൻ ചോദിച്ചു. ഹാജി ഉസ്മാനേ, അതിങ്ങ് കൊണ്ടുവാ. ഗോപാൽ നോക്കിയപ്പോൾ 3-4 പേർ ചേർന്ന് പച്ച വീപ്പ താങ്ങിക്കൊണ്ടു വരുന്നു. എല്ലിൻ കഷ്ണങ്ങളോടുകൂടിയ ബിരിയാണി ഒരു കുന്നുപോലെ ആ കുഴിയിലേക്ക് വീഴുന്നു.

ഇനി അതെല്ലാം ചവിട്ടി ലെവലാക്ക്. ഗോപാൽ തന്റെ കാലുകൾ ഉയർത്തി പെട്ടെന്നെന്തോ ഓർത്തതുപോലെ കാൽ പിൻവലിച്ചു. ഞാൻ എങ്ങനെ ചവിട്ടും? ആ കിടക്കുന്നത് ബസ്മതിയാണ്. ബസ്മതിയെ ഞാൻ എങ്ങനെ ചവിട്ടും? ചവിട്ടുപോയി, ചവിട്ടി, നെഞ്ചത്തു തന്നെ ചവിട്ടി. ഗോപാലന്റെ ഉള്ളിൽ നിന്നും ഒരു കരച്ചിൽ കേട്ടു. അതൊരു ഞരക്കമായി, ഒടുവിൽ അതും ഇല്ലാതെയായി. ഒരു മരണം. ഇനി ആ കുഴി മൂടിക്കോ. ഒരു കൈക്കോട്ട് മണ്ണുകോരി കുഴിയിലേക്കിട്ടതും ഗോപാലിനെ കൂടി ചേർത്ത് ഒരു സെൽഫിക്ക് പോസ് ചെയ്തുകൊണ്ട് സിനാൻ ചോദിച്ചു, ഭായിക്ക് എത്ര മക്കളാ? എനിക്ക് ഒരൊറ്റ മോളാ. എന്താ പേര്? ബസ്മതി. മോളുടെ നിക്കാഹ് കഴിഞ്ഞോ? ഇല്ല. പഠിക്കുകയാണോ? അല്ല. എന്റെ ബസ്മതി മോള് മരിച്ചു. എന്തള്ളാ, മരിച്ചോ? എങ്ങനെ? വിശന്നിട്ട് എന്റെ ബസ്മതി മോൾ ഒടുവിൽ പട്ടിണി കിടന്ന് മരിച്ചു.

0: പ്രിയമുള്ളവരെ, ആഡംബരത്തിനും ആർഭാടത്തിനും വേണ്ടി അന്നം ധൂർത്തടിക്കുമ്പോൾ ഒന്നോർക്കുക, പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന ഒരു ജനതയെ.
1: സംസ്കൃത ഗാനാലാപനമാണ് അടുത്തത്. പാടുന്നത് ജെറമിയ ജോസ് ജോൺ.

0: ഫുട്ബോൾ വേൾഡ് കപ്പ് പ്രായഭേദമന്യേ എല്ലാവരും ആവേശകരമായി ഏറ്റെടുത്തിരുന്നു. ഇക്കഴിഞ്ഞ ഫുട്ബോൾ മാമാങ്കത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നു നിർമ്മൽ ബേബി സാൻഡേഴ്സ്.
1: കൂട്ടുകാരെ, ഫിഫ വേൾഡ് കപ്പിന്റെ ആവേശകരമായ താളുകളും നമ്മൾ സാക്ഷ്യം വഹിച്ച 2026 ലോകകപ്പിന്റെ സവിശേഷതകളും നമുക്കൊന്ന് കേട്ടാലോ? പന്തുരുളുന്ന മൈതാനങ്ങൾ ഇന്ന് ലോകത്തിന്റെ വികാരമായി മാറിയതിന് പിന്നിൽ ദശാബ്ദങ്ങളുടെ ചരിത്രമുണ്ട്. 1930 ഉറുഗ്വേയിലാണ് ആദ്യത്തെ ഫിഫ ലോകകപ്പ് മത്സരം അരങ്ങേറുന്നത്. കേവലം 13 രാജ്യങ്ങളുമായി തുടങ്ങിയ ആ കൊച്ചു ടൂർണമെന്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കമായി വളർന്നു. ഈ ചരിത്രയാത്രയിൽ ഏറ്റവും വലിയ നാഴികക്കല്ലായിരുന്നു 2026 ഫിഫ വേൾഡ് കപ്പ്. ചരിത്രത്തിൽ ആദ്യമായി 48 രാജ്യങ്ങൾ പങ്കെടുത്ത ഈ ലോകകപ്പിൽ മെക്സിക്കോ, കാനഡ, അമേരിക്ക എന്നീ 3 വടക്കേ അമേരിക്കൻ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിച്ചു. 16 നഗരങ്ങളിൽ വെച്ചുള്ള 104 ആവേശ പോരാട്ടങ്ങൾ ഫുട്ബോളിനെ കൂടുതൽ ആഗോളവൽക്കരിക്കാൻ സഹായിച്ചു. ആതിഥേയത്വം വഹിച്ച

0: കാനഡ, USA, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ നേരിട്ട് യോഗ്യത നേടിയപ്പോൾ ജോർദാൻ, കുറസാവോ, കേപ് വെർദെ തുടങ്ങിയ രാജ്യങ്ങൾ ലോകകപ്പിന്റെ വേദിയിലെത്തി ചരിത്രം സൃഷ്ടിച്ചു. വമ്പന്മാരായ ജർമ്മനി, പോർച്ചുഗൽ, നെതർലാൻഡ്, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾ ക്വാർട്ടർ ഫൈനൽ കാണാതെ പുറത്തായപ്പോൾ അർജന്റീന, സ്പെയിൻ, ഫ്രാൻസ്, ഇംഗ്ലണ്ട് എന്നീ ടീമുകൾ സെമി ഫൈനൽ കളിച്ചതിൽ ഇതിഹാസങ്ങൾ മാറിമറിഞ്ഞ അമേരിക്കയിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ വെച്ച് 106 മിനിറ്റിൽ ഫെറാൻ ടോറസ് അടിച്ച അത്യുഗ്രം ഗോളിന്റെ ബലത്തിൽ സ്പെയിൻ അർജന്റീനയെ വീഴ്ത്തി തങ്ങളുടെ 2 കിരീടം സ്വന്തമാക്കിയതും റോഡ്രി, കുബ്രാസി, സെമയോൺ തുടങ്ങിയ ഗോൾഡൻ ബോൾ, യങ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്, ബെസ്റ്റ് ഗോൾ കീപ്പർ ഗ്ലൗ സ്വന്തമാക്കിയതും കേരളത്തിലെ ജനസംഖ്യ പോലുമില്ലാത്ത കേപ് വെർദെ എന്ന കൊച്ചു രാജ്യം ലോക ചാമ്പ്യന്മാരെയും അർജന്റീനയും വിറപ്പിച്ച് ചരിത്രത്തിന്റെ ഭാഗമായതുമെല്ലാം ഈ ലോകകപ്പിന്റെ സവിശേഷതകളാണ്. ലൂക്ക മോഡ്രിച്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി, നെയ്മർ ജൂനിയർ തുടങ്ങിയ ഇതിഹാസങ്ങളുടെ അവസാന വേൾഡ് കപ്പ് ആയിരിക്കും എന്ന സങ്കടകരമായ വാർത്ത കൂടി ഈ ലോകകപ്പിനുണ്ട്. ഫുട്ബോൾ എന്നത് വെറും ഒരു കളി മാത്രമല്ല, അതിരുകളില്ലാത്ത സ്നേഹത്തിന്റെയും ഒത്തൊരുമയുടെയും പ്രതീകമാണ്. കളിമണ്ണിൽ നിന്നും തെരുവുകളിൽ നിന്നും വിയർപ്പൊഴുക്കി ലോകത്തിന്റെ നെറുകയിലെത്തിയ പ്രതിഭകളുടെ കഥകൾ നമ്മെ പഠിപ്പിക്കുന്നത് ഒന്ന് മാത്രമാണ്, പ്രതിസന്ധികളിൽ വീണുപോയാലും തളരാതെ പോരാടിയാൽ ഏത് വലിയ സ്വപ്നവും നമുക്ക് എത്തിപ്പിടിക്കാം. പരസ്പരം ബഹുമാനത്തോടെയും കായിക സൗഹൃദത്തോടെയും മുന്നേറാൻ ഫുട്ബോൾ നൽകുന്ന ഈ പാഠം നമ്മുടെ ജീവിതത്തിലും പകർത്താം.
1: ചിരിപ്പിക്കുന്ന വാക്കുകൾക്കൊപ്പം ചിന്തിപ്പിക്കുന്ന സന്ദേശവുമായി എത്തുന്നു ഇമ്മാനുവൽ കോശി വർഗീസ്.
2: രാവിലെ 6 മണിക്ക് അലാറം അടിക്കുന്നു. എണീക്കൂ, എണീക്കൂ. ഞാൻ കണ്ണു തുറന്ന് അലാറം ഓഫ് ചെയ്ത് പറയും, 5 മിനിറ്റ് കൂടി. അലാറം ക്ലോക്ക് ഒരു പക്ഷെ എന്നോട് മനസ്സിൽ പറയുന്നുണ്ടാകും, ഈ 5 മിനിറ്റ് തുടങ്ങേണ്ട ഒരു വർഷമായല്ലോ. പക്ഷേ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ അവസരങ്ങൾ ഇങ്ങനെയാണ്, അവ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കും. എണീക്കൂ, തുടങ്ങൂ, മുന്നോട്ട് പോകൂ. പക്ഷേ നമ്മളെല്ലാം നാളേക്ക് മാറ്റിവെക്കുന്നു. ഒരു ദിവസം ആ അവസരം നമ്മുടെ വാതിലിൽ മുട്ടണമെന്നില്ല. അതുകൊണ്ട് അലാറം കേൾക്കുമ്പോൾ മാത്രം ഉണരരുത്. ജീവിതം നൽകുന്ന അവസരങ്ങളുടെ ശബ്ദവും കേൾക്കാൻ പഠിക്കാം. ജീവിതത്തിന്റെ അവസരങ്ങൾ സ്വായത്തമാക്കാൻ ഏവർക്കും സാധിക്കട്ടെ.
1: ഇനി അടുത്തത് ഒരു ഇംഗ്ലീഷ് കവിതയാണ്. Where words flow, imagination comes alive എന്ന കവിത ചൊല്ലുന്നു ഇഷാൻ അനീഷ്.
3: Be the best of whatever you are is a famous inspirational poem written by American poet Douglas Mallock. It encourages people to take pride in who they are and do their best, no matter their role or size in life. Be the best of whatever you are, Douglas Mallock. If you can't be a pine on the top of the hill, be a scrub in the valley, but be the best little scrub by the side of the rill. Be a bush if you can't be a tree. If you can't be a bush, be a bit of the grass and some highway happier make. If you can't be a muskie, then just be a buzz, but the liveliest buzz in the lake. We can't all be captains, we have got to be crew. There's something for all of us here. There's big work to do and there's lesser to do. And the task you must do is the near. If you can't be a highway, then just be a train. If you can't be the sun, be a star. It isn't by size that you win or you fail. Be the best of whatever you are. Be the best of whatever you are.
1: ഇന്ന് ബാലലോകത്തിൽ അവസാനമായി ഒരു ഓട്ടൻതുള്ളൽ സംഗീതമാണ്. കുമാരൻ ആശാന്റെ പ്രശസ്തമായ ചണ്ഡാല ഭിക്ഷുകി അവതരിപ്പിക്കുന്നത് ധ്യാൻ ദിനേശ്.

ഇന്നത്തെ പരിപാടികൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പരിപാടികളുമായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കൊല്ലം പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിലെ കൂട്ടുകാരാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.

കർഷക ദിനമായ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്.

സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30. സംഗീത സരണി സംഗീതസരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025നുള്ള നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക.

0: ആകാശവാണി.
1: എന്തരോ മഹാനുഭാവുലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി.

0: ഇന്നീ അധ്യായത്തിൽ നാഗസുര വിദ്വാൻ കാറുക്കുറിച്ചി അരുണാചലം. രചന ഡോക്ടർ ഹരിസുന്ദർ ജി.
1: നാഗസുര വിദ്വാൻമാർ ആസ്വദിച്ചു പോന്ന പ്രശസ്തിയും അന്തസ്സും കണ്ട് ആകൃഷ്ടനായ ഒരു സംഗീതജ്ഞൻ നാഗസുര വിദ്വാനാകാൻ അശ്രാന്ത പരിശ്രമം നടത്തി. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രനെ സംഗീതലോകവും ചലച്ചിത്രലോകവും അറിയപ്പെടുന്ന നാഗസുരവാദകനാക്കി മാറ്റി. അസാധാരണ ശ്വാസനിയന്ത്രണവും ഗാംഭീര്യവും നാഗസുരവാദനത്തിൽ പ്രകടിപ്പിച്ച പ്രശസ്ത നാഗസുര വിദ്വാനായിരുന്നു കാറുക്കുറിച്ചി അരുണാചലം.

1921 ഏപ്രിൽ 26-ാം തീയതിയാണ് അരുണാചലം ജനിച്ചത്. പാരമ്പര്യമായി നാഗസ്വരം വായിക്കുന്ന കുടുംബത്തിലല്ല അരുണാചലത്തിന്റെ ജനനം. പിതാവായ പലവേശംപിള്ള സംഗീതജ്ഞനായിരുന്നു. അദ്ദേഹം അരുണാചലത്തെ അക്കാലത്തെ പ്രസിദ്ധ നാദസ്വര വിദ്വാൻമാരായ കൂറൈനാട് നടേശപിള്ള, കാട്ടുമല്ലി സുബ്ബയ്യ കമ്പർ എന്നിവരിൽ നിന്ന് നാഗസ്വരവും, കളക്കാട് സുബ്ബയ്യ ഭാഗവതർ, രാമനാരായണ ഭാഗവതർ എന്നിവരിൽ നിന്ന് വായ്പാട്ടും അഭ്യസിപ്പിച്ചു. അനവധി വർഷങ്ങൾ അരുണാചലം പ്രസിദ്ധരായ വിദ്വാൻമാരുടെ കീഴിൽ അഭ്യസിച്ചുകൊണ്ടിരുന്നുവെങ്കിലും നാഗസ്വര ചക്രവർത്തി ടി.എൻ. രാജരത്നം പിള്ളയുടെ കീഴിൽ ഗുരുകുലവാസം നടത്താനും അദ്ദേഹത്തിനൊപ്പം കച്ചേരികളിൽ വായിക്കാനുമുള്ള ആഗ്രഹം അരുണാചലം സദാ മനസ്സിൽ കൊണ്ടുനടന്നു. അരുണാചലത്തിന്റെ കഴിവിലും കലയോടുള്ള സ്നേഹത്തിലും ആകൃഷ്ടനായ രാജരത്നം പിള്ള തന്റെ മുഴുവൻ സമയ ശിഷ്യനായി അരുണാചലത്തെ സ്വീകരിച്ചു. ഗുരുനാഥന്റെ കീഴിൽ വർഷങ്ങളോളം ശിക്ഷണം ലഭിച്ച അരുണാചലം ചുരുങ്ങിയ കാലത്തിനകം നാഗസ്വരവാദന രംഗത്ത് തന്റെ പേര് സ്ഥാപിച്ചെടുത്തു.

വാദ്യത്തിന്റെ ശബ്ദഗാംഭീര്യം, സൗകുമാര്യം, നല്ല ശ്വാസനിയന്ത്രണം, ശ്രുതിശുദ്ധത ഇവയൊക്കെയായിരുന്നു അരുണാചലത്തിന്റെ പ്രധാന പ്രത്യേകതകൾ. കൂടാതെ വാദ്യത്തിന്റെ ശീവാളി ഇടയ്ക്കിടെ ഊതി ശ്രുതി നോക്കുന്ന രീതിയും ഇല്ലായിരുന്നു. ആയതിനാൽ കച്ചേരികൾക്കെപ്പോഴും പൂർണതയുണ്ടായിരുന്നു. ഒട്ടനവധി കച്ചേരികൾ നടത്തി വന്നിരുന്ന അരുണാചലം ഒരു വിദ്യാർത്ഥിയാകാൻ സദാ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. തിരുനെൽവേലി മുത്തുനടയശയ്യരിൽ നിന്ന് ഹാർമോണിയത്തിലും വിലാത്തിക്കുളം നല്ലപ്പസ്വാമിയിൽ നിന്ന് രാഗങ്ങൾ വായിക്കുന്നതിന്റെ രീതിയിലും ശിക്ഷണം നേടി. പ്രസിദ്ധ ഗായകൻ മധുരമണിയയ്യരുടെ ആരാധകനായിരുന്ന അരുണാചലം പ്രസിദ്ധ ചലച്ചിത്ര നടൻ ശിവാജി ഗണേശന്റെ വീട്ടിൽ നിരവധി വർഷങ്ങളിൽ പൊങ്കൽ വേളയിൽ സംഗീത കച്ചേരിയും നടത്തുകയുണ്ടായി. തന്റെ ഇഷ്ടരാഗങ്ങളായ ഖരഹരപ്രിയ, ഷൺമുഖപ്രിയ, തോടി, നാട്ടക്കുറിഞ്ചി, ഭൈരവി, ശങ്കരാഭരണം എന്നിവ തന്റെ ഗുരുനാഥനായ നല്ലപ്പസ്വാമികളിൽ നിന്നും സിദ്ധിച്ചതാണെന്ന് അരുണാചലം പറഞ്ഞിരുന്നു. കോവിൽപെട്ടിയിലെ തന്റെ ബംഗ്ലാവിൽ നല്ലപ്പസ്വാമികളുടെ സാന്നിധ്യത്തിലായിരുന്നു അരുണാചലത്തിന്റെ സാധകം നടന്നിരുന്നത്.

ത്യാഗരാജർ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രി എന്നിവരുടേതുപോലെ അനവധി തമിഴ് കൃതികളും പ്രചാരപ്പെടുത്തുന്നതിൽ അരുണാചലം മുഖ്യ പങ്ക് വഹിച്ചു. ശങ്കരാഭരണത്തിൽ എന്തുക്കു പെദ്ദല, കല്യാണ

ണിയിൽ നിധിചാല സുഖമ, ഭൈരവിയിൽ തനയുനി ബ്രോവ, ഷൺമുഖപ്രിയയിൽ ശരവണഭവയനും ശ്യാമശാസ്ത്രിയുടെ സ്വരജതികൾ, തോടിയിൽ ശ്രീകൃഷ്ണം ഭജമാനസ എന്നിവയെക്കൂടാതെ തരങ്കിണിയിൽ മായേത്തോം യാഹി, നവരസകന്നടയിൽ നാനൊരു വിളയാട്ടുബൊമ്മയ തുടങ്ങിയ കൃതികളും അരുണാചലത്തിന്റെ നാഗസ്വരവാദനത്തിൽ പ്രത്യേക ശ്രദ്ധ നേടിയിരുന്നു. പലപ്പോഴും ഖരഹരപ്രിയ ഷൺമുഖപ്രിയ രാഗങ്ങൾ അരുണാചലം വായിക്കുന്നത് കേട്ട് നാഗസ്വരമാണോ അതോ വായ്പാട്ടാണോ എന്ന് താൻ അതിശയപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രശസ്ത സംഗീതജ്ഞൻ ശെമ്മങ്കുടി ശ്രീനിവാസ അയ്യർ അഭിപ്രായപ്പെട്ടു. തന്നെ ഏറ്റവും സ്വാധീനിച്ച രണ്ട് നാഗസ്വര വിദ്വാൻമാരായിരുന്നു ടി എൻ രാജരത്നംപിള്ളയും കാറുക്കുറിച്ചി അരുണാചലവുമെന്നും അവരുടെ ശൈലികളും തന്റെ സംഗീതത്തിൽ സ്വാംശീകരിച്ചിട്ടുണ്ടെന്നും ശെമ്മങ്കുടി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്.

1940കളിലും 50കളിലും പ്രസിദ്ധ തവിൽ വിദ്വാൻമാരായിരുന്ന നാച്ചിയാർ കോവിൽ രാഘവപിള്ള, നീടാമംഗലം ഷൺമുഖ വടിവേലു, പെരുമ്പള്ളം വെങ്കിടേശൻ, യാഴ്വാനം ദക്ഷിണാമൂർത്തി, വലങ്കൈമാൻ ഷൺമുഖസുന്ദരം എന്നിവരായിരുന്നു അരുണാചലത്തിന്റെ നാഗസ്വര കച്ചേരികൾക്ക് വായിച്ചിരുന്നത്. നാഗസ്വര കച്ചേരിക്കുള്ള യാത്രാവേളയിൽ കാറിന്റെ എഞ്ചിന്റെ ശ്രുതിക്ക് ചേർത്ത് കീർത്തനങ്ങൾ പാടുക പതിവായിരുന്നു. സഹകലാകാരന്മാർക്ക് മാസം തോറും കൃത്യമായി ശമ്പളം നൽകുക എന്ന ശീലവും അരുണാചലത്തിനുണ്ടായിരുന്നു. ഇത് അവരുടെ കച്ചേരി വിഹിതത്തിന് പുറമേയായിരുന്നു എന്നതായിരുന്നു പ്രത്യേകത. മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, സംഗീതാസ്വാദകൻ ടി ടി കൃഷ്ണാചാരി, നടൻ ശിവാജി ഗണേശൻ, തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിമാരായ എം ജി ആർ, കാമരാജ്, ഗായകരായ ശെമ്മങ്കുടി ശ്രീനിവാസ് അയ്യർ, ജി എൻ ബാലസുബ്രഹ്മണ്യം എന്നിവർ കാറുക്കുറിച്ചി അരുണാചലത്തിന്റെ ആരാധകരായിരുന്നു. തമിഴ് ഹാസ്യനടനായിരുന്ന എൻ എസ് കൃഷ്ണനെ പിതൃതുല്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന അരുണാചലം എൻ എസ് കൃഷ്ണന്റെ ആഗ്രഹപ്രകാരം ചലച്ചിത്രരംഗത്തും തന്റെ കഴിവ് തെളിയിച്ചു. കൊഞ്ചും സലങ്കൈ എന്ന സിനിമയിൽ സിംഗാരവേലനേ ദേവ എന്ന എസ് ജാനകി പാടിയ ഗാനത്തിന് നാഗസ്വരം വായിച്ച് പ്രശസ്തി നേടി. അതിനുശേഷം അനവധി ചലച്ചിത്രങ്ങളിൽ അരുണാചലത്തിന്റെ വായനാ വൈഭവം പതിഞ്ഞുകിടപ്പുണ്ട്.

സംഗീത പ്രാധാന്യമുള്ള ഒരു ചലച്ചിത്രം നിർമ്മിക്കുവാനുള്ള ആഗ്രഹം അരുണാചലത്തിനുണ്ടായിരുന്നുവെങ്കിലും ആ ആഗ്രഹം പൂർത്തിയാക്കും മുമ്പേ അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. എന്നാൽ പ്രശസ്ത തമിഴ് എഴുത്തുകാരനും സംവിധായകനും നടനുമായ കൊത്തമംഗലം സുബ്ബുവിന്റെ നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ച തില്ലാന മോഹനാംബാൾ എന്ന ചിത്രം നിർമ്മാതാവായ എ പി നാഗരാജൻ കാരക്കുറിച്ചി അരുണാചലത്തിന്റെ ഓർമ്മയ്ക്കായി സമർപ്പിക്കുകയായിരുന്നു. അതായിരുന്നു തമിഴ് ജനതയ്ക്കും സംഗീതജ്ഞർക്കും ആസ്വാദകർക്കും അരുണാചലത്തിനോടുള്ള ആരാധന. രാഗാലാപനത്തിലും സ്വരപ്രസ്ഥാരത്തിലും അരുണാചലത്തിന്റെ വൈദഗ്ധ്യം വ്യക്തമായിരുന്നു. സ്വരപ്രസ്ഥാരങ്ങളെ ഉന്മേഷദായകമായ പുതുമയോടെ കുറ്റമറ്റ രീതിയിൽ അവതരിപ്പിക്കുന്ന ശൈലി തന്റെ ഗുരുനാഥനെപ്പോലെ അരുണാചലവും പിന്തുടർന്നു. താളത്തിലുള്ള അരുണാചലത്തിന്റെ നിയന്ത്രണം അദ്ദേഹത്തിന്റെ സംഗീത വൈദഗ്ധ്യത്തിന്

അരുണാചലത്തിന്റെ മറ്റൊരു പ്രത്യേകത, തന്റെ ഗുരുനാഥനെ പോലെ ചില കച്ചേരികൾക്ക് വയലിൻ, തവിൽ അല്ലെങ്കിൽ വയലിൻ, മൃദംഗം എന്നിവയെ പക്കവാദ്യമായും കച്ചേരി നടത്തിയിട്ടുണ്ട് എന്നതാണ്. പ്രശസ്ത വയലിൻ വാദകരായ മൈസൂർ ചൗടയ്യ, കുംഭകോണം രാജമാണിക്യം പിള്ള തുടങ്ങിയവരും മൃദംഗ വിദ്വാൻമാരായ നാഗർകോവിൽ ഗണേശയ്യർ, മാവേലിക്കര കൃഷ്ണൻകുട്ടി നായർ, പാലക്കാട് കുഞ്ചുമണി എന്നിവരും അരുണാചലത്തിന്റെ കച്ചേരികളിൽ വായിച്ചവരാണ്. സാധാരണ നാഗസ്വര വിദ്വാൻമാരിൽ നിന്നും വ്യത്യസ്തമായി ഏത് രാഗവും വളരെ ദീർഘമായി വായിക്കാനുള്ള കഴിവ് അരുണാചലത്തിനുണ്ടായിരുന്നു. രീതിഗൗള, ദർബാർ, മോഹനം, സിംഹേന്ദ്രമധ്യമം, കീരവാണി തുടങ്ങിയ രാഗങ്ങൾ അദ്ദേഹം മണിക്കൂറുകളോളം വായിച്ച് അവയിൽ താനവും പല്ലവിയും വായിക്കുക പതിവാക്കിയിരുന്നു.

ക്ഷേത്രോത്സവങ്ങൾക്ക് നാഗസ്വരം വായിക്കുന്ന വേളയിൽ ക്ഷേത്രമൂർത്തികൾക്ക് പ്രിയപ്പെട്ട രാഗങ്ങൾ തെരഞ്ഞെടുത്ത് വായിക്കുക കാറുക്കുറിച്ചി അരുണാചലത്തിന്റെ പ്രത്യേകതയായിരുന്നു. അഘോരമൂർത്തിക്ക് മോഹനരാഗം, ഗണപതിക്ക് വസന്ത, ദുർഗയ്ക്ക് വരാളി, നവഗ്രഹങ്ങൾക്ക് ആനന്ദഭൈരവി, മഹാലക്ഷ്മിക്ക് സാമ, ഭദ്രകാളിക്ക് ബേഗട, സുബ്രഹ്മണ്യന് ചെഞ്ചുരുട്ടി, ശ്വേതാരണ്യേശ്വരന് ആഹിരി, ബ്രഹ്മവിദ്യാംബയ്ക്ക് കല്യാണി, നരസിംഹമൂർത്തിക്ക് ശങ്കരാഭരണം എന്നിങ്ങനെയായിരുന്നു അരുണാചലത്തിന്റെ രാഗപ്രത്യേകതകൾ. ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾക്ക് തന്നെ കച്ചേരിക്ക് വിളിക്കുമ്പോൾ സംഘാടകരോട് ക്ഷേത്രത്തിലെ മൂർത്തിക്ക് പ്രിയങ്കരമായ രാഗമാണ് താൻ നാഗസ്വരത്തിൽ വായിക്കുക എന്ന് മുൻകൂട്ടി പറയുന്ന രീതിയും അദ്ദേഹം തുടർന്നിരുന്നു. കർണാടക സംഗീതം രാഗാധിഷ്ഠിതമാണെന്നും രാഗാലാപനത്തിനാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതെന്നുമുള്ള പക്ഷക്കാരനായിരുന്നു അരുണാചലം. രാഗങ്ങൾ വളരെ വിശദമായി ആലപിച്ച ശേഷം കൃതികൾ ആലപിക്കുന്ന ശീലമായിരുന്നു അദ്ദേഹം പിന്തുടർന്നിരുന്നത്. തന്റെ കാലഘട്ടത്തിലെ തന്നെ നാഗസ്വര വിദ്വാനായിരുന്ന മധുര പൊന്നുസ്വാമി പിള്ളയെപ്പോലെ ചില പരീക്ഷണങ്ങൾ നടത്താനും അരുണാചലം

ഉയർന്ന ശ്രുതിയിലുള്ള തിമിരി നായനത്തിൽ നിന്നും നെടുമ്പാരിയിലേക്കും തുടർന്ന് താഴ്ന്ന ശ്രുതിയിലുള്ള ബാരി നയനത്തിലേക്കും മാറ്റി വായിച്ചും നാഗസ്വരത്തിന്റെ ശ്രുതി രണ്ട് കട്ടയിൽ നിന്ന് ഒരു കട്ടയിലേക്കും മാറ്റി കച്ചേരികൾ നടത്തിയത് കൂടാതെ തമ്പുരു ശ്രുതിയും വയലിൻ, മൃദംഗം, ഖടം, മുഖർഷങ് എന്നിവ പക്കമേളമായും നാഗസ്വര കച്ചേരികൾ നടത്തി. വാദ്യം വളരെ പൂജനീയമായ ഒന്നാണെന്നുള്ള വാദമായിരുന്നു അരുണാചലത്തിന്. ഒരിക്കലും അദ്ദേഹം കുളിച്ച് പൂജയ്ക്ക് ശേഷമല്ലാതെ തന്റെ വാദ്യം കൈകൊണ്ടു തൊടുകയോ സാധകം ചെയ്യുകയോ അഭ്യസിപ്പിക്കുകയോ ചെയ്തിരുന്നില്ല. രാജരത്നംപിള്ളയുടെ പ്രിയ ശിഷ്യനായിരുന്ന അരുണാചലവും തന്റെ ഗുരുനാഥനെപ്പോലെ തന്നെ നാഗസ്വരം തിരുച്ചിറപ്പള്ളിക്കടുത്തുള്ള തിരുവാണൈക്കോവിലിലാണ് നിർമ്മിച്ചിരുന്നത്. തടികൾ തെരഞ്ഞെടുത്ത ശേഷം അവസാനമായി നാഗസ്വരത്തിന്റെ സുഷിരങ്ങൾ ബ്രഹ്മാസ്ത്രം എന്ന ഉപകരണം ഉപയോഗിച്ച് തന്റെ മേൽനോട്ടത്തിൽ തന്നെ നിർമ്മിക്കണമെന്നും അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. നിർമ്മിച്ചതിൽ നിന്നും ഏറ്റവും മികച്ചത് തെരഞ്ഞെടുക്കുകയായിരുന്നു പതിവ്. ഇതുകൂടാതെ നാഗസ്വരത്തിന്റെ ശീവാളി നരസിംഹപേട്ടയിൽ നിന്നും പ്രത്യേകമായി വരുത്തിയിരുന്നു.

ഗുരുഭക്തിക്ക് അങ്ങേയറ്റം പ്രാധാന്യം നൽകിയിരുന്ന കലാകാരനായിരുന്നു കാറുകുറിച്ചി അരുണാചലം. അക്കാലത്ത് പ്രമുഖരായ നാഗസ്വര വിദ്വാൻമാർ അന്നാട്ടിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് എത്തുകയാണ് എങ്കിൽ നാട്ടിലുള്ള നാഗസ്വര വിദ്വാൻമാർ നാഗസ്വരം വായിച്ച് മുതിർന്ന കലാകാരനെ വരവേൽക്കുകയും വേദിയിലേക്ക് ആനയിച്ചു കൊണ്ടുപോവുകയും ചെയ്യുക പതിവായിരുന്നു. ഒരിക്കൽ കാരക്കുടിയിൽ ടി എൻ രാജരത്നംപിള്ള എത്തിയപ്പോൾ ഈ പതിവ് അന്നാട്ടിലെ നാഗസ്വര വിദ്വാൻമാർക്ക് അറിയില്ലെന്ന് മനസ്സിലാക്കിയ അരുണാചലം ഒരു തവിൽ വിദ്വാനെയും ഒപ്പം കൂട്ടി തന്റെ ഗുരുനാഥനെ നാഗസ്വരം വായിച്ച് സ്വീകരിച്ച് വേദിയിലേക്ക് ആനയിക്കുകയുണ്ടായി. ചില പാരമ്പര്യങ്ങൾ അങ്ങേയറ്റം സംരക്ഷിക്കപ്പെടേണ്ടവയാണെന്നും സീനിയർ കലാകാരന്മാർക്കായി മറ്റു കലാകാരന്മാർ താഴ്ന്നുകൊടുക്കുന്നത് തെറ്റല്ലെന്നും അരുണാചലം അഭിപ്രായപ്പെട്ടിരുന്നു. കാറുകുറിച്ചി അരുണാചലത്തിന്റെ നാഗസ്വര കച്ചേരിക്ക് ആസ്വാദക വൃന്ദം സദസ്സിൽ തിങ്ങി നിറയും.

ചെയ്യുക എന്നത് അക്കാലത്ത് പതിവായിരുന്നു. ആസ്വാദകരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരുടെ ഇഷ്ടരാഗങ്ങളും കൃതികളും വായിക്കാൻ അരുണാചലം സദാ ശ്രദ്ധിച്ചിരുന്നു. 1950കളുടെ മധ്യത്തിൽ തിരുനെൽവേലിക്കടുത്ത് കോവിൽപ്പെട്ടി ക്ഷേത്രത്തിൽ ആസ്വാദകരുടെ ഇഷ്ടരാഗങ്ങളും കൃതികളും വായിച്ച് 4.5 മണിക്കൂറോളം നിറഞ്ഞ സദസ്സിൽ അരുണാചലം കച്ചേരി നടത്തി. പുന്നാഗവരാളി രാഗം വായിച്ചു തീർന്നയുടനെ സദസ്സിലുണ്ടായിരുന്ന ഒരു യാചകൻ വേഗത്തിൽ അരുണാചലത്തിനടുത്തേക്ക് വന്നു. സംഘാടകർ അയാളെ തടയാൻ ശ്രമിച്ചെങ്കിലും അരുണാചലം അയാളെ സമീപത്തേക്ക് വിളിച്ചു. ആ യാചകൻ തന്റെ ഭിക്ഷാപാത്രത്തിലെ നാണയങ്ങൾ അരുണാചലത്തിന്റെ കയ്യിൽ നൽകിയിട്ട് വാദ്യത്തെ തൊട്ടുതൊഴുതുകൊണ്ട് കണ്ണീർ പൊഴിക്കുകയുണ്ടായി. ആ നാണയങ്ങൾ ആ കണ്ണുകളിൽ തൊട്ടുവെച്ചുകൊണ്ട് ഇതാണെനിക്ക് ലഭിക്കുന്ന ഏറ്റവും വിലയേറിയ നിധി എന്നാണ് നിറകണ്ണുകളോടെ അരുണാചലം നിശബ്ദരായിരുന്ന സദസ്സിനെ നോക്കി അന്ന് പറഞ്ഞത്.

1950കളുടെ അവസാനത്തിൽ മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ ആദ്യ പ്രധാന കച്ചേരി കാരക്കുറിച്ചി അരുണാചലത്തിന്റേതായിരുന്നു. 4-5 വർഷങ്ങളോളം ഇതിനായി രാവിലെ തന്നെ മ്യൂസിക് അക്കാദമിയുടെ വേദിയിൽ ആസ്വാദകർ കാത്തിരിക്കുക പതിവായിരുന്നു. അരുണാചലത്തിന്റെ വായനയെക്കുറിച്ച് കേട്ടറിഞ്ഞ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തനിക്ക് ആ വാദനം കേൾക്കാനുള്ള ആഗ്രഹം ഡൽഹിയിലെ ഇന്ത്യൻ കൾച്ചറൽ അക്കാദമിയുടെ സെക്രട്ടറി ശേഷനോട് പറയുകയുണ്ടായി. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ദില്ലിയിൽ അരുണാചലത്തിന്റെ കച്ചേരി സംഘടിപ്പിച്ചു. തന്റെ ഇഷ്ടരാഗങ്ങൾ കൂടാതെ പ്രസിദ്ധമായ സിംഗാരവേലനേ ദേവ എന്ന ചലച്ചിത്ര ഗാനവും 3.5 മണിക്കൂർ നീണ്ട ആ കച്ചേരിയിൽ അരുണാചലം നെഹ്റുവിനായി വായിക്കുകയുണ്ടായി.

കലർപ്പില്ലാത്ത ശുദ്ധശാസ്ത്രീയതയ്ക്ക് പേരുകേട്ടിരുന്ന അരുണാചലത്തിന്റെ നാഗസ്വര വായന തന്റെ ഗുരുനാഥനെപ്പോലെ പണ്ഡിതരെയും പാമരരെയും ഒരുപോലെ ആസ്വദിപ്പിച്ചു. പ്രശസ്തിയുടെ ഔന്നത്യത്തിൽ വിരാജിക്കുമ്പോൾ 1964 ഏപ്രിൽ 6 തന്റെ 43 വയസ്സിൽ കാറുകുറിച്ചി അരുണാചലം ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. ഇന്നും ആസ്വാദക വൃന്ദത്തിന് ഓർമ്മകളിൽ അനവധി സംഗീത സ്മരണകൾ നിലനിർത്തിക്കൊണ്ട് കാറുകുറിച്ചി അരുണാചലം തന്റെ നാഗസ്വരവാദനത്തിൽ നിറഞ്ഞു നിൽക്കുന്നു.

എന്തരോ മഹാനുഭാവലു സമാപിക്കുന്നു. രചന ഡോക്ടർ ഹരിസുന്ദർ ജി. ആഖ്യാനം മനേഷ് എം പി. നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ. നിർവഹണം എ എൽ മഞ്ജുള രാജേഷ്, മനേഷ് എം പി.

0: ആകാശവാണി
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ ശ്രീവത്സൻ ജെ മേനോൻ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആത്മാവിനടിത്തട്ടിൽ എങ്ങോ മറഞ്ഞൊരൻ, അനുരാഗ കഥയിലെ അജ്ഞാത നായിക എന്ന് തുടങ്ങുന്നു ആദ്യഗാനം. ഗാനം എഴുതിയത് ബി ശശികുമാർ, സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

പാടാത്ത പാട്ടിനു താളം പിടിക്കും, താളത്തിനൊപ്പം ആടിച്ചിടും. ബി ശശികുമാറിന്റെ വരികൾ, സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

പൂർണ്ണ കുംഭകുലകളേന്തിയ ചെന്തെങ്ങിൽ കൂടുകൂട്ടാൻ കൂരിയാറ്റക്കിളിയേവ. പി കെ ഗോപിയുടെ വരികൾ. സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

അവസാനമായി ഉഷസേ നിനക്കെൻ്റെ ഉദയാഞ്ജലി എന്ന് തുടങ്ങുന്നു. ഗാനം എഴുതിയത് എസ് രമേശൻ നായർ, സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

0: ബി ശശികുമാർ, പി കെ ഗോപി, എസ് രമേശൻ നായർ എന്നിവരുടെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നൽകി. ശ്രീവത്സൻ ജെ മേനോൻ പാടിയ ലളിതഗാനങ്ങളാണ് ഏകധാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.
1: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ NDA പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ രമ്യ ഗിരിജ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം, ശ്രദ്ധിക്കൂ. 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496559631. ഓർക്കുക, NDA പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്ന വിഷയത്തിൽ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ നമ്മുടെ ആകാശവാണിയിൽ. അറിയിപ്പ് കഴിഞ്ഞു.
2: ഡയപ്പറുകൾ, സാനിറ്ററി പാഡുകൾ തുടങ്ങിയവ കാരണമുണ്ടാകുന്ന അണുബാധകളെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജയശ്രീ എം സംസാരിക്കുന്നു.

0: ഇഷ്ടഗാനങ്ങളും ഓർമ്മകളും ഡോക്ടർ വി പി ഗംഗാധരൻ പങ്കുവെക്കുന്ന ആവണി പൊന്നുഞ്ഞാൽ.
1: ഇതിനാലക്കടെ ഞാൻ പോയിക്കാൻ ഒരാള് പോലും എന്നെ ഡോക്ടറെ ഗാനം വിളിക്കില്ല. എം ബി ബി എസിനെ പഠിച്ച എൻ്റെ കൂടെ പഠിച്ച ഒരാൾ എന്നെ ഡോക്ടറെ ഗാനം വിളിക്കില്ല. എന്നെ പഠിച്ചിരുന്ന പാണ്ഡിയെന്നാ. അത് ഞാൻ എൻ്റെ തിരുപ്പൂർ പൈസ വെച്ചുകൊണ്ടാണ്. അതെ, അത് പാണ്ഡി വെച്ചോണ്ട. അത് പലപ്പോഴും അങ്ങനെ ഓർക്കുന്നവരുണ്ടാവും. ഞാനും അതുപോലെ തന്നെ വിളിക്കാം. ഞാൻ എന്നെ കൂടെ പഠിച്ചവരോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്കൂളിൽ പഠിച്ചവരൊക്കെ ഡോക്ടറെ ഗാനം ഞാൻ പറയും വേണ്ട, ആ പഴയ ഗംഗ മതി, പഴയ ഗംഗ. എൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ ധാരാളം ഇപ്പോഴും ഉണ്ട്.
0: ആവണി പൊന്നു ഞാൻ ഇന്നുച്ചയ്ക്ക് 1 മണിക്ക്.

0: ഇന്നുച്ചയ്ക്ക് 2:15-നും 3 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.
1: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30-നും ഞായർ ഉച്ചയ്ക്ക് 2:30-നും.

0: ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ തമിഴ്നാട്ടിലെത്തി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകൾക്കായി സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പോലീസും ജനങ്ങളും ഒരുമിച്ചാൽ ലഹരി വിൽപ്പന

0: സംഘങ്ങൾക്ക് വളരാനാകില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഓപ്പറേഷൻ തുഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മാലിന്യ സംസ്കരണത്തിലും തെരുവനായ ശല്യം പരിഹരിക്കുന്നതിലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ടുള്ള നയരൂപീകരണം അന്തിമഘട്ടത്തിലെന്ന് മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് ഓണക്കാലത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് തുടക്കമായി. അത്തച്ചമയത്തിന്റെ പാരമ്പര്യം സർക്കാർ കാത്തുസൂക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓസ്ട്രേലിയക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ചരിത്ര വിജയം നേടി ബംഗ്ലാദേശ്. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിവസത്തെ കളി മഴമൂലം വൈകുന്നു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി തമിഴ്നാട്ടിലെത്തി. തമിഴ്നാട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ എന്നിവർ ചേർന്ന് വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. ചെങ്കൽപ്പെട്ടിലെ എസ് ആർ എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ ഇന്ന് ഉപരാഷ്ട്രപതി സംബന്ധിക്കും. നാളെ തിരുവാരൂരിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടിന്റെ 11-ാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരും ഇടത്തരക്കാരുമായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മത്സരപരീക്ഷയ്ക്കായി സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മത്സരപരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുകയാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. പരിശീലന ക്ലാസുകൾക്കായി ഇടത്തരക്കാരായ കുടുംബങ്ങൾ ചെലവഴിക്കുന്ന തുക ലാഭിക്കാൻ ഇതിലൂടെ കഴിയും. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവാക്കൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ പരിശീലനം നൽകാൻ സർക്കാർ തീരുമാനിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു.
1: വിഭിന്ന പരീക്ഷകൾക്ക് ഫ്രീ ഓൺലൈൻ കോച്ചിംഗ് ഹമലെ കരനേക്കാൻ നിർണയക്കിയായ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഹൈ ഹമാരെ പാസ് ഉത്തം ടാലന്റ് ഹൈ ടീച്ചേഴ്സ് ഹൈ ഉൻ സംസാധനോ കോ ജോഡ് കർക്കെ ഹം ദേശ് കെ നൌജവാനോ കോ ഫ്രീ കോച്ചിംഗ് ദേനേക്കാ ഏക് പൂരാ നെറ്റ്വർക്ക് ഹം ഖഡാ കർനേ വാലെ ഹൈ.
0: പോലീസും ജനങ്ങളും ഒരുമിച്ചാൽ ലഹരി മാഫിയയ്ക്ക് വളരാനാകില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരി പിടികൂടാൻ സഹായിക്കുന്ന രഹസ്യവിവരങ്ങൾ കൈമാറാൻ ജനങ്ങൾക്കുണ്ടായ ധൈര്യമാണ് തൂഫാന്റെ വിജയത്തിന് കാരണമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. ഓണാഘോഷത്തിന്റെ മറവിൽ ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടിയുണ്ടാകും. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് തൂഫാൻ ഐ ഉടൻ ആരംഭിക്കുമെന്നും ഈ നിരീക്ഷണ സംവിധാനം വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്ന് രക്ഷിക്കുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓണക്കാലത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയ ആഘോഷത്തിന് പ്രൌഢോജ്വല തുടക്കം. അത്താഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. തൃപ്പൂണിത്തുറയെ പൈതൃക നഗരിയാക്കി അത്തച്ചമയത്തിന്റെ മുഴുവൻ പാരമ്പര്യത്തെയും കാത്തുസൂക്ഷിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത്തച്ചമയം എക്കാലത്തും മതസൌഹാർദ്ദത്തിന്റെ സന്ദേശമാണ് നൽകിയതെന്നും ഇത് കാത്തുസൂക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
2: ഇതൊരു മതസൗഹാർദ്ദത്തിന്റെ ആ ഒരുമ വിളിച്ചോതുന്ന ഒന്നുകൂടിയായിരുന്നു. രാജാവ് തുടങ്ങിയ കാലത്ത് തന്നെ മുസ്ലിം പ്രതിനിധിയായി നെട്ടൂരിലെ തങ്ങൾ, നമ്മുടെ കരിങ്ങാച്ചിറ കത്തനാർ, ചെമ്പിൽ അരയൻ കൊച്ചി രാജ്യത്തിന്റെ നാവികസേനാ തലവനായിരുന്നു, ഈ ഘോഷയാത്രയോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പൊ എത്രയോ പതിറ്റാണ്ടുകൾക്ക് അപ്പുറവും കൊച്ചി രാജ്യവും ഈ തൃപ്പൂണിത്തുറയും മതസൗഹാർദ്ദത്തെ കുറിച്ച് ഉറക്ക വിളിച്ചു പറഞ്ഞിരുന്ന ഒരു നാടാണ്. തൃപ്പൂണിത്തുറയെ നമുക്ക് പൈതൃക നഗരമാക്കി ഉയർത്തിക്കൊണ്ടുവരാം.
0: തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന പരിപാടിയിൽ മന്ത്രി അനൂപ് ജേക്കബ് പതാക ഉയർത്തി. നടൻ ജഗദീഷ് വിശിഷ്ടാതിഥിയായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 2000-ത്തോളം കലാകാരന്മാരാണ് ഘോഷയാത്രയിൽ അണിനിരന്നത്. മാവേലി വേഷക്കാരുടെയും പുലികളി, തെയ്യം, വേലകളി, ചെണ്ടമേളം, കാവടിയാട്ടം തുടങ്ങിയ തനത് നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ നടന്ന അത്തച്ചമയ ഘോഷയാത്ര തൃപ്പൂണിത്തുറ നഗരത്തെ ആഘോഷത്തിലാഴ്ത്തി. ചരിത്രവും വർത്തമാനവും മതസൌഹാർദ്ദവും പ്രതിഫലിക്കുന്ന നിശ്ചല ദൃശ്യങ്ങളാണ് ഘോഷയാത്രയിൽ അണിനിരന്നത്. അത്തം നഗറിൽ നിന്നാരംഭിച്ച് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിന് മുന്നിലൂടെ വടക്കേക്കോട്ട വരെ 4 കിലോമീറ്ററാണ് ഘോഷയാത്ര. രാജഭരണകാലത്ത് തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ നിന്ന് കൊച്ചി രാജാവ് പ്രജകളെ കാണാനെത്തുന്ന ചടങ്ങായിരുന്നു അത്തച്ചമയം. മാലിന്യ സംസ്കരണം, തെരുവനായ ശല്യം തുടങ്ങിയ വിഷയങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ടുള്ള നയരൂപീകരണം അന്തിമഘട്ടത്തിലാണെന്ന് മന്ത്രി കെ എം ഷാജി. കുടുംബശ്രീ ഹരിതകർമ്മസേന പ്രവർത്തകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്നും മന്ത്രി അറിയിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ നടപ്പാക്കിയ നഗര സൌന്ദര്യവൽക്കരണത്തിന്റെയും ക്ലോക്ക് ടവറിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. യുജിസി നെറ്റ്, സിഎസ്ഐആർ നെറ്റ്, അഖിലേന്ത്യാ ഐക്കർ എൻട്രൻസ് പരീക്ഷ, പിഎച്ച്ഡി പരീക്ഷ എന്നിവയുടെ പ്രൊവിഷണൽ ഉത്തരസൂചിക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഉത്തരസൂചികകൾ പരാതിയുള്ളവർ ഈ മാസം 18 വരെ യുജിസി നെറ്റ് പോർട്ടൽ വഴി അപേക്ഷകൾ സമർപ്പിക്കാം. ഏജൻസിയിൽ നിന്നുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രമേ പരിഗണിക്കാവൂ എന്നും ഫലം വെബ്സൈറ്റിലാകും ലഭ്യമാകുക എന്നും എൻടിഎ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ്.

0: ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ചരമദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. ന്യൂഡൽഹിയിലെ സദൈവ് അടൽ സ്മാരകത്തിൽ നടന്ന ചടങ്ങിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ സന്നിഹിതരായി. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ പ്രചരണാർത്ഥം വിനോദസഞ്ചാര വകുപ്പ് തിരുവനന്തപുരത്ത് സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. മാനവീയം വീഥിയിൽ MR ബൈജു MLA റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ജനപ്രതിനിധികളും കായിക താരങ്ങളും ഉൾപ്പെടെ നിരവധി പേർ റാലിയുടെ ഭാഗമായി. സപ്ലൈകോ ഓണം ഫെയറിന്റെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. സാധാരണക്കാരുടെ ഓണാഘോഷത്തിനോടുള്ള കരുതലാണ് സപ്ലൈകോ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലൂടെ വിപണിയിൽ സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് നടത്തുന്ന ജില്ലാതല ഓണച്ചന്ത കണ്ണൂർ ചൊവ്വയിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 13 നിത്യോപയോഗ സാധനങ്ങളാണ് സർക്കാർ സബ്സിഡിയോടെ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തയിലൂടെ നൽകുന്നത്. പൊതുവിപണിയേക്കാൾ 30 മുതൽ 50% വരെ വിലക്കുറവുണ്ട്. കൺസ്യൂമർ ഫെഡ് സംഘടിപ്പിക്കുന്ന സഹകരണ ഓണം വിപണി 2026 കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം മന്ത്രി KM ഷാജി നിർവഹിച്ചു. നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലയിൽ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും സഹകരണ മേഖലയുടെ വിപണി ഇടപെടലുകൾ വലിയ പങ്കാണ് വഹിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കണ്ണൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഓണക്കാലത്തെ ഗതാഗത കുരുക്കും ക്രമസമാധാന പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സമഗ്രമായ ട്രാഫിക് മാനേജ്മെന്റ് പ്ലാൻ നടപ്പിൽ വരുത്താൻ തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: കണ്ണൂർ ടൗൺ, കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ 31 വരെയാണ് ഈ പ്രത്യേക നിയന്ത്രണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും നടപ്പിലാക്കുന്നത്. പൊതുഗതാഗതത്തേക്കാൾ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നത് വർദ്ധിച്ചതും ഓണം വിപണി സജീവമായതും പയ്യാമ്പലം ബീച്ച് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ആളുകളുടെ ഒഴുക്കു കൂടിയതും കണക്കിലെടുത്താണ് പോലീസിന്റെ ഈ അടിയന്തര നടപടി. 23 പ്രധാന ട്രാഫിക് പോയിന്റുകളിലായി 52 പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള തിരക്കേറിയ സമയങ്ങളിൽ നഗരത്തിൽ പ്രത്യേക സുരക്ഷയും നിരീക്ഷണവും ഉറപ്പാക്കും.
1: ഡാർവിനിൽ നടന്ന ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ 9 ചരിത്ര വിജയം നേടി ബംഗ്ലാദേശ്. ഓസ്ട്രേലിയയിൽ ബംഗ്ലാദേശിന്റെ ആദ്യ ടെസ്റ്റ് വിജയമാണിത്. 4 രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 284 റൺസിന് പുറത്തായി. വിജയലക്ഷ്യമായ 57 റൺസ്, 1 മാത്രം നഷ്ടത്തിൽ ബംഗ്ലാദേശ് മറികടന്നു. ഗാലയിൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിവസത്തെ കളി മഴ മൂലം വൈകുന്നു. ടോസ് നേടി ബാറ്റ് ചെയ്യുന്ന ഇന്ത്യ ആദ്യ ദിവസം കളി നിർത്തുമ്പോൾ 2 288 റൺസ് എന്ന നിലയിലാണ്. എസ്പോർട്സ് ലോകകപ്പ് ചെസ് കിരീടം മാഗ്നസ് കാൾസന്. ഫ്രാൻസിലെ പാരീസിൽ നടന്ന മത്സരത്തിൽ ബെലാറഷ്യൻ താരം ഡെന്നിസ് ലസാവിക്കിനെ 2-0 എന്ന സ്കോറിനാണ് കാൾസൺ പരാജയപ്പെടുത്തിയത്. തുടർച്ചയായി രണ്ടാം തവണയാണ് കാൾസൺ എസ്പോർട്സ് കിരീടം സ്വന്തമാക്കുന്നത്. തിരുവനന്തപുരത്ത് പട്ടം പ്ലാമൂട്ടിൽ ഫർണിച്ചർ ഗോഡൌണിന് തീപിടിച്ചു. തീയണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നു. 4 അഗ്നിശമന സേനാ യൂണിറ്റുകളാണ് നിലവിൽ സംഭവസ്ഥലത്തുള്ളത്. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. നാളെയാണ് പമ്പ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ്. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി 21 അടയ്ക്കുന്ന നട ഓണപൂജകൾക്കായി ഈ മാസം 24 വീണ്ടും തുറക്കും. താമരശ്ശേരി അമ്പായത്തോട്ടെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. പരിഹാരത്തിനായി MLA പരിശ്രമിക്കുന്നുണ്ടെന്നും സർക്കാർ പിന്തുണ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. 2 സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ തമിഴ്നാട്ടിലെത്തി. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകൾക്കായി സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പോലീസും ജനങ്ങളും ഒരുമിച്ചാൽ ലഹരി വിൽപ്പന സംഘങ്ങൾക്ക് വളരാനാകില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മാലിന്യ സംസ്കരണത്തിലും തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ടുള്ള നയരൂപീകരണം അന്തിമഘട്ടത്തിലെന്ന് മന്ത്രി KM ഷാജി. സംസ്ഥാനത്ത് ഓണക്കാലത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് തുടക്കമായി. അത്തച്ചമയത്തിന്റെ പാരമ്പര്യം സർക്കാർ കാത്തുസൂക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓസ്ട്രേലിയക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ചരിത്ര വിജയം നേടി ബംഗ്ലാദേശ്. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിവസത്തെ കളി മഴ മൂലം വൈകുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.

0: തുടങ്ങിയവ കാരണമുണ്ടാകുന്ന അണുബാധകൾ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ജയശ്രീ എം സംസാരിക്കുന്നു.
1: തുടയിടുക്കുകളിൽ അഥവാ ഗ്രോയിൻ ഭാഗത്ത് ഉണ്ടാകുന്ന ഫംഗസ് ബാധ സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. ഇത് ഡെർമറ്റോഫൈറ്റ് എന്ന ഇനം ഫംഗസും കാൻഡിഡ എന്ന ഇനം ഈസ്റ്റുകൾ മൂലവും ഉണ്ടാവാം. ഡെർമറ്റോഫൈറ്റ് ഉണ്ടാക്കുന്ന ഫംഗസ് ബാധ തുടയിടുക്കുകളിലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് വിയർപ്പ് തങ്ങി നിൽക്കുന്ന ഭാഗങ്ങളിൽ ചൊറിച്ചിലും വട്ടത്തിലുള്ളതോ ചുവന്നതോ ഇരുണ്ട നിറത്തിലുള്ളതോ ആയ പാടുകളും അവയുടെ അരികുകളിൽ കുരുക്കളോ മുരിഞ്ഞ് ഇളകുന്നതോ ആയി കാണപ്പെടുന്നു. ഈ കുരുക്കൾ ചൊറിഞ്ഞു പൊട്ടുകയും ചുറ്റുപാടുകളിലേക്ക് വട്ടത്തിൽ പടരുകയും ചെയ്യും. ഇത് ചികിത്സിക്കാതിരുന്നാൽ ദേഹം മുഴുവൻ പടർന്ന് വലിയ പാടുകൾ ഉണ്ടാക്കാം. അടുത്തിടപഴകുന്നതും തോർത്ത് വസ്ത്രങ്ങൾ എന്നിവ പങ്കുവെക്കുന്നതും വസ്ത്രങ്ങൾ ഒരുമിച്ചിട്ട് കഴുകുന്നതും ഇത് മറ്റുള്ളവരിലേക്ക് പടരാൻ കാരണമാകും. യൂറോപ്യൻ ക്ലോസറ്റിന്റെ ടോയ്ലറ്റ് സീറ്റുകളിൽ നിന്നും അണുബാധ കിട്ടാം. കൃത്യമായ ചികിത്സയെടുത്ത് ഇത് മാറ്റിയില്ലെങ്കിൽ അണുബാധ വളരെയധികം നാൾ മാറാതെ തുടരാം. ആന്റിഫംഗൽ ലേപനങ്ങൾ, ആന്റിഫംഗൽ ഗുളികകൾ എന്നിവയുടെ സംയോജിത ഉപയോഗത്തിലൂടെ 1.5 മാസത്തെ ചികിത്സ കൊണ്ട് ഇത് മാറ്റാൻ സാധിക്കും. എന്നാൽ അസുഖം മാറിയതിനു ശേഷവും മടക്കുകളിൽ ഈർപ്പം കുറയ്ക്കുന്ന ആന്റിഫംഗൽ പൗഡറുകളും വ്യക്തി ശുചിത്വ ശീലങ്ങളും തുടർന്നു പോകേണ്ടതായുണ്ട്. അടിവസ്ത്രങ്ങൾ ദിവസം മാറ്റുകയും ഇറുക്കമുള്ള വസ്ത്രങ്ങൾ അധിക സമയം ധരിക്കുന്നത് ഒഴിവാക്കുകയും വേണം. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങളാണ് വിയർപ്പ് തങ്ങി നിൽക്കാതിരിക്കാൻ ഉത്തമം. തുടയിടുക്കുകളിൽ ഉണ്ടാവുന്ന മറ്റൊരു അണുബാധയാണ് കാൻഡിഡിയാസിസ് എന്ന പൂപ്പൽ ബാധ. ഇത് പ്രമേഹ രോഗികളിലും കൂടുതൽ വിയർക്കുന്നവരിലും ഈർപ്പമുള്ള സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നവരിലും തുടയിടുക്കുകളിലും കക്ഷത്തിലും വിരലുകൾക്കിടയിലും സാധാരണയായി കാണുന്നു. കാൻഡിഡ എന്ന ഇനം ഫംഗസ് നമ്മുടെ എല്ലാം ചർമ്മത്തിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു ഈസ്റ്റാണ്. ഇവ അധികമായി വളരുന്ന സാഹചര്യത്തിൽ ചർമ്മത്തിന്റെ കട്ടി കുറയുകയും വരണ്ടിരിക്കുമ്പോൾ ചർമ്മം പൊടിപൊടിയായി ഇളകുന്നതായും നനയുമ്പോൾ അഴുകിയിരിക്കുന്നത് പോലെയും പൂപ്പൽ പിടിച്ചതുപോലെയും കാണാം. ചർമ്മത്തിൽ ഈർപ്പം തങ്ങി നിൽക്കാതിരിക്കാൻ അനുവദിക്കാതെയും പ്രമേഹം നിയന്ത്രിച്ചു നിർത്തിയും ആന്റിഫംഗൽ ലേപനങ്ങൾ പുരട്ടിയും ആവശ്യമെങ്കിൽ ആന്റിഫംഗൽ ഗുളികകൾ കഴിച്ചും ഈ അണുബാധ മാറ്റാവുന്നതാണ്. ഈ രണ്ടു തരം ഫംഗസ് രോഗങ്ങളുടെ ചികിത്സയ്ക്കും സ്റ്റിറോയിഡ് അടങ്ങിയ ലേപനങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നേരിട്ട് വാങ്ങി തുടരെ ഉപയോഗിക്കുന്നത് അസുഖം മാറാതിരിക്കാനും വഷളാകാനും കാരണമാകും. സാനിറ്ററി പാഡുകളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന അലർജിയും ഗുഹ്യഭാഗത്ത് അഥവാ പ്യൂബിക് ഏരിയയിലും തുടയിടുക്കുകളിലും ചൊറിച്ചിലും പാടുകളുമായി കാണപ്പെടാം. പാഡുകളുടെ പ്ലാസ്റ്റിക് കവറിംഗ്, അവയിലെ സുഗന്ധം നൽകുന്ന പദാർത്ഥങ്ങൾ, ബ്ലീച്ചിങ് കെമിക്കൽസ്, അവയിലെ പശ എന്നിവയോട് അലർജി ഉണ്ടാവാം. ഇത് കൂടാതെ നനവും ആർത്തവ രക്തവും ത്വക്കിൽ തങ്ങി നിന്ന് ഇറിറ്റേഷൻ ഉണ്ടാക്കാം. കൂടുതൽ നടക്കുമ്പോൾ തുടയിടുക്ക് ഉരയുന്നതും വിയർപ്പും ഇറിറ്റേഷൻ കൂട്ടുന്നു. ഇതുമൂലം ചർമ്മം ചുവന്ന് തടിച്ചു വരികയും കുരുക്കൾ ഉണ്ടാവുകയും ഉരഞ്ഞു പൊട്ടുകയും ചെയ്യാം. അലർജി ഉണ്ടാകുമ്പോൾ അധികം നടക്കാതെ വിശ്രമിക്കാൻ സാധിക്കുമെങ്കിൽ നല്ലതാണ്. തണുത്ത വെള്ളത്തിൽ 2 ഗ്ലാസ് വെള്ളത്തിന് 1 ടീസ്പൂൺ എന്ന അളവിൽ ഉപ്പ് ചേർത്ത് ഒരു ബേസിനിലെടുത്ത് അതിൽ 10 മിനിറ്റ് ഇരിക്കുന്നതും നനവ് ഒപ്പി മാറ്റിയതിനു ശേഷം മോയ്സ്ചറൈസറുകളും വീര്യം കുറഞ്ഞ സ്റ്റിറോയിഡ് ലേപനങ്ങളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പുരട്ടുന്നതും ഇത് ഭേദമാക്കാൻ സഹായിക്കും. എന്നാൽ സ്റ്റിറോയിഡ് ലേപനങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവർ പറയുന്ന അത്ര ദിവസങ്ങൾ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കൂടുതൽ നാൾ ഉപയോഗിക്കുന്നത് വഴി തുടയെടുക്കുകളിലെ കട്ടി കുറഞ്ഞ ചർമ്മം വളരെ നേർത്തതായി പോവാനും കീറല് പോലെ ഉള്ള വടുക്കളും പാടുകളും ഒക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അലർജി ഉണ്ടായാൽ 100% പ്രകൃതിദത്തമായ ഫ്രേഗ്രൻസ് ഫ്രീ കോട്ടൺ പാഡുകൾ ഉപയോഗിക്കുകയോ മെൻസ്ട്രൽ കപ്പുകൾ ഉപയോഗിക്കുകയോ ചെയ്യാം. വൃത്തിയായി കഴുകി ഉണക്കാൻ സാധിക്കുമെങ്കിൽ കോട്ടൺ തുണിയുടെ പാഡുകളും ഉപയോഗിക്കാം. എന്നാൽ ഏതുതരം പാഡായാലും 3-4 മണിക്കൂർ കൂടുമ്പോൾ ഇവ മാറ്റേണ്ടതായുണ്ട്. ഇല്ലെങ്കിൽ പ്രത്യേകിച്ചും തുണിയുടെ പാഡുകൾ അണുബാധയ്ക്ക് കാരണമാകാം. കോട്ടൺ തുണി ഉപയോഗിച്ചുള്ള പാഡുകൾ ആന്റിസെപ്റ്റിക് ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ അവ വീണ്ടും നല്ല വെള്ളത്തിൽ കഴുകി ഈ കെമിക്കലുകളുടെ അംശം തുണിയിൽ നിന്നും മാറ്റി വേണം ഉണക്കാൻ ഇടേണ്ടത്. അല്ലെങ്കിൽ ആന്റിസെപ്റ്റിക്കിൽ അടങ്ങിയ രാസവസ്തുക്കളും അലർജിക്ക് കാരണമാകാം. അടുത്തതായി കുട്ടികളിൽ ഉണ്ടാവുന്ന ഡയപ്പർ റാഷിനെ കുറിച്ച് പറയാം. ഇത് വാർദ്ധക്യ സഹജമായ അസുഖം മൂലം ഡയപ്പർ ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും ഉണ്ടാവാം. ദീർഘനേരം ഡയപ്പർ മാറ്റാതെ ധരിക്കുന്നതുകൊണ്ടും ഡയപ്പറിന്റെ മെറ്റീരിയലിനോടുള്ള അലർജി

0: കൊണ്ടും ഇത് വരാം. ദീർഘനേരം ഡയപ്പർ ധരിക്കുമ്പോൾ വിയർപ്പ് കൊണ്ടും മലം മൂത്രം എന്നിവ തങ്ങി നിൽക്കുമ്പോൾ അതുണ്ടാകുന്ന ഇറിറ്റേഷൻ മൂലവും ഡയപ്പർ ധരിക്കുന്ന ഭാഗത്ത് ചുവപ്പും തടിപ്പും കുരുക്കളും വേദനയും ചിലപ്പോൾ നീരൊലിക്കുന്നതുമായി കാണാം. അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന ത്വക്ക് രോഗമുള്ള കുട്ടികളിലും ഇത് കൂടുതലായി കണ്ടുവരുന്നു. ഇത് പ്രതിരോധിക്കാനായി മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ ഉടനെ ഡയപ്പർ മാറ്റുകയും ചർമ്മം കട്ടി കുറഞ്ഞ തുണിയോ ടിഷ്യൂ പേപ്പറോ വെള്ളത്തിൽ മുക്കി തുടയ്ക്കുകയും ചെയ്യണം. വെറ്റ് വൈപ്സ് അലർജിയുള്ള കുട്ടികളിൽ ഒഴിവാക്കുന്നതാണ് ഉത്തമം. ഇതിലുള്ള സുഗന്ധ പദാർത്ഥങ്ങൾ കുഞ്ഞിന് അലർജി കൂട്ടാം. അലർജി ഉള്ളപ്പോൾ ആന്റിസെപ്റ്റിക് സൊല്യൂഷൻസും തുടയ്ക്കാനായി ഒഴിവാക്കുന്നതാണ് ഉത്തമം. കുഞ്ഞുങ്ങൾക്ക് അനുയോജ്യമായ മോയ്സ്ചറൈസറുകൾ ഉപയോഗിക്കുന്നത് ചെറിയ തോതിലുള്ള അലർജികൾ മാറാൻ സഹായിക്കും. മാറ്റമില്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വീര്യം കുറഞ്ഞ സ്റ്റിറോയിഡ് ലേപനങ്ങൾ പുരട്ടി ഇത് മാറ്റാനാകും. എന്നാൽ ഡോക്ടർ പറയുന്ന അത്ര ഡോസിൽ അത്രയും ദിവസം മാത്രം ഇവ ഉപയോഗിക്കേണ്ടതാണ്. തുടർന്ന് ഉപയോഗിക്കുന്നത് കുഞ്ഞുകുട്ടികളിലെ ചർമ്മത്തിന് ദോഷകരമാണ്. തൊലിയുടെ നിറവ്യത്യാസത്തിനും തൊലിയുടെ കട്ടി കുറയുന്നതിനും ഇത് കാരണമാകാം. ഏതുതരം ഡയപ്പർ ആണെങ്കിലും നനവ് പറ്റിയാൽ എത്രയും വേഗം മാറ്റുകയാണ് ചെയ്യേണ്ടത്. സിങ്ക് ഓക്സൈഡ് അടങ്ങിയ ലേപനങ്ങൾ ഡയപ്പർ ഉപയോഗിക്കുന്നതിന് മുമ്പ് പുരട്ടുന്നതും ഡയപ്പർ റാഷ് വരാതിരിക്കാൻ സഹായിക്കും. ബാരിയർ ക്രീംസ് എന്ന് അറിയപ്പെടുന്ന ഡയപ്പർ റാഷ് ക്രീംസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിനു പുറമെ നേരത്തെ സൂചിപ്പിച്ച പൂപ്പൽ ബാധകൾ അഥവാ ഫംഗസ് ബാധകളും ബാക്ടീരിയൽ അണുബാധയും ഡയപ്പർ ഇടുന്ന ഭാഗത്തിലെ ഈർപ്പം മൂലം ഉണ്ടാവാം. ഇത് തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പലപ്പോഴും സാധിക്കുകയുള്ളൂ. അതിനാൽ തുടക്കത്തിലെ ശ്രദ്ധിക്കുകയും കുറഞ്ഞില്ലെങ്കിൽ സ്കിൻ സ്പെഷ്യലിസ്റ്റിന്റെ സേവനം തേടി ശരിയായ ചികിത്സ എടുത്ത് ഇത് പൂർണ്ണമായും ഭേദമാക്കേണ്ടതാണ്. ഇതുകൂടാതെ മടക്കുകളിൽ വരുന്ന സോറിയാസിസ്, സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നീ രോഗങ്ങളും തുടയിടുക്കുകളിൽ ചൊറിച്ചിലും ചുവപ്പും ഉണ്ടാക്കാം. ഇവ നേരത്തെ സൂചിപ്പിച്ച അലർജികളിൽ നിന്നും തിരിച്ചറിയാൻ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിന്റെ സഹായം വേണ്ടിവരും. പ്രായമുള്ള ആളുകൾ ഡയപ്പർ ഉപയോഗിക്കുമ്പോൾ ഡയബറ്റിസ് കൂടെയുള്ളവർക്ക് കാൻഡിഡിയാസിസ് എന്ന് നേരത്തെ സൂചിപ്പിച്ച ഫംഗസ് ബാധ സാധാരണയായി കണ്ടുവരുന്നു. ഡയപ്പർ കുറച്ചു സമയം മാറ്റി അവരുടെ ചർമ്മത്തിൽ കാറ്റ് കൊള്ളിക്കുകയും മോയ്സ്ചറൈസറുകൾ പുരട്ടുകയും പിന്നീട് ഡയപ്പർ ഇടുന്നതിന് മുൻപായി ആന്റിഫംഗൽ പൗഡറുകൾ മടക്കുകളിൽ മാത്രം ഇടുന്നതും ഇത് തടയാൻ സഹായിക്കും. എന്നാൽ ഡയപ്പർ അലർജിയാണുള്ളതെങ്കിൽ പ്രകൃതിദത്തമായ ഫ്രേഗ്രൻസ് ഫ്രീ ഡയപ്പറുകൾ ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. ഫംഗൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ആന്റിഫംഗൽ ലേപനങ്ങളോ ആന്റിഫംഗൽ ടാബ്ലറ്റ്സോ കൊടുത്ത് മാറ്റേണ്ടതാണ്. എല്ലാ പ്രായക്കാർക്കും മടക്കുകളിൽ ഉണ്ടാകുന്ന അലർജിക്കും ഫംഗസ് ബാധകൾക്കും ചർമ്മം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്യൂബിക് ഏരിയയിലെയും കക്ഷത്തിലെയും മുടികൾ കത്രിക ഉപയോഗിച്ചോ ട്രിമ്മർ ഉപയോഗിച്ചോ നീക്കം ചെയ്യണം. വിയർപ്പ് കുറയ്ക്കാൻ കോട്ടൺ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുകയും അവ കൃത്യമായ ദിവസവും മാറ്റുകയും ചെയ്യണം. വീര്യം കുറഞ്ഞ സോപ്പ് ഉപയോഗിച്ച് രണ്ടു നേരം കഴുകുക. ചൂടുകാലത്ത് വിയർപ്പ് ആഗിരണം ചെയ്യുന്ന ആന്റിഫംഗൽ പൗഡറുകൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇതുവഴി നമുക്ക് ഈ പ്രശ്നങ്ങളെ പ്രതിരോധിക്കാം.
1: ഡയപ്പറുകൾ, സാനിറ്ററി പാഡുകൾ തുടങ്ങിയവ കാരണമുണ്ടാകുന്ന അണുബാധകളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ജയശ്രീ എം.

പ്രകാശധാര വീണ്ടും എത്തും നാളെ ഉച്ചയ്ക്ക് 12:40. നാളെ പ്രകാശധാരയിൽ പുറമേ ചിരിച്ചുല്ലസിച്ച് നടക്കുന്നവരുടെ വിഷാദം, സ്മൈലിംഗ് ഡിപ്രഷൻ അഥവാ ചിരിക്കുന്ന വിഷാദം, ഡോക്ടർ ശ്രീലാൽ എ സംസാരിക്കുന്നത് കേൾക്കാം.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 59 മിനിറ്റും 59 സെക്കൻഡും. ഇനി വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പാർലമെന്റിലും നിയമസഭകളിലും 33% വനിതാ സംവരണം നടപ്പിലാക്കുന്നതിനെ രാഷ്ട്രീയ പോരാട്ടമായി കാണാതെ എല്ലാ പാർട്ടികളും പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ സന്ദർശനത്തിനായി തമിഴ്നാട്ടിലെത്തിയ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് ഊഷ്മള സ്വീകരണം. മുൻ പ്രധാനമന്ത്രി AB വാജ്പേയിയുടെ ചരമവാർഷിക ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ സദൈവ് അടലിൽ പുഷ്പാർച്ചന നടത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജസ്ഥാനിൽ 6,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കും. ഓണത്തെ വരവേറ്റ് മലയാളക്കര. തൃപ്പൂണിത്തുറ അത്തച്ചമയം ആഘോഷത്തിന് പ്രൌഢോജ്വല തുടക്കം. തുടർച്ചയായി 2ാം തവണയും ഇ സ്പോർട്സ് ലോകകപ്പ് ചെസ് കിരീടം നേടി മാഗ്നസ് കാൾസൺ. വാർത്തകൾ വിശദമായി. പാർലമെന്റിലും നിയമസഭകളിലും 33% വനിതാ സംവരണം നടപ്പിലാക്കുന്നതിനെ രാഷ്ട്രീയ പോരാട്ടമായി കാണാതെ എല്ലാ പാർട്ടികളും പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീകളെ ആദരിക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വരണം. ഇന്ത്യയുടെ നയരൂപീകരണത്തിൽ സംഭാവന നൽകാൻ സ്ത്രീകൾക്ക് അവസരം നൽകണമെന്നും ഡൽഹി ചുവപ്പുകോട്ടയിൽ നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. രാജ്യത്തെ ദരിദ്രരും ഇടത്തരക്കാരുമായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഓൺലൈൻ പരീക്ഷാ പരിശീലനം നൽകുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. മികച്ച അധ്യാപകരുടെ നേതൃത്വത്തിൽ എല്ലാവർക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനുള്ള വിപ്ലവകരമായ ചുവടുവയ്പാണിതെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തിൽ ആശംസകൾ അറിയിച്ച ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിനോടും പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിനോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി പറഞ്ഞു. ഇന്ത്യ ഇസ്രായേൽ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലൂടെ പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇസ്രായേലുമായുള്ള സൌഹൃദത്തിന് ഇന്ത്യ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ജെറുസലേമിലെ കോട്സ് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന ഇന്ത്യ ഇസ്രായേൽ സൌഹൃദ പാലം ത്രിവർണ പതാകയുടെ നിറങ്ങളിൽ അലങ്കൃതമായി. ഇതിന്റെ ദൃശ്യം ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി സമൂഹമാധ്യമമായ എക്സിൽ പങ്കിട്ടു. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിന്റെ ഉറച്ച പ്രതീകമാണ് ഇത് തെളിയിക്കുന്നതെന്ന് എംബസി അറിയിച്ചു. ഹർ ഘർ തിരങ്ക പ്രചാരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സൂര്യപഥ് തിരങ്ക ആഗോള റിലേ പരിപാടി സമാപിച്ചു. ഇതാദ്യമായാണ് വിവിധ സമയ മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന ഇത്തരമൊരു സംരംഭം സംഘടിപ്പിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
2: ഫിജിയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്ന് ആരംഭിച്ച സൂര്യപഥ് തിരങ്കാറിലെ ലോകമെമ്പാടും ഇന്ത്യൻ ദേശീയ പതാകയുടെ ചൈതന്യം പകർന്നു നൽകി. സാൻഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ പതാക ഉയർത്തിയതോടെയാണ് റിലേ സമാപിച്ചത്. ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തെയും റിലേ അടയാളപ്പെടുത്തി. 54 രാജ്യങ്ങളിലൂടെയാണ് സൂര്യപഥ് തിരങ്കാറിലെ കടന്നുപോയത്. ഇന്ത്യൻ സമൂഹത്തെയും ഇന്ത്യയുടെ സുഹൃത് രാജ്യങ്ങളെയും ഒന്നിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച പരിപാടിക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന് തുടക്കമായി. ചെന്നൈ വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നേതൃത്വത്തിൽ ഉപരാഷ്ട്രപതിക്ക് ഊഷ്മള സ്വീകരണം നൽകി. ഇന്നും നാളെയുമായി ചെന്നൈ, തിരുവാരൂർ, തഞ്ചാവൂർ എന്നിവിടങ്ങളിൽ നടക്കുന്ന വിവിധ അക്കാദമിക് അനുസ്മരണ സാഹിത്യ പരിപാടികളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ചരമവാർഷിക ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് രാജ്യം. വാജ്പേയിയുടെ സമാധി സ്ഥലമായ ന്യൂഡൽഹിയിലെ സദൈവ് അടലിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ്, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ തുടങ്ങിയവരും വാജ്പേയിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. 2015 രാജ്യം ഭാരത രത്ന പുരസ്കാരം നൽകി ആദരിച്ച വാജ്പേയി 2018 ഓഗസ്റ്റ് 16 വിടവാങ്ങിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജസ്ഥാനിലെ അൽവാർ സരസ് ഡയറി കോംപ്ലക്സിൽ പുതിയ ഡയറി പ്ലാന്റിന്റെ തറക്കല്ലിടൽ ഇന്ന് നിർവ്വഹിക്കും. രാജസ്ഥാനിലെ 17 ജില്ലകളിലായി 6,262 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും ഇതോടൊപ്പം ഓൺലൈനായി അദ്ദേഹം നിർവ്വഹിക്കും. റോസ്ഗാർ ഉത്സവിന്റെ ഭാഗമായി പുതുതായി നിയമിതരായ 10,500ലധികം ഉദ്യോഗസ്ഥർക്ക് നിയമന ഉത്തരവുകളും കേന്ദ്രമന്ത്രി വിതരണം ചെയ്യും. പന്ത്രണ്ടാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ചൊവ്വാഴ്ച ന്യൂഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അധ്യക്ഷനാകും. യോഗത്തിന് മുന്നോടിയായി പരിസ്ഥിതി വർക്കിംഗ് ഗ്രൂപ്പിന്റെയും കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ നടക്കും. ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിൽ നടന്ന യുജിസി നെറ്റ് പരീക്ഷയിലെ 84 വിഷയങ്ങൾക്കായുള്ള താൽക്കാലിക ഉത്തരസൂചികകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. ഇത് സംബന്ധിച്ച പരാതികൾ ഔദ്യോഗിക യുജിസി നെറ്റ് പോർട്ടൽ വഴി ഈ മാസം 18 വരെ അറിയിക്കാവുന്നതാണ്. ഓരോ ചോദ്യത്തിനും 200 രൂപ പ്രോസസിംഗ് ഫീസ് ബാധകമായിരിക്കുമെന്ന് NTA വ്യക്തമാക്കി. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി ചോദ്യപേപ്പറുകളിലുണ്ടായ പിശകുകളെക്കുറിച്ചുള്ള പരാതികൾ പരിശോധിക്കുന്നതിനായി സമിതിയെ നിയോഗിച്ചതായും NTA അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഓണക്കാലത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയം ആഘോഷത്തിന് പ്രൌഢോജ്വല തുടക്കം. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ ഒരുക്കിയ അത്തംനഗറിൽ രാവിലെ അത്താഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. മന്ത്രി അനൂപ് ജേക്കബ് പതാക ഉയർത്തി. ചലച്ചിത്ര താരം ജഗദീഷ് വിശിഷ്ട അതിഥിയായി. 2000 കലാകാരന്മാരാണ് ഘോഷയാത്രയിൽ അണിനിരന്നത്. ഗാലയിൽ ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിവസത്തെ കളി മഴമൂലം വൈകുന്നു. ആദ്യം ബാറ്റ് ചെയ്യുന്ന ഇന്ത്യ ഒന്നാം ദിവസം കളി നിർത്തുമ്പോൾ 2 wicketന് 288 റൺസ് എന്ന നിലയിലാണ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് നാളെ ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ തുടക്കമാകും. 2009 പതിപ്പിനുശേഷം ഇന്ത്യ ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇത് രണ്ടാം തവണയാണ്. വിശദാംശങ്ങളിലേക്ക്.
2: ഈ മാസം 23 വരെയാണ് ചാമ്പ്യൻഷിപ്പ്. വനിതാ സിംഗിൾസിൽ മുൻ ലോക ചാമ്പ്യൻ PV സിന്ധു ഇന്ത്യയ്ക്കായി കളത്തിലിറങ്ങും. ജപ്പാൻ ഓപ്പൺ നേടിയതിനു ശേഷം 6th ലോക ചാമ്പ്യൻഷിപ്പ് മെഡലാണ് PV സിന്ധു ലക്ഷ്യമിടുന്നത്. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യസെൻ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷ. യുവതാരം ആയുഷ് ഷെട്ടി, പുരുഷ ഡബിൾസ് ജോഡിയായ സാത്വിക് സായി രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി, വനിതാ ഡബിൾസ് സഖ്യമായ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് എന്നിവരും ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയാണ്. ലോക ചാമ്പ്യൻഷിപ്പിൽ മിക്സഡ് ഡബിൾസിൽ ഇന്ത്യ ഇതുവരെ മെഡൽ നേടിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: തുടർച്ചയായി രണ്ടാം തവണയും ഇ സ്പോർട്സ് ലോകകപ്പ് ചെസ് കിരീടം നേടി മാഗ്നസ് കാൾസൺ. ഫ്രാൻസിലെ പാരീസിൽ നടന്ന മത്സരത്തിൽ ബെലാറഷ്യൻ താരം ഡെനിസ് ലസാവയിനെ 2-0 എന്ന സ്കോറിന് കാൾസൺ പരാജയപ്പെടുത്തി. ഓണാഘോഷത്തിന്റെ മറവിൽ ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടിയുണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് തൂഫാൻ ഐ ഉടൻ ആരംഭിക്കുമെന്നും ഈ നിരീക്ഷണ സംവിധാനം വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്ന് രക്ഷിക്കുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. പോലീസും ജനങ്ങളും ഒരുമിച്ചാൽ ലഹരി മാഫിയയ്ക്ക് വളരാനാകില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. പമ്പ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നാളെ നടക്കും. രാജ്യത്തെ ചെറുകിട നികുതിദായകരുടെ വിദേശ ആസ്തികൾ വെളിപ്പെടുത്തൽ പദ്ധതി നിയമങ്ങൾ 2026 പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഈ പദ്ധതി പ്രകാരം ചെറുകിട നികുതിദായകർക്ക് അവരുടെ വിദേശ ആസ്തികൾ സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തുന്നതിനുള്ള അവസാന തീയതി ഈ വർഷം December 31. ഈ തീയതിക്ക് ശേഷം വെളിപ്പെടുത്തലുകൾ സമർപ്പിക്കാൻ കഴിയില്ല. 2026 ധനകാര്യ നിയമത്തിന്റെ 4 അധ്യായത്തിൽ അടങ്ങിയിരിക്കുന്ന ഒറ്റത്തവണ സ്വമേധയാ വെളിപ്പെടുത്തൽ പദ്ധതി പ്രകാരമാണ് നടപടി. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ചരമവാർഷികത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ശ്രീരാമകൃഷ്ണൻ മതത്തെ വെറും വിശ്വാസമാക്കി മാത്രമല്ല സേവനത്തിനും മനുഷ്യക്ഷേമത്തിനുമുള്ള ഒരു മാധ്യമമാക്കി മാറ്റിയെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. ഒഡീഷയിൽ പ്രളയം തുടരുന്നു. തരാണി നദിയിലെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ജാജ്പൂർ ജില്ലയിലെ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. ഭദ്രക് ജില്ലയിൽ ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ട നിലയിലാണ്. അതിനിടെ സലാണ്ടി, ഗൻഗുട്ടി, കൊച്ചില നദികളിൽ ജലനിരപ്പ് ഉയർന്നു വരുന്നത് ഭദ്രകിൽ വെള്ളപ്പൊക്ക ഭീഷണി വർദ്ധിപ്പിച്ചു. പാർലമെന്റിലും നിയമസഭകളിലും 33% വനിതാ സംവരണം നടപ്പിലാക്കുന്നതിനെ രാഷ്ട്രീയ പോരാട്ടമായി കാണാതെ എല്ലാ പാർട്ടികളും പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 സന്ദർശനത്തിനായി തമിഴ്നാട്ടിലെത്തിയ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് ഊഷ്മള സ്വീകരണം. മുൻ പ്രധാനമന്ത്രി AB വാജ്പേയിയുടെ ചരമവാർഷിക ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ സദൈവ് അടലിൽ പുഷ്പാർച്ചന നടത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജസ്ഥാനിൽ 6000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കും. ഓണത്തെ വരവേറ്റ് മലയാളക്കര. തൃപ്പൂണിത്ര അത്തച്ചമയം ആഘോഷത്തിന് പ്രൌഢോജ്വല തുടക്കം. തുടർച്ചയായി രണ്ടാം തവണയും ഇ സ്പോർട്സ് ലോകകപ്പ് ചെസ് കിരീടം നേടി മാഗ്നസ് കാൾസൺ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, സമയം ഇപ്പോൾ 1:18.
3: ആവണി പൊന്നു ഞാൻ

ആവണി പൊന്നൂഞ്ഞാലിൽ ഇന്ന് ഓണ ഓർമ്മകളും പാട്ടുകളുമായി എത്തുന്നത് ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ വി പി ഗംഗാധരനാണ്. സ്റ്റുഡിയോവിൽ ഒപ്പം എം വി ശശികുമാർ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആവണി പൊന്നുവിനാലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഓണം അത്തമാണ്. പതിവിന് വിപരീതമായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് പാട്ടുകാരനോ ചലച്ചിത്ര താരമോ സംഗീത സംവിധായകനോ ഒന്നുമല്ല. ഓണം മനസ്സമാധാനത്തോടെ ആഘോഷിക്കാൻ കഴിയാതെ പോകുന്ന വലിയൊരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് നമ്മുടെ അതിർത്തികളിൽ രാജ്യത്തെ കാക്കുന്ന പട്ടാളക്കാരാകട്ടെ, ഇവിടെ ക്രമസമാധാന പാലനം നടത്തുന്ന പോലീസുകാരാകട്ടെ, അതല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന റെയിൽവേ, ബസ് തുടങ്ങിയ ഗതാഗത സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാകട്ടെ, ഇവർക്കൊന്നും പലപ്പോഴും ഓണം സ്വന്തം വീടുകളിൽ ആഘോഷിക്കാൻ കഴിയാറില്ല. അതുപോലെ നാം വിസ്മരിക്കാൻ പാടില്ലാത്തൊരു വിഭാഗമാണ് ആതുര ശുശ്രൂഷ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഡോക്ടർമാരും നഴ്സുമാരും. അങ്ങനെ ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിയാണ് ഇന്ന് നമ്മുടെ അതിഥി. മറ്റാരുമല്ല, പേരുകൊണ്ട് മാത്രം മലയാളക്കരയ്ക്കാകെ ചിരപരിചിതനായ ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരനാണ് ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി. ഡോക്ടറെ സ്നേഹാദരത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: നമസ്കാരം.
0: എങ്ങനെയാണ് ഡോക്ടർ, സാധാരണ ഓണം ഡോക്ടർക്കൊക്കെ സമാധാനപൂർവ്വം ആഘോഷിക്കാൻ കഴിയാറുണ്ടോ? എങ്ങനെയാണ് ഡോക്ടറുടെ ഓണം?
1: എല്ലാ ഓണവും അങ്ങനെ, അല്ലെങ്കിൽ എല്ലാ ഓണത്തിൻ്റെ 10 ദിവസം അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം നമ്മൾ ഓണം ആഘോഷിക്കുമ്പോഴും ഒരു വിഭാഗം രോഗികൾ തീർച്ചയായും ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാവും. അന്ന് പോകാൻ സാധിക്കാത്ത ആളുകളായിരിക്കും. ആ ഒരു വിഭാഗം നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് ഓണം ആഘോഷിക്കുമ്പോഴല്ല, നമ്മളെപ്പോഴും ആദ്യമേ തന്നെ എടുക്കുന്ന തീരുമാനം ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്ക് ആ ഓണത്തിൻ്റെ അന്ന് നമ്മൾ എന്തെങ്കിലും സദ്യ വേണം എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അന്ന് ഡ്യൂട്ടി എടുക്കുന്ന ഡോക്ടർമാരുണ്ട്, നേഴ്സുമാരുണ്ട്, അവരെ നമ്മൾ ഓർക്കും. അവർക്കും എന്തെങ്കിലും ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും ഓണം മുന്നോട്ട് പോവുക. പഠിക്കുന്ന സമയത്തൊന്നും ഓണമൊന്നും അങ്ങനെ ആഘോഷിക്കാൻ സാധിക്കില്ല, കാരണം നമ്മുടെ ഡ്യൂട്ടി തന്നെ ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഇത്രയും വർഷം കഴിഞ്ഞതുകൊണ്ട് ബാക്കി കുറേ പേര് ഡ്യൂട്ടി എടുക്കുന്നത് കൊണ്ടും എനിക്ക് ഒരുപക്ഷെ ആ ദിവസം വേണമെങ്കിൽ മാറി നിൽക്കാം കുറച്ച് സമയത്തേക്കെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഓണത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകത എപ്പോഴും ഉണ്ട്.
0: ഡോക്ടറുടെ കുടുംബം മുഴുവൻ ഒരുപക്ഷെ ഈ ആതുര ശുശ്രൂഷ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. ഡോക്ടറുടെ സഹധർമ്മിണിയാകട്ടെ, ഒരു മകനാകട്ടെ, ഇവരെല്ലാം ഈ സേവന രംഗത്ത് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് കുടുംബത്തിലെ ഓണം?
1: കുടുംബത്തിലെ ഓണം നമ്മൾ കഴിഞ്ഞതും ആ ദിവസം ഉച്ചയ്ക്ക് ഒരുമിച്ച് ചെയ്യുന്ന ഊണ് കഴിക്കും. അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് അന്ന് ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാരുണ്ടാവും. അത് മിക്കവാറും ഡ്യൂട്ടി എടുക്കുന്നത് മലയാളികളായിരിക്കില്ല, കാരണം അവർ പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഡ്യൂട്ടി എടുക്കുമ്പോൾ അവർ തീർച്ചയായും നമ്മുടെ വീട്ടിൽ വരും, അവരും നമ്മുടെ സദ്യയുടെ ഭാഗമാകും. പിന്നെ കുറച്ച് കൂട്ടുകാരുണ്ടാവും, പുറത്തു പോയി ഓണം ആഘോഷിക്കുന്നതൊന്നും ഒരിക്കലും ചിന്തിക്കാറില്ല.
0: ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ ഡോക്ടറുടെ മനസ്സിൽ വരുന്ന ഒരു പാട്ട് ഏതായിരിക്കും?
1: ആദ്യമേ മനസ്സിൽ വരുന്നത് പൂവിളി പൂവിളി തന്നെയാണ്.
0: വിഷുക്കണി എന്ന ചിത്രത്തിലെ ആ പാട്ടാണ്.
1: അതെ, വിഷുക്കണി ചിത്രത്തിലെ. അതെ, ശ്രീമാനന്ദൻ സാറിന്റെ വരികൾക്ക് തലയിൽ ചൗധരി ഈണം പകർന്ന് യേശുദാസ് പാടുന്ന പാട്ട്. കാരണം അത് ഒരിക്കലും നമുക്ക് അതിന്റെ പുതുമ നശിക്കാത്തൊരു പാട്ടെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ സാധാരണ ബുൾബുള്ള പതുക്കെ വായിക്കാറുണ്ട് ആ പാട്ട്. വായിക്കാനൊരു സുഖമുള്ള പാട്ടാണ്.
0: നമുക്ക് എന്തായാലും ആ പാട്ട് ഡോക്ടർ വായിക്കുന്നു കേൾക്കാം, എന്നിട്ട് ആ പാട്ടിലേക്ക് പോകാം.

0: ഓർമ്മകളുടെ ഉത്സവമാണ് ഓണം എന്ന് പറയാറുണ്ട്. ഡോക്ടറുടെ മനസ്സിലെ ഏറ്റവും ഹൃദ്യമായ ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മ സ്വാഭാവികമായിട്ട് ഒരുപക്ഷെ ബാല്യകാലം ആയിരിക്കാം. എങ്ങനെയായിരുന്നു? ഇരിങ്ങാലക്കുട ആയിരുന്നില്ലേ ഡോക്ടറുടെ ബാല്യകാലം?
1: ബാല്യകാലം ഇരിങ്ങാലക്കുട ആയിരുന്നു. അതെ, കുട്ടിക്കാലം തന്നെയാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതിൽ രണ്ട് വശമുണ്ട്. ഒന്ന്, സ്കൂൾ അടച്ച് ഓണത്തിന്റെ ആ ദിവസം അടുക്കാറാകുമ്പോഴത്തേക്കും ഞങ്ങൾ തിരുപ്പൂർക്ക് പോകും. കാരണം അച്ഛൻ അമ്മ തിരുപ്പൂരാണ്, ഞാൻ ഇരിങ്ങാലക്കുടയിലെ സ്കൂളിലാണ് പഠിക്കുന്നത്. പക്ഷെ അത്തം മുതൽ ആ തിരുപ്പൂർ പോകുന്നവരുടെ സമയം, അത് പൂ പറിക്കാനും പൂ ഇടാനും ഒക്കെ ഉള്ളത്. അതിൽ ഏറ്റവും രസകരമായ ഭാഗം പൂ പറിക്കാനും പോകുന്നതാണ്. പൂ ഇടുന്നതിനേക്കാൾ കൂടുതൽ പറിക്കാനും പോകുന്നതാണ്. കൂട്ടം കൂട്ടമായി എല്ലാവരും കൂടെ പോകുന്നു. പലപ്പോഴും ആലോചിക്കാറുണ്ട്, അതായത് ഒരു വീട്ടിൽ പോലും ഒരാളും നമ്മൾ കടന്നുകയെന്ന് പൂ പറിക്കുമ്പോൾ ഇവിടെ നിന്ന് പൂ പറിക്കുക എന്ന് പറഞ്ഞാൽ കൊണ്ടാക്കാറില്ല. അത്രമാത്രം സൗഹൃദം ഉണ്ടായിരുന്നു ആ അടുത്തടുത്ത വീടുകൾ തമ്മിലും. എല്ലാം എല്ലാവരും ഒരുമിച്ച് പോകുന്നു, പൂ പറിക്കുന്നു, പൊടുമ്പോഴും വാശി ഉണ്ടാവും. സൗഹൃദപരമായ വാശി തന്നെയാണ്. അതാണ് ഒരു ഭാഗം. എൻ്റെ രണ്ടാം ഭാഗം, ഞങ്ങളെല്ലാവരും പല സ്ഥലത്തായിരുന്നു. ചേച്ചിയും ഞാൻ ഇരിങ്ങാലക്കുട ഉണ്ട്. മൂത്ത ചേട്ടൻ അന്ന് എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, അല്ലെ, ജോലി ചെയ്യുന്ന സമയം. രണ്ടാമത്തെ ചേട്ടൻ MBBS പഠിക്കുന്ന സമയം. അച്ഛൻ ഒരു കാര്യം വളരെ കൃത്യമായി തന്നെ പറയായിരുന്നു, നിങ്ങൾ ഓണത്തിന് എല്ലാവരും ഇവിടെ വരണം, ഓണത്തിന് എല്ലാവരും ഞങ്ങളോട് ചെല്ലും. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് അന്ന് ഓണപ്പുഴ കിട്ടുന്നത്. അതിപ്പോഴും ഓർമ്മയിലുണ്ട്. കാരണം ഇന്നത്തെ പോലെ എല്ലാ ദിവസവും നമുക്ക് മുണ്ടും ഷർട്ടും തന്നെ വാങ്ങിക്കാതെ നമുക്ക് കിട്ടുന്ന വളരെ മിക്കവാറും ആ ഒരു ദിവസമാണ് നമുക്കൊരു പുതിയ മുണ്ടും ഷർട്ടും അല്ലെങ്കിൽ പുതിയ ഒരു നിക്കറും ഷർട്ടും കിട്ടുന്നതെന്ന് വേണേൽ പറയാം. അത് തുടർന്നുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത ജനറേഷൻ വരുന്നു, ജ്യേഷ്ഠൻ്റെ മക്കള്, ചേച്ചിയുടെ മക്കള്, ഞങ്ങളുടെ മക്കൾ. അങ്ങനെ വരുമ്പോൾ അച്ഛനൊരു കാര്യം പറഞ്ഞു, അതായത് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ചേട്ടൻ്റെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കണം. ആ നെക്സ്റ്റ് ജനറേഷൻ ക്യാരി പറയുന്നതാണ്. അച്ഛൻ പോയി, അമ്മയും പോയി, ജ്യേഷ്ഠനും പോയി, ഒരു ചേച്ചിയും പോയി. പക്ഷേ ഇപ്പോഴും ഞാൻ തുടരാറുണ്ട്. അതായത് അടുത്ത ജനറേഷനിലുള്ള എല്ലാവർക്കും ഞാൻ ഓണപ്പുഴ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ചേട്ടൻ്റെ മക്കള് ഒരു തലമുറ കൂടെ വന്നു, മക്കളുടെ മക്കളും ഉണ്ട്, ചേച്ചിയുടെ മക്കള്. അങ്ങനെ അത് ഒരു അടുപ്പമുണ്ട്, സന്തോഷമുണ്ട്. ഇന്ന് ഒരു പടിയും കൂടെ മുന്നോട്ട് പോയിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന, വളരെയധികം സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ധാരാളം രോഗികളുണ്ട്. രോഗം മാറിയവരാണ് അവർ, രോഗികൾ നിന്ന് ശിക്ഷിപ്പിക്കുന്ന രോഗം മാറിയവരാണ്. അവർക്ക് പലർക്കും ഞാൻ കൊടുക്കാറുണ്ട്.
0: കഴിഞ്ഞു
1: എന്റെ ഓണക്കോടി കാത്തിരിക്കുന്ന

0: നമ്മൾ ആൾക്കാരുണ്ട്. അപ്പൊ ഇപ്പൊ ലിസ്റ്റ് പോലെ തന്നെ ഉണ്ടാക്കി വെക്കും.
1: അപ്പൊ നമുക്ക് ഈ പുതുവസ്ത്രങ്ങളുടെ ഓർമ്മയില് ഡോക്ടറുടെ അടുത്ത ഗാനത്തിലേക്ക് പോകാം.
0: എനിക്ക് തോന്നുന്നത് പഴയ ഓട്ടം തന്നെ മാവേലി നാട് മാണ്ടും കാലം തന്നെയാണ് ഓർക്കേണ്ടത്. ആദ്യം നമ്മുടെ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നുള്ളതുണ്ടല്ലോ, ആ ഒരു തത്വം ഇന്ന് തുടരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഓണത്തിന്റെ ഭാഗമായിട്ടില്ല. ഓണത്തിന്റെ ഭാഗത്ത് ഓണം നമ്മളെ ഫെസ്റ്റിവൽ എന്തായാലും അപ്പുറം എനിക്ക് തോന്നുന്നു ഓണത്തിനെ കുറിച്ച് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. എൻ്റെ കുട്ടികളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരുമ കുട്ടികളേതായാലും മറ്റു സ്കൂളിൽ പോകുന്നു, ഒരുമിച്ച് കളിക്കുന്നു, പരസ്പരം ചെറിയ ചെറിയ വഴക്കൊക്കെ ഉണ്ടെങ്കിലും ഒരു സൗഹൃദപരമായൊരു ജീവിതം. ആ ജീവിതം അല്ലെങ്കിൽ അതാണ് എനിക്കൊരു പക്ഷെ അന്ന് മാവേലിയുടെ കാലത്തുണ്ടായ ജീവിതമായിട്ട് എന്നെ കാണാൻ സാധിക്കും.
1: മാവേലി നാടുവാണിയിടുങ്കാലം അല്ലേ, നമുക്കപ്പോൾ ആ ഗാനം കേൾക്കാം.

0: ഡോക്ടറുടെ ഔദ്യോഗിക രംഗവുമായി ബന്ധപ്പെട്ട് ഓണത്തെക്കുറിച്ച് എന്തെങ്കിലും ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ടോ?
1: ഓണത്തെക്കുറിച്ച് ഓർമ്മകൾ ധാരാളം പങ്കുവയ്ക്കാനുണ്ട്. റീജിയണൽ ക്യാൻസർ സെന്ററിലെ മെഡിക്കൽ ഓങ്കോളജി വാർഡ് പുതിയ ഒരു കെട്ടിടത്തിലെ ആദ്യത്തെ വാർഡാണ്. ഒരു 10 or 12 ബെഡ് മാത്രമുള്ള ഒരു വാർഡ്. അവിടെ എല്ലാം ആഘോഷിക്കുമായിരുന്നു ഞങ്ങൾ. ഓണം, വിഷു, ക്രിസ്മസ്, ഇതെല്ലാം ആഘോഷിക്കുമായിരുന്നു. അത് ഓണത്തിനൊക്കെ ആ 12 പേരിൽ ഒരു 8 പേരെങ്കിലും മിക്കവാറും ഹോസ്പിറ്റലിൽ കാണും. കാരണം മിക്കവാറും എല്ലാം ബ്ലഡ് ക്യാൻസർ പേഷ്യൻസ് ആയിരിക്കും. അവർ ട്രീറ്റ്മെൻറ്റിനെ പോകാൻ സാധിക്കാതെ വരുന്നവരാണ്. അന്ന് ഓണം ആഘോഷിക്കുന്നതും ഉച്ചക്കത്തെ ഊണും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ. അതിപ്പോഴും മറക്കാൻ സാധിക്കില്ല. കാരണം അതിൽ എല്ലാവരും ഒരുന്നു, എല്ലാവരും ഇരിക്കുന്നു. ഇപ്പോഴും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ വകുപ്പിൽ സിസ്റ്റർമാരെ ഓരോരുത്തരും ഓരോരോ വിഭവം ഉണ്ടായിക്കൊണ്ടുവരും. എല്ലാവരും കൂടി ഇന്ന് ഊണിയിരിക്കും.

0: ഒത്തൊരുമയുടെ ഒരു ഭാഗമായിട്ട് മനസ്സിൽ കൂടെ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ കാര്യങ്ങൾ സാധ്യങ്ങൾ തന്നെയാണ്.
1: ഡോക്ടറുടെ ബാല്യം എങ്ങനെയായിരുന്നു? നമ്മുടെ ബാല്യത്തിലേക്ക് തിരിച്ചു പോയെങ്കിൽ
0: ഒരു സാധാരണ കുടുംബമായിരുന്നു. അത് ഞാൻ കുറച്ചും കൂടെ ഇതായിട്ട് പറയുകയാണെങ്കിൽ അച്ഛൻ്റെ വളർച്ച ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്. അച്ഛൻ്റെ തിരുപ്പൂര് ഒരു ടെക്സ്റ്റൈൽ ഡൈയിങ് മാസ്റ്ററായിരുന്നു. ശരിക്കും പറയാൻ
1: നിറം കൊടുക്കുക അല്ലേ,
0: പ്രിന്റിങ്ങിൻ്റെ ഒക്കെ ടെക്നിക്കൽ സൈഡാണ് അച്ഛൻ. അമ്മ ഹൗസ് വൈഫായിരുന്നു. ഒരു പരിഭവം ഒരിക്കലും മരണം പറയാത്തൊരമ്മ. ഒരു ആവശ്യം പോലും ഒരിക്കലും മരണം പറയാൻ എന്നോട് പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഏറ്റവും അവസാന ഒരു ഭാഗം പറഞ്ഞാൽ അമ്മയുടെ കാലിലൊരു രക്തക്കുഴൽ അടഞ്ഞു, അസഹനീയമായ വേദനയായിരുന്നു. അപ്പോഴേ കാല് മുറിക്കണം, വേറെ മാർഗമൊന്നുമില്ല. ഞങ്ങൾ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടമാണെന്ന്. എനിക്ക് തോന്നുന്നത് ആ ഒറ്റ നിമിഷം മതി അമ്മ എന്തായിരുന്നു അറിയാൻ വേണ്ടി.
1: തീർച്ചയായും
0: അമ്മ അങ്ങനെ തന്നെയായിരുന്നു, മക്കൾക്ക് വേണ്ടി ജീവിച്ചാലമ്മ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പറയാം.
1: ഡോക്ടർക്ക് എങ്ങനെ പ്രാക്ടീസൊക്കെ ചെയ്ത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഡോക്ടറായിട്ട് കാണാനുള്ള ഭാഗ്യം അവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടോ?
0: അമ്മയ്ക്ക് ഉണ്ടായിരുന്നു നല്ലപോലെ. അച്ഛന് എൻ്റെ പ്രൊഫഷൻ തുടങ്ങിയ സമയത്ത് തന്നെ മരിച്ചു. അച്ഛനെ ഞാൻ പല വിധത്തിൽ ആലോചിക്കാറുണ്ട്. അച്ഛൻ്റെ വളർച്ച ഞാൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴും എങ്ങനെയായിരുന്നു വെച്ചാൽ, അച്ഛൻ സൈക്കിളിൽ തുടങ്ങി, മോട്ടോർ സൈക്കിളിലൂടെ കയറി, പഴയൊരു സ്റ്റാൻഡേർഡ് ടെന്നിലൂടെ പോയി, പുതിയൊരു അംബാസഡർ കാറിൽ കൂടെ പോയി, അങ്ങനെ മുന്നോട്ട് പോവാൻ. വീട് വാടക വീട്, അവിടെ നിന്ന് ഒരാൾ കുറച്ചും കൂടെ ഒരു നല്ല വീട്, പിന്നെ സ്വന്തമായിട്ടൊരു വീട്, അങ്ങനെ അങ്ങനെ പോകുന്നു. അപ്പം ആ ഉയർച്ചയിൽ ഞാൻ എപ്പോഴും കാണാറുണ്ട്. മാത്രം അച്ഛൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത്, ഒന്ന് അച്ഛൻ ജോലിയോട് വളരെ സിൻസിയറാണ്, മനുഷ്യനാണ്. അത് കളഞ്ഞിട്ടുള്ള ഒരു ഇതിന് അച്ഛനെ കിട്ടില്ല. ബിനിയൻ ഡൈയിങ് ആണ് മെയിൻലി, അതെല്ലാം എക്സ്പോർട്ട് ഐറ്റംസാണ്. അപ്പോൾ ഈ കളറ് മാച്ചിങ് എന്ന് പറഞ്ഞൊരു വളരെ വിഷമം പിടിച്ച കാര്യമാണ്. കാരണം വെറും കണ്ണുകൊണ്ടാണ്, അതുപോലെ മെഷീനറി ഒന്നുമില്ല. അപ്പോൾ ഓരോ ലോട്ടും മിക്സ് ചെയ്ത് പോകുന്നതും അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ബാക്കി ലോട്ടും ഒക്കെ ഒരു ചെറിയ ഷെയ്ഡ് പോലും വ്യത്യാസം വരാൻ സാധിക്കില്ല കളറിൽ. അത് മിക്സ്ഡ് കളറാണ്, സിംഗിൾ കളറല്ല. അത് ചെറിയൊരു വ്യത്യാസം വന്നാൽ ഇവർ അവസാനം കൊടുത്തുവിടുന്ന ബനീനുകൾ, എക്സ്പോർട്ട് പോകുന്ന എല്ലാ സാധനവും റിജക്റ്റ് ചെയ്യും. സിംഗിൾ പീസിലെ പ്രശ്നം വന്നാൽ ആ ഒരു ലോട്ട് മുഴുവൻ, ഒരു ഷിപ്മെൻറ്റ് മുഴുവൻ റിജക്റ്റ് ചെയ്യും. അത് ജസ്റ്റ് എൻഡ് ഓഫ് എ ഫാക്ടറി. അപ്പോൾ അത്രമാത്രം അച്ഛനെ റിലേ ചെയ്തുകൊണ്ട് ആൾക്കാർ, അച്ഛനെ വിശ്വസിച്ചുകൊണ്ട് ആൾക്കാർ അവിടെ കൊണ്ട് കൊടുക്കുകയായിരുന്നു. രാത്രി എന്നോ പകലെന്ന് വെച്ചാൽ അച്ഛൻ ഇങ്ങനെ മുഴുവൻ സമയം എൻ്റെ പുറകെ തന്നെയായിരുന്നു.
1: എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്?
0: എം എൻ പത്മനാഭനാരാണ്. അച്ഛൻ കുമരകാരാണ്, അമ്മ ഇരുചാലക്കുടക്കാരിയാണ്.
1: അമ്മയുടെ പേര്?
0: അമ്മ സരസ്വതി അമ്മ.
1: ബാല്യത്തിൽ തന്നെ ഡോക്ടർക്ക് ഒരു ഡോക്ടർ ആവണം അങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു ശരിക്കും?
0: ഇല്ല, ഡോക്ടറാണെന്നുള്ള ആഗ്രഹമേ ഉണ്ടായിട്ടില്ല. അത് കുട്ടിക്കാലത്ത്, പ്രത്യേകിച്ചും ഞങ്ങളുടെ കാലത്ത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പം നാലാം ക്ലാസ്സിലേക്ക് പോകുന്നതിനപ്പുറം ചിന്തയൊന്നുമില്ല. അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കാറുമില്ല, അതിനു വേണ്ടി മെനക്കെടാറുമില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ നല്ലൊരു ബാല്യകാലം ഉണ്ടായിരുന്നു. കുട്ടിക്കാലം
1: ടെൻഷനില്ല,
0: കളി, വെക്കേഷൻ ആസ്വദിക്കുക, അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പം ജോയിൻ ചെയ്യാൻ പറ്റില്ലായിരുന്നു, ആ ഏജിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. എൻ്റെ ബി എസ് സി സബ്ജക്റ്റ് കെമിസ്ട്രിയാണ്. ആ സമയമായപ്പോഴത്തേക്കും മൂത്ത ചേട്ടൻ എഞ്ചിനീയറിങ് കഴിഞ്ഞ് ബോംബെ ജോലിയായി, രണ്ടാമത്തെ ചേട്ടൻ ഡോക്ടറായി, ചേച്ചി പഠിക്കുന്നു. അപ്പോൾ അച്ഛൻ്റെ മനസ്സിലെപ്പോഴും ഞാൻ ഈ ബിസിനസ്സിൻ്റെ തുടർച്ചയാണ്. അപ്പോഴത്തേക്കും അച്ഛൻ സ്വന്തമായിട്ട് ഫാക്ടറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തുടർന്നുള്ളതായിരുന്നു അച്ഛൻ്റെ ഒരു വർഷ ധാരണ. ബി എസ് സി കഴിഞ്ഞ വെക്കേഷൻ സമയത്ത് ഞാൻ അവിടെ പോയി മാനേജ് ചെയ്യുകയും ചെയ്തു ഒരു രണ്ട് മൂന്ന് മാസം. അന്ന് എം ബി എസ് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ എം ബി എസ് അപ്ലൈ ചെയ്തു, സെലക്ഷൻ കിട്ടി. അപ്പോഴും അച്ഛൻ പറയും, നിൻ്റെ ഇഷ്ടമാണ്, നിനക്ക് വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ നിനക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. കാരണം ഇവിടെ ഒരു ആൾ എന്തായാലും വേണം അടുത്ത തലമുറ. പക്ഷെ അമ്മ പറഞ്ഞ് പോകണം, എം ബി എസിന് പോകണം. കാരണം അമ്മയുടെ ചേട്ടനത് എൻ്റെ അമ്മാവൻ, അമ്മാവൻ്റെ പേര് ഡോക്ടർ കങ്ങാരനായിരുന്നു. അമ്മാവൻ ഇവിടെ ജനറൽ ഹോസ്പിറ്റൽ ഡോക്ടറായിട്ട് എന്തുണ്ടായിരുന്നത്. അമ്മാവൻ മരിച്ചതിന് ശേഷമാണ് എൻ്റെ ജന്മനോട് എനിക്ക് ആ പേര് തരുന്നത്. പക്ഷെ അമ്മ ആ നിമിഷം വരെ അമ്മയുടെ മനസ്സിൽ ആഗ്രഹമുള്ളത് പറഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് പറഞ്ഞു, അച്ഛൻ പറഞ്ഞ് അങ്ങനെയാണ് പോകണം, അങ്ങനെയാണ് എം ബി എസിന് പോകുന്നത്.
1: അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജ്,
0: കോട്ടയം മെഡിക്കൽ എം ബി എസിന് വരുന്നത്.
1: ആ കാലത്തെ ഓർമ്മിക്കുന്ന ഒരു പാട്ടിലേക്ക് പോയല്ലോ ഇനി.
0: കോട്ടയത്ത് ഓർക്കാനായിട്ട് എന്നും വള്ളംകളിയാ, കുട്ടനാടൻ പുഞ്ചേലിയാണ് നമ്മുടെ മനസ്സിൽ വരുന്ന പാട്ട് എപ്പോഴും. അത് അത് ആലപ്പുഴ വള്ളംകളി കാണാൻ പോയിട്ടുണ്ട് നമ്മൾ അവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന്.
1: മാസ്റ്റർ സംഗീതത്തിൽ നമുക്ക് ആ പാട്ട്.
0: അതെ അതെ അതെ.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15

0: ക്യാൻസർ രോഗവിദഗ്ധനായ ഡോക്ടർ വി പി ഗംഗാധരൻ അതിഥിയായി എത്തിയ പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി ആവണി പൊന്നൂഞ്ഞാൽ തുടരുകയാണ്.
1: ഡോക്ടറുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? അത്
2: പല ടേണിംഗ് പോയിന്റ്, ഒരു ടേണിംഗ് പോയിന്റ് പക്ഷേ ബിഎസ്എൻ ജോയിൻ ചെയ്തായിരിക്കും. ആ ഒരു ടേണിംഗ് പോയിന്റ് കഴിഞ്ഞാൽ അടുത്ത ടേണിംഗ് പോയിന്റ് ഞാൻ പലപ്പോഴും ഞാൻ തമാശക്ക് പറയുകയാണെങ്കിൽ എന്നറിയാം, തമാശക്ക് പറഞ്ഞാല് ഡോക് ചിത്ര കണ്ടുമുട്ടുന്നതാണ്. എം ബി ബി എസ് ക്ലാസ്മേറ്റ്സ് ആണ്. അപ്പൊ എം ബി ബി എസിന് ചില പ്രത്യേകതകളുണ്ട്. എങ്ങനെയാന്ന് വെച്ചാല് നമ്മുടെ ഫസ്റ്റ് ഇയർ അനാറ്റമി ഡിസെക്ഷനാണ്. ഡിസെക്ഷൻ എങ്ങനെയാന്ന് വെച്ചാല് രണ്ടുപേരും ഒരു മേശയിൽ രണ്ട് വശത്തായിട്ട് നിൽക്കുന്ന ആൾക്കാർ, ഒരു നാല് പേരെ കൈ ഡിസെക്ട് ചെയ്യുന്നു ഒരു വശത്തെ, നാല് പേരെ മറ്റേ വശത്തെ കൈ ഡിസെക്ട് ചെയ്യുന്നു, നാല് പേര് കാല് ഡിസെക്ട് ചെയ്യുന്നു ഒരു സൈഡിൽ, മറ്റൊരു നാല് പേര് മറ്റേ കാലിൽ ഡിസെക്ട് ചെയ്യുന്നു. അപ്പോഴെ നമുക്കൊരു ടീമായി. എട്ട് പേരാകുമ്പോൾ സാധാരണ നമ്മുടെ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് വരിക, എ ബി സി ഡി എന്നുള്ളത്. ഇപ്പോൾ സി ചിത്രധാരാളം സി ആണ്, എൻ്റെ ജി ആണ് ഗംഗാധരനല്ലേ. അപ്പം ഞങ്ങൾ ചിലപ്പോൾ ഒരുമിച്ച് വരികയാണെങ്കിൽ ചിലപ്പോൾ അപ്പുറത്തുപുറത്ത് എന്തായാലും വരും. മിക്കവാറും മെഡിക്കൽ കോളേജിലെ ലവ് മാരേജ് മുഴുവൻ ഇങ്ങനെയുള്ള ടീമായിരിക്കും. അതായത്
1: ഡിസക്ഷൻ ടേബിളിലാണ്
2: ഡിസക്ഷൻ മേറ്റ്സ് എന്ന് പറയാം, ഡിസക്ഷൻ മേറ്റ്സ് എന്ന് പറയാം. അങ്ങനെ തന്നെയായിരുന്നു അതും, അങ്ങനെയാണ് കണ്ടുമുട്ടുന്നത് സംസാരിക്കുന്നതൊക്കെ. പക്ഷെ ആ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് എം ബി ബി എസ് കഴിഞ്ഞിട്ടാണ് മാരേജ് ഒക്കെ കേട്ടോ. ബാക്കിയുള്ള മുന്നോട്ടുള്ള പോക്കിൽ ഞങ്ങൾ രണ്ടുപേരും തുല്യ ദുഃഖിത തുല്യ സന്തോഷം വേണം പറയാം. ഇപ്പോൾ എം ബി ബി എസ് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ മുമ്പോൾ രണ്ടുപേരും പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രിപ്പയർ ചെയ്യാണ്. പഠിക്കുന്ന സമയത്തും രണ്ടുപേരും പോസ്റ്റ് ഗ്രാജുവേഷൻ ഒരുമിച്ച് പഠിക്കുകയാണ്, ഒരേകദേശം ഒരേ സമയത്ത് പഠിക്കുകയാണ് തിരിച്ച് ജോലിക്ക് വരുമ്പോഴും. പക്ഷെ അവിടെയൊക്കെ ചിലപ്പോൾ പറഞ്ഞാൽ രസമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഞാൻ എം ബി ബി എസ് 79 കഴിഞ്ഞു, 78 കഴിഞ്ഞ 79 അവസരം കഴിഞ്ഞ് ഇറങ്ങുന്നു, 1989 വരെ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു
1: 10 പിന്നെ
2: 10 ആഫ്റ്റർ ദാറ്റ്. ആ 10 മിക്കവാറും സമയം ഞാൻ ഈ പഠിത്തത്തിൽ തന്നെയായിരുന്നു. ഇടയ്ക്ക് കുട്ടികളുണ്ടായി, ആ സമയത്ത് ഇവരെയൊക്കെ നോക്കിയതും ശരിക്കും പറഞ്ഞാൽ ആ ഡി എമ്മിനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റൈപ്പൻഡ് ഒന്നുമില്ല. അപ്പം അന്ന് കാര്യം അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, എന്നാലും കല്യാണത്തിൻ്റെ സമയത്ത് മുമ്പേ എടുത്ത ഡിസിഷനാണ് വീട്ടിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഞങ്ങൾ ആലോചിക്കുമ്പോൾ പറയും, ഓരോ വീട്ടിലുണ്ടായ ഈവൻ ആദ്യത്തെ ടീസ്പൂൺ പോലും ഞങ്ങളുടെ പൈസ കൊണ്ട് വാങ്ങിച്ചത്.
1: എന്നാലും ഡോക്ടർ ആ ഡിസക്ഷൻ ടേബിളിലെ പ്രണയകാലത്തെ ഓർമ്മിക്കുന്ന ഒരു പാട്ട്, സാധാരണ പറയാറുണ്ട് പാട്ടുകൾ പ്രണയത്തിനുള്ള ഊർജവും.
2: അത് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ചിങ്ങമാസം വന്നു ചേർന്നല്ലേ

0: ഡോക്ടർക്ക് പാട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു, മറ്റെന്തെല്ലാമാണ് ഡോക്ടറുടെ താല്പര്യങ്ങൾ?
1: സത്യം പറഞ്ഞാൽ എല്ലാ മേഖലയും. പാട്ടുണ്ട്, ഞാൻ കളിക്കുമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ താമസിക്കുന്ന പേഷ്കാർ റോഡ് എന്ന് പറയും ഞാനക്കട, ആ വീട് വെട്ടിയാട്ടിൽ വീടെന്ന് പറയും, തച്ചുടയൊക്കെ വീടാണ്. അന്നൊരു എട്ടുപത്ത് വീടുണ്ടാവും. ഈ കുട്ടികളെല്ലാവരും അവിടെ വരും, ഞങ്ങളെല്ലാവരും. ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പോകുന്ന ഒരുമിച്ചാണ്, ഞങ്ങളെ കളിക്കുന്ന ഒരുമിച്ചാണ്, പൂജവയ്പ്പിനൊക്കെ ആണ് രാത്രി വീക്കണം ഉറങ്ങുന്നത് അവിടെ തന്നെയായിരിക്കും. ആ വീടിനൊരു പ്രത്യേകതയുണ്ട്, ഒരു മൂന്ന് ജനറേഷനിലെ ആൾക്കാരോട് താമസിക്കുന്നുണ്ട്. 60-70 പേരുണ്ടാവും ആ വീട്ടിൽ. അതുകൊണ്ട് തന്നെ കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഒരു സ്ഥലത്ത് ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ടാവും, ഒരു സ്ഥലത്ത് ബാഡ്മിൻ്റൺ കളിക്കുന്നവരുണ്ടാവും. കളിക്കാൻ മാത്രമല്ല, അവിടെ ഈ കളിക്കുന്നവരെല്ലാവരും അവിടുന്ന് ആഹാരം കഴിക്കും. ഒരിക്കൽ പോലും ഒരാൾ പോലും നിങ്ങൾ ഏത് വീട്ടിലാണെന്നോ ഇവിടുന്ന് ആഹാരം കഴിക്കുന്നതിന് പ്രശ്നമുണ്ടോ എന്ന് പറയാറില്ല. ഞാൻ പറഞ്ഞു മാവേലി നാട് വേണമെങ്കിൽ ഞാൻ പറയാൻ കാരണം അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ കളി കഴിഞ്ഞു, നേരെ കുളമുണ്ട്, കുളത്തിൽ ചാടി കുളിച്ചു, കുളി കഴിഞ്ഞ് എല്ലാവരും കയറി വരുന്നു. അപ്പം ഞങ്ങളെ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ജനറേഷനിലുമുള്ള ആൾക്കാർ, അമ്മയുടെ കൂടെ പഠിച്ച ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ എവിടെയാണ് നീ വെട്ടിയായിട്ടിലായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ചോദ്യം ചോദിക്കില്ല. അതിൻ്റെ അർത്ഥം ഞങ്ങൾ സേഫാണ്, ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നു, സേഫാണെന്നുള്ളതാണ്. അത്രമാത്രം നമുക്ക് ഒരു ബന്ധമുള്ള വീടായിരുന്നു അത്. അത് ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ക്രൈസ്റ്റ് കോളേജിൽ പോയപ്പം ആദ്യത്തെ ദിവസം തന്നെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ഗബ്രിയേൽസിനാണ് പ്രിൻസിപ്പൽ. പ്രിൻസിപ്പൽ പറഞ്ഞാൽ ഹോസ്റ്റലിൽ 4 മണിക്കോ 6 മണിക്കോ ഇടയ്ക്ക് ആരും ഇരിക്കാൻ പാടില്ല, നിങ്ങൾ പോയി കളിക്കണം. അല്ലെങ്കിൽ കളിക്കുന്നതിൻ്റെ പോലെ

0: തയ്പ്പിക്കണം. നേരെ മുമ്പിൽ ബാസ്കറ്റ്ബോൾ കോർട്ടുണ്ട്, ഷട്ടിലുണ്ട്. അപ്പോൾ ഞാൻ ബാഡ്മിൻ്റൺ ബാസ്കറ്റ്ബോൾ മെയിൻലി കളിക്കുമായിരുന്നു, ബാക്കി എല്ലാ കളികളിലും പങ്കെടുക്കുമായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോഴും കളികളൊക്കെ ഉണ്ടായാൽ കാണും. ഇപ്പോൾ വേൾഡ് കപ്പ് വന്ന് കണ്ടു, സിന്ധു ഷട്ടിൽ കളിക്കുമ്പോൾ സിന്ധുവിൻ്റെ ഫോളോ ചെയ്യാറുണ്ട്, ഇത് കളിക്കാൻ എന്തിയായി കളി വിൻ ചെയ്യുന്നു, എല്ലാം നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. സിനിമ കാണും.
1: ഇത്രയും രാത്രി വൈകിയാണ് ഡോക്ടർ പ്രാക്ടീസ് കഴിഞ്ഞ് പോകുന്നത്, പിന്നെ എങ്ങനെയാണ് ഇതിനൊക്കെ സമയം കിട്ടുന്നത്?
0: സിനിമയുടെ കഥ പറയുകയാണെങ്കിൽ ബി എസ് സിക്ക് പഠിക്കുന്ന സമയത്ത് തൊട്ടുള്ള കഥ പറയേണ്ടി വരും. ബി എസ് സിക്ക് ഞാൻ മാരസിൻ്റെ ഹോസ്റ്റലിലാണ്. അന്ന് ആ കാലത്ത് ഒരു മാസം 19 സിനിമയെ കണ്ട മാസങ്ങളുണ്ട്, ഒരു ദിവസം 4 തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന സമയങ്ങളുണ്ട് എറണാകുളത്ത് തന്നെ. ഇപ്പോൾ സിനിമ കാണിച്ചാൽ പലപ്പോഴും എൻ്റെ രണ്ടാമത്തെ അമ്മൻ അവനെ സിനിമയുടെ, അപ്പോൾ അവൻ ഒരു ആദ്യമേ അവൻ പോയി സിനിമ കാണും
1: ഡോക്ടർ ഗോവിന്ദ്.
0: അത് ഗോവിന്ദ് നമുക്ക് എന്നിട്ട് നല്ല സിനിമയാണ് അച്ഛൻ, നമുക്കൊന്നും കൂടെ പോകാൻ.
1: അക്കാലത്തെ ഓർമ്മിക്കുന്ന ഒരു പാട്ടിലേക്ക് പോയാലോ? അതോ ഏത് പാട്ടാണ് ഇനി വേണ്ടത്?
0: ഞാൻ അങ്ങനെ ആലോചിച്ച് വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ, ഓണം ആഘോഷിക്കുമ്പം ഒരു ഭാഗം ഓണം ആഘോഷിക്കാൻ സാധിക്കാത്തവരുണ്ടാവും, പല കാരണങ്ങളുണ്ടും. അതോർക്കാൻ ഏറ്റവും നല്ല പാട്ട് തുലാഭാരത്തിലെ
1: പാട്ടാണ് ഓണം പറയും.
0: അതിപ്പോഴും ആ രംഗമാർക്കും വയലാറിൻ്റെ വരികളോർക്കും ദേവരാജ മാഷ്ടറെ ഇങ്ങനെ ഓർക്കും ആ പാട്ടും, അതുപോലെ തന്നെ യേശുദാസും പി സുശീലൻ കുട്ടി ചേർന്ന പാട്ട്.
1: ഓരോ കൊമ്പിൽ കണ്ണീര് അല്ലേ.

0: ഡോക്ടർ അങ്ങനെ പുസ്തകമൊക്കെ വായിക്കാറുണ്ട്? ഡോക്ടർ പുസ്തകം എഴുതിയിട്ടുണ്ട് ഒന്നിലധികം.
1: MBBS കഴിയുന്ന സമയം വരെ കുറെ കൂടെ വായന ഉണ്ടായിരുന്നു, നല്ലപോലെ വായന ഉണ്ടായിരുന്നു. വൈക്കാമോദോഷി, വേണുകൃഷ്ണൻകുട്ടി, അതുകഴിയുമ്പോഴത്തേക്ക് MT വന്നു, OV ജയൻ വന്നു, അങ്ങനെ അങ്ങനെയെന്നൊക്കെ അത് കയറിപ്പോയിട്ടുണ്ട്. ആസ്വദിച്ച് വായിക്കാറുമുണ്ട്. ഭാരതപര്യടനം അടക്കം അങ്ങനത്തെയൊക്കെ നമ്മൾ വായിച്ച് പോകാനുള്ള സാധനങ്ങൾ തന്നെയാണ്. കുറച്ചും കൂടെ അത് മുന്നോട്ട് പോകാൻ കാരണം, മഹാരാഷ്ട്രയിൽ വന്നപ്പോൾ ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു. ഇപ്പോൾ ഇടുക്കി പഠിക്കുമ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ലാറ്റിൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ക്ലാസ്സിൽ വരുമ്പോൾ സാനു മാഷും ഹിജാബ് ടീച്ചറൊക്കെയാണ് ക്ലാസ്സിൽ എടുക്കാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു തലത്തിലേക്ക് വായന പോയി. അതായത് നമ്മൾ ക്രിട്ടിക്കലി റീഡിങ് ബുക്സ് എന്നുള്ള ലെവലിലേക്ക് പിന്നെ പോകുന്ന പറഞ്ഞ ആ ലെവലോട്ടാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പാട്ട് ഓർമ്മയിൽ വരും, ഏതാണെന്നറിയോ, തുറക്കാത്ത വാതിലിൻ്റെ പാട്ട്,
0: നാളികേരത്തിൻ്റെ
1: നാട്ടിൽ എനിക്കൊരു
0: അഴിയടങ്ങണി.
1: മ്യൂസിക് കെ രാഘവൻ മാഷാണ് പാടിയത്, ഓഫ് കോഴ്സ്.

0: ക്യാൻസർ രോഗ വിദഗ്ധനായ ഡോക്ടർ വി പി ഗംഗാധരൻ അതിഥിയായി എത്തിയ പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി ആവണി പൊന്നൂഞ്ഞാലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലപാണി അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
2: ചെറിയ ജീവികൾക്ക് നശിപ്പിക്കുമ്പോൾ അതിന്റെ ഒരു അക്യുമുലേറ്റഡ് ഫലം എന്ന് പറയുന്നത് മനുഷ്യരിലും മറ്റു ജീവജാലങ്ങളെയും ബാധിക്കുമല്ലോ എന്നുള്ളൊരു അവലോകനം ആ സമയത്ത് പല ആളുകളും വായനയിലൂടെയും ചർച്ചകളിലൂടെയും ഒക്കെയാണ് കീടനാശിനി ഇല്ലാതെ കൃഷി ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുന്നത്.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
0: ആവണി പൊന്നൂഞ്ഞാൽ തുടരുകയാണ്.
5: സാധാരണ ഇത്തരം ഉയർന്ന മെഡിക്കൽ ഡിഗ്രികളൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ പലരും പുറത്തുമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ അതല്ലെങ്കിൽ വിദേശത്ത് പോയി പണം സമ്പാദിക്കാൻ ഒക്കെയാണ് ശ്രമിക്കാറ്. പ്രത്യേകിച്ച് ഈ ഇത്തരം ബിരുദങ്ങൾ വളരെ ചുരുങ്ങിയ ആളുകൾക്ക് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഡോക്ടർ ഇവിടെ തന്നെ പ്രവർത്തിക്കാം, നമ്മുടെ കേരളത്തിൻ്റെ പോലും പുറത്ത് ഡോക്ടർ അങ്ങനെ പോയിട്ടില്ല ജോലി ചെയ്യാനായിട്ട്, എന്തുകൊണ്ടാണത്?
6: സൂചിപ്പിച്ച പോലെ അന്ന് നമുക്ക് പുറത്തേക്ക് പോകാൻ ധാരാളം അവസരം ഉണ്ടായിരുന്നു. ഞാൻ അതിനിടയ്ക്ക് പുറത്തു പോയി ഈ മജ്ജമാറ്റി ഒരിക്കൽ ട്രെയിനിങ്ങിന് പോയ സമയത്തും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്, വൈ ഡോണ്ട് ജോയിൻ ഹിയർ എന്ന് വെച്ചു. ഞാൻ പറയില്ല, ഞാൻ ഐ ഡോണ്ട് വാണ്ട് ജോയിൻ, ഞാൻ എനിക്ക് ജോയിൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഉടനെ സെക്രട്ടറി വിളിച്ച് പറഞ്ഞു ബയോഡാറ്റ കളക്ട് വയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഐ എം ഷുവർ ദാറ്റ് ഈൽ കം ബാക്ക്. അപ്പം ഞാൻ പറഞ്ഞു ബയോഡാറ്റ തരാം, ബട്ട് ഐ എം ഷുവർ ദാറ്റ് ഐ നോട്ട് കം ബാക്ക്. ഞാൻ ആസ്വദിക്കുന്നത് കേരളമാണ്. അതിൽ ആസ്വാദനം എന്ന് പറഞ്ഞാൽ ആ ഒരു പേഷ്യൻ്റ് ഡോക്ടർ ബോണ്ടിങ് എന്നുള്ള സാധനവും അതുപോലെ പേഷ്യൻസിനോട് ഫീലിംഗ് ഉണ്ട്, അതായത് ഡോക്ടർ ബിലോങ്സ് ടു ഹിം, ആ ഒരു ഒരു വണ്ണസ് അല്ലെങ്കിൽ ടൂ തരം നമ്മുടെ സാധനം എനിക്കവിടെ കാണാൻ സാധിച്ചില്ല. ഇത് പ്യുവർലി മെക്കാനിക്കൽ വേ ഓഫ് ഡീലിംഗ്.
5: കുറച്ചുകൂടി സൗകര്യം ഉണ്ടായിരുന്നു ഒരുപക്ഷെ പ്രൊഫഷണലി ഉയരാനും പണം സമ്പാദിക്കാനും.
6: ഏറ്റവും ഇമ്പോർട്ടൻ്റ് എനിക്ക് പണം സമ്പാദിക്കാൻ അറിയാം, പക്ഷേ എൻ്റെ പ്രൊഫഷണലിലുള്ള സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്.

0: അല്ല, അതെനിക്ക് അവിടെ കിട്ടില്ല. അതിപ്പോൾ ഞാൻ എന്താ അടിവരായിട്ട് പറയാം, ഞാൻ ഇന്ന് എൻജോയ് ചെയ്യുന്ന ആ ഒരു മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ പുറത്താരും എൻജോയ് ചെയ്യുന്നുണ്ടാവില്ല. അത് ഈ പറഞ്ഞ പോലെ സമ്പാദിച്ച പൈസ ആയിരിക്കില്ല, അല്ലെങ്കിൽ എൻ്റെ പൊസിഷൻ ആയിരിക്കില്ല, ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കുറേ ആൾക്കാർ ചുറ്റുമുണ്ടെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് നമ്മളെ മുന്നോട്ട് നയിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഓർക്കാനോ നല്ലൊരു പാട്ട് ഉണ്ട്,
1: എന്തറിയാ,
0: നറുവാട്ടമ്മയില് 1966 അല്ലേ നറുവാട്ടമ്മ, മണ്ണെറിഞ്ഞാൽ പൊന്നുപുഴയും മലയാളക്കരയിൽ. അതിലുമുണ്ട് മാവേലി വണ്ടൊരു നാട്ടിൽ മാനവരം ഒന്നാകണമെന്ന് പറഞ്ഞല്ലേ. അതുകൊണ്ട് ഇന്നും സന്തോഷമായിട്ട് ഞാൻ പറയാം, ഞാൻ ഇന്ന് ആ എടുത്ത ഡിസിഷൻ ശരിയാണ്. പ്രൊഫഷണലി ഞാൻ 100% എൻജോയ് ചെയ്യുന്ന ഇവിടെ ആയതുകൊണ്ടാണ്.
1: നമുക്കപ്പോ മണ്ണെറിഞ്ഞാൽ പൊന്നുവിളയും ആ പാട്ട് കേൾക്കാം.

0: ഡോക്ടർക്ക് ഈ പഠനകാലത്തുള്ള കൂട്ടുകാരുമായിട്ട് സതീർത്ഥരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് കുറെ കാലത്തിന് ശേഷം ഇതുവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? പക്ഷേ ബന്ധപ്പെടാൻ വലിയ ആഗ്രഹമുണ്ട്, ഈ തിരക്കിനിടയിൽ നടക്കാതെ പോയി, അങ്ങനെ ആരെങ്കിലും സൂചിപ്പിക്കാനുണ്ടോ? നല്ലൊരു സൗഹൃദം.
1: നല്ല സൗഹൃദം ഇപ്പോഴും എല്ലാവരുമായിട്ടുണ്ട്. അത് സ്കൂളിൽ പഠിച്ച കാലം തൊട്ടുണ്ട്, ഇപ്പോഴും ഞാൻ കാണാറുണ്ട്.
0: ഇപ്പൊ ഇരിങ്ങാലക്കൂടെ ഡോക്ടർ ക്ലാസ് പഠിച്ച ഒരു സാധാരണക്കാരന് ഇപ്പൊ ഡോക്ടർ അത്ര എളുപ്പം പ്രാപ്യമാണോ?
1: ഞങ്ങൾ ഒരു വ്യത്യാസമില്ല. ഞാൻ അവരുടെ മുമ്പിൽ ഡോക്ടർ ഗംഗാരനെയല്ല, അവരുടെ മുമ്പിൽ ഞാൻ ഗംഗയാണ്. ഇരിഞ്ഞാലക്കൂടെ ഞാൻ പോയി കഴിഞ്ഞാൽ ഒരാൾ പോലും എന്നെ ഡോക്ടർ ഗംഗാരനെ വിളിക്കില്ല. എം ബി ബി എസ് പഠിച്ച എൻ്റെ കൂടെ പഠിച്ച ഒരാളെന്നെ ഡോക്ടർ ഗംഗാരനെ വിളിക്കില്ല. എന്നെ വിളിച്ചിരുന്ന പാണ്ഡിയെന്നാ, അത് ഞാൻ എൻ്റെ തിരുപ്പൂർ പൈസ വെച്ചുകൊണ്ടാണ്. അതെ അതെ, പാണ്ഡി വെച്ചോണ്ട. അത് പലപ്പോഴും അങ്ങനെ ഓർക്കുന്നവരുണ്ടാവും. ഞാനും അതുപോലെ തന്നെ വിളിക്കാം. ഞാൻ എന്നെ കൂടെ പഠിച്ചവരോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്കൂളിൽ പഠിച്ചവരൊക്കെ ഡോക്ടർ ഗംഗാരനെ ഞാൻ പറയും വേണ്ട, ആ പഴയ ഗംഗ മതി, പഴയ ഗംഗ. എൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ ധാരാളം ഇപ്പോഴും ഉണ്ട്. പിന്നത്തെ ഒരു പഠനം വൈക്കത്താണ്. ആ വൈക്കത്ത് കൂടെ പഠിച്ചവരുണ്ട്, മഹാരാജ കൂടെ പഠിച്ചവരുണ്ട്, ക്രൈസ്റ്റിൽ കൂടെ പഠിച്ചവർ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, വളരെ ക്ലോസ് ആയിട്ട്. എം ബി ബി എസ് പിന്നെ ഈ അഞ്ചരാറ് കൊല്ലം പഠിക്കുമ്പോൾ നാച്ചുറലി അവരെല്ലാം നമ്മുടെ ആ. പക്ഷെ അന്നത്തെ എം ബി എസ് പഠനത്തിന് വേറെ വ്യത്യാസമുണ്ട്. എങ്ങനെ അറിയാമോ, ഇന്ന് ഒരു 150 പേര് ഒരു എം ബി എസ് ക്ലാസ്സിലുണ്ടെങ്കിൽ ആ 150 പേരുകളും തമ്മിൽ തമ്മിൽ അറിയില്ല. അന്ന് ഞങ്ങൾ 80 പേര് ഒരു ക്ലാസ്സിലുണ്ടായിരുന്നെങ്കിൽ 5 വർഷത്തെ 80 പേരെയും നമ്മളറിയും. ആ സമയത്തുണ്ടായിരുന്ന എല്ലാവരും നമ്മൾ എല്ലാവരും അറിയാം, അവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാം. ഇന്ന് മിക്കവാറും നല്ലൊരു ശതമാനം ആൾക്കാർ ഇന്ന് എവിടെയാണെന്നറിയാം. ആ ബന്ധമുള്ള ധാരണ നമ്മൾ.
0: ഡോക്ടർ കുറച്ച് മുമ്പ് പറയേണ്ട, ഈ സിനിമകൾ ഇഷ്ടമാണെന്ന്. ഡോക്ടർ ഏറ്റവും ആകർഷിച്ച ഡോക്ടർമാരുടെ ജീവിതം പ്രമേയമായി ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്, അതുപോലെ പുസ്തകങ്ങളുണ്ട്. ഡോക്ടറെ ആകർഷിച്ചിട്ടുള്ള അത്തരം ഒരു സൃഷ്ടി ഏതാണ്?
1: നോവലിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം എംടിയുടെ 2-ാമൂഴാണ്. അതിൻ്റെ കാരണം ഒരു പരിധിയിൽ സാനു മാഷാണ്. സാനു മാഷ ക്ലാസ്സിൽ നമ്മൾ വരിക്കുമ്പോഴേ സാനു മാഷ ഒരു ആദ്യത്തെ ഒരു 10 മിനിറ്റൊക്കെ ആ സബ്ജക്റ്റ് സംസാരിക്കുള്ളൂ, ബാക്കി സമയം മുഴുവൻ ഇതുപോലത്തെ കഥകളും സാനു മാഷ്ടെ അനുഭവത്തിലുള്ള അല്ലെങ്കിൽ സാനു മാഷ്ടെ മനസ്സിലുള്ള നായകനാരാണെന്നൊക്കെയാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ നായക സങ്കല്പത്തിലുള്ള പലരും ആയിരിക്കില്ല സാനുമാഷ, പക്ഷേ അത് സാനുമാഷ്ടെ സമർത്ഥിക്കും. അത് കേട്ടിരിക്കാൻ ഭയങ്കര രസമാണ്. 2-ാമത്തെ ഏറ്റവും രസകരമായ ഭാഗം തന്നെയാണ് അല്ലേ, ഭീമനെ കൊണ്ട് കഥ പറയിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള രസമുണ്ട്. ഭീമൻ്റെ കാഴ്ചപ്പാടിലുള്ള ഓരോരുത്തരും നമ്മുടെ മോഡൽസ് വിചാരിക്കുന്ന പലരും അത് വായിച്ചിരുന്ന മോഡൽസ് അല്ല, ദേ ആർ നോട്ട് ദി റൈറ്റ് പീപ്പിൾ അല്ലേ. അങ്ങനെ തോന്നുന്ന ഒരു അനുഭവം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ വലിയ കാര്യമാണ്.
0: അതുപോലെ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടറെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ള ഒരു സിനിമ,
1: അത് കുട്ടിക്കാലം മുതൽ ഇങ്ങനെ എടുത്താൽ ഓരോന്നോരോ നമുക്ക് പറയാൻ പറ്റും. നമുക്കൊരുമാതിരി ഓർമ്മകൾ വന്ന് തുടങ്ങി, ഒരുമാതിരി നല്ല സിനിമ എൻജോയ് തുടങ്ങിയ സമയത്തുള്ള ഒരു സിനിമ മാർഗ്ഗമൊന്നുമില്ല.
0: ബഷീറിന്റെ തന്നെയാണ്,
1: ബഷീറിന്റെ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് കുട്ടിക്കാലത്ത് തോന്നിയ കഥാന
0: നല്ല പാട്ടുകളും ഉണ്ടായിരുന്നു,
1: നല്ല പാട്ടുകൾ താമസം എന്തേക്കുള്ള. പക്ഷെ അത് കഴിഞ്ഞ് പിന്നീട് വരുമ്പോഴേ ആസ് എ വേഴ്സറ്റൈൽ ആക്ടർ എന്ന് പറഞ്ഞാൽ എന്നോട് എപ്പോഴും ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു മലയാളത്തിൽ ഏറ്റവും നല്ല നടനായിരുന്നു ഞാൻ ചോദിച്ചത്, എനിക്ക് ഒറ്റത്തിൽ ഉണ്ടാവും. ഞാൻ സത്യമാഷാണ്. സത്യമാഷയുടെ സത്യൻ്റെ ഫിലിംസ് എല്ലാം കാണായിരുന്നു. അത് പ്രത്യേകിച്ചും അവസാന കാലഘട്ടത്തിലൊന്നും സിനിമകളിൽ യക്ഷി മുതൽ ഇങ്ങോട്ട് അടിമകൾ, നമ്മുടെ മനസ്സിന് സത്യം മായില്ല. അതുപോലെ തന്നെ മൂലധനം, ജമീലിലെ റോളൊക്കെ എനിക്ക് തോന്നുന്നു ജമീലിൽ എന്ന് ഒരാൾക്ക് അഭിനയിക്കാൻ പറ്റില്ല തോന്നാറുണ്ട്. അത്രമാത്രം നമുക്ക് ഇംപ്രസീവ് ആയിട്ടുള്ള റോൾസ് ആയിട്ട് തോന്നാറുണ്ട്.
0: നല്ല പാട്ടുകളും ഉണ്ടായിരുന്നു ആ കാലത്ത്,
1: അശ്വ നല്ല പാട്ടുകളുണ്ടായിരുന്നു ആ കാലത്ത്, നല്ല പാട്ടുകളും ഉണ്ടായിരുന്നു. എനിക്ക് വന്ന് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഓർക്കാൻ സാധിക്കുന്ന കുറെ നല്ല 78 എനിക്ക് വന്ന് ഇതുപോലെ നല്ല ഓണപ്പാട്ടുകളുണ്ടായിരുന്നു അല്ലെ. ഓണപ്പൂവേ
0: ഈ ഗാനം ഓർക്കും,
1: ഈ ഗാനം ഓർക്കും. അത് ഇതുപോലെ അത് ONV ആണ്, ONV തലിച്ചവരുടെയാണ്,
0: പ്രേമസീറാണ്.
1: അതെ അതെ,
0: ഒരു ബോട്ടിന്റെ മുമ്പിൽ
1: അതൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്ന രംഗങ്ങൾ തന്നെയൊക്കെ പലപ്പോഴും.
0: ഡോക്ടർ ഈ പാട്ടൊക്കെ വായിക്കാറുണ്ടോ? ഈ ബുൾബുൾ അല്ലെങ്കിൽ
1: മോത്തോർഗൻ ഞാൻ കുട്ടനാട മുഞ്ചിനെ വായിക്കാറുണ്ട്.
0: ഡോക്ടർ ശരിക്ക് സംഗീതം പഠിച്ചിട്ടുണ്ടോ?
1: ഇല്ല, സംഗീതം ഞാൻ പഠിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ എന്നോട് 2.5 വേണോ 3 വേണോ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല.
0: പക്ഷേ
1: ഒരു പാട്ട് തന്നിട്ട് ആ പാട്ട് പാടണം എന്ന് പറഞ്ഞാൽ പാടാൻ പറ്റും. അതെനിക്ക് ഇൻസ്ട്രുമെന്റിലേക്ക് പ്ലേ ചെയ്യാൻ പറ്റും. ഒരു 10-15 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാനത്
0: ഏത് പാട്ടും അങ്ങനെ ചെയ്യാൻ കഴിയും,
1: ചെയ്യാൻ സാധിക്കും.
0: മോത്തോറിലും
1: ബുൾബുളും ഒരു പരിധിവരെ ഹാർമോണിയം.
0: എന്തായാലും നമുക്ക് ഒന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്

0: ഡോക്ടർപ്പ് ഏകദേശം 40 പതിറ്റാണ്ടിലധികമായി അല്ലേ ആതൊരു സേവന രംഗത്ത്?
1: അതെ,
0: ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഡോക്ടർപ്പ് പ്രവർത്തിക്കുന്ന മേഖലയിൽ തന്നെ ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു മരണ വാറണ്ട് എന്ന് തോന്നുന്ന നിലയിൽ നിന്ന്,
1: പക്ഷെ അതിന്റെ യഥാർത്ഥ മുഖം ഞാൻ കാണുന്നത് അടയാർ പിടിക്കുമ്പോഴാണ്. ധാരാളം കുട്ടികളും പേഷ്യൻസൊക്കെ ട്രീറ്റ്മെന്റ് വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ആൾക്കാർ ദേ കം ദേ എൻജോയ്. ഇപ്പോൾ ഞാൻ അടുത്തടുത്ത് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞ കാര്യം തന്നെ, ഇറ്റ്സ് എ ക്യൂറബിൾ ഡിസീസ് എന്ന് തന്നെ പറയും.
0: അടുത്ത് ഞാൻ ഒരു പുസ്തകത്തിൽ വായിക്കാനുണ്ടായി, ക്യാൻസർ എന്നുള്ളത് പേടിക്കേണ്ട കാര്യമില്ല, പക്ഷേ വൈകി അറിയുന്ന ക്യാൻസറിനെയാണ് പേടിക്കേണ്ടത്.
1: അതെ, വൈകി അറിയുന്ന ക്യാൻസർ മാത്രമേ വൈകി ചികിത്സയ്ക്ക് പോകുന്നു.
0: അറിഞ്ഞാൽ മാത്രം പോരാ, ചികിത്സയ്ക്ക്
1: അറിഞ്ഞാൽ വേണം, പ്രോപ്പർ ട്രീറ്റ്മെന്റിലേക്ക് പോകണം. അതിന് ഏർലി ഡയഗ്നോസിസ് ആൻഡ് പ്രോപ്പർ ട്രീറ്റ്മെന്റ് രണ്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അതേക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ എനിക്ക് നമുക്ക് നഷ്ടപ്പെട്ട കുറച്ച് പേരൊക്കെ നമുക്ക് മനസ്സിൽ ഓർമ്മയുണ്ട്. ഇത് ഞാൻ ഇരിക്കണക്കൂടക്കാരനല്ലേ, ഒന്ന് ഇന്നസെന്റ് ആണ്. പക്ഷെ ഇന്നസെന്റ് അവസാനം മരിക്കുന്നത് ക്യാൻസർ കൊണ്ടല്ല, ഇന്നസെന്റ് മരിക്കുന്നത് കോവിഡിൻ്റെതായിട്ടുള്ള പ്രശ്നം കൊണ്ടായിരുന്നു.
0: അദ്ദേഹത്തിന്റെ പൂർണ്ണമായും സുഖപ്പെട്ടതായിരുന്നു.
1: അതെ അതെ അതെ. പിന്നെ വന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് നഷ്ടപ്പെട്ടു പോയ ജയൻകുട്ടനാണ്, ജയേന്ദ്രൻ. അപ്പൊ അങ്ങനെ കുറെ നമ്മുടെ വളരെ അടുത്ത ആൾക്കാരെന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു വേദന ഉണ്ടാവും. മരിക്കാൻ ക്യാൻസർ വരണമെന്നില്ല, എല്ലാ ക്യാൻസർ രോഗികളും മരിക്കുന്നുമില്ല. അതെനിക്ക് തന്നൊരു ഒരു ഒരു ബ്രോഡ് ഇതാണ്, സെൻസ് ഉണ്ടാക്കുന്ന സാധനമാണ്. നമുക്ക് തന്നെ അനുഭവം ഉണ്ടായിരുന്നു. അതായത് നമ്മളെ 2.5 വർഷത്തോളം ചികിത്സിച്ച് രക്ഷപ്പെടുത്തി വിട്ട ഒരു കുട്ടി അവസാനം മരിക്കുന്നത് റോഡ് ആക്സിഡൻറ്റിലാണ്. നമ്മുടെ മുട്ടിയാറ് എടുത്ത് വെച്ചിട്ട് തല തേങ്ങ വീണ്ട ഒരു കുട്ടി മരിക്കുന്നത്. അപ്പം മരിക്കാനിതൊന്നും വേണം, നിർബന്ധമില്ല. മരണം എന്നുള്ളതല്ല നമുക്ക്, നമുക്ക് ഒരു അസുഖം വരുന്നു, നമ്മൾ ചികിത്സിക്കുന്നു, നമ്മൾ രക്ഷപ്പെടുന്നു. മറ്റൊരു ഭാഗം കൂടി ഉണ്ട്, അതായത് ക്യാൻസറിന്ന് രക്ഷപ്പെട്ടു പോകുന്നവരൊക്കെ അവരെ എന്നും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നില്ല. അവരെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അവർ തിരിച്ച് പോകുന്നു. ഒരു പ്രഷറുള്ള ആളും ഒരു ഷുഗറുള്ള ആളൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കിഡ്നി പ്രോബ്ലം ആയിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതങ്ങനെ ഇല്ല. ഞങ്ങൾ എപ്പോഴും പറയും രോഗി എന്ന് വിശേഷിപ്പിക്കരുത്, സർവൈവേഴ്സ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കരുത്. ഞങ്ങളവരൊക്കെ വിശേഷിപ്പിക്കുന്നത് ക്യാൻസർ വിന്നേഴ്സ് എന്നാണ്. അവരെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട്, അതായത് ഫൈറ്റിങ്ങിലെ മരുന്ന് മാത്രം, മരുന്നെതിരെ മാത്രമല്ല, ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത്, അതുപോലെ ഒരു ഫൈറ്റിംഗ് ക്വാളിറ്റി, പോസിറ്റീവ് മെൻറ്റാലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ എല്ലാം അതിൻ്റെ കൂടെ തന്നെ കൊണ്ടു നടക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മുടെ പാട്ടും ഡാൻസും സിനിമയും എല്ലാം, യോഗ, മെഡിറ്റേഷൻ, പ്രാർത്ഥന, എല്ലാം കൗണ്ട്സ്, എവറിത്തിങ് കൗണ്ട്സ്.
0: ഇങ്ങനെ ഒരു പോസിറ്റീവ് ചിന്ത, പ്രസാദാത്മകമായ ചിന്ത തന്നെ അസുഖത്തെ ഭേദമാക്കാൻ സഹായിക്കും,
1: നല്ലപോലെ സഹായിക്കും. ഇന്നസെന്റ് ഏറ്റവും വലിയ ക്വാളിറ്റി അതായിരുന്നു. ഇന്നസെന്റ് വാസ് സോ പോസിറ്റീവ്, തമാശ മാറ്റിലെടുത്ത്. അങ്ങനെ ധാരാളം ആൾക്കാരുണ്ട്, അതായത് ടേക്ക് ഇറ്റ് വെരി ലൈറ്റ്ലി.

0: എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഐ വിൽ ഫൈൻഡ് ഇറ്റ് ഔട്ട്. ട്രീറ്റിംഗ് ഡോക്ടർക്ക് ഭയങ്കര സുഖമാണ്, അങ്ങനെ മെൻറ്റാലിറ്റി ഉള്ളത്. കുട്ടികളെ ട്രീറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്ലസ് പോയിന്റ് അതാ, കുട്ടിക്ക് അന്നത്തെ ഒരു ഇഞ്ചക്ഷൻ മാത്രമേ പ്രശ്നമുള്ളൂ. ആ ഇഞ്ചക്ഷൻ കഴിഞ്ഞാൽ അവൻ അപ്പം തന്നെ കളിക്കാൻ പോകും, അവന് വേറെ ചിന്തയില്ല, അവൻ അതിനെ കുറിച്ച് വേറെ ഒന്നും ആലോചിക്കുന്നേയില്ല.
1: നമ്മൾ സാധാരണ ഈ സിനിമയിലൊക്കെ കാണാറുണ്ട് പലപ്പോഴും ഡോക്ടേഴ്സ് വന്ന് ഇനി മിറാക്കിൾ സംഭവിക്കണം എന്ന് പറയും, അങ്ങനെ വല്ല മിറാക്കിളും ഡോക്ടറുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ?
0: നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാത്ത ചില സംഭവങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, അത് ഇവിടെ വന്ന സമയത്ത്, എറണാകുളത്ത് വന്ന സമയത്ത് ഒരു കുട്ടിയെ കൊണ്ടുവന്നു, ഹാർഡ്ലി 6 or 7 months old, ലിവറിൽ മുഴുവൻ ഡിസീസാണ്, ബയോപ്സി എടുത്ത് പ്രൂവ് ചെയ്ത് മാലിഗ്നൻസിയാണ്, അതും ഒരു ബാഡ് മാലിഗ്നൻസിയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റുന്ന സാധിക്കുന്നതെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. വെല്ലൂരും പോയി, അവരും പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 1.5 വയസ്സൊക്കെ ആയപ്പോൾ അവനെ കൊണ്ടുവന്നു, ഒന്നുമില്ല ലിവറിൽ, ലിവർ ഇസ് പെർഫെക്റ്റ്ലി നോർമൽ. അത് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ, നമുക്ക് കൊടുക്കാൻ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ഉണ്ട്, അതായത് ഒരു 0.05% ഓഫ് സ്പോണ്ടേനിയസ് റിഗ്രഷൻ എന്ന് പറയാം, തന്നെ തന്നെ നമ്മളതിനെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി ഇൽ ടേക്ക് കെയർ എന്നുള്ള ഒരു സങ്കല്പം ഉണ്ട് അതിൻ്റെ അകത്ത്.
1: ഇത് എവിടെ ക്യാൻസർ വന്നാലും അത് സാധ്യമാകുമോ?
0: ചില ക്യാൻസേഴ്സിനുണ്ട് ആ ഒരു ക്വാളിറ്റി ഉള്ളതുണ്ട്, ചിലത് സപ്രസ് ചെയ്ത് നിർത്തുന്നുണ്ട്, സ്പോണ്ടേനിയസ് റിഗ്രഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. വളരെ റയറാണ്. അതൊരു എക്സ്പ്ലനേഷനായിട്ട് വേണമെങ്കിൽ ഈ കാര്യത്തിൽ പറയാം എന്നുള്ളതല്ലാതെ വാട്ട് ഹാപ്പൻ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമൊന്നുമില്ല. അപ്പോൾ പക്ഷേ അത് നമ്മളൊരു പാഠം പഠിപ്പിക്കും. എന്താണെന്നറിയോ, ഞാനൊരു ശാസ്ത്രം പഠിച്ചു, ആ ശാസ്ത്രം ഞാൻ വേണ്ട വിധത്തിൽ പ്രയോഗിക്കുന്നു, അതിനപ്പുറം അമാനുഷ്യമായ ഒരു കഴിവ് എനിക്കില്ല. അപ്പോൾ ഇതിൽ സംഭവം പോയു, ചെറിയ ഉദാഹരണം പറയാം, ഈ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ 10 പേർക്ക് ഗുണം കിട്ടും, ബാക്കി 90 പേർക്കും ഗുണം കിട്ടാൻ സാധ്യതയില്ല. അതൊരു സയൻറ്റിഫിക് ഡേറ്റയാണ്. അപ്പോൾ പേഷ്യൻ്റ് തിരിച്ചു ചോദിക്കുക, സാറ് ആ 10 ഞാൻ വരുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. പോയിന്റ് അതാണ്. അപ്പോൾ അത് ഈസ് നോട്ട് ഇൻ യുവർ ഹാൻഡ് എന്ന് പറയുമ്പോൾ
1: ഡോക്ടറെ ഒരുപക്ഷെ ഈ ക്യാൻസറിന്റെ ബോധവൽക്കരണത്തെക്കുറിച്ച് എന്തെങ്കിലും ശ്രോതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും, അതുകൊണ്ട് മാത്രമാണ് ഇത്തരം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയത്. നമുക്ക് ഓണത്തിലേക്ക് തിരിച്ചു വന്നാൽ ഈ വർഷത്തെ ഓണം ഡോക്ടർ എങ്ങനെയാണ് ആഘോഷിക്കാൻ തീരുമാനിക്കുന്നത്?
0: പതിവ് പോലെ തന്നെ ഞാനിവിടെ തന്നെ ഉണ്ടാവും, പതിവ് പോലെ ഉണ്ടാവും. ഞാൻ ഓണക്കോടി കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അവർക്കുള്ള ഓണക്കോടി അവർക്കൊക്കെ എപ്പോഴും എക്സ്പെക്ട് ചെയ്യാം. തിരിച്ച് അണക്കോടി എനിക്ക് ഓണക്കോടി തരുന്ന കുറച്ച് പേരുണ്ട്, അവർ തീർച്ചയായും കൊടുത്തരുന്ന് എനിക്കറിയാം. അതൊരു ഭാഗം തന്നെയാണ്. പിന്നെ നമുക്ക് സാധാരണ ഇതുപോലെ തന്നെ നമ്മുടെ കണക്റ്റഡായിട്ടുള്ള പേഷ്യൻസും അവരൊക്കെയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം തന്നെ ഉപ്പേരിയും കായയൊക്കെ വന്നു തുടങ്ങി, ഇതിൻ്റെ ഓരോരുത്തർ കൃഷി ചെയ്യുന്ന ആൾക്കാർ. ഇന്ന് പടശ്ശേരിക്കര എന്ന ഒരു ഇതുപോലെ ചികിത്സയ്ക്ക് വന്ന ഒരു അദ്ദേഹം ഇന്ന് ഒരു വലിയ കൊലയായിട്ട് വരികയാണ്. അതുപോലെ ചാലക്കുടി ഭാഗത്തു നിന്നുള്ള ആൾ ഉപ്പേരിയായിട്ട് വരുന്നത് ഒക്കെ ഞങ്ങൾ ഷെയർ ചെയ്തു. ഇതൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല, ഇതെല്ലാം കൂടെ കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇന്നത്തെ ഉപ്പേരി വന്ന ഓപ്പിൽ തന്നെ കഴിഞ്ഞു, ഞങ്ങളെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുന്നു. ആ ഒരു ഷെയർ മെൻറ്റാലിറ്റിക്ക് പോകുന്ന എപ്പോഴും അത് തന്നെയാണ് ഇപ്രാവശ്യം ആഘോഷം അങ്ങനെ തന്നെയാണ്. സദ്യയ്ക്ക് ഇതുപോലെ തന്നെ കുറച്ച് സുഹൃത്തുക്കളാണും ഹോസ്പിറ്റലിലുള്ള ആൾക്കാർ കുറച്ചാണ്, പിന്നെ കുറേ പേർക്ക് നമ്മൾ സദ്യ കൊടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ പായസം കൊടുക്കുന്നവരുണ്ട്. അതൊക്കെ പോവും, ആ ദിവസം കടന്നു പോവും സാധാരണ അറിയാന്നുണ്ടെങ്കിൽ.
1: ഡോക്ടർ, ഏതെങ്കിലും ഓണം ആകാശവാണിയോടൊപ്പം ചെലവഴിച്ചിട്ടുണ്ടോ? ആകാശവാണി കേട്ട് ഒരു കാലം അതല്ലെങ്കിൽ
0: ആകാശവാണി ഇപ്പം ഞാൻ എന്തും കേൾക്കാറുണ്ട്, ഇപ്പം ഇപ്പോഴും കേൾക്കാറുണ്ട്. ഞാൻ എന്നും പറയാറുണ്ട് പണ്ട് പോലെ, അത് ഇവിടെ തുടങ്ങിയൊന്നുമല്ല, ഞാൻ ഇപ്പോഴും പറയാറുണ്ട്. ഇന്ന് ഞാനിരുന്ന് ഫുട്ബോൾ മാച്ച് കാണുന്ന അതേ ആവേശത്തോടെ കമൻ്ററി കേട്ടിട്ടുണ്ട്, പഴയ സന്തോഷ് ട്രോഫിയുടെ കമൻ്ററി കേട്ടിട്ടുണ്ട്, പാട്ടുകൾ കേൾക്കാറുണ്ട്. എന്നും ഒരു ഭാഗം തന്നെയാണ്. അതിൻ്റെ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ, നമുക്കിത് കേട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം.
1: നമുക്ക് ഡോക്ടറുടെ ഒരു പാട്ടോടുകൂടി നമ്മുടെ ഈ 10 ദിവസത്തെ പ്രത്യേക പരിപാടി അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഏത് പാട്ടാണ് എനിക്ക് കേൾക്കേണ്ടത് ഡോക്ടർ?
0: ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ കേരളം, കേരളം യേശുദാസിൻ്റെ പാട്ട് തന്നെയാണ്. ശ്രീമാരൻ തമ്പി സാറിൻ്റെ രചനയും ദേവരാമ ഭാഷ സംഗീതത്തിൽ കൂടെ വന്നതാണ്.

0: എന്തായാലും കേരളത്തെ ഇത്ര അധികം നെഞ്ചേറ്റുന്ന ഡോക്ടർ ഇനിയും ദീർഘകാലം നമ്മുടെ കേരളത്തിലെ രോഗികൾക്ക് ആശ്വാസവും സമാധാനവും നൽകിക്കൊണ്ട് ആരോഗ്യത്തോടെ ഇങ്ങനെ തുടരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർക്ക് ആകാശവാണിയുടെ ഹൃദ്യമായ ഓണാശംസകൾ.
1: താങ്ക് യു. അതുപോലെ തന്നെ ഇത് കേൾക്കുന്നവർക്ക് അവർക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു ഓണം ആശംസിക്കുകയാണ്. എല്ലാവർക്കും ആശംസകൾ.

0: ഡോക്ടർ വി പി ഗംഗാധരൻ അതിഥിയായി പങ്കെടുത്ത ആവണി പൊന്നൂഞ്ഞാലാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണം എം വി ശശികുമാർ. നിർവഹണ സഹായം അർപ്പണ കൃഷ്ണരാജ്. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് ആകാശവാണി കൊച്ചി നിലയം.
1: ആവണി പൊന്നൂഞ്ഞാൽ നാളെയും എത്തും ഉച്ചയ്ക്ക് ഒരു മണിക്ക്.

കർഷക ദിനമായ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്.

രാജ്യത്തെ കൃഷിമേഖലയ്ക്ക് പുതിയ ഉണർവേകാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന. വിവിധ മന്ത്രാലയങ്ങൾക്ക് കീഴിലുള്ള 36 പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ഒരിടത്ത് ലഭിക്കുന്ന വികസന മാതൃകയാണ് ധൻധാന്യ കൃഷി യോജന. ജില്ലാതലത്തിൽ കളക്ടർമാരുടെ നേതൃത്വത്തിൽ കാർഷിക സർവകലാശാലകളുടെ പിന്തുണയോടെയാകും പദ്ധതികൾ ഏകോപിപ്പിക്കുക. ഇനി പല ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ട, കർഷകർക്ക് വേഗത്തിൽ ആനുകൂല്യങ്ങൾ ലഭ്യമാകും.

ജിക്കി പാടിയ ഗാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എ എം രാജയോടൊപ്പം ജിക്കി പാടിയ ഗാനം. ചിത്രം ഭാര്യ. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: വിജയികളുമായി വിട്ടാമ്പളിൽ വമ്പനോണം കൊമ്പനോണം.
1: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കൂ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഇനി നമുക്കൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: കുറ്റവാളി എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീലയും കൂട്ടരും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. വയലാർ എഴുതി വി ദക്ഷിണമൂർത്തി ഈണം പകർന്ന ഗാനമായിരുന്നു അത്. ആകാശവാണി, സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ആകാശവാണി.
2: ഹരിതവാണി.

കിളിക്കുഞ്ചൽ ചിത്രീകരണ പരമ്പര 12 ഭാഗം. രചന സി റഹീം. താമരക്കോഴി.

0: ആമ്പലും താമരയും പുല്ലുകളും കുളവാഴിയുമെല്ലാം പടർന്നു കിടക്കുന്ന വിശാലമായ ജലാശയങ്ങളിലും കുളങ്ങളിലും സാധാരണ കാണാവുന്ന പക്ഷികളാണ് താമരക്കോഴികൾ. ഈർക്കിലിക്കാലൻ, ചവറുകാലി എന്നീ പേരുകളിലും ഇവ അറിയപ്പെടാറുണ്ട്. കേരളത്തിലെ ഏതാണ്ട് എല്ലാ പ്രദേശത്തും ഇവയെ കാണാനാകും. രണ്ട് ജാതി താമരക്കോഴികളെയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്.
1: നാടൻ താമരക്കോഴിയും വാലൻ താമരക്കോഴിയും. ഇവയിൽ നാടൻ താമരക്കോഴികളെയാണ് കേരള

കൂടുതലായി കാണാനാവുക. വാലൻ താമരക്കോഴികളെ എല്ലായിടങ്ങളിലും കണ്ടുകൊള്ളണമെന്നില്ല. എന്നാൽ തെക്കൻ തിരുവിതാംകൂറിൽ ഈ പക്ഷികളെ കൂടുതലായി കാണാനാകും. രണ്ട് ജാതി താമരക്കോഴികളെയും വേഗത്തിൽ തിരിച്ചറിയാവുന്ന വിധത്തിലാണ് ഇവയുടെ രൂപം. സുന്ദര പക്ഷികളാണിവ. വെളുപ്പാങ്കാലത്തും സായം സന്ധ്യയിലും താമരക്കോഴികൾ പാറി നടക്കുന്ന താമരപ്പൊയ്കകളും ആമ്പൽ കുളങ്ങളും മായികമായൊരു അനുഭവമാണ് നമ്മിൽ ഉണ്ടാക്കുക. ഇവയുടെ സാമീപ്യം ഗ്രാമ സൗന്ദര്യത്തിന്റെ മാറ്റു വർദ്ധിപ്പിക്കും.

നാടൻ താമരക്കോഴികൾ പ്ലീ പ്ലീ പ്ലീ എന്നാണ് കരയുക. ആരോ ചൂളം വിളിക്കുന്നത് പോലെ ഇത് നമുക്ക് അനുഭവപ്പെടും. അരുവി ഒഴുകുമ്പോഴുള്ള കളകള ശബ്ദമുള്ളിൽ ഒളിപ്പിച്ചാണ് നാടൻ താമരക്കോഴികൾ പാടുക. താമരപ്പൂവുകളും ആമ്പൽപ്പൂവുകളും നിറഞ്ഞു നിൽക്കുന്ന പുഞ്ചപ്പാടങ്ങളിലും കാവിലെ കുളങ്ങളിലും നാടൻ താമരക്കോഴിയുടെ പാട്ട് കേൾക്കുമ്പോൾ ആരും കുറച്ചു നേരം ആ ശബ്ദം ആസ്വദിച്ചു നിന്നു പോകും. കവികളെയും ചിത്രകാരന്മാരെയും ഇത്തരത്തിലുള്ള അനുഭവം പ്രചോദിപ്പിക്കുക തന്നെ ചെയ്യും.

0: നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ താമരക്കോഴികളെ ശ്രദ്ധിക്കാത്തവരായി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ പക്ഷികളെ കാണേണ്ടതാണ്. നാടൻ താമരക്കോഴികളിൽ നിന്നും വ്യത്യസ്തമായാണ് വാലൻ താമരക്കോഴികൾ പാടുക. ശിശിരകാലത്ത് ഇവ ക്യോങ് ക്യോങ് എന്നിങ്ങനെ പാടും. ചില നേരത്ത് ക്യോങ് ക്യോങ് എന്ന് നീട്ടിപ്പാടുന്നത് കേൾക്കാം. കൂടൊരുക്കുന്ന കാലത്ത് അവയുടെ പാട്ട് പൂച്ച കരയുന്നത് പോലെ ആകാറുണ്ട്. മ്യാവു മ്യാവു എന്നിങ്ങനെ ഉച്ചത്തിൽ ശബ്ദിക്കും. ഇണയെ ആകർഷിക്കാനായുള്ള ഇവയുടെ പ്രണയഗാനം ആകാം ഇത്. കാഴ്ചയിൽ എന്നതുപോലെ താമരക്കോഴികളുടെ പാട്ടും ആകർഷകമാണ്.
1: താമരക്കോഴികളുടെ പ്രത്യേകത അസാധാരണ നീളമുള്ള ഇവയുടെ വിരലുകളും നഖങ്ങളുമാണ്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഇലകൾക്കും പുല്ലുകൾക്കും മീതെ കൂടി അനായാസമായി നടക്കാൻ ഇവയുടെ വിരലുകളും നഖങ്ങളും സഹായിക്കുന്നു. വെള്ളത്തിലാശാന്മാരാണിവർ. താമരക്കോഴികളുടെ ഇടയിൽ പിടപക്ഷികൾക്കാണ് കൂടുതൽ ഉത്തരവാദിത്തം പ്രകൃതി നൽകിയിരിക്കുന്നത്. പൂവനേക്കാൾ കൂടുതൽ സാമർഥ്യം പിടപക്ഷിക്കാണ്. കൂടുകൂട്ടാനുള്ള സ്ഥലം കൈവശമാക്കുന്നതും കൂടിൻ്റെ സംരക്ഷണവും പിടയാണ് ചെയ്യുന്നത്. തൂക്കണം കുരുവികൾ ഒന്നിലധികം പിടകളെ സ്വീകരിക്കുന്നത് പതിവാണ്. ഒരു പിടയ്ക്ക് കൂടൊരുക്കി നൽകിയിട്ട് പൂവൻ മറ്റൊരു പിടയെ തേടി പോകും. ഇതുപോലെ ഒരു പൂവനെ സ്വീകരിച്ച ശേഷം കൂടുണ്ടാക്കി മുട്ടയിട്ട് അതിൻ്റെ ചുമതല പൂവനെ ഏൽപ്പിച്ച ശേഷം മറ്റൊരു പൂവനെ തേടിപ്പോകുന്ന പക്ഷിയാണ് താമരക്കോഴികൾ. ഇങ്ങനെ വിവിധ പക്ഷികളുടെ ഇടയിൽ വൈവിധ്യമാർന്ന കുടുംബജീവിതമാണ് നിലനിൽക്കുന്നത്.
2: നീർത്തടങ്ങളിലും ജലാശയങ്ങളിലും വളരുന്ന താമര, ആമ്പൽ തുടങ്ങിയ സസ്യങ്ങളുടെ ഇലകൾക്ക് മീതെ അനായാസേന നടക്കുവാൻ കഴിയുന്ന തരത്തിൽ നീണ്ട കാലുകളിലും വിരലുകളിലും അനുകൂലനം സിദ്ധിച്ച പക്ഷികളാണ് താമരക്കോഴികൾ.
3: പക്ഷി നിരീക്ഷകനും ഇലക്ട്രിക്കൽ എഞ്ചിനീയറുമായ സി ജി അരുൺ.
2: കേരളത്തിൽ രണ്ടിനം താമരക്കോഴികൾ കാണപ്പെടുന്നു. നെൽപ്പാടങ്ങൾക്കിടയിലെ ചതുപ്പുകളിലും കുളങ്ങളിലും കായൽപ്പരപ്പിലെ പൊങ്ങിക്കിടക്കുന്ന സസ്യജാലങ്ങളുടെ മുകളിലൂടെ നടന്നു നീങ്ങുന്ന നാടൻ താമരക്കോഴികളെ ശ്രദ്ധിക്കാതിരിക്കാനാകില്ല. മയിലിനെ പോലെ കരിനീല നിറം കലർന്ന കറുപ്പ് ദേഹത്തിൽ വെയിൽ തട്ടുമ്പോൾ വെങ്കല നിറത്തിൽ തിളങ്ങുന്ന ചിറകുകൾ ഉള്ള നാടൻ താമരക്കോഴികൾക്ക് വാൽഭാഗത്ത് ചെമ്പിച്ച തൗട്ട് നിറവും കാണാം. ഇളം മഞ്ഞ നിറത്തിലുള്ള ചുണ്ടും ചുണ്ട് ചേരുന്നിടത്ത് ചുകപ്പും നെറ്റിയിൽ സ്ലേറ്റ് നിറത്തിലുള്ള ചർമ്മവും ഉണ്ട്. കണ്ണിന് മുകളിൽ നിന്നും പിന്നിലേക്ക് വെളുത്ത വര

0: തെളിഞ്ഞു കാണാം. ഹ്രസ്വദൂര ദേശാടകരായ വാലൻ താമരക്കോഴികൾ തെക്കൻ കേരളത്തിലെ അടുത്തിടെയായി എണ്ണം കൂടുതലായി കാണാറുണ്ട്. നാടൻ താമരക്കോഴികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രജനനകാലത്ത് വാലൻ താമരക്കോഴികളുടെ തൂലുകളുടെ നിറം മാറുന്നു. മങ്ങിയ തവിട്ട് നിറത്തിലുള്ള പുറവും ചിറകുകളും വെള്ള ഉദരവും നിറം മാറി കറുത്ത നിറമാകുന്നു. പിൻകഴുത്ത് മുതൽ ചുമൽ വരെയുള്ള ഭാഗം തവിട്ട് നിറം മാറി മഞ്ഞ നിറമാകും. കറുത്ത രണ്ട് നീളമുള്ള വാലുകളും ഈ കാലങ്ങളിൽ ഈ പക്ഷികൾക്കുണ്ടാകും. കഴുത്തിന് ഇരുവശത്തു കൂടി നീളുന്ന വരകൾ ഇക്കാലത്ത് ഉണ്ടാകുമെങ്കിലും മുഖവും കഴുത്തും തൂവെള്ള നിറമായിരിക്കും. ചിറകുകളും വെള്ള നിറമാണ്. ദേശാടന കാലങ്ങളിൽ 200-300 അധികമോ ഉള്ള എണ്ണങ്ങളിൽ കൂട്ടങ്ങളായി കാണാറുണ്ട്. സൗത്ത് അമേരിക്കയിലെ പ്രാചീന ഭാഷയായിരുന്ന ടുപ്പിയിൽ ചതുപ്പ് നിലങ്ങളിൽ കാണുന്നതും ഉച്ചത്തിൽ കരയുന്ന ഈ ഇനം പക്ഷികൾക്ക് ജസാന എന്നായിരുന്നു പേര്. മറ്റ് ഭാഷകളിൽ ജക്കാന എന്നും വിളിക്കുന്നു. താമരക്കോഴികളിൽ പെൺപക്ഷികൾക്ക് ആണിനേക്കാൾ വലിപ്പമുണ്ടായിരിക്കും. ബഹുഭർത്തൃത്വ സ്വഭാവം പുലർത്തുന്നവരാണ് താമരക്കോഴികൾ. പ്രജനന കാലത്ത് ഒരേ സമയം 3-4 പൂവൻ പക്ഷികൾ ഉണ്ടാക്കുന്ന കൂടുകളിൽ മുട്ടയിടുന്നു. ആൺപക്ഷികളാണ് അടയിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകി വളർത്തുന്നതും ആൺപക്ഷികളാണ്. മെറ്റോപിഡിയസ് ഇൻഡിക്കസ് എന്ന ശാസ്ത്രനാമമുള്ള നാടൻ താമരക്കോഴികളെ ബ്രോൺസ് വിംഗ്ഡ് ജക്കാന എന്ന് ഇംഗ്ലീഷിൽ നാമകരണം ചെയ്തിരിക്കുന്നു. പെസൻറ്റ് ടെയിൽഡ് ജക്കാന എന്ന ഇംഗ്ലീഷ് നാമമുള്ള വാലൻ താമരക്കോഴികളുടെ ശാസ്ത്രനാമം ഹൈഡ്രോഫാസിയാനസ് ചിറൂർഗസ് എന്നാണ്. ശുദ്ധജല തടാകങ്ങളിലും കുളങ്ങളിലും അനുബന്ധമായിട്ടുള്ള ആവാസ വ്യവസ്ഥകളിൽ മാത്രമേ ജക്കാനകളെ കാണാനാകൂ. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ചെടികൾക്ക് മീതെ നടക്കുന്ന ഈ പക്ഷികളെ ലില്ലി ട്രോട്ടർ എന്നും വിളിക്കാറുണ്ട്. സെൻട്രൽ അമേരിക്ക, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ ജക്കാനകളെ ജീസസ് ബേർഡ് എന്നും വിളിക്കുന്നു. ഇന്ത്യയിൽ ചില ഭാഗങ്ങളിൽ ജല അപ്സരസുകളെന്നും മറാത്തിയിൽ കമൽ പക്ഷി, തമിഴിൽ ഇലൈക്കോഴി എന്ന പേരിലും അറിയപ്പെടുന്നു.
1: നാടൻ താമരക്കോഴിയെ ദൂരെ നിന്ന് നോക്കിയാൽ കറുത്തൊരു പക്ഷിയാണെന്നേ തോന്നും. വലിയ ആകർഷകത്വം തോന്നണമെന്നില്ല. എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ വിവിധ നിറത്താൽ അലങ്കരിക്കപ്പെട്ടൊരു സുന്ദര പക്ഷിയാണെന്ന് മനസ്സിലാകും. നാട്ടിൻപുറങ്ങളിലെ തൊഴിലാളികളും കർഷകരും തലയിൽ ഒരു തോർത്ത് വട്ടത്തിൽ പിരിച്ചു കെട്ടിയാവും സാധാരണ നടപ്പ്. ഇതിനെ ഓർമ്മിപ്പിക്കും വിധം നാടൻ താമരക്കോഴികളുടെ തലയ്ക്ക് ചുറ്റും വീതിയുള്ളൊരു വെള്ള വര കാണാനാകും.
2: ഇവയുടെ തല, കഴുത്ത്, മാറിടം, ഉദരം എന്നിവ നീലയും ഊതയും കലർന്ന തിളക്കമുള്ള കറുപ്പാണ്. ഇവയ്ക്ക് വാൽ തീരെ ഉണ്ടാകില്ല. ചിറകുകളും പുറവും സ്വർണവും മരതകവും പൊടിച്ച് പൂശിയ തവിട്ട് നിറം. സുവർണ നിറവും പച്ച നിറവും ദേഹത്ത് ഇളം വെയിൽ തട്ടുമ്പോൾ ഒളി മിന്നുന്നത് കാണാം. ഇവയുടെ ചിറകിൻ്റെ അറ്റത്ത് കടുപ്പമുള്ള തവിട്ട് നിറമാണ്. വാലും വാലിന് ചുറ്റുമുള്ള ഭാഗവും നല്ല ചെമ്പിച്ച തവിട്ട് നിറമാണ്. കൊക്കിൻ്റെ മുൻപകുതി മഞ്ഞയും കടും പച്ചയുമാണ്. നെറ്റിയിൽ ഒരു പൊട്ടുപോലെയുള്ള നഗ്നചർമ്മം നല്ല ചെമപ്പാണ്. കാലുകൾ മങ്ങിയ പച്ചയായിരിക്കും. ഓർക്കുക, ഒറ്റനോട്ടത്തിൽ വലിയ ആകർഷകമായി തോന്നാത്ത ഒരു പക്ഷിയിൽ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന മനോഹാരിതകൾ എത്രയെന്ന്. ദൂരക്കാഴ്ചയിൽ ഒന്നിനെയും വിലയിരുത്തരുതെന്ന് നാടൻ താമരക്കോഴികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇവയുടെ ഇംഗ്ലീഷിലുള്ള പേര് ബ്രൗൺസൺ വിംഗ്ഡ് ജക്കാന എന്നാണ്. മെറ്റോപിഡിയസ് ഇൻഡിക്കസ് എന്നാണ് ശാസ്ത്രീയ നാമം.
1: കൂടൊരുക്കുന്ന കാലത്താണ് വാലൻ താമരക്കോഴി അണിഞ്ഞൊരുങ്ങുന്നത്. ഇവയുടെ വാൽ നീണ്ട അരിവാൾ പോലെയായിത്തീരും. നീണ്ടു വളഞ്ഞ അങ്കവാൽ കുലുക്കിയുള്ള ഇവയുടെ നടത്തം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഇവയുടെ തല, മുഖം, മുൻകഴുത്ത് എന്നിവ തൂവെള്ളയായിരിക്കും. ഇക്കാലത്ത് പിൻകഴുത്ത് നല്ല മഞ്ഞയാവും. ദേഹത്തിന്റെ ഉപരിഭാഗവും അടിവശവും കടുത്ത തവിട്ട് നിറമായിരിക്കും. പൂട്ടിയ ചിറകുകളിൽ വീതിയുള്ള വെള്ള പട്ട തെളിഞ്ഞു കാണാനാകും. വാലും തലയ്ക്ക് പുറകിൽ പിൻകുടുമ പോലെ തോന്നിക്കുന്ന അടയാളവും കറുപ്പായിരിക്കും.
2: കൂടൊരുക്കാത്ത കാലത്ത് ഇത്ര നിറസൗകുമാര്യം ഇവയ്ക്കുണ്ടാകില്ല. മൂർധാവും പിൻകഴുത്തും പുറവും

0: പച്ചകലർന്ന തവിട്ട് നിറവും മറ്റു ഭാഗങ്ങൾ വെള്ളയുമായിരിക്കും. കൊക്കിൽ നിന്ന് തുടങ്ങുന്ന ഒരു കറുത്ത വര കഴുത്തിൻ്റെ പാർശ്വത്തിൽ കൂടി ഇറങ്ങി മാറത്ത് ഒരു മാല പോലെ കിടക്കും. ചിറകുകൾ ഏതാണ്ട് വെള്ളയായിരിക്കും.
1: താമരക്കോഴികൾ പറക്കുന്നത് കാണുമ്പോൾ അവ വളരെ പ്രയാസപ്പെട്ടാണ് പറക്കുന്നതെന്ന് നമുക്ക് തോന്നും. കഴുത്ത് നീട്ടിപ്പിടിച്ച് കാലുകൾ തൂക്കിയിട്ടാണ് ഇവയുടെ പറക്കൽ. വെള്ളത്തിൽ നീന്താനും മുങ്ങാങ്കുഴിയിടാനും കഴിവുള്ള പക്ഷിയാണിത്. അപകടം മണത്താൽ വെള്ളത്തിൽ എല്ലാ അടവുകളും അവ പ്രയോഗിക്കും. പ്രത്യേകിച്ച് കൂടൊരുക്കാതെ തന്നെ താമരയിലയിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ അടയിരുന്ന് വിരിയിച്ച് ഇറക്കാൻ ഇവയ്ക്ക് കഴിയും. എങ്കിലും പുല്ലും ചപ്പും ഉപയോഗിച്ച് ഇവ കൂടൊരുക്കി കാണാറുണ്ട്. കറുത്ത പൊട്ടും വരകളുമുള്ള നിറമുള്ള മുട്ടകളാണ് ഇവയിടുക. വാലൻ താമരക്കോഴികളുടെ ഇംഗ്ലീഷിലുള്ള പേര് ഫെസൻറ്റ് ടെയിൽ ജക്കാന എന്നാണ്. ശാസ്ത്രനാമം ഹൈഡ്രോഫാസിയനസ് എന്നും. ഇത്തരം വർണ്ണാഭമായ പക്ഷികൾ കൂടി ചേരുന്ന കേരളത്തെയാണ് നമുക്ക് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിളിക്കാനാവുക. ഇവിടെ ഓരോ പ്രകൃതി സ്നേഹിയും പ്രകൃതി സംരക്ഷകർ കൂടിയാകേണ്ടതുണ്ട്.

സമയം 3 മണി. പ്രിയ ശ്രോതാക്കളെ, ഇനി 4 മണി വരെ നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കൃഷ്ണാഷ്ടമി എന്ന ചിത്രത്തിനുവേണ്ടി വിദ്യാധരൻ പാടിയത്. ഗാനരചന അഭിലാഷ് ബാബു, സംഗീതം ഔസേപ്പച്ചൻ.

0: പന്തളം സുധാകരന്റെ ഗാനവരികൾ, എ.ടി. ഉമ്മറിന്റെ സംഗീതം, ഗായകൻ യേശുദാസ്. ചിത്രം കാര്യം കാണാൻ ഒരു കള്ളച്ചിരി.
1: യാമങ്ങൾ ചിലങ്ക കെട്ടി

കണ്ണപ്പനുണ്ണി എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ എഴുതി, കെ രാഘവൻ ഈണം പകർന്ന്, യേശുദാസും പി ജയചന്ദ്രനും പാടിയ ഗാനത്തിന്റെ പുനരാവിഷ്കാരമാണ് അടുത്തത്. ബി അജനീഷ് ലോക്നാഥിന്റെ സംഗീത നിർദ്ദേശത്തിൽ മുരളി ഗോപി നയിക്കുന്ന ഗാനം. ചിത്രം അനന്തൻകാട്.

ഗാനരചന എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, സംഗീതം കൈലാസ് മേനോൻ, ഗായിക വൈക്കം വിജയലക്ഷ്മി. ചിത്രം എൽ ജഗദമ്മ, 7-ാം ക്ലാസ് ബി.

എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ സംഗീതയും ഹരിചരണും പാടിയ ഗാനം. ഗാനരചന മുരുകൻ കാട്ടാക്കട. ചിത്രം അങ്ങനെ തന്നെ നേതാവേ, അഞ്ചെട്ടെണ്ണം പിന്നാലെ.

0: ആൺകിളിയുടെ താരാട്ട് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ആകാശവാണിയിലൂടെ ചലച്ചിത്ര ഗാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി തുടരും 4 മണിവരെ.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലപാണി അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
2: ഏലകൃഷിയിലാണ് ഏറ്റവും കൂടുതൽ കീടനാശിനി ഉപയോഗിക്കുന്നത് കേരളത്തിൽ അന്നും അതെ ഇന്നും അതെ. പിന്നെ പാവയ്ക്ക ഭയങ്കരമായിട്ട് കീടനാശിനി ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരുപാട് വ്യാപകമായിട്ട് ആ കൃഷി വന്നൊരു സമയമാണ് പച്ചക്കറി.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
0: ഇപ്പോൾ സമയം 3:30. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന ചിത്രത്തിനുവേണ്ടി വിനീത് ശ്രീനിവാസനും ആരതിയും പാടിയ ഗാനം, ചാൾസ് ജി തോമസിന്റെ ഗാനവരികൾ, പ്രശാന്ത് മോഹന്റെ സംഗീതം.

ലേഡി വിത്ത് വിങ്സ് എന്ന ചിത്രത്തിലെ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി ലേഡി ഡോക്ടർ എന്ന ചിത്രത്തിലെ ഗാനം കമുകറ പുരുഷോത്തമനും എസ് ജാനകിയും പാടിയത്. പി ഭാസ്കരന്റെ ഗാനവരികൾ, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

ഒരു ഗാനം കൂടി കേൾക്കാം. സാഹസം എന്ന ചിത്രത്തിന് വേണ്ടി ഫെജോ, ഹിംന ഹിലാരി, ഹിനിത ഹിലാരി എന്നിവർ പാടിയത്. വിനായക് ശശികുമാറിന്റെ ഗാനവരികൾ, ബിപിൻ അശോകിന്റെ സംഗീതം.

കൃഷ്ണാഷ്ടമി, കാര്യം കാണാനൊരു കള്ളച്ചിരി, അനന്തൻകാട്, എൽ ജഗദമ്മ ഏഴാം ക്ലാസ് ബി, എന്റെ പ്രിയതമന്, അങ്ങനെ തന്നെ നേതാവെ അഞ്ചെട്ടെണ്ണം പിന്നാലെ, ആൺകിളിയുടെ താരാട്ട്, ഒരു സ്മാർട്ട് ഫോൺ പ്രണയം, അറിയപ്പെടാത്ത രഹസ്യം, ലേഡി വിത്ത് വിങ്സ്, ലേഡി ഡോക്ടർ, ഡോളർ, അംഗം, മൃഗയ, സാഹസം എന്നീ ചിത്രങ്ങളിലെ ഓരോ ഗാനവുമായി വന്ന ഈ ചലച്ചിത്ര ഗാന പരിപാടി സമാപിച്ചു. ആകാശവാണി, സമയം 4 മണി.

0: പ്രിയ ശ്രോതാക്കളെ, വഞ്ചിപ്പാട്ട് കലാകാരനായ ചമ്പക്കുളം ബേബിയാണ് ഇന്ന് സായന്തനത്തിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം ഹരിവാലയത്ത്.
1: കേരളത്തിൽ വള്ളംകളിക്കാലമാണ്. ഓണത്തിന് മുമ്പ് കേരളത്തിലെ, പ്രത്യേകിച്ചും കുട്ടനാടൻ മേഖലയിലെ എല്ലാ നെട്ടായങ്ങളും നതോന്നതകളുടെ താളമൊട്ടിൽ മുഖരിതമാകുന്ന ഒരു കാലഘട്ടം. ഓരോ ജലമേളകളിലും ഉയർന്നു കേൾക്കുന്നത് വായ്ത്താരികളും ഇടിയന്റെ താളവുമായിരിക്കും. അകലേക്ക് അത് കഴിയുമ്പോൾ, വള്ളം മുന്നേറുമ്പോൾ ആരവങ്ങൾ ഉയർന്നു കേൾക്കാം. ഇതിനിടയിലൂടെ ഇരുകരകളെയും ത്രസിപ്പിക്കുന്ന രീതിയിൽ വായ്ത്താരികൾക്കും മേലെ നിൽക്കുന്ന ഒരു ശബ്ദഭേരിയുണ്ട് വഞ്ചിപ്പാട്ടുകളുടെ. ഈ വഞ്ചിപ്പാട്ട് രംഗം ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ശൈലിയും കുട്ടനാടിലെ വെച്ചുപാട്ടിൻ്റെ ശൈലിയും അതുപോലെ തന്നെ ദ്രുത താളങ്ങളിലുള്ള വായ്ത്താരികളും ഗീതങ്ങളുമൊക്കെ കോർത്തിണക്കിക്കൊണ്ട് അനുവാചക ഹൃദയങ്ങളിലേക്ക് കരിങ്കൽ ലിഖിതം പോലെ തൻ്റെ പേരുറപ്പിച്ച ഒരാളാണ് ഇന്ന് സായന്തനത്തിൽ അതിഥിയായിത്തീരിക്കുന്നത്, കുട്ടനാട്ടുകാരുടെ പ്രിയങ്കരനായ ബേബിച്ചായൻ, ചമ്പക്കുളം ബേബിച്ചായൻ. തലമുറകളിലൂടെ താൻ സിദ്ധിച്ചെടുത്ത ആ അറിവുകൾ, താളത്തിൻ്റെയും വായ്ത്താരികളുടെയും എല്ലാം അറിവുകളുടെ ആ അക്ഷയഖനിയെ സായന്തനത്തിലേക്ക് സ്നേഹപരസരം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം.
2: നമസ്കാരം.
1: ബേബിച്ചായൻ പല തലമുറകളിലൂടെ വള്ളങ്ങളുടെ അണിയത്തും അമരത്തും ഇടിതടിയിലും

0: എല്ലാം നിന്ന് എല്ലാ അംശങ്ങളിലും തൊഴിൽക്കാരനായും പങ്കായക്കാരനായും ഒക്കെ തന്റെ യുവത്വങ്ങളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഏറോ ഖ്യാതി നേടിയത് ശരിയായ ഒരു താളക്കാരനായിട്ടോ അല്ലെങ്കിൽ ഒരു വഞ്ചിപ്പാട്ടുകാരനായിട്ടോ അല്ലെങ്കിൽ വള്ളങ്ങളെ ശരിക്കും വെടിച്ചിലുപോലെ വള്ളങ്ങൾ കുതിച്ചു പായുമ്പോൾ അതിനേക്കാൾ ചടുലമായ താളത്തിലും ഭേരിയിലുമൊക്കെ ആ മുഖരിതമാകുന്ന ആഹ്ലാദത്തിൻ്റെ ആനന്ദത്തിൻ്റെ ആ ഒരു സ്വരം ഉയർത്തുന്നതിലൂടെയാണ്. നമുക്ക് ഒരു വായ്ത്താരിയിലൂടെ തന്നെ ചമ്പകുളം ബേബിച്ചേട്ടനെ വള്ളംകളി പ്രേമികളുടെ അല്ലെങ്കിൽ കരകളുടെ പ്രിയങ്കരനായ കുട്ടനാട്ടിലെയും ഓണാട്ടുകരയിലെയും എല്ലാം കല്ലട മുതൽ കുമരകം വരെയുള്ള മേഖലയിൽ വള്ളപ്പാട്ടുകാരനായി അറിയുമെങ്കിൽ കാസർഗോഡ് മുതൽ കളിയിക്കവിളയുള്ള പ്രദേശങ്ങളിൽ വള്ളപ്പാട്ട് ആശാനായിട്ടാണ് അറിയപ്പെടുന്നത്. ആ ആശാന്റെ വായിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ഒരു വായ്ത്താരിയിലൂടെ തന്നെയാണ് ഈ അഭിമുഖം ആരംഭിക്കുന്നത്.
1: അതിന്റെ അടിസ്ഥാനത്തിൽ ഏത് കരയുടെ ആണെങ്കിലും ഏത് വള്ളത്തിന്റെ ആണെങ്കിലും ഏത് പ്രദേശത്തിന്റെ ആണെങ്കിലും വായ്ത്താരികൾക്ക് വ്യത്യാസമുണ്ട്, ആ സ്വഭാവമാണ്. അപ്പൊ ഇവിടെ അതല്ല, നമ്മള് കുട്ടനാടന്റെ ഒരു ശൈലി, ആറന്മുള ശൈലി, കുട്ടനാട് ശൈലി തന്നെ വേറെ ഒരു വ്യത്യസ്തമായതുണ്ട്. ഇത് നമ്മുടെ കുട്ടനാട് ശൈലിയുടെ വായ്ത്താരിയുടെ സ്ഥായി ഭാവം ആർവായാണ്. ഈ ആർവാത്താരിന്റെ ദൂരം എത്രയാണോ,
0: അത് കേൾക്കുന്ന ദൂരമാണ് ഉദ്ദേശിക്കുന്നത്?
1: അല്ല അല്ല, ഇത് സഞ്ചരിക്കുന്ന ദൂരം. അപ്പൊ ഉദാഹരണത്തിന് അറുപത്താറിന്റെ ആദ്യ ഭാഗത്തിന്റെ ദൂരം ഇത്രമാണ്. ഈ ദൂരത്തിനനുസൃതമായി മാത്രമേ അതിന്റെ അനുപല്ലവി അല്ലെ തൊട്ടു പിന്നിൽ വരുന്ന ആ ശബ്ദം വരാവൂ. അത് സഞ്ചരിച്ച ദൂരം മനസ്സിലായല്ലോ. അതിന്റെ പുറകെ വരുന്ന പുറവ് പാട്ടുകാര് അല്ലെ പിൻപാട്ടുകാര് ഇടുന്ന താളമാണ് കറങ്ങ് തീയോ, കറങ്ങ് തീയോ, കറങ്ങ് തീയോ. ആർപ്പോയി ഇതിന്റെ ദൂരം തന്നെ സഞ്ചരിക്കും അങ്ങനെ
0: നിൽക്കണം. വായ്ത്താരിയുടെ
1: ആ സ്വഭാവം. അപ്പൊ അങ്ങനെയാകുമ്പം തൊഴ പൊങ്ങുന്നത് അല്ലെങ്കിൽ അതിന്റെ ആക്ഷൻ എപ്പോഴും ഒരുപോലെ നിൽക്കും. താളക്കാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലീഡ് താളമിടുന്ന അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ ദൂരം തന്നെ ആയിരിക്കണം പോരിന് പിടിക്കുന്നവന്റെ ശബ്ദവും അല്ലെങ്കിൽ ഏറ്റു താളം പിടിക്കുന്നവന്റെ ശബ്ദവും. ഒന്ന് താളം വീഴും, ഒന്ന് തുഴച്ചിട്ടോടെ ഇവൻ രണ്ടേ അടിക്കയിൽ പറഞ്ഞാൽ തുഴ
0: വീഴും.
1: ഇടയല്ല, ആ രണ്ടിന് അതേ ദൂരം തന്നെ. ഞാൻ ഒന്ന് രണ്ട്, ഒന്ന് രണ്ട് അതായിരിക്കണം അല്ലെ. ഒന്ന് രണ്ട്
0: പറഞ്ഞാണ്.
1: അപ്പം താളബോധമുള്ളവനായിരിക്കണം പുറകിലത്തെ താളക്കാരൻ, വള്ളംകളിക്കാരൻ, ഇപ്പോഴെ ലീഡിംഗ് ക്യാപ്റ്റൻ, ക്യാപ്റ്റന്മാര് ഒക്കെ ഇത് മനസ്സിലാക്കണം. ലീഡ് പാടുന്നവന്റെ താളത്തിന്റെ ദൂരം അനുസരിച്ച് മാത്രം വേണം മറ്റദ്ദേഹത്തിന്റെ ശബ്ദം വരാൻ. പമ്പുന്നേ ഇന്നാടാ, പമ്പുന്നേ ഇന്നാടാ. വള്ളം പമ്പുന്നെങ്കിൽ ആ ലീഡ് പാടുന്ന ക്യാപ്റ്റന് മനസ്സിലാകും പമ്പുന്നെന്ന്. അത് പോരെന്ന് പറയണമെങ്കിൽ അത് ഇന്നാടാന്ന് പറയുന്നവനും അതേ ശബ്ദത്തിൽ
0: വരണം. ഇതൊക്കെ പ്രാദേശികമായിട്ടുള്ള

0: പദപ്രയോഗങ്ങളാണ് അല്ലേ?
1: അവിടെ
0: ഇന്നാട അത് വേറെ പ്രദേശങ്ങളിൽ വരുമ്പോൾ മാറ്റം വരുമോ? കുമരകത്ത് വരുമ്പോൾ കല്ലട ഭാഗത്തൊക്കെ ആണെങ്കിലോ
1: കല്ലട ഭാഗത്ത് യു ബി സിക്ക് പ്രത്യേകത താളം പണിക്കരച്ചോ ഞങ്ങൾ വരുന്നേ, പണിക്കരച്ചോ ഞങ്ങൾ വരുന്നേ. അപ്പം ഈ ഓരോ പ്രദേശത്തിന്റെ ആരാധനാമൂർത്തികള് പിന്നെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ മത്സരവേദിയിലേക്ക് വരുന്നത്. ഇതൊന്നും ഇല്ലാത്തവര് അയ്യടാ പോയടാ, അയ്യോ അയ്യോ അയ്യോ, ഇത് ഇത് താളമാണ്. അപ്പം ഈ താളങ്ങളുടെ എല്ലാം ശബ്ദത്തിന്റെ ദൂരം സഞ്ചരിക്കുന്ന ഒരൊറ്റ അളവിലാണ്. ഡാന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ താമസം വരുമെന്നുള്ള ഭയമുള്ളത് കൊണ്ടാണ് യേശുവെ മാതാവേ പറയാതെ അയ്യോ പിടിക്കുന്നത്. സ്വാമിയെ അയ്യപ്പ പിടിക്കുന്നതും ഈ ഇതിന്റെ ദൂരത്തിന് പ്രയാസം ഉണ്ടാകുന്ന ഒരു തോന്നലുള്ളതാണ്. പക്ഷെ ശബ്ദം തുഴപ്പി
0: സമയബന്ധിതമാണ്.
1: ഇപ്പൊ ഇതിന്റെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങളുടെയൊക്കെ ബാല്യത്തിൽ താളം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വള്ളംകളിയിലെ താളം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് കാര്യം? ഈ ശബ്ദത്തിന്, ഈ താളക്കാരുടെ കണ്ഠനാളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ശബ്ദത്തിനനുസരിച്ചാണ് തുഴ ജലത്തിൽ വീഴുന്നത്. ആദ്യത്തെ തുഴ കുത്തണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ കണ്ഠനാളത്തിൽ ശബ്ദം പുറത്തു വരണം. ഉദാഹരണത്തിന് 5 മിനിറ്റാണ് അന്നത്തെ കാലത്തെ ദൂരം, 1200. ഇപ്പൊ 200 ആയത്, 1250 57 ആയിരുന്നു, അത് 200 ആയി. ആയിക്കോട്ടെ, അതിന്റെ ദൂരമൊക്കെ എങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ ആ ദൂരം സഞ്ചരിക്കുമ്പോൾ 90 തുഴ ഇക്ക് സ്റ്റാർട്ട് ചെയ്താൽ 450 തുഴ വീഴും. ആ വീഴുമ്പോൾ ലീഡ് പാടുന്ന ഞാൻ അങ്ങ് 225 ശബ്ദവും നിങ്ങളുടെ കയ്യിൽ നിന്ന് വീഴണം.
0: ഇത് കൂടെ സമമായിട്ട് പോകണം,
1: സമമായിട്ട് വേണം. അപ്പൊ അവർക്ക് ബാക്കി 6 പേരോ 7 പേരോ ഉള്ളവർക്ക് വേണമെങ്കിൽ മോട്ടിക്കാം.
0: ലീഡ്
1: പാട്ടുകാരനെ മോട്ടിക്കാൻ പറ്റുക. അവന്റെ കൃത്യമായിട്ട് 225 ശബ്ദവും കിട്ടണം. ആ 225 ശബ്ദം കിട്ടിയില്ല, തുഴച്ചിക്കാരും ഇതൊരു പറയും, അല്ലെ തുഴ അഞ്ഞു പോയെന്ന് പറയും, താളം കേൾക്കാൻ മേലെന്ന് പറയും.
0: ശരിക്കും അപ്പൊ മത്സരത്തില് ഈ പാട്ടുകാരൻ ഒരു നിർണായക ഘടകം തന്നെയല്ലേ?
1: പാട്ടുകാരനല്ല, ഇതിന്റെ എല്ലാം
0: ഈ താളം തുടങ്ങുന്നതിൽ നിന്ന് പിന്നെ ഒരു പൂർത്തീകരിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് മുറുകാറുണ്ടോ?
1: മുറുകൻ, പക്ഷെ ഇപ്പൊ മുറുകണ്ട ആവശ്യമില്ല. ഇപ്പൊ കട്ടി വീണച്ചാൽ 90 തുഴയാണ് വീഴുന്നത്, 102 തുഴകൾ വീഴും എന്ന് പറയുന്നു. 102 ഇപ്പൊ പഴയ തുഴയേക്കാൾ ഭയങ്കര വീതിയാണ്.
0: അപ്പൊ വെള്ളപ്പെടുത്തം കൂടുതൽ.
1: ഇപ്പോഴത്തെ അധ്വാനം ചെറുതല്ല. നമ്മള് കളിക്കുന്ന അന്ന് കയറി കളിക്കുന്നതും 2 ദിവസം ട്രയൽ എടുക്കുന്നതും കരുത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ മാറിന്റെ വ്യത്യാസമല്ല, നല്ല വ്യത്യാസമല്ല തോറ്റോണ്ടിരിക്കും.
0: ശരിക്കും ചേട്ടാ, ഈ പാടിക്കളി മാറി കഴിഞ്ഞിട്ട് വേഗക്കളിയായി മാറിയപ്പോഴ് നമ്മുടെ പാട്ടിന്റെയും അല്ലെങ്കിൽ താളക്കാർക്കും ബുദ്ധിമുട്ട് വരുന്നില്ലേ? അല്ലെ,
1: ബുദ്ധിമുട്ട് വരുന്നുണ്ടെന്ന് മാത്രമല്ല, കാണികളുടെ ആ നയന സുഖം വിട്ടു. ഇതിപ്പം സ്പീഡ് ആൻഡ് സ്പിരിറ്റ്, ഒരു പോരിന്റെ പവറിൽ മാത്രമാണ് ഇപ്പൊ
0: കളി നടക്കുന്നത്. പാടിക്കളിയുടെ ലാസ്യഭാവം,
1: പാടിക്കളിയുടെ സ്വഭാവം. വെച്ചുപാട്ടൊന്ന് ഒരു ഒരു വരി കേൾക്കാം.
0: തീർച്ചയായിട്ടും.
1: ആദിത്യരാജൻ കറുകുത്തിത്തത്താതെയ്ത ആദിത്യരാജനൂറാനയില്ലാഞ്ഞിട്ട്, അത് 3 ലൈൻ എടുക്കണം. അത് കഴിയുമ്പോ ഐ അയ്യത്തെ തേക്കർ ബുദ്ധി തീക്കർ ബുദ്ധി തീക്കർ ബുദ്ധി തത്താതെയ്ത, ഇതിലൊരു കള്ളത്തരം ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് പറയാം. ഇപ്പൊ നമ്മള് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ വെള്ളം കട്ടിയുള്ള വെള്ളം, നടുഭാവം വെള്ളം കെട്ടി കുറവാണ്. ഞങ്ങള് ചിലപ്പോ ഒരു പക്ഷേ ഘോഷയാത്രയ്ക്ക് ലോഹ്യമായിട്ട് ഞങ്ങള് വള്ളത്തെ കയറി കഴിഞ്ഞാൽ രണ്ട് ഭയങ്കര ശത്രുക്കളാണ്.
0: അപ്പുറത്തേക്കാണോ?
1: അല്ല, എനിക്ക് ശത്രുത ഇല്ലല്ലോ. ഏത് ടീം മനുസരിച്ച് തോറ്റാലും ജയിച്ചാലും കളിക്കളം വിട്ടു കഴിഞ്ഞാൽ ഞങ്ങളെ
0: തുമ്മിച്ചായ
1: ഞങ്ങളെ തുമ്മിച്ചാൻ ഹൃദയത്തിലെ എടാ കുഞ്ഞെ, നീ ഞങ്ങളെ കൊച്ചനല്ലാന്ന് പറയുമ്പോൾ തുമ്മിച്ചാൻ ഞങ്ങളെ.
0: അപ്പൊ
1: മത്സരവേദിയിൽ ഭയങ്കര, ഞാൻ പറഞ്ഞു വന്നത് പിച്ച് പാട്ട്. യഥാർത്ഥത്തിൽ പണ്ട് എന്റെ ബാല്യത്തിന് തൊട്ടു മുന്നുള്ള എന്റെ അപ്പൻ പാട്ടുകാരനായിരുന്നു പേരപ്പൻ പാട്ടുകാരൻ. പേരപ്പന്റെ ശബ്ദമാണ് എനിക്കെന്നാ പറയുന്നത്, ചമ്പക്കുളം മത്താച്ചൻ. അവര് പാടുന്നത്

0: കൂട്ടി പാടുമ്പോ ശ്രീ പത്മനാഭമുകുന്ദമുരാന്തക അയ്യയത്തെ
1: ഇതൊരു പാടിക്കളി തന്നെയായിരിക്കും.
0: ഇത്ര ഉള്ളായിരുന്നു. അപ്പൊ അത്തവും പാടി ഞങ്ങൾ അവര് ഒരുമിച്ച് പാടുമ്പോ ഞങ്ങൾ അവരുടെ അല്പം പുറകിലോട്ട്
1: പോകും. അയഞ്ഞു പോയോ?
0: അയഞ്ഞു പോവാ. അപ്പൊ ഞാൻ ഊരിടി കൂട്ടി അങ്ങിട്ട്.
1: അതെങ്ങനെയായിരുന്നു?
0: അതെ, യോസുഞ്ഞൊക്കെ എപ്പോഴും

0: ചോദിക്കാം. ഇത് തന്നെ ചോദിച്ചാൽ ഞങ്ങൾ നമ്മൾ ഒത്തു കളിക്കുമ്പോൾ ഞങ്ങളുടെ തോളം തെറ്റുന്ന എന്താണെന്ന് ചോദിക്കാം. ഇങ്ങോട്ട് ശ്രദ്ധിച്ച തെറ്റും
1: അതിനകത്തൊരു ഏകാഗ്രത വേണം അല്ലേ?
0: അവരത് പഠിച്ചിട്ടില്ല. അവര് ഞാൻ
1: ഒരിക്കലും മറ്റൊരാളിനെ അനുകരിക്കാനും പാടില്ലല്ലോ. ഒരു വള്ളത്തിന്റെ
0: അത് അനുകരിക്കാം ചെയ്യാം. 698 ലൈൻ ഉണ്ട് ഈ കുചേലവൃത്തത്തിന്. അതിന്റെ മുഴുവൻ ലൈനും ഞാൻ പാടുന്നതിനായിരിക്കും സാർ പാടുന്ന.
1: താളത്തിൽ അവർ ശ്രദ്ധിക്കത്തില്ല.
0: താളത്തിലൊന്നും അതിൽ എല്ലാം നദോണ്ടത് വൃത്തം. ഗണം ദുക്ഷര മെട്ടെണ്ണം ഒന്നാം പാദത്തിൽ, മറ്റേതിൽ ഗണമാറത നിൽക്കണം, രണ്ട് മെട്ടാമത് അക്ഷരയും ഗുരു തന്നെ എഴുത്തല്ല. ഇത് ഈ സ്ട്രച്ചറിൽ കിടക്കുന്നതിന്റെ പേരാണ്, ഈ ശീലത്തിന്റെ പേരാണ് നദോണ്ടത്. ഈ നദോന്നതയിൽ കിടക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും അതിലെ പാടാൻ
1: പറ്റുള്ളൂ.
0: എല്ലാവർക്കും അതേ പാടാൻ
1: പറ്റും. സ്പീഡ് പിന്നെ വ്യത്യാസം വരുന്നത് എങ്ങനെയാണ്?
0: ഞാൻ ഈ നമ്പർ കൂട്ടിയിട്ട്
1: അവിടെയാണ് കൗശലം.
0: അയ്യത്തെ കരക്ക് തിത്തത്താ അതിലൂടെ മൂന്നെണ്ണത്തിലൂടെ തീരും. ഇനി അയ്യത്തെ കരക്ക് തീ തീ കരക്ക് തീ തീ കരക്ക് തിത്തത്താ ഇങ്ങനെ കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. അത് രണ്ടാമത് അതിപ്പം എന്റെ സുഹൃത്തുക്കളും എന്റെ ശിഷ്യന്മാരും എല്ലാവരും സ്നേഹത്തോടുകൂടി അത് പഠിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം. സ്വാഭാവികമായിട്ടും നമ്മുടെ നദോന്നത വൃത്തത്തിൽ തന്നെ പാടുന്ന മറ്റു പാട്ടുകളുണ്ടല്ലോ.
1: നമ്മുടെ പാരമ്പര്യ രീതി അനുസരിച്ച്, അതായത് തുറവശ്ശേരിയിലെ വീട്ടിൽ പറഞ്ഞ പോലെ അമിച്ചകരിയിലെ തുറവശ്ശേരി വീട്ടിലെ തോമസ് മാർത്താമ്മ അപ്പനും അമ്മയുടെ മകൻ പഠിച്ചു വന്ന ആ ഒരു രീതി, ആ ഒരു പാരമ്പര്യ രീതി ഉണ്ടല്ലോ, അതിലേക്ക് നമുക്കൊന്ന് വരുമ്പോൾ അതിൽ ആദ്യ ഗുരുവിനെ നമുക്കൊന്ന് ഓർക്കണം. ശരിക്കും ബേവിച്ചാന്റെ ആദ്യകാല ഗുരു എന്ന് വെച്ചാൽ വല്യപ്പൻ. വല്യപ്പൻ എന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ,
0: അമ്മയുടെ
1: അച്ഛൻ. അദ്ദേഹത്തെ നമുക്ക് ഓർക്കേണ്ടത്
0: ഓർക്കുന്നുണ്ട്. ഞാൻ സ്മരിച്ചുകൊണ്ട് വള്ളത്തിലാണെങ്കിലും എന്തിനാണെങ്കിലും പോകത്തുള്ളൂ. അദ്ദേഹം എന്റെ ഗുരുനാഥൻ മാത്രമല്ല എന്റെ വല്യപ്പായ അമ്മയുടെ അപ്പനാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. വാഴ്ത്തപ്പെട്ടവനാകട്ടെ ദൈവം വാഴ്ത്തപ്പെട്ടിടട്ടെ അങ്ങ തിരുനാമമെന്നും വാഴ്ത്തപ്പെട്ടിടട്ടെ. അദ്ദേഹത്തിന്റെ നാമം എന്നും
1: വാഴ്ത്തപ്പെടട്ടെ
0: എന്ന് എല്ലാരെയും കൊണ്ടും അത് ആ ഒരു നീളം പാടിച്ചതിന് ശേഷം ഇരിക്കാൻ പറയും. ഇരുന്നിട്ടാണ് ഹരിശ്രീ എഴുതിത്തരുന്നത്. അപ്പൊ അദ്ദേഹത്തെ ഞാൻ ആത്മാർത്ഥമായി ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹമാണ് എന്നെ വഞ്ചിപ്പാട്ട് പഠിപ്പിച്ചതും വള്ളംകളിയുടെ എല്ലാ വശങ്ങളും പഠിപ്പിച്ചതും അദ്ദേഹം. അദ്ദേഹം പറയും, അക്ഷരസ്ഫുടില്ലാത്തവൻ വള്ളത്തെ കളന്നുകൊണ്ട് മാന്തി വലിക്കത്തുള്ളൂ. പാട്ട് പഠിച്ചവൻ പാടിയാൽ രണ്ടു കരയെ കേൾക്കണം നീ പാടിയാൽ എന്ന് പറഞ്ഞാൽ മിക്സല്
2: പഠിപ്പിക്കും.
0: ഇതിനകത്തൊരു വലിയ ടെക്നിക്കുണ്ട്. എല്ലാരും പാടും ദേവകിയുടെ എത്ര വെച്ച പാടിയില്ല അവരങ്ങനെ. പക്ഷെ ഗുരു തലാക്ഷരം ആദ്യത്തെ അക്ഷരം എടുത്തു നിൽക്കണം, ഇതിൽ നിന്ന് തിരിച്ചു മാറി നിൽക്കണം. ദേവകിയുടെയറ്റിന്നും ദേവകി ആ ദേവകിയുടെ അവസാനത്തെ എൻഡിങ് പിന്നെ പഞ്ച് കിട്ടുന്ന ആ ശബ്ദം ഇന്നും എടുത്തു നിൽക്കണം. അത് പാട്ടുകാർ പാടാത്തതാണ് അവർക്കുള്ള കുഴപ്പം. അത് ഞാൻ പഠിപ്പിക്കുന്നിടത്ത് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
1: ബേവിച്ചാനോട് ഞാനത് ഓർക്കുന്നത്, ബേവിച്ചാൻ ഇപ്പം യാത്രകൾ കുറച്ചിരിക്കാന്ന് പറയുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ബേവിച്ചാൻ ഒരു 3 പതിറ്റാണ്ടായിട്ട് കേരളത്തിന്റെ വടക്കേ അറ്റം അല്ല, കാസർഗോഡ് കളി തുടങ്ങിയതിനെ വള്ള വഞ്ചി കളി വന്നപ്പോഴും അവിടെ ഇത്രയും നമ്മുടെ തെക്കൻ ചിട്ടയിലെ പാട്ടുകൾ അധികം പ്രചാരമായിരുന്നില്ല. പക്ഷേ സ്കൂൾ കലോത്സവങ്ങളിൽ ഈ വഞ്ചിപ്പാട്ടൊരു മത്സരമായി വന്നതിന് ശേഷമാണ് തീർച്ചയായിട്ടും വേവിച്ചായൻ കാസർഗോഡ് മുതൽ കളിക്കുള്ള വരെയുള്ള സ്ഥലത്തേക്ക് പോകുന്നതെന്ന് ഞാൻ പറയുന്നത്. ഈ കാലഘട്ടങ്ങളിലൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് ഈ അക്ഷരസ്ഫുടതയിൽ നിങ്ങളൊക്കെ വളരെ കർശനമായി ശ്രദ്ധിക്കുന്ന ആളുകളായിരുന്നു. ആ ഭാഗത്തുള്ള ഭാഷയുടെ ഉച്ചാരണമൊക്കെ ചില വ്യത്യാസമുണ്ട്. കാസർഗോഡും തൃശ്ശൂരും കോഴിക്കോടും ഒക്കെ വ്യത്യാസമുണ്ട്. ആ എന്നുള്ള വാചകങ്ങൾ ഇല്ല, യായാണ് അവർ കൂടുതലൊക്കെ ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തിരുവനന്തപുരത്തോട്ട് വരുമ്പോഴും ആ ഒരു ശൈലി വേണം. അപ്പൊ അവിടെ ഒക്കെ എങ്ങനെയായിരുന്നു ഇത് പരിഹരിക്കുന്നത്?
0: അതിന് പരിഹരിക്കാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ ഞാൻ ആ കുട്ടി ടാലന്റ് ആയിട്ടുള്ള എനിക്ക് കിട്ടും. പക്ഷെ എനിക്ക് സാറിന് ആ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ 2012 ഇത് സ്കൂൾ കലോത്സവത്തിൽ സി കെ സദാശിവന്റെ നിരന്തരമായ പരിശ്രമത്തിൽ
1: നിയമസഭ പാടുകയൊക്കെ ചെയ്തായിരുന്നു.
0: പക്ഷെ അതിലെല്ലാം വലിയൊരു അപ്പുറത്തൊരു വലിയ അതിശയം നടന്നിട്ടുണ്ട്. അതിശയം എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. എന്നെ കുഞ്ഞസ്മാരകത്തിന്റെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരു സാറുണ്ട്, അദ്ദേഹം എന്നെ വടകര വില്യാപ്പള്ളി ഒരു മുസ്ലിം സ്കൂളിൽ കൊണ്ട് ചേർത്തു. അവരെന്നെ ക്ഷണിച്ചിട്ട് ഞാൻ അവിടെ ചേർന്നു
1: പഠിപ്പിക്കാനായിട്ട്
0: 2010. അപ്പം അവരെന്തുമാത്രം ഇതിനെപ്പറ്റി
1: പഠിച്ചിരിക്കും
0: ഡീപ്പായിട്ട് എന്നെ പറ്റി മനസ്സിലാക്കിയോ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. ഞാൻ ആരും അല്ലാതിരുന്നൊരു കാലഘട്ടം അവിടെ ചെന്ന് പഠിപ്പിക്കാൻ ചെന്നു. ഇവരാരും ചിന്തിക്കുന്നതിന് മുൻപ് കോഴിക്കോട് ആ സ്കൂളുകാർ ചിന്തിക്കുകയും 2010 എന്നെ കൊണ്ട് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതാണ്.
1: അതിവരെങ്ങനെ ഭാഷാപരമായിട്ട് ചിട്ടപ്പെടുത്തി എടുക്കും?
0: അവര് കോഴിക്കോട് അവിടെ വിളിക്കുന്ന പാർട്ടിസ്റ്റ് നീ ഇപ്പൊ എവിടെയാന്ന് ചോദിച്ചാൽ നമുക്ക് നീ ഇപ്പടാ നീ ഇപ്പൊ എവിടെയാന്നാ ചോദിക്കുന്നത്.

0: പക്ഷെ ആ ടീമിനെ ഞാൻ നിർത്തി എന്റെ പറ എന്റെ അങ്ങനെ കുട്ടികളെ കൊണ്ട് പറയിപ്പിച്ചു.
1: വഴി എന്ന് പറഞ്ഞാൽ വഴി എന്ന് അവര് പറയും,
0: ആ വഴി എന്ന് പറയുന്ന ഴാ പറയിപ്പിക്കുവരെ പറ നീ ഴാ പറയണം, നീ ഴി പറയണം. അങ്ങനെ പത്ത് പേരെ കൊണ്ട് എന്റെ പിന്നെ ഇതിൽ കിടപ്പുണ്ട്. ഞാൻ ഫിസിക്കൽ എക്സർസൈസ് കൊടുക്കും.
1: ഈ പാട്ടിന് അങ്ങനെയും കൂടെ ഒരു ആവശ്യമുണ്ട് അല്ലേ, ശ്വാസം നിൽക്കാനും.
0: അവര് ഞാൻ പിന്നെ പാടണം. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വയ്ക്കും, എല്ലാ കുട്ടികളും അങ്ങനെ വയ്ക്കണം. അപ്പൊ ഈ ശബ്ദം ഏകീകരിച്ചാണോ വരുന്നത്? ശബ്ദ തുല്യത വരുത്തിക്കൊണ്ടാണ് ഞാൻ ക്ലാസ്
1: എടുക്കുന്നത്.
0: അപ്പൊ പിന്നെ അവരുടെ ശരീരഭാഷ ഒരുപോലെ ആക്കിക്കൊണ്ടാണ് എക്സസൈസ് പി ടി എടുപ്പിക്കുള്ളൂ.
1: വേണം
0: പി ടി എടുക്കും. പി ടി എടുക്കുമ്പോൾ കൈ, അപ്പൊ എന്ന് പറഞ്ഞാൽ അതിനൊരു വശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുഴയുള്ളു. തുഴഞ്ഞ് കൈ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തുഴയും, ഒരാൾ ഇങ്ങനെ തുഴയും ചെയ്യും. അതിന് അവരെ കൊണ്ട് ഫിസിക്കൽ ട്രെയിനിങ് ചെയ്യിച്ചതിന് ശേഷമാണ് ഇതിനകത്ത് ഞാൻ കാണിച്ചത്.
1: ഈ വഞ്ചിപ്പാട്ടിന് അങ്ങനെ ഒരു ശീലം
0: അങ്ങനെ ശരി, ഞാൻ മാത്രം ചെയ്യിക്കുന്ന
1: നല്ലപോലെ
0: പഠിക്കണമെങ്കിൽ ഒരു 15 ക്ലാസ് എടുത്താൽ നല്ലൊരു
1: പഠിക്കേണ്ടി വരും,
0: എടുക്കേണ്ടി വരും. അപ്പൊ നമ്മള് 30 ദിവസത്തെ ക്ലാസ് ആണ് എടുക്കുന്നത്. അതെങ്ങനെ, ഇന്ന് ക്ലാസ് എടുത്താൽ അടുത്ത് സ്കൂളിലോ ജില്ലയിലോ പോകും. അങ്ങനെ പോകുമ്പോ എന്നെ കേൾപ്പിക്കണം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കേൾപ്പിക്കും. അപ്പം ഏതെങ്കിലും കുട്ടികളുടെ ശബ്ദത്തിന് വ്യത്യാസമുണ്ടോ, ഏതെങ്കിലും രീതിയിൽ അതിനകത്ത് താളത്തിന് പുറകോട്ടാണോന്ന് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ അവിടുത്തെ ക്ലാസ്സിൽ
1: ഇവരെ വീട്ടിൽ പോയിരുന്ന് പാടി പഠിക്കുക കുട്ടികൾ,
0: അവർക്ക് എഴുതി കൊടുക്കും,
1: എഴുതി കൊടുക്കും.
0: അത് അവര് പിന്നെ ക്ലാസ് മുറിയിൽ ചെയ്യുന്ന പോലെ സാധകം ചെയ്യും. പിന്നെ ഇവരെ കൊണ്ട് ഞാൻ ഇങ്ങനെ ഈ ആരാധിക്കും. അപ്പൊ എന്റെ കൈ ഇങ്ങനെ ഞാൻ പൊക്കും. അപ്പം അവർ ആ രീതിയിൽ അവരുടെ ശബ്ദം വരും. പെൺകുട്ടികളാണെ കുറച്ചുകൂടെ
1: മനസ്സിലാക്കും,
0: അങ്ങനെ ചെയ്യിക്കും ഞാൻ. അതിന്റെ എല്ലാ ടെക്നിക്കലും കൂടെ പഠിപ്പിച്ചാണ്.
1: ഇപ്പോഴും യാത്ര ചെയ്ത് പോകുന്നുണ്ടോ കുട്ടികളെ? പുതിയ തലമുറയെ പഠിപ്പിക്കും.
0: പുതിയ തലമുറയെ പഠിപ്പിക്കാനായിട്ട് ഞാൻ യാത്രയിൽ എനിക്ക് എളുപ്പം തിരിച്ചു വരാൻ പറ്റുന്ന ദൂരം മാത്രമാണ്.
1: ഏതായാലും ഈ മേഖലയിലെ പുതിയ തലമുറയെ പറ്റി എന്താണ് പ്രതീക്ഷ? ഇപ്പൊ എല്ലാം ഈ സാങ്കേതിക വിദ്യയുടെ ഇതിലെ യന്ത്രങ്ങളുടെ സഹായത്തോടെ പാട്ട് പാടുന്ന കാലഘട്ടമാണ്.
0: അത് കുഴപ്പമില്ല,
1: പക്ഷെ അവിടെ ഇത് ശരിക്കും നമ്മൾ നമ്മുടെ മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഉച്ചാരണ സ്ഫുടതയോടുകൂടി
0: പാടും,
1: എല്ലാം വേണ്ടതല്ലേ?
0: അതെ, പാടും. ഞാൻ തുഴയെടുത്ത് കൊടുക്കും, തുഴയെ കൊണ്ട് പാടിക്കുന്നുണ്ട്, തുഴ വീശി അതുപോലെ തന്നെ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നെഹ്റു ട്രോഫിക്ക് എന്റെ കുട്ടികൾ സെന്റ് തെരേസ കോളേജിലെ വിദ്യാർത്ഥികൾ ആണ് വന്നൊന്നാം സ്ഥാനം.
1: ഈ വഞ്ചിപ്പാട്ടിന്റെ മേഖല ശരിക്കും അതിനകത്തെ ഒരു സുൽത്താനാണ് ഇപ്പോഴും. അതിനോടൊപ്പം തന്നെ കുട്ടനാട്ടിലെ വായത്താരികളും നാടൻ പാട്ടുകളില് ബേബിച്ചാൻ വളരെയേറെ ഒരു സ്ഥാനം കൈവരിച്ചിട്ടുള്ള ഒരാളാണ്. ആ കുറച്ച് നാടൻ പാട്ടുകൾ മിക്കവാറും ഈ വള്ളപ്പാട്ടുകളുടെ
0: കൂട്ടത്തിൽ നാടൻ പാട്ടിന് പ്രാധാന്യമുണ്ട്. പക്ഷെ നാടൻ പാട്ട് അതിന്റേതായിട്ടുള്ള ശൈലി വള്ളത്തേലെടുക്കാം. പക്ഷെ വള്ളത്തേലെടുക്കാം
1: മത്സരത്തിനല്ല, ഈ പാടി വരുമ്പോഴും
0: കുത്തുവലി പാട്ടുണ്ട്.
1: കുത്തുവലി പാട്ട്
0: കുറവാന്റെ റാണി
1: ഒന്ന് രണ്ട് പാട്ടുകൾ
0: ചിത്രചലനം ഗ്രാമപശ്ചാത്തലം ചിത്രത്തിലാക്കുവാൻ മേല ഈ ശൈലി അങ്ങോട്ട് പാടിക്കൊടുക്കുമ്പോ ഇതിന് ശബ്ദം വേറെ വരാതിരിക്കുന്നതിന് വരുന്നതിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എന്നാലും ഞാൻ അതിന്റെ ആക്ഷൻ കാണിക്കും. താളം ഇങ്ങനെ കിടക്കും. ചിത്രചലനം ഗ്രാമ പശ്ചാത്തലം ചിത്രത്തിലാക്കുവാൻ മേല ഈ താളത്തിന് അവരുടെ കുത്തി വലിച്ചുകൊണ്ടിരിക്കും ഞാൻ. കുട്ടനാടൻ ജനതയുടെ അല്ലെങ്കിൽ ഈ സംസ്കാരം പേരുന്ന ഒരു സമൂഹം ഇന്നലെയും ഉണ്ടായിരുന്നു. അക്ഷരാഭ്യാസം ഇല്ലാത്തവർ അവർ പാടും ചുമ്മാ ചുമ്മാ ചുമ്മാതെ തത്താദിത്തെ എന്തെങ്കിലും ഒരു അക്ഷരം അർത്ഥ സമ്പുഷ്ടമാണ്.
1: പക്ഷെ അവർക്ക് മനസ്സിലാണ്, അവരുടെ
0: മനസ്സിലാണ്. ഇപ്പം സി കെ പറയാൻ ബേബിച്ചന്റെ ഒരു താത്താം താത്ത എനിക്ക് ഇഷ്ടമാണെന്ന് സി കെ പല പ്രാവശ്യം പറയാനുള്ള ആ ശബ്ദത്തിനൊരു ചരിത്രമുണ്ട്. ഇപ്പം കുട്ടനാടൻ ജലാശയങ്ങളെ വളച്ചുകെട്ടിയാണല്ലോ പാടശേഖരങ്ങൾ. അവിടെ ആദ്യം പുറമുട കുത്തി എല്ലാം റെഡിയായി കഴിയും, പിന്നെ നമ്മൾ ഇത് വയ്ക്കും, തൂമ്പ് വയ്ക്കും, മോട്ടോർ വെട്ട് വയ്ക്കും. മോട്ടോർ വെട്ട് വയ്ക്കുമ്പോൾ രണ്ട് സൈഡിലായിട്ട് ആൾക്കാർ ഇങ്ങനെ വീഴാതിരിക്കാൻ പരസ്പരം പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്,
1: ഉറപ്പിക്കുന്നത്. അവിടെ ഒരു താളം ഉപയോഗിക്കും,
0: അവിടെ ഒരു താളമുണ്ട്. ആ താളത്തിന് ഇങ്ങനെ എന്ന് പറയുന്ന ശബ്ദത്തിനാണ് ഈ പാദത്തിന്റെ സ്പർശനം
1: താക്കുന്നത്
0: അവിടെ വരുന്നത്. അപ്പം അങ്ങയുടെയും ഇദ്ദേഹത്തിന്റെയും ഏകീകരിച്ചുള്ള ഈ പാദ സ്പർശനത്തിന് വേണ്ടിയിട്ടാണ് ഈ ശബ്ദം
1: താളം
0: കൊടുക്കുന്നത്. അപ്പം ഒരു കാരണവശാലും നിങ്ങളുടെ കാല് ചെന്ന് മുട്ടി മറ്റേ പുള്ളിയുടെ കാല് മുട്ടാതെ പിന്നെ മുട്ടി അങ്ങനെ വരത്തില്ല. ഇത് ചവിട്ട് റെഡിയായി കഴിഞ്ഞാൽ ഇനി ഒരു സയൻസ് ആവാൻ ഇത് ചവിട്ട് റെഡിയായി കഴിയുമ്പോൾ

0: ചൈനധാരികളാണ് എല്ലാരും അന്നത്തെ കാലഘട്ടം. അതുകൊണ്ട് വെള്ളം ഒരുപാട് ഇതിനകത്ത് നിക്കത്തില്ല, തോളത്താണ് വെള്ളം ഇങ്ങനെ പിഴിഞ്ഞ ശേഷം അദ്ദേഹം അതിന് എന്റെ വാല എന്നൊരു ശാഖലം വെള്ളം അങ്ങോട്ട് ഇറ്റിക്കും. ഇറ്റിച്ച് കഴിഞ്ഞാ അപ്പുറത്തുനിന്ന് കാല് വെച്ചേര്. അപ്പം ഇത് ഇങ്ങോട്ടാണ് എന്റെ തുള്ളി തുടിച്ചു നിൽക്കുന്നെങ്കിൽ
1: ആ ചരിവ് ശരിയാ,
0: ആ ചരിവ് ശരിയാകാൻ ആശാനും പറഞ്ഞിട്ടുണ്ട് കവീനും, കൂടത്തരമില്ല താരുണ്യത്തിൽ ചിലർ കീറെ കരിന്തുകിൽ ചിന്തൽ ചാർത്തി, നാണം മറയ്ക്കും ചിലർ നിജായസ് ഒരു കോണകം കൊണ്ട് കഴിച്ചുകൂട്ടും. ഒരു പുരുഷായസ് മുഴുവൻ ഒരു കോണകം കൊണ്ട് കഴിച്ചു കൂട്ടുന്ന ആ മനുഷ്യന്റെ ബുദ്ധിയാണ് ഞാൻ ഈ പറഞ്ഞത്.
1: ബേബിചാറിനൊപ്പം പിന്നെ കുട്ടനാട്ടില് ഇതുപോലെയുള്ള പാട്ടുകൾ, ബേബിചാറിന്റെ കുറെ അനുവാചകർക്ക് വളരെ ഹൃദയഹാരിയായ കുറെ നാടൻ വള്ളപ്പാട്ടുകളുണ്ട്. അതിൽ ഒന്ന് രണ്ട് പാട്ടുകളിലൂടെ നമുക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി വന്ന് പാടാം.
0: ഒരു പാട്ട് പെഞ്ചപ്പാടത്തെ പൊങ്കിൽ ഞാൻ പിന്നെ പട്ടാള ചുണ്ടന് വേണ്ടിയിട്ട് പാടിയ
1: പാട്ടാണ്.
0: പെഞ്ചപ്പാടത്തെ പൊങ്കുയിലേന്നരപ്പാട്ടൊന്നു പാടാമോ, ഇതിന്റെ വായത്താല് ഇത് തന്നെ പാടണം പെഞ്ചപ്പാടത്തെ പൊങ്കിൽ. അപ്പൊ അതിനകത്ത് ഇച്ചിരി സ്പീഡിലും ഇച്ചിരി കരുതും, അതിന് കോറസ് പാടുമ്പോഴേ അതിന്റെ സുഖം. പെഞ്ചപ്പാടത്തെ പൊങ്കുയിലേ പുന്നരപ്പാട്ടെന്ന് പാടാമോ, ആ കന്നിക്കൊയ്ത്തിനു കല്യാണമുണ്ടെന്നു ഞാൻ അറിഞ്ഞതു നേരാണോ, ആ പെഞ്ചപ്പാടത്തെ പൊങ്കുയിലേ പുന്നരപ്പാട്ടെന്ന് പാടാമോ. ആ പാട്ട് പാടും,
1: ഈ പാട്ടുണ്ട്. അല്ല ഓണമായിട്ട് ബന്ധപ്പെടുത്തി ഒരു പാട്ട് ചേട്ടൻ പാടിയിട്ടില്ല.
0: ഓണമായിട്ട് പാടുന്ന പറഞ്ഞാൽ
1: ഓണക്കാലത്തെ പാട്ട്,
0: ഓണക്കാലത്തെ പാട്ടില്ല. തുള്ളിച്ചേറിയ പെണ്ണേ നിന്റെ ആങ്ങിളമാര് വിട പോയി, ആ ആങ്ങിളമാര മലയിൽ നല്ല ചൂരല് വെട്ടി വലിക്കാൻ പോയി. ചൂരല് എന്തിനടി പെണ്ണെ തുള്ളിച്ചേറിയ പെണ്ണെ, ചൂരല് വേണമല്ലോ നല്ല പുത്തൂർ കട്ടിൽ വരിഞ്ഞിറക്കാൻ. ആ പുത്തൂർ കട്ടിൽ എന്തിനടി പെണ്ണെ തുള്ളിച്ചേറിയ പെണ്ണെ, പുത്തൂർ കട്ടില് വേണമല്ലോ നല്ല നായന്മാർക്ക് ചമഞ്ഞിരിക്കാൻ. ആ നായന്മാരെന്തിനടി പെണ്ണെ തുള്ളിച്ചേറിയ പെണ്ണെ, നായന്മാർ വേണമല്ലോ നല്ല പടക്കളത്തിൽ അമ്പയ്യാൻ. ആ തുള്ളിച്ചേറിയ പെണ്ണെ നിന്റെ ആങ്ങിളമാര് വിട പോയി.
1: ഗ്രാമ്യമായ ശരിക്കും മതസൗഹാർദ്ദത്തിന്റെ പാട്ടുകൾ കൂടിയാണ്, കാരണം ഇത് കേൾക്കുമ്പോഴേ ഇത് പാടുന്നതും എല്ലാ സമുദായക്കാരും കൂടെ ചേർന്നാണ്. അന്നത്തെ കാലത്തെ
0: ഉത്സവങ്ങൾക്ക്
1: ഈ പാരിഷ്യമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തെ കൂടെയാണ് നമ്മൾ ഇതിലൂടെ ഓർക്കുന്നത്. ഇനിയിപ്പോ ഇതൊരു ഓണക്കാലമായപ്പോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ബേബിചാൻ സ്ഥിരമായി ചില വേദികളിൽ, അതായത് ഒരു വഞ്ചിപ്പാട്ട് കച്ചേരി എന്നൊക്കെ പറഞ്ഞ പോലെ ചില പ്രോഗ്രാമുകൾ.
0: ഇതിനകത്ത് പിന്നെ ഒരു വലിയൊരു തമാശയുള്ള ഒരു കാര്യമുണ്ട്. പുന്നശ്ശേരി കേശവപിള്ള എന്ന് പറയുന്ന ഒരു നാട്ടുപ്രമാണിയാണ്, നല്ല കർഷകനാണ്. ഞങ്ങളുടെ വള്ളംകളിക്ക് എന്നോട് ഒരു പാട്ട് പാടാൻ പറയും, ഞാൻ പാട്ട് പാടും. അത്തിനും തമ്പാടിയല്ലോ തിന്തിനും തമ്പാടിയല്ലോ നമ്മളൊന്നാണേ പഴ നമ്മളൊന്നാണ്, ആ തണ്ടു പണ്ടു നാടുവാടി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടു വലിച്ച് മണി മഞ്ച ചുമന്നേ. ഇതങ്ങോട്ട് നല്ലൊരു പാടും ഉള്ളിക്ക് വലിയ
1: അതിനകത്തൊരു സന്ദേശമുണ്ട്, നമ്മളൊന്നാണ്
0: നമ്മളൊന്നാണ് എന്നൊരു സന്ദേശം. അതന്നല്ല ഇതിനെ ആവേശം വിളിക്കുന്ന ഒരു വരികളാണ്.
1: ഈ ഒരു കാലഘട്ടത്തിൽ ഇത് പാടി, ഇത് നമുക്ക് ഓണക്കാലത്ത് നമ്മൾ ഒന്നാണ് എന്നുള്ള ഒരു ബോധത്തോടു കൂടി ഈ ഒരു നല്ല ഓണക്കാലം എല്ലാവർക്കും നന്മകൾ നിറഞ്ഞ സമൃദ്ധിയുടെയും ഏകതയുടെയും പാരസ്പര്യത്തിന്റെ ഒരു നമ്മളൊന്നാണ് എന്നുള്ള ബേബിചാന്റെ ആ ഗാനം ഈ ഓണത്തിന് ഞങ്ങൾ മാന്യ ശ്രോതാക്കൾക്ക് സമ്മാനമായി നൽകുകയാണ്. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസ.
0: നമസ്കാരം.
2: വഞ്ചിപ്പാട്ട് കലാകാരനായ ചമ്പക്കുളം ബേബിയുമായി ഹരിവാലയത്ത് നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ കേട്ടത്.
3: സായന്തനം സമാപിച്ചു.
2: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം നാളെ വൈകുന്നേരം 4 മണിക്ക്.
4: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 to 12:00 വരെ NDA പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ രമ്യ ഗിരിജ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം, കുറിച്ചെടുത്തോളൂ. 9495

കർഷക ദിനമായ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നൂഞ്ഞാൽ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്.

പുറമെ ചിരിച്ചുലസിച്ച് നടക്കുന്നവരുടെ വിഷാദം, സ്മൈലിംഗ് ഡിപ്രഷൻ അഥവാ ചിരിക്കുന്ന വിഷാദം. ഡോക്ടർ ശ്രീലാൽ എ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി മൊഴി ഉറവകൾ.

0: പ്രിയ ശ്രോതാക്കളെ, മൊഴിയുറവകളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മൊഴിയുറവകളിൽ വാക്കുകളുടെ സൗന്ദര്യം കൊണ്ടും ഭാവനയുടെ ലാളിത്യം കൊണ്ടും മലയാളികളെ വിസ്മയിപ്പിച്ച രണ്ട് പ്രതിഭകളെ അവതരിപ്പിക്കട്ടെ. കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയെങ്കിലും അവർ കൊളുത്തിവച്ച അക്ഷരവെട്ടത്തിന് ഇന്നും ദീപ്തി മങ്ങിയിട്ടില്ല. മലയാള കവിതയിൽ വേറിട്ട പന്ഥാവ് തുറന്നിട്ട മഹാകവി എം ബി അപ്പൻ. നാടകവേദികളെ വാക്കുകൾ കൊണ്ടും ദൃശ്യവിസ്മയം കൊണ്ടും പ്രിയങ്കരമാക്കിയ ജഗതി എൻ കെ ആചാരി എന്നിവരുടെ ശബ്ദമാണ് ഇന്ന് മൊഴിയുറവകളിൽ. എം ബി അപ്പൻ 1913 മാർച്ച് 29 തിരുവനന്തപുരം ജില്ലയിൽ ജനിച്ചു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും BA പാസ്സായി. പിന്നീട് ദീർഘകാലം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. 1957 മുതൽ 1967 വരെ കേരള സാഹിത്യ അക്കാദമി അംഗമായിരുന്നു. 40 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1973 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, 1998 എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങിയവ ലഭിച്ചു. കവിതയിൽ സ്വന്തമായി ഒരിടം കണ്ടെത്തിയ മഹാകവി എം ബി അപ്പനുമായി ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ നടത്തിയ അഭിമുഖം ഇപ്പോൾ കേൾക്കാം.
1: മഹാകവി എം പി അപ്പൻ. പൊക്കം കുറഞ്ഞ് മെലിഞ്ഞ ശരീരം, വെളുപ്പ് നിറം, അലക്കിത്തേച്ച കോടിക്കളർ മുണ്ടും

0: ജൂബയും നേരിയതും വേഷം, കഷണ്ടിയുള്ള ശിരസ്, കറുത്ത ഫ്രെയിമുള്ള കണ്ണടയ്ക്കുള്ളിൽ കാഴ്ചകൾക്കപ്പുറം കണ്ട തീക്ഷ്ണതയുള്ള കണ്ണുകൾ, സദാചാരനിഷ്ഠൻ, സന്മാർഗ പ്രബോധകൻ, സൗമ്യശീലൻ, സാഹിത്യത്തിലല്ലാതെ മറ്റൊന്നിലും മുഴുകാതെ ഒതുങ്ങിക്കഴിയുന്ന സഹൃദയൻ, ശിശുസഹജമായ നിഷ്കളങ്കതയുള്ള ഭാഷണ ചതുരൻ, പ്രായത്തെ തോൽപ്പിക്കുന്ന മുഴങ്ങുന്ന ശബ്ദം, മങ്ങാത്ത ഊർജസ്വലത, ആർഭാടമില്ലാത്ത ജീവിതം, ഔപചാരികതകളില്ലാത്ത പെരുമാറ്റം, ധനത്തിനോ സ്ഥാനമാനങ്ങൾക്കോ വേണ്ടി പരക്കം പായാത്ത സാധാരണക്കാരൻ, ജീവിതത്തിലും സാഹിത്യത്തിലും വൃത്തിയും ശുദ്ധിയും കാത്തുസൂക്ഷിക്കുന്ന സത്യാന്വേഷി, ഈശ്വര വിശ്വാസി, കവിയും നിരൂപകനും വിവർത്തകനും ബാലസാഹിത്യ രചയിതാവും അധ്യാപകനും ഒക്കെയായ മഹാകവി എം പി അപ്പൻ്റെ സാമാന്യ സ്വരൂപമാണ് ഈ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കർമ്മനിരതമായ ജീവിതത്തിലേക്കും ചൈതന്യധന്യമായ സർഗവ്യാപാരങ്ങളിലേക്കും നമുക്കൊന്ന് കടന്നു ചെല്ലാം. ആദരണീയനായ അപ്പൻ സാർ, അങ്ങേക്ക് നമസ്കാരം.
1: നമസ്കാരം.
0: സാർ എവിടെയാണ് ജനിച്ചത്?
1: തിരുവനന്തപുരത്ത് ജഗതിയില്ലേ.
0: കുടുംബ പേര്?
1: മേടയിൽ.
0: അച്ഛൻ്റെയും അമ്മയുടെയും പേരെന്താണ്?
1: അച്ഛൻ്റെ പേര് കെ മാടു, അമ്മയുടെ പേര് കെ കൊച്ചപ്പി.
0: അവർക്ക് ജോലി എന്തെങ്കിലും ഉണ്ടായിരുന്നോ?
1: അച്ഛൻ പൊതുമരാമത്ത് കണ്ടക്ടർ ആയിരുന്നു, അമ്മയ്ക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല.
0: കുടുംബത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരുന്നു?
1: എൻ്റെ ശൈശവത്തിൽ അച്ഛൻ നല്ലൊരു ധനികനായിരുന്നു.
0: സാർ, ഈ ഒരു പാത്തുമ്മയുടെ കഥ എപ്പോഴും പറയാമല്ലോ, ആരാണ് ഈ പാത്തുമ്മ?
1: പാത്തുമ്മ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിനടുത്ത് താമസിച്ചിരുന്ന പാവപ്പെട്ട ഒരു മുസ്ലിം പെൺകുട്ടി. ആ പാത്തുമ്മയാണ് എന്നെയും എൻ്റെ അനിയനെയും വളർത്തിയത്, ഞങ്ങളുടെ പോറ്റമ്മയായിട്ട്.
0: അത് ശരി, വളർത്തമ്മയാണ് ഈ പാത്തുമ്മ അല്ലേ?
1: അതെ അതെ.
0: ഈ പോറ്റിയമ്മാവനോ?
1: പോറ്റിയമ്മാവൻ എൻ്റെ അമ്മയുടെ അച്ഛൻ, അദ്ദേഹം ഞങ്ങളുടെ കൂടെയാണ് താമസിച്ചിരുന്നത് വയസ്സുകാലത്ത്. അദ്ദേഹം വലിയ ഒരു പുരാണപ്രിയനായിരുന്നു. തുഞ്ചൻ്റെയും കുഞ്ഞൻ്റെയും കവിതകൾ കാണുക ചൊല്ലുമായിരുന്നു, കഥാപ്രസംഗ രീതിയിൽ.
0: അപ്പോൾ ഈ ശൈശവത്തിൽ സാറിൻ്റെ സാഹിത്യ താല്പര്യം വളർത്താൻ ഈ പോറ്റിയമ്മാവിനൊരു പ്രമുഖമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് പറയാം?
1: തീർച്ചയായിട്ടും.
0: പിന്നെ ആരൊക്കെയാണ് സാറിന് ഇത്?
1: അത് കഴിഞ്ഞിട്ട് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ മേടയിൽ ഗംഗാധരൻ, അദ്ദേഹമാണ് പല സാഹിത്യ കാര്യങ്ങളും പറയുന്നതും ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള പല കവിതകളെയും പരിചയപ്പെടുത്തുന്നത്. എൻ്റെ ബാല്യത്തിൽ, ഞാൻ പ്രൈമറിയിലും മിഡിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത്.
0: അന്നത്തെ കളിക്കൂട്ടുകാരില്ലേ, ഇതുമായി താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ?
1: കളിക്കൂട്ടുകാരിൽ താല്പര്യമുള്ളവർ സാഹിത്യത്തിൽ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു, പലരും ഉണ്ടായിരുന്നു.
0: അല്ല, കുട്ടിക്കാലത്ത് വായനശാലകളിൽ പോകുന്ന പതിവോ അങ്ങനെയൊക്കെ?
1: അത് ഹൈസ്കൂൾ പോയതിന് ശേഷം ഫോർത്ത് ഫോറം മുതൽ ആണേഴ്സ് അസാവുന്നൊരു ഡെയിലി മഞ്ജു ലൈബ്രറി പോയിരുന്നു, ചിത്രശൈലിയില്ലേ.
0: ആദ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസം എവിടെയായിരുന്നു?
1: അത് തെക്കേട്ട് ഡാണാമുക്കിൽ, ഡാണാപ്പള്ളിക്കൂടം. അവിടെ ഞാൻ രണ്ടോ മൂന്നോ ആഴ്ച താമസിച്ച് പഠിച്ചുള്ളൂ.
0: ഈ പ്രൈമറി ക്ലാസ്സിലെ അന്ന് പഠിച്ച പുസ്തകം വല്ല ഓർമ്മയുണ്ടോ?
1: നല്ലൊരു ഓർമ്മയുണ്ട്. പുയപ്പേരെ പഠിക്കുന്ന കാലത്ത് പദ്യമഞ്ഞടിയും പദ്യ മാലയും ഞങ്ങൾക്ക് പാഠ്യപുസ്തകങ്ങളായിരുന്നു. പിന്നെ പദ്യമഞ്ഞടി ഉള്ളൂരിൻ്റെ പദ്യമാലിയ പന്തളും കേളവും തമ്പുരാൻ്റെയും എം രാജാ തമ്പുരാൻ്റെയും.
0: അതിലെ പദ്യം വല്ല ഓർമ്മയുണ്ടോ?
1: ഓർമ്മയുണ്ട്. പദ്യമഞ്ഞടിയിലെ പ്രാവേ പ്രാവേ പോകരുതേ വാവാ കൂട്ടണ കൊത്താക്ക എന്നുള്ളത് ഉള്ളൂരിൻ്റെ പദ്യമഞ്ഞടിയിലുള്ളതാണ്. അതുപോലെ ദൈവമേ ഏതെല്ലാം കേൾക്കുമാറാകണം, പാവമാവനെ നീ കക്കുമാറാകണം എന്നുള്ളത് പദ്യമാലിയിലുള്ളതുമാണ്.
0: അത് പന്തളത്തിൻ്റെയാണ് അല്ലേ?
1: എന്താ
0: ദൈവമേ കൈതോണം പന്തളത്തിൻ്റെയാണ്?
1: പന്തളവും എം രാജാർമ്മ രണ്ടും കൂടി ചേർന്ന് എഴുതിയാണ്. ആരാണ് ഇപ്പോഴും അറിയാമൊക്കെ, അവരുടെ പേര് ചെയ്തില്ല പ്രത്യേകം പ്രത്യേകം.
0: ഈ പൂജപ്പുര പ്രൈമറി സ്കൂളിലെ പഠനത്തിന് ശേഷം എങ്ങോട്ടാണ് പോയത്?
1: തെക്കാട്ട് ഗവൺമെൻറ് മോഡൽ സ്കൂളിൽ.
0: മോഡൽ സ്കൂൾ. ആ ആ. അപ്പോൾ ഈ സാറിൻ്റെ പിന്നീട് ഒരു ലേഖനം എഴുതിയത് ഓർക്കുന്നു, ഈ കരയുന്ന കയ്യെഴുത്ത് പ്രതികൾ എന്നും പറഞ്ഞേ. അപ്പോൾ അതിനകത്ത് സാറ് പിന്നെ കണക്ക് പുസ്തകങ്ങളൊക്കെ പകർത്തി എഴുതിയാണ് പഠിച്ചതെന്ന്?
1: അത് ആനേഴ്സിന് പഠിക്കുമ്പോൾ പല പാഠ്യപുസ്തകങ്ങളും പകർത്തി എടുത്ത് പഠിക്കേണ്ടി വന്നു.
0: കണക്ക് പുസ്തകങ്ങൾ പോലും പകർത്തി എഴുതിയാണെന്ന് പഠിച്ച അത്രയ്ക്ക് ദാരിദ്ര്യമായിരുന്നു?
1: അതെ, എൻ്റെ അച്ഛന് പിന്നെ നാലഞ്ച് പേര് ഒരേ സമയത്ത് വഞ്ചിച്ചു, അങ്ങനെ അച്ഛൻ വളരെ നിർദ്ധനനായി.

0: അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചത്.
1: വീട്ടിലന്ന് ശരിക്കു പറഞ്ഞാൽ സാറിൻ്റെ ബാല്യത്തിൽ പഠിക്കാനൊക്കെയുള്ള സാഹചര്യം ഇല്ല.
0: ഇല്ലെന്ന് തന്നെ പറയാം. ഞാൻ പിന്നെ എൻ്റെ ബാല്യം കഴിഞ്ഞപ്പോൾ തീരെ ഇല്ലായിരുന്നു.
1: ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഈ പഠിക്കാൻ ഇത്രയും പ്രയാസമുള്ളപ്പോൾ പിന്നെ സാഹിത്യ താല്പര്യം വളർത്താനുള്ള സാഹചര്യം എന്തായിരുന്നു അന്ന്?
0: അത് ജന്മസിദ്ധമാണ്. എന്ന് വെച്ചാൽ കൊച്ചുനാളിലേ എനിക്ക് കവിതയോട് വലിയ ഭിമമായിരുന്നു. വളരെ കൊച്ചുനാളിലെ
1: ഈ കുട്ടിക്കാലത്ത് എഴുതിയ കവിത വല്ല ഓർമ്മയുണ്ടോ? നല്ല കുട്ടിയായിരിക്കുമ്പോൾ
0: ഉണ്ട്. അത് മഹിളാമണിയായി വിജ്ഞയായി മഹിളാമോദ വിലാസരംഗമായി മഹിതൻ കമനീയരത്നമായി മഹളേ നീ വിലസിക്ക സന്തതം.
1: ഇത് പ്രാസഭംഗിയൊക്കെ വെച്ചിട്ട് അന്നത്തെ രീതിക്ക് അനുസരിച്ച് സാർ എഴുതിയതാണ്.
0: അല്ല, ഇത് മഹള എന്ന മാസികയിൽ ഒന്നാണ്. അത് ചെങ്ങന്നൂരിൽ നിന്ന് ബി ഭൈരതമ പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ട് അവരായിരുന്നു അതിൻ്റെ എഡിറ്റർ.
1: ആ അത് ശരി, ആ അതിനുവേണ്ടി എഴുതിയതാണ്.
0: അതെ.
1: അപ്പോൾ ഇതൊരു ഒരു കൊച്ചുകുട്ടി എഴുതി. ഇതേത് പ്രായത്തിൽ എഴുതിയതാ?
0: ഫോർത്ത് വാർത്തയിൽ എത്തിയപ്പോൾ.
1: അന്നത്തെ അധ്യാപകർ ആരെങ്കിലും സാറിനിപ്പോൾ ഓർമ്മയുണ്ടോ? ഈ സാഹിത്യ താല്പര്യം സാറിന് വളർത്തുവാൻ സഹായിച്ച ആളുകൾ ആരെങ്കിലും ഉണ്ടോ അന്ന്?
0: അതിലെ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വളരെ പ്രോത്സാഹിപ്പിച്ചത് ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ച ഇഗ്നേഷ് മുത്തു എന്ന ഒരു തമിഴ് വള്ളാളനാണ്. അദ്ദേഹം കവിയായിരുന്നു, അനേകം ഭാഷകൾ അറിയാമായിരുന്നു. അതിന് പുറമേ ഞാൻ മാഡ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് മിഡിൽ സ്കൂളിലും ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എൽ ടി ക്ലാസ് അണ്ടർ ഗ്രേഡ് ക്ലാസ്സിലൊക്കെ ഞങ്ങളെ കൊണ്ടുപോകായിരുന്നു. അങ്ങനെ ഇംഗ്ലീഷുള്ള ഒന്നാം തരം കവിതകൾ ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് വലിയ ഭാഗ്യമായിരുന്നു.
1: കുട്ടിയായിരിക്കുമ്പോഴേ സാർ ആരാകാനാണ് ആഗ്രഹിച്ചത്?
0: എനിക്ക് രണ്ടു മൂന്ന് ആഗ്രഹങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. ഒന്ന് കവിയാകണം, ഒന്ന് സേനാനായകനാകണം, ഒന്ന് സന്യാസിയാകണം.
1: കവി, സേനാനായകൻ,
0: സന്യാസി,
1: ഇത് മൂന്നും കൂടെ എങ്ങനെയാണ് പൊരുത്തപ്പെടുക?
0: പറയാം. സന്യാസി ആവുന്നത് കൊച്ചുനാളിലെ ഞാനൊരു ഭക്തനായി തീർന്നു, വിഷ്ണുഭക്തനായി തീർന്നു. സേനാനായകനാകുന്നുള്ളത് ഈ ലോകത്ത് തുടങ്ങുന്ന അധർമ്മങ്ങളെ അമർ ചെയ്യണമെന്ന് കൊച്ചുനാളിലെ തോന്നി. അതുകൊണ്ടാണ്
1: ഇപ്പം ഈ മൂന്നും കൂടി ഒരുമിച്ച് വളർത്തിക്കൊണ്ട് വരാൻ അല്ലെങ്കിൽ ഈ ആഗ്രഹം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളുണ്ടായോ?
0: ഈ മൂന്നും എൻ്റെ കവിതകളിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്.
1: അപ്പോൾ കവിതയിലൂടെ ആയിരുന്നു അതിൻ്റെ സാഫല്യം.
0: അതെ അതെ, ഞാൻ കർമ്മ രംഗത്ത് ഇറങ്ങി അധികം പ്രവർത്തിച്ചിട്ടില്ല.
1: അതാണല്ലോ മറ്റേ യുദ്ധത്തിന് പോകുന്ന പടനായകൻ മുടി ചീകുന്ന അല്ലേ?
0: അതെ അതെ,
1: ആ രീതിയിലൊക്കെ സാർ എഴുതിയിട്ടുള്ളത്. കോളേജ് വിദ്യാഭ്യാസം എവിടെയായിരുന്നു?
0: കോളേജ് വിദ്യാഭ്യാസം സയൻസ് കോളേജിലാണ്, യൂണിവേഴ്സിറ്റി കോളേജ്.
1: ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജ്?
0: അതെ.
1: അവിടെ എന്തായിരുന്നു മുഖ്യ വിഷയം?
0: ഞാൻ പഠിക്കാൻ നിർബന്ധനായത് മാത്മെറ്റിക്സാണ്, ഗണിതശാസ്ത്രമാണ്. അത് എൻ്റെ ഐശ്വല്യമായിരുന്നു. എൻ്റെ ഐശ്വാഹിതാണ് എൻ്റെ ഒരു ഗുരുനാഥൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ, ആർ സുന്ദരൻ എന്ന പിന്നെ ഹൈസ്കൂൾ ടീച്ചർ.
1: അപ്പോൾ സാർ ഇഷ്ടമില്ലാത്ത വിഷയമാണോ പഠിച്ചത്?
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: അപ്പോൾ അതുകൊണ്ട് അത് ദോഷമായോ പഠിത്തം പഠനം?
0: അതുകൊണ്ട് ദോഷമുണ്ടെന്ന് പറയാൻ ഗുണമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ദോഷമുണ്ടെന്ന് വെച്ചാൽ 5 കൊല്ലം വസന്തം പോലെ കഴിഞ്ഞിരുന്ന എനിക്ക് ആ 5 കൊല്ലവും 500 വേൾഡ് പോലെ ദുസ്സഹമായി തോന്നി. ഒരു യാന്ത്രിക യന്ത്രത്തിനകത്ത് ജീവിക്കുന്ന പോലെ തോന്നി അക്കാലത്തെ അനുഭവം. അത് ഞാൻ കവിതയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്.
1: ഈ അന്നത്തെ ദുഃഖം, ഈ കണക്ക് പിടിച്ച ദുഃഖമൊക്കെ പിന്നീട് കവിതകളിൽ കൂടി അത് മധുരമായിട്ട് പിന്നെ അത് വന്നില്ലേ, ആവിഷ്കരിച്ചില്ലേ പല പല കവിതകളിൽ?
0: എന്ന് വേണമെങ്കിൽ പറയാം.
1: കോളേജ് വിദ്യാഭ്യാസ കാലത്തും കവിത എഴുതി തുടർന്നല്ലേ
0: ഉണ്ടായിരുന്നു.
1: അന്നത്തെ ഒരു എഴുതിയ കവിതയുടെ ഒരു ഒരു ഒരു ഉദാഹരണം ഒന്ന് പറയാമോ?
0: ആണോസ് പഠിക്കും ഞങ്ങളുടെ മാസിയിൽ വന്നാണ് ഓൾഡ് കോളേജിൽ. സുഖമാണ് എന്നെ വളർത്തിയതെന്നൂടെ ശൈശവകാലം കഴിഞ്ഞ ശേഷം സുഖം സരള മനോഹര കവിയുമായി സുഖം മാധുര്യ ദുര്യമായി എൻ്റെ തൂലികയോട് എന്ന കവിതയാണ്.
1: ഓ, എൻ്റെ തൂലികയോട്. ഇത് ബി എ ഓണേഴ്സിന് പഠിക്കുന്ന സമയത്താണ് ആണോ?
0: അതെ അതെ.
1: അത് ഏത് വർഷമാണ്?
0: 1931-34, അതിൽ 32-33 ആയിരിക്കണം.
1: എൻ ഗോപാലപിള്ള സാർ അന്ന് സയൻസ് കോളേജിലെ സംസ്കൃത അധ്യാപകനാണല്ലോ.
0: അതെ അതെ.
1: സാറും ഈ ഗോപാലപിള്ള സാറും തമ്മിലുള്ള ബന്ധം നല്ല അടുപ്പമാണ് എന്നാണ്
0: അത്. ഒരു ഗുരു ശിഷ്യ ബന്ധം. ഞാൻ അത് ഇതിൻ്റെ ശിഷ്യയല്ല, ഞാൻ മലയാളമാണ് എടുത്തിരുന്നത്. അതുകൊണ്ട് അതെൻ്റെ ക്ലാസ്സിൽ പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. എന്നാലും മൂന്ന് പന്തിയാണ്ട് കാര്യം ഞാൻ അദ്ദേഹത്തിൻ്റെ അന്തേവാസിയായിരുന്നു. ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി കവിതയെപ്പറ്റിയും സാഹിത്യത്തെപ്പറ്റിയും ഭേദത്തെപ്പറ്റിയും ഒക്കെ വളരെ സുദീർഘമായിട്ട് ചർച്ച നടന്നിരുന്നു. അത് സ്വതന്ത്രമായിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കുമായിരുന്നു ഞാൻ.
1: അന്നത്തെ സാറിൻ്റെ പേര് എം പി അപ്പൻ തന്നെയാണോ അതോ?
0: എം പൊന്നപ്പൻ. എം പൊന്നപ്പൻ എന്നുള്ള പേരിനെ എം പി അപ്പൻ ആക്കിയത് എൻ്റെ ഹൈസ്കൂൾ സഹപാഠിയായിരുന്ന ഒരു സുഹൃത്താണ് എം ഗോപിനാഥൻ നായർ. അദ്ദേഹം അവർക്ക് ഡോക്ടറായി, ഇപ്പോൾ ഇല്ല അദ്ദേഹം.
1: ഗോപിനാഥൻ നായരാണ്

0: എം ബി അപ്പൻ സാറിന്റെ പേര് മാറ്റി, അത് കവിതയുടെ
1: അത് മാത്രമല്ല ചെയ്തത്, അദ്ദേഹം എഴുതി വെച്ചത് ഡോക്ടർ എം ബി അപ്പൻ എം എ പി എച്ച് ഡി എന്നാണ്.
0: ശരി, അതിൽ സാറ് പി എച്ച് ഡി അവസാനം കിട്ടുകയും ചെയ്തു. അങ്ങനെ സംഭവിച്ചു,
1: അത് കാണാനുള്ള ഭാഗ്യം അദ്ദേഹം ഉണ്ടായില്ല, അദ്ദേഹം അതിന് മുമ്പേ അന്തരിച്ചു പോയി.
0: 33-34 വർഷമൊക്കെ വരുമ്പോഴത്തേക്ക് തന്നെ സാർ അറിയപ്പെടുന്ന ഒരു കവിയായില്ലേ?
1: അതെ, അന്ന് ഞാൻ പിന്നെ പത്രമാസികളിൽ കയറുന്ന പിന്നെ കേസരി വയലാഷ്ടമിയുടെ കേസരിയിലും പിന്നെ മറ്റുള്ള പല പത്രങ്ങളിലും സർവീസിലും പിന്നെ ദക്ഷിണപേരയിലൊക്കെ എഴുതുമായിരുന്നു.
0: കേസരിയുമായിട്ട് നല്ല അടുപ്പമായിരുന്നു.
1: കേസരിയുടെ ആഫീസിൽ പോയിട്ടില്ല, പക്ഷേ കേസരിക്കും പൊതുവായി കവിത കഴിക്കുമായിരുന്നു. പോകാത്തത് ആയിരുന്ന ലജ്ജയാണെന്ന് വെച്ചാൽ ചെറുക്കനെന്ന് പറഞ്ഞുകൊണ്ട് ആരും ഭഗവിക്കൂലൊന്നും ഞാൻ പോകാതെ, അത് മണ്ടത്തരായി പോയി.
0: പക്ഷേ ഈ കേസരി ഒരുപാട് പേരെ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലേ?
1: വളരെ പേരെ.
0: സാറന്ന് അങ്ങോട്ട് പോയില്ലെന്നുള്ളതേ ഉള്ളൂ.
1: ആ പിന്നെ ആഫീസിൽ നടേ കൂടെ പോകും ഞാൻ പഞ്ച് പാരസലിൽ പോകുമ്പോഴേ അന്നേനോട് കയറാനുള്ള ധൈര്യം ഉണ്ടായില്ല.
0: കോളേജ് പഠിക്കുന്ന സമയത്ത് കോളേജിലെ അന്നത്തെ സഹപാഠികളിൽ പിന്നീട് പ്രശസ്തരായ ആരെങ്കിലും ഉണ്ടോ?
1: ആ വയലിൻ്റെ ഉണ്ടോ? ഒന്ന് ഡോക്ടർ കെ ഭാസ്കർ നേരം, വേറൊന്ന് എൻ എസ് വയലിൽ, വേറൊന്ന് ജഡ്ജ് ഭാസ്കർ ഉള്ള.
0: ഈ ഡോക്ടർ കെ ഭാസ്കർ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറായ
1: അത് തന്നെയാണ്,
0: അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഇനിയും കവിതയിലേക്ക്, സാറിൻ്റെ സ്വക്ഷേത്രമാണല്ലോ കവിത, അതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സാറിപ്പോൾ 60 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ 4-3 കവിതാ ഗ്രന്ഥങ്ങളാണ്.
1: അതെ.
0: മൊത്തം സാർ എത്ര കവിത എഴുതി കാണും?
1: 10,000 കാണും.
0: 1,000. ഇപ്പോൾ ആ 1,000 കവിതയിൽ ഒന്ന് വിഹഗ വീക്ഷണം നടത്തിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത ഇതാണ് എന്ന് ഒരെണ്ണം പറയാമോ?
1: ദിവ്യാനുഭൂതി.
0: ദിവ്യാനുഭൂതി.
1: അതെ.
0: ഈ കവിതയുടെ സാരം എന്താണ്
1: പറയാം? ഇതിൽ ഒരു പൂർണ്ണയെ തന്നെ ഉദ്ദേശിക്കുന്ന ആ ഒരു ദിവസം ഒരു യുവാവ് ഒരു ചെമ്പകക്കാവിൽ കൂടി അലഞ്ഞു കിടക്കായിരുന്നു. അപ്പോൾ അയാൾക്കൊരു അനുഭവം തോന്നി ഉണ്ടായി, അതായത് നക്ഷത്രങ്ങളെല്ലാം കൂടെ ഒരു വലയാകൃതിയിൽ നിൽക്കുന്നതും അവ അലിഞ്ഞു കയറുന്ന ഒരു തേജസ്സാവുകയും ആ തേജസ് ഒരു ദിവ്യ കന്യകായി തീർന്നതും ഇയാളെ അങ്ങോട്ട് വിളിക്കുന്നതും ഇയാൾ അറിയാതെ മേപ്പോട്ടി ഒന്ന് ചെല്ലുന്നതും ഇവർ രണ്ടുപേരും ആ കന്യകയും യുവാവും കൂടെ ആശ്ലേഷിച്ച് ഒരു തേജസ്സായി മുടിവിലേറെ ഒരു സംഗീതമായി പരന്നുവെന്നാണ് സങ്കല്പം.
0: അപ്പോൾ ഈ ഒരു മേഖലയ്ക്ക് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള എഴുത്തിന് സാർ എന്താ പറയുക? അല്ലെങ്കിൽ സാറ്,
1: ഇത് ഒരു ഭാവഗീതം, ഒരു സാങ്കല്പിക ഗീതം. ഇത് പിന്നെ രണ്ടുപേരും ആശ്രയിച്ചിട്ട് ഒരു പ്രകാശമായി, ആ പ്രകാശം ഒരു സുലഭമായ സുന്ദരമായ ഒരു പൂവായി തീർന്നു. ആ പൂ ഒരു സംഗീതമായി ലോകം മുഴുക്ക പ്രപഞ്ചം മുഴുക്ക പരക്കുന്നു. ഇങ്ങനൊരു കവിത ഞാൻ വേറെ വായിച്ചിട്ടില്ല.
0: അപ്പോൾ ഈ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ലൗകിക ജീവിതത്തിലേക്ക് വരുന്ന ഒരു ദിവ്യ തേജസ്സായിട്ട്,
1: അല്ല അത് പല രീതിയിൽ ഇതിനെ പിന്നെ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഒരു ബന്ധമായിട്ട് എടുക്കാം. അല്ലെങ്കിൽ സംഗീതമാണ് ഏറ്റവും വിശിഷ്ടമായ കല, അവിടെ ഭാവവും രൂപവും തമ്മിൽ അഭിന്നമാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതിന് ഉദാഹരണമായിട്ട് എടുക്കാം.
0: സാറിൻ്റെ ആദ്യത്തെ കവിത ഏതാണെന്ന് ഓർക്കുന്നു?
1: ആദ്യത്തെ കവിത ബ്രഹ്മാണ്ടത്തിനഖിലം ആധാരമേ ബ്രഹ്മാവൻ ബോണേശ്വരി ശാരദേ നമസ്കാരം എന്നതായിരുന്നു.
0: ദീർഘമായ കവിതയാണോ?
1: 10-40 വരെ.
0: ഇത് പ്രസിദ്ധീകരിച്ചാണോ?
1: ഇത് ചെയ്യില്ല, ഞങ്ങളുടെ കൈയെഴുത്ത് മാസയിൽ വിചാര പ്രകടനം വന്നു.
0: ഈ ഉദ്യാനസൂനം, കതിർമാല, തിരുമധുരം, പ്രസാദം, ജീവിത സായാഹ്നത്തിൽ, ലീലാസൗധം തുടങ്ങി ഏതാനും കവിതാ സമാഹാരങ്ങളുണ്ട്.
1: അതെ.
0: അപ്പോൾ ഈ കവിതാ സമാഹാരങ്ങളെല്ലാം കൂടി എടുത്താൽ അതിൽ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാവ്യഗ്രന്ഥം, സമാഹാര ഗ്രന്ഥം ഏതാണ്?
1: തിരുമധുരമാണ്.
0: അതെന്തുകൊണ്ടാണ് ആ തിരുമധുരം ഇഷ്ടപ്പെടാൻ കാരണം?
1: അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മിക്ക കവിതകളുണ്ട്
0: തിരുമധുരത്തിലാണ് സമാഹരിച്ചിരിക്കുന്നത്. ആദ്യത്തെ കൃതി ഏതാ?
1: സ്വർണോദയം.
0: മലയാളത്തിലെ ഒരു ഗീതക പ്രസ്ഥാനത്തിൻ്റെ ആചാര്യനാണ് എം പി അപ്പൻ എന്ന് പറഞ്ഞാൽ അത് ഒരു ഒരു അതിശയോക്തിയുള്ള കാര്യമല്ല. സാർ അതിനെ എങ്ങനെ വിലയിരുത്തുന്നു?
1: ഞാനാണ് ആദ്യമായിട്ട് ഒരു ഗീതക സമാഹാരം പ്രസിദ്ധപ്പെടുത്തിയത്. അതിൻ്റെ പേര് വെള്ളി നക്ഷത്രം. ഞാനീ തേടിയായിട്ട് അതിന് മുമ്പ് ഗീതകങ്ങൾ സമാഹരിച്ച ഒരു പുസ്തകത്തിൻ്റെ ആരും പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല മലയാളത്തിൽ.
0: ജി ശങ്കരക്കുറുപ്പ് കുറേയധികം ഗീതകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ.
1: അദ്ദേഹം ഗീതകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഗീതകങ്ങൾ മാത്രം പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല.
0: ഇത് മാത്രമായ ഒരു സമാഹാരം സാറിൻ്റെയാണ് ആദ്യം വരുന്നത്?
1: അത് കഴിഞ്ഞിട്ടാണ് കെ എം മണിക്കരുടെ സന്ധ്യാരാഗം വരുന്നത്.
0: ഈ ജി ശങ്കരക്കുറുപ്പും സാറിൻ്റെ ഗീതകങ്ങളെ പ്രശംസിച്ച് എഴുതിയത് വായിച്ചു.

0: ണ്ട്
1: അയച്ചിട്ടുണ്ട്.
0: വളരെയധികം.
1: അതെ.
0: സാറിന് പല കത്തുകൾ അയച്ചതും നേരത്തെ ഞാൻ ഒരിക്കൽ കണ്ടതായിട്ട് ഓർക്കുന്നു.
1: അതെ.
0: അപ്പോൾ അതിൻ്റെ
1: ആ
0: ഞാനീ പറഞ്ഞ ആദ്യം പറഞ്ഞുകൊണ്ടല്ലോ, ഗീതക പ്രസ്ഥാനത്തിൻ്റെ, മലയാളത്തിലെ ഗീതക പ്രസ്ഥാനത്തിൻ്റെ ആചാര്യൻ
1: ആ
0: എം പി അപ്പൻ എന്ന് പറയുന്നതിൽ
1: ആ
0: സാറിന് വിരോധമില്ലല്ലോ.
1: സന്തോഷമല്ലേ ഉള്ളൂ.
0: ആ അത് ശരി. ആ ഈ രത്നദീപിക
1: ആ
0: എന്നൊരു കൃതിയുണ്ടല്ലോ,
1: അതെ.
0: ആ കൃതിയുടെ ആമുഖത്തിൽ
1: ആ
0: ടി എൻ ചുമാർ എഴുതുന്ന ഒരു വാക്യം ഞാൻ ഓർക്കുകയാണ്.
1: ആ
0: മനുഷ്യഹൃദയത്തെ വികാരഭരിതമാക്കി വിശുദ്ധവും ഉന്നതവുമായ ആശയാദർശങ്ങളിലൂടെ സാംസ്കാരിക മണ്ഡലത്തിൻ്റെ മഹോന്നത മേഖലകളിൽ എത്തിച്ച് മനുഷ്യനെ കർമ്മോന്മുഖനാക്കാൻ പ്രചോദനമരുളുന്ന സത്കൃതികൾ നിർമ്മിച്ചിട്ടുള്ളയാൾ എന്ന നിലയിലാണ് എം പി അപ്പൻ മഹാകവിയായത്. ഇതാണ് ആ വാക്യം.
1: ആ
0: ദീർഘമായ വാക്യമാണെങ്കിലും അത് വളരെ അർത്ഥവത്താണ്.
1: ആ
0: ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്,
1: ആ
0: അന്നത്തെ ഒരു സാഹിത്യ പാരമ്പര്യം, കവിതാ പാരമ്പര്യം എന്ന് പറയുന്നത് മഹാകാവ്യം എഴുതുക എന്നുള്ളതാണ്.
1: അതെ.
0: സാർ എന്തുകൊണ്ടാണ് മഹാകാവ്യം എഴുതുക?
1: ഞാൻ വാസ്തവത്തിൽ ഒരു മഹാകാവ്യം എഴുതി ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ബയോളജി ക്ലാസ്സിൽ മൂന്ന് സർഗമായപ്പോൾ നിർത്തി നിന്നുപോയി.
0: എന്തായിരുന്നു അതിന്റെ വിഷയം?
1: പ്രേമമാണ്. പ്രേമ
0: പേരിട്ടിരുന്നോ?
1: ഇറുദപ്രേമ വിജയം. ഇറുദം എന്ന് വെച്ചാൽ സത്യമാണല്ലോ.
0: ഓ ഓ ആ അപ്പം എന്നെന്താ നിർത്തിയത്?
1: നിർത്തിയത് അന്ന് പിന്നെ ഞങ്ങൾക്ക് മാതൃകയായിരുന്നതൊക്കെ ജി ശങ്കരകുറുപ്പും വെണ്ണുക്കുളവും മറ്റുമായിരുന്നല്ലോ. അവർ പോലും മഹാകവി എഴുതാത്തോണ്ട് ഞാൻ വിട്ടുപറഞ്ഞു.
0: സാറിനെ കാണുമ്പോഴൊക്കെ
1: ആ
0: ഒരു രണ്ട് വരി എനിക്ക് എപ്പോഴും ഓർമ്മ വരും.
1: ആ
0: കുത്തിക്കുറിച്ചു കൊണ്ടിങ്ങിരുന്നാൽ അത്തഴമൂണി നിന്നെന്ത് ചെയ്യും. ഈ വരികൾ എഴുതാനുള്ള പ്രചോദനം എന്തായാലും
1: പറയാം. അക്കാലത്ത് ശ്രീ എടപ്പള്ളി രാഘവൻപിള്ള തിരുവനന്തപുരത്ത് ശ്രീമതി പത്രത്തിൻ്റെ ഉപപത്രാധിപരായിരുന്നു. അദ്ദേഹം ആണ് അന്ന് ശ്രീമതിയുടെ ഒരു വിഷയപ്രതി പ്രസിദ്ധപ്പെടുത്തിയത്. ആൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസ് നടക്കുമ്പോഴാണ്. അതിൽ ചേർക്കാൻ വേണ്ടി അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെ എഴുതിയാണ് ഈ ഈ കവിത. ഇത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു.
0: കവി എന്നല്ലേ ഇതിൻ്റെ പേര്?
1: അതെ.
0: അല്ല, ഇടപ്പള്ളിയുമായിട്ട് സാറിന് എങ്ങനെ നല്ല അടുപ്പമുണ്ടായിരുന്നു?
1: വലിയ അടുപ്പമുണ്ടായിരുന്നു. എടപ്പള്ളി ഇവിടെ താമസിച്ചിരുന്നത് ഒരു ഡോക്ടറുടെ വീട്ടിലാണ്. അവർ എടപ്പള്ളിക്കാരിയാണ്. അവരുടെ വീട്ടിൽ അദ്ദേഹം ആദ്യം ജനറൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തും പിന്നീട് തെക്കോട്ടാശ്ശേരി അടുത്ത് വന്നു. ഞാൻ രണ്ടു വീടുകളിലും അനേകം പ്രാവശ്യം പോയിട്ടുണ്ട്.
0: അപ്പോൾ അദ്ദേഹമായിട്ട് സാഹിത്യ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുമായിരുന്നു.
1: ഞങ്ങളൊരു ദിവസം പാർക്കിൽ പോയിരുന്ന് വളരെ സംസാരിച്ചു.
0: സാറിൻ്റെ അന്നത്തെ കവിതാ രചനാ രീതി എങ്ങനെയായിരുന്നു എന്ന് പറയാം?
1: അന്ന് ഇന്നും ഞാൻ കവിത എഴുതുന്നത് ധ്യാനിച്ചുകൊണ്ടാണ്. വളരെയേരം ധ്യാനിക്കുമ്പോൾ ചിലപ്പോൾ രണ്ട് പേര് തോന്നും, ചിലപ്പോൾ നാല് പേര് തോന്നും, പിന്നെ അത് വായിക്കും, വീണ്ടും പേര് തോന്നും. ചിലന്തി വില കിട്ടുന്ന പോലെയാണ്. അങ്ങനെയാണ് എൻ്റെ കവിത എഴുതുന്നത്. പക്ഷേ എഴുതി തീർന്നാലേ അത് മുഴുവനും എനിക്ക് ഹൃദയസ്ഥമായിരിക്കും. മൂന്നാല് ദിവസം അത് എപ്പോഴും എൻ്റെ മനസ്സിൽ മുഴകിക്കൊണ്ടിരിക്കും.
0: ഈ പ്രകൃതി ഉപാസനയുടെയും സൗന്ദര്യ പ്രേമത്തിൻ്റെയും മണ്ഡലത്തിൽ സാർ എങ്ങനെ എത്തി?
1: അത് എല്ലാ കലാകാരന്മാരും കവികളും സംഗീതജ്ഞന്മാരും പ്രഥമ ശില്പികളും ഹർമ നിർമ്മാതാക്കളും ഒക്കെ സൗന്ദര്യ പ്രേമികളാണ്. ആ സൗന്ദര്യ പ്രേമമാണ് കലാസൃഷ്ടിയായിത്തീരുന്നത്. പക്ഷേ ആ സൗന്ദര്യ പ്രേമം എന്ന് പറയുന്നത് ബാഹ്യ സൗന്ദര്യം മാത്രമല്ല ആന്തര സൗന്ദര്യമാണ്. ആ രണ്ടിനെയും പിന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട് കാളിദാസൻ അദ്ദേഹത്തിൻ്റെ ശകുന്തളയുടെ സൃഷ്ടിയിൽ.
0: അപ്പോൾ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ഈശ്വരനാണ് എന്ന് പറയാമോ?
1: പറയാം.
0: അപ്പോൾ സാറിൻ്റെ ഈ വിശ്വപ്രേമത്തിൻ്റെയും സ്നേഹാലാപന കൗതുകത്തിൻ്റെയും ഒക്കെ അടിത്തറ അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഈശ്വരനാണോ?
1: തീർച്ചയായിട്ടും.
0: ഈ ഭാവഗാനങ്ങളുടെ മേഖലയിലെത്തിയപ്പോഴും ഈ സങ്കല്പമല്ലേ
1: അതെ
0: സാറിൻ്റെ അതിന് ശക്തി പകരുന്നത്?
1: അതെ.
0: സാർ ഏറ്റവും ആരാധിക്കുന്ന കവി ആരാ?
1: ഏറ്റവും ആരാധിക്കുന്ന കവി ഇംഗ്ലീഷ് കവിയായ ഷെല്ലിയാണ്.
0: എന്തുകൊണ്ടാണ് ഷെല്ലിയെ ഇഷ്ടപ്പെടുന്നത്?
1: ആ ഷെല്ലിയുടെ കവിതയിൽ ആധ്യാത്മികതയും സൗന്ദര്യ പ്രേമവും വിപ്ലവ ആവേശവും എല്ലാം ഉണ്ട്.
0: അപ്പോൾ ഷെല്ലിയാണ് ഈ കാവ്യമാർഗത്തിൽ സാറിൻ്റെ മുൻപിലെ വിളക്ക്?
1: തീർച്ചയായിട്ടും.
0: ഉത്തമ കവിതയെക്കുറിച്ച് സാറിനുള്ള സങ്കല്പം എന്താണ്?
1: ഉത്തമ കവിത നാം ജീവിക്കുന്ന ഈ ഭൂമിയെ സ്നേഹിക്കാനും നമ്മുടെ സഹജീവികളെ സ്നേഹിക്കാനും ഈശ്വരനോടുള്ള ഭക്തി വർദ്ധിപ്പിക്കാനും ഉപകരിക്കണം.
2: മഹാകവി എം പി അപ്പനുമായി ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

0: മലയാള നാടകവേദിയിലും ചലച്ചിത്ര രംഗത്തും ഒട്ടേറെ സംഭാവനകൾ നൽകിയ എഴുത്തുകാരനാണ് ജഗതി എൻ കെ ആചാരി. ജഗതി കൃഷ്ണവിലാസത്തിൽ നാരായണൻ കൃഷ്ണനാചാരി എന്നാണ് യഥാർത്ഥ നാമം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, എറണാകുളം ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തന്റെ രചനകളിൽ ഹാസ്യത്തോടൊപ്പം ഐതിഹ്യവും ചരിത്രവും കൂട്ടിയിണക്കി. ഏറെ നാൾ ആകാശവാണിയിൽ സേവനമനുഷ്ഠിച്ചു. ഒട്ടേറെ ചലച്ചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും രചിക്കുകയും ഏതാനും ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു. 1997 ഏപ്രിൽ 13 ജഗതി എൻ കെ ആചാരി അന്തരിച്ചു. ജഗതി എൻ കെ ആചാരി തന്റെ കലാസാഹിത്യ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ,
1: എന്റെ അച്ഛൻ ഒരു നാടക ആസ്വാദകനായിരുന്നു. അക്കാലത്ത് ഇങ്ങനെ ഗോൾഡൻ കമ്പനി, ഈ രാജമാണിക്യത്തിൻ്റെ കമ്പനി നാടകം, ഓച്ചിറ പരബ്രഹ്മോദയ സഭ, അതിൽ ഓച്ചിറ വേലുക്കുട്ടി, കരുണ, ഈ നാടകങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകും. അന്ന് എനിക്ക് 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ ഞാൻ പഠിക്കുക. അത് കണ്ടപ്പം മുതൽ ഈ നാടക രംഗവുമായിട്ട് എനിക്കൊരു ആദ്യം ഒരു ഭ്രമം വന്നു, പിന്നെ ഒരു ആവേശമായി. നാടകം കാണാൻ വളരെ താല്പര്യം തോന്നി. അങ്ങനെ നാടകവുമായിട്ട് അടുത്തതാണ് അരങ്ങത്ത് പ്രത്യക്ഷപ്പെട്ടത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്തായിരുന്നു. അപ്പോൾ കോളേജിൽ ഞാൻ ഇൻ്റർമീഡിയറ്റ്, അന്നത്തെ ഇൻ്റർമീഡിയറ്റ്, അത് നാഗർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിലാണ്. അപ്പോൾ അവിടെ ഞങ്ങളുടെ ഈ കലാസമിതിയുണ്ട്, ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്നത്. അതിലേക്ക് ഞാൻ നാടകം എഴുതാറുണ്ട്, ഞാൻ തന്നെ അഭിനയിക്കും. അത് കഴിഞ്ഞ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വന്നപ്പോൾ നാടകം എഴുതി. അങ്ങനെ കോളേജ് നാടകവുമായിട്ടായിരുന്നു കൂടുതൽ ബന്ധം. അത് കഴിഞ്ഞ് ഞാൻ നിയമവിദ്യാഭ്യാസത്തിന് BL എറണാകുളത്ത് പോയി. അവിടെ എറണാകുളം ലോ കോളേജ് ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ഞാനായിരുന്നു. അപ്പോൾ ഞാനും ഇന്നത്തെ പ്രഗത്ഭരായ ജഡ്ജിമാരും വക്കീലന്മാരും എല്ലാം ഒരുമിച്ച് പഠിച്ചവരാണ്. അത് കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ വളരെ വൈകാതെ തന്നെ ആകാശവാണി, അന്ന് ആകാശവാണി ആയിട്ടില്ല, ട്രാവൻകൂർ റേഡിയോ ആയിരുന്നു ആകാശവാണി ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഞാൻ സ്റ്റാഫ് ആർട്ടിസ്റ്റായി GPS നായരനെ നിയമിച്ചു. അവിടെ കയറിയപ്പോൾ എൻ്റെ സ്വപ്നങ്ങൾ ഏതാണ്ട് സാക്ഷാത്കരിക്കും എന്നെനിക്കൊരു ആത്മവിശ്വാസം തോന്നി. റേഡിയോയ്ക്ക് വേണ്ടി നാടകങ്ങൾ എഴുതി. ആദ്യം എഴുതിയ നാടകം തന്നെ പെൻഷൻ എന്നൊരു നാടകമായിരുന്നു.
2: ആ നാടകത്തെക്കുറിച്ചുള്ള മൊത്തം പ്രതികരണം എന്തായിരുന്നു?
1: പ്രതികരണം അന്ന് ഇപ്പോൾ ഞാൻ എഴുതിയ നാടകത്തിന് നല്ല പ്രതികരണമാണെന്ന് എല്ലാ നാടകത്തിലും പറയും പോലല്ല. അത് ഒരു GPS നായർ എന്ന് പറഞ്ഞത് ഇതുവരെ പ്രക്ഷേപണം ചെയ്ത നാടകങ്ങളിൽ വെച്ച് ഏറ്റവും നന്നായിരുന്നു. വളരെയധികം ശ്രോതാക്കൾ എഴുതിയിട്ടുണ്ട്, എന്നെ ടെലിഫോണിൽ വിളിച്ചു എന്ന് പറഞ്ഞു. ആ അതിൻ്റെ തീം തന്നെ ഒരു പുതുമയുണ്ട്, ഞങ്ങൾ ഒരു കുടുംബം പോലെ ആയിരുന്നു അന്ന് ആകാശവാണിയിൽ കയറിയപ്പോൾ. ആദ്യകാലമാണ്, സാങ്കേതികമായിട്ട് യാതൊരു റെക്കോർഡിംഗ് ഇല്ല, ശബ്ദലേഖനമില്ല, എല്ലാം ലൈവ് ബ്രോഡ്കാസ്റ്റ് എന്ന് പറയും. വളരെ കരുതലോടെയാണ് അന്ന്, സത്യം പറഞ്ഞാൽ ജീവൻ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഈ നാടകം അഭിനയിക്കുന്നത്, സ്റ്റുഡിയോയിൽ കയറുന്നത്. ഈ അന്നത്തെ റേഡിയോ പ്രഭാഷണങ്ങൾ, നാടകങ്ങൾ, ഇതെല്ലാം തന്നെ വളരെ ഗൗരവമായ വിഷയങ്ങളെക്കുറിച്ചും ഗൗരവമായിട്ടുമാണ്. ഞാൻ ഈ ഗൗരവമായ വിഷയങ്ങളെ ഹാസ്യരൂപത്തിൽ, അല്ലെങ്കിൽ ആക്ഷേപഹാസ്യത്തിൽ, അല്ലെങ്കിൽ ഫലിതത്തിൽ രൂപത്തിൽ നാടകമാക്കാൻ ശ്രമിക്കുകയും അത് വിജയിക്കുകയും ചെയ്തു എന്ന് എനിക്കും ബോധ്യമുണ്ട്. അന്നത്തെ ശ്രോതാക്കൾ, നമ്മൾ സ്റ്റേജ് നാടകത്തിൽ നമ്മളുടെ സെറ്റിങ്സ് മാത്രമേ ഈ കാണാൻ കാണികൾ കാണൂ. ഇത് ഓരോ ശ്രോതാവിനും അയാളുടെ കാൽപ്പനിക വൈഭവത്തോടുകൂടി ഉള്ള സെറ്റിങ്സ് കാണും. അങ്ങനെ ഒരു അതിന് ആ ഒരു സൗകര്യം ഉണ്ട് ആ മാധ്യമത്തിനെന്ന് എനിക്ക് മനസ്സിലായി. നാടകവേദിയുമായിട്ട്, അമച്ചർ നാടകവേദിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു പ്രധാന, എന്നെ ബന്ധപ്പെടുത്തിയ ഒരു പ്രധാന കഥാപാത്രം നന്ദിയോടെ ഞാൻ ഓർക്കുകയാണെങ്കിൽ ഇവിടെ തിരുവനന്തപുരത്ത് വായനശാല കേശവപിള്ള, വായനശാലക്കാരെ വർഷം തോറും പുതിയ നാടകം എഴുതിപ്പിക്കും. അങ്ങനെ എന്നെ കൊണ്ട് നാടകം എഴുതി ഞാൻ അഭിനയിക്കുകയൊക്കെ ചെയ്തു. അന്ന് അക്കാലത്ത് അതിൽ പ്രവർത്തിച്ചിരുന്നവർ TR സുകുമാരൻ നായർ, TN ഗോപിനാഥൻ നായർ, PK വിക്രമൻ നായർ, അദ്ദേഹം ഒരു കണക്കിൽ എൻ്റെ ജ്യേഷ്ഠനെ പോലെ ഗുരുവിനെ പോലെയാണ് നാടകകലയ്ക്ക്. വിക്രമൻ ചേട്ടനും പല പുസ്തകങ്ങളും എനിക്ക് തന്നിട്ടുണ്ട്, അങ്ങനെ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ അമച്ചൂർ നാടകവേദിയുമായിട്ട് ഇനി കൂടുതൽ ബന്ധം വരാൻ കാരണം. അപ്പോൾ ഈ ആളുകളെ രസിപ്പിക്കാത്തത് കലയല്ല, നാടകമല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. നാടകം കണ്ടാൽ മനുഷ്യൻ സന്തോഷിക്കണം, അല്ലാതെ ദുരൂഹതയോ ഇതിൻ്റെ അർത്ഥം ഇവിടെ കിടക്കുന്നു എന്ന് വ്യാഖ്യാനിക്കാനോ വീട്ടിൽ പോയിരുന്ന് ആലോചിക്കാനോ ഇടവരരുതെന്നുള്ള ഇതാണ്. പിന്തിരിപ്പനാണെന്ന് ചിലർ ചിലപ്പം പറഞ്ഞേക്കാം. അപ്പോൾ ഈ റേഡിയോയിൽ ഞാൻ പ്രവേശിച്ച കാലത്ത് ഞങ്ങളെല്ലാം പരസ്പരം ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ വാരും വാരുക എന്നുള്ളത്, ആർക്കും അതിൽ വിരോധമില്ല, ആർക്കും അത് വിരോധമില്ല.
0: ജഗതി എൻ കെ ആചാരി പങ്കുവച്ച ഓർമ്മകൾ കേട്ടല്ലോ.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി.

ആകാശവാണി, ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ബാലു കിരിയത്തിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി ചിത്രയും സംഘവും പാടി ഗാനം ചിത്രം എന്റെ ശ്രീകുട്ടിക്ക്.

0: ചലച്ചിത്രഗാനം ഇനി 6:40 സന്ധ്യാഗീതത്തിൽ കേൾക്കാം. ആകാശവാണി
1: രാമായണ പാരായണം 31 ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: രാമായണ മാസത്തിന്റെ അവസാന ദിവസമായ ഇന്ന് രാജ്യാഭിഷേകം, വാനരാദികൾക്ക് അനുഗ്രഹം, രാമായണത്തിന്റെ ഫലശ്രുതി എന്നീ കഥാഭാഗങ്ങൾ ശ്രീ കാവാലം ശ്രീകുമാർ പാരായണം.

0: ഇക്കൊല്ലത്തെ രാമായണ പാരായണം ഇതോടെ സമാപിക്കുകയാണ്. ഇന്ന് പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
1: ആകാശവാണി.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സുജാത മോഹൻ പാടിയ ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. തുണ എനിക്കേശുവേ എന്നു തുടങ്ങുന്നു ആദ്യ ഗാനം.

0: സുജാത മോഹൻ പാടിയ ഭക്തിഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ആത്മനിർഭർ ഭാരത് യോജന, 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും, ആവണിപ്പൂത്താലം ഒരുക്കിയപ്പോൾ അത്തത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, രചന ഡോക്ടർ എസ് ഭാനുനന്ദിനി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി, പുന്നലൂർ അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ ഭാഗം 2, തുടർന്ന് യുവ കവയിത്രി ജഹാൻ ബിയുമായി അഭിമുഖം, 8:00 നാട്ടുചിന്ത് ജി വേണുഗോപാൽ അവതരിപ്പിക്കുന്ന വേലൻ പാട്ട്, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കയർ വികാസ് യോജന, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 പണ്ട് പണ്ട് പണ്ട്, 9:30 ദേശീയ നാടക പരിപാടിയിൽ റാണി ദുർഗാവതി, മൂല ഹിന്ദി രചന യോഗേഷ് ത്രിപാഠി, മലയാള പരിഭാഷ രഞ്ജിനി കെ ആർ, സംവിധാനം റൂബി ബാബു, 10:00 രവിവാസരീയ അഖില ഭാരതീയ സംഗീതസഭ റിതോം സർക്കാറിന്റെ ഗിത്താറിൽ വാദനം, 11:00 സുഭാഷിതം, 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹിയിലെ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഹരിപ്പാട് അച്യുത ശാസ്ത്രി അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി ചങ്ങമ്പുഴയുടെ ഓണപ്പൂക്കൾ എന്ന കവിത ആലാപനം രവിശങ്കർ. 6:15 ഉദയഗീതം, 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിലെന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറുപെഴുതൻ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 112 ഭാഗം, 8:35 സ്മൃതി മധുരം, 8:45 യോഗ സൌഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 വാർത്താ തരംഗിണി, 9:15 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ, പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലപാണി പങ്കെടുക്കുന്നു, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:15 രാഗാമൃതം, എൽ ശിവദർശന പാടുന്ന കൃതികൾ, എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, വി രാമസ്വാമി മൃദംഗം, 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ NDA പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം, കരിയർ വിദഗ്ധ രമ്യ ഗിരിജ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു. 12:00 റേഡിയോ റിപ്പോർട്ട്, ശ്രീ ബി ഡി ദത്തന്റെ ചിത്ര പ്രദർശനത്തിന്റെ ഉദ്ഘാടന റിപ്പോർട്ട്, 12:20 ലളിതഗാനങ്ങൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, പുറമേ ചിരിച്ചുല്ലസിച്ച് നടക്കുന്നവരുടെ വിഷാദം, സ്മൈലിംഗ് ഡിപ്രഷൻ അഥവാ ചിരിക്കുന്ന വിഷാദം, ഡോക്ടർ ശ്രീലാൽ എ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 ആവണി പൊന്നൂഞ്ഞാൽ, കേരള കൃഷിവകുപ്പ് മന്ത്രി ടി സിത്തിക് പങ്കെടുത്ത പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി, 2:15 തുടർ നാടകം വേനൽ മഴ 11 ഭാഗം, രചന കലയം കൃഷ്ണദാസ്, സംവിധാനം എൻ വാസുദേവ്, 2:30 ഉമംഗ് CAET സ്പോൺസേഡ് പരിപാടി, 3:00 ഗാനോപഹാരം, 4:00 സായന്തനം വഞ്ചിപ്പാട്ട് കലാകാരനായ ചമ്പക്കുളം ബേബിയുമായി അഭിമുഖം, 4:30 മഴവില്ല വിവിധ ഭാഷാ ചലച്ചിത്രഗാന പരിപാടി, 5:00 അക്ഷര ശ്ലോകം, 5:30 ചലച്ചിത്രഗാനം, 5:45 പുരാണ പാരായണം, രുക്മിണി രാമകൃഷ്ണൻ പാരായണം ചെയ്യുന്നു, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് കയർ ഉദ്യമി യോജന, 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും കതിരിന്റെ കാവലാളുകൾ പ്രത്യേക പരിപാടി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 മായാമുദ്രകൾ, ജുവാൻ റുൾഫോ എഴുതിയ നോവൽ പെട്രോ പരാമോ, 8:00 ഹലോ ഡോക്ടർ, അവയവദാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, സാഹിത്യ സങ്കേതങ്ങൾ ഇംഗ്ലീഷ് കവിതകളിൽ നിഖിലേഷ് നടുവണ്ണൂർ സംസാരിക്കുന്നു, 9:30 സംഗീത കച്ചേരി, വിവിധ സംഗീതജ്ഞർ അവതരിപ്പിച്ച മലയാള കൃതികൾ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സുഭാഷിതം ഹരിപ്പാട് അച്യുത ശാസ്ത്രി അവതരിപ്പിച്ചത്, 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹിയിലെ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8°C, കുറഞ്ഞ താപനില 25.2°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31°C, കുറഞ്ഞ താപനില 25.3°C. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
2: സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 ഒക്ടോബർ 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPFലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1,000 താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 ഒക്ടോബർ 1 2021 ജൂൺ 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 മാർച്ച് 1 2020 സെപ്റ്റംബർ 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 ജൂണിൽ അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 മാർച്ച് സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ട്

0: Poonch National Highway has been opened for public movement, providing a major boost to connectivity with Rajouri, Poonch and Nowshera. Constructed by the Border Roads Organization through the Kalidhar Range, the 2.79-kilometer tunnel will bypass a difficult stretch of the existing route, reducing the travel distance by around 13 kilometers and saving considerable time. Built at a cost of around 600 crore rupees, the tunnel is currently open only to light vehicles from 8 a.m. to 8 p.m. In basketball, China defeated Qatar 118-66 in the FIBA Under-18 Asia Cup competition at the Veer Savarkar Sports Complex in Ahmedabad, Gujarat today. The Chinese team dominated from the opening quarter and maintained its control throughout the game, securing a convincing 52-point victory. The BWF Badminton World Championship is set to begin at the Indira Gandhi Indoor Stadium in New Delhi tomorrow. India is hosting the World Championships after 17 years. Shuttlers PV Sindhu, Lakshya Sen, Ayush Shetty, Satvik Sairaj, Ranki Reddy and Chirag Shetty, Trisha Jolly and Gayatri Gopichand will be leading the charge for the Indian contingent. And with that, we end this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. ഇനി കേൾക്കാം കാസർഗോഡ് ജില്ലാ വൃത്താന്തം.
2: ആകാശവാണി കോഴിക്കോട് ജില്ലാ വൃത്താന്തം കാസർഗോഡ് ജില്ല.
3: ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വിയോജിപ്പുകളോടുള്ള അസഹിഷ്ണുതയാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി കാസർഗോഡ് പറഞ്ഞു. 80th സ്വാതന്ത്ര്യദിനത്തിൽ കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി. അഹിംസ എന്നത് ആയുധം എടുക്കാതിരിക്കൽ മാത്രമല്ല, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളവരെ ബഹുമാനിക്കൽ കൂടിയാണ് എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. നാം സ്വാതന്ത്ര്യം നേടിയത് നിരന്തരമായ സമരങ്ങളിലൂടെയാണ് എന്നുള്ളത് മറന്നു പോകരുതെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പോലീസ് മേധാവി പി നിതിൻ രാജ് എന്നിവരും അഭിവാദ്യം സ്വീകരിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി, എംഎൽഎമാരായ എ കെ മഷറഫ്, കല്ലട്ട മാഹിൻ, കെ നീലകണ്ഠൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം തുടങ്ങി നിരവധി ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സമഗ്ര പുരോഗതിയും പൂർണ്ണ ഹാജരം ലക്ഷ്യമിട്ട് കാസർഗോഡ് പരപ്പ ട്രൈബൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിൽ ഉയരെ എന്ന പേരിൽ വിപുലമായ പൊതുവിദ്യാഭ്യാസ ക്യാമ്പയിന് തുടക്കമായി. സ്കൂൾ ഓൺ, ഡ്രീംസ് ഓൺ, എവരി വൺ ഇൻ എന്ന മുദ്രാവാക്യം ഉയർത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് കാസർഗോഡ് ജില്ലാ ഭരണ സംവിധാനം ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വെള്ളരിക്കുണ്ട് താലൂക്കിലെ മറാഠി, മാവലൻ, മലവേട്ടുവൻ സമുദായങ്ങളിലെ കുട്ടികൾക്കിടയിലെ സ്കൂൾ കൊഴിഞ്ഞുപോക്ക് പൂർണ്ണമായി ഇല്ലാതാക്കി 100% എൻറോൾമെന്റും ഹാജറും ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കള്ളാർ പഞ്ചായത്തിൽ മാർച്ചിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ 21 കുട്ടികൾ കൊഴിഞ്ഞുപോയതായി കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ വിപുലമായ വിവരശേഖരണത്തിൽ മേഖലയിലാകെ 78 കുട്ടികൾ കൊഴിഞ്ഞുപോയിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. April 15 മുതൽ May 30 വരെ പഠനമുറികൾ കേന്ദ്രീകരിച്ച് പഠനോത്സവവും സംഘടിപ്പിച്ചിരുന്നു. ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ പദ്ധതി പൂർത്തീകരണത്തിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഗോത്രവർഗ വിഭാഗങ്ങൾക്ക് ദീർഘദൂരം യാത്ര ചെയ്യാതെ വാസസ്ഥലങ്ങളിൽ തന്നെ റേഷൻ വിഹിതം ലഭ്യമാക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നു. 2013 ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പൊതുവിതരണ ഉപഭോക്തൃ വകുപ്പാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ അരിങ്കല്ല്, വീട്ടിയോടി, പാൽച്ചുരം തട്ട്, മാമ്പള്ളം, ചീറ്റക്കാൽ, അത്തിക്കടവ്, അരീക്കര എന്നീ ഉന്നതികളിലെ താമസക്കാർക്ക് താമസ സ്ഥലത്ത് നേരിട്ട് ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു നൽകുന്നതാണ് ഈ പദ്ധതി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും കാസർഗോട്ട് മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. സംസ്ഥാനത്തൊട്ടാകെ 148 ഗോത്രവർഗ ഊരുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കും. മുൻകൂട്ടി നിശ്ചയിച്ച ദിവസങ്ങളിലും സമയങ്ങളിലും വാഹനം കോളനികളിലെത്തും. ഇ പോസ് ഉപകരണം ഉപയോഗിച്ച് റേഷൻ കാർഡ് ഉടമകൾക്ക് വിതരണം നടത്തും. കാടുകളും മലനിരകളും താണ്ടി കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് റേഷൻ കടകളിൽ എത്തേണ്ടി വരുന്ന ആദിവാസി കുടുംബങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് ഇതോടെ പരിഹാരമാകും. ഈ പദ്ധതി വയോജനങ്ങൾ, സ്ത്രീകൾ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് വലിയ ആശ്വാസമാകും. സേവനം ജനങ്ങളിലേക്ക് എത്തണം എന്ന ആശയത്തിലൂന്നിയാണ് പൊതുവിതരണ വകുപ്പ് ഈ ജനകീയ സംരംഭത്തിന് രൂപം നൽകിയിരിക്കുന്നത്. സാക്ഷരതാ മിഷൻ വഴി ഹയർ സെക്കൻഡറി വിജയിച്ച മുതിർന്ന പഠിതാക്കളുടെ ബിരുദ പഠനത്തിന്റെ ഭാഗമായുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്നു. സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ ഡോക്ടർ എ പി അഹമ്മദ് കബീർ ഉദ്ഘാടനം ചെയ്തു. സാക്ഷരതാ മിഷനിൽ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കിയ കിനാനൂർ കരിന്തളം ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും സാക്ഷരതാ മിഷൻ ഡയറക്ടർ നിർവഹിച്ചു. ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നവീകരിക്കും. ഇതിനായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ചർച്ച നടത്തും.

0: തുടർ സാക്ഷരതാ പ്രവർത്തനത്തിൽ നൂതനമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നും സാക്ഷരതാ മിഷൻ ഡയറക്ടറായി ചുമതലയേറ്റ ശേഷം ആദ്യമായി ജില്ലയിലെത്തിയ ഡോക്ടർ എ പി അഹമ്മദ് കബീർ പറഞ്ഞു. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുമായി ചേർന്നാണ് മുതിർന്നവർക്ക് ബിരുദ പഠനത്തിന് അവസരം ഒരുക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ ഇതാദ്യമായിട്ടാണ് സാക്ഷരതാ മിഷൻ വഴി മുതിർന്ന പഠിതാക്കൾക്ക് ബിരുദ പഠനത്തിന് അവസരമൊരുക്കുന്നത്. ജില്ലയിലെ പ്രധാന കോളേജുകളിലാണ് ക്ലാസുകൾ നടക്കുന്നത്. മലയാളികൾക്ക് ഇത്തവണയും വിഭവ സമൃദ്ധമായ ഓണസദ്യയൊരുക്കി കുടുംബശ്രീ. വീടുകളിലും ഓഫീസുകളിലും സദ്യയൊരുക്കുന്നതിലെ പ്രയാസങ്ങൾ ഒഴിവാക്കി തികച്ചും തനതായ നാടൻ രുചികളോടെയാണ് കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ ഓണസദ്യ തയ്യാറാക്കുന്നത്. സംസ്ഥാനത്ത് മെമ്പാടുമുള്ള 400 വനിതാ കാന്റീൻ കാറ്ററിംഗ് യൂണിറ്റുകളിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് സംരംഭകരാണ് ഈ സംരംഭത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. 19 വിഭവങ്ങൾ അടങ്ങിയ വിഭവ സമൃദ്ധമായ സദ്യയാണ് ഇത്തവണ കുടുംബശ്രീ ഒരുക്കുന്നത്.
1: കാസർഗോഡ് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കാസർഗോഡ് പ്രതിനിധി ജഗന്നിവാസൻ വെള്ളിക്കോത്ത്.

ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് 6:50 വയലും വീടും, ആവണിപ്പൂത്താലം ഒരുക്കിയപ്പോൾ, അത്തത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, രചന ഡോക്ടർ എസ് ഭാനുനന്ദിനെ. ഇന്ന് 6:50 വയലും വീടും. ഇന്ന് 7:35 യുവവാണി, പുനലൂർ അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ ഭാഗം 2. തുടർന്ന് യുവകവയത്രി ജഹാൻവിയുമായി അഭിമുഖം കേൾക്കാം. ഇന്ന് 7:35 യുവവാണി. ഇന്ന് 8:00 നാട്ടുചിന്ത, ജി വേണുഗോപാൽ അവതരിപ്പിക്കുന്ന വേലൻ പാട്ട്. ഇന്ന് 8:00 നാട്ടുചിന്ത. ഇന്ന് 9:30 ദേശീയ നാടക പരിപാടിയിൽ റാണി ദുർഗാവതി, മൂല ഹിന്ദി രചന യോഗേഷ് ത്രിപാഠി, മലയാള പരിഭാഷ രഞ്ജിനി കെ ആർ, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകുന്നവർ അർച്ചന ചന്ദ്രൻ, അമൽ കൃഷ്ണ, പി എ എം റഷീദ്, ലീലാമ്മ ചെത്തിപ്പുഴ, എസ് രാജശേഖരൻ, സുരേഷ് വെമ്പായം, ദിലീപ് എം കെ, വിനോദ് കല്ലറ, ഒ പി വിശ്വനാഥൻ, ഡോക്ടർ രാജു ഡി കൃഷ്ണപുരം, അഡ്വക്കേറ്റ് മാരായമുട്ടം ജോണി, വേണു കരിയാത്ത്, ധന്യരാജ്. മറക്കാതെ കേൾക്കുക ഇന്ന് 9:30 ദേശീയ നാടക പരിപാടിയിൽ റാണി ദുർഗാവതി. നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം, ഉറൂപെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 112. നാളെ 8:30 നോവൽ സഞ്ചാരം. നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലവാണി പങ്കെടുക്കുന്നു. നാളെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. നാളെ രാവിലെ 10:15 രാഗാമൃതം, എൽ ശിവദർശന പാടുന്ന കൃതികൾ, എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, വി രാമസ്വാമി മൃദംഗം. 10:15 രാഗാമൃതം. നാളെ രാവിലെ 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ NDA പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം, കരിയർ വിദഗ്ധ രമ്യ ഗിരിജ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നു. നാളെ 11:00 ഹലോ ആകാശവാണി. നാളെ 12:40 പ്രകാശധാര, പുറമേ ചിരിച്ചുല്ലസിച്ച് നടക്കുന്നവരുടെ വിഷാദം, സ്മൈലിംഗ് ഡിപ്രഷൻ അഥവാ ചിരിക്കുന്ന വിഷാദം, ഡോക്ടർ ശ്രീലാൽ എ സംസാരിക്കുന്നു. മറക്കാതെ കേൾക്കുക നാളെ 12:40 പ്രകാശധാര.

നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ കേരള കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ. നാളെ 2:15 തുടർ നാടകം വേനൽ മഴ. 11 ഭാഗം രചന കല്ലയം കൃഷ്ണദാസ്, സംവിധാനം എൻ വാസുദേവ്. നാളെ ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം വേനൽ മഴ. നാളെ വൈകിട്ട് 4 മണിക്ക് സായന്തനം വഞ്ചിപ്പാട്ട് കലാകാരനായ ചമ്പക്കുളം ബേബിയുമായി നടത്തിയ അഭിമുഖം. നാളെ 4 മണിക്ക് സായന്തനം. നാളെ 5 മണിക്ക് അക്ഷരശ്ലോകം കുളത്തൂപ്പുഴ കൃഷ്ണഗാഥ കാവ്യ

കാവ്യകേളി സമിതി അവതരിപ്പിക്കുന്ന കാവ്യകേളി. 5:45 പുരാണ പാരായണം, രുക്മിണി രാമകൃഷ്ണൻ പാരായണം ചെയ്യുന്നു. 4:50 വയലും വീടും, കതിരിന്റെ കാവലാളുകൾ പ്രത്യേക പരിപാടി, രചന കിരൺ എ എസ്. 4:50 വയലും വീടും. 8:00 ഹലോ ഡോക്ടർ, അവയവദാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 9:15 വിദ്യാഭ്യാസ രംഗം, സാഹിത്യ സാകേതങ്ങൾ, ഇംഗ്ലീഷ് കവിതകളിൽ നിഖിലേഷ് നടുവണ്ണൂർ സംസാരിക്കുന്നു. 9:15 വിദ്യാഭ്യാസ രംഗം. ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പ് കഴിഞ്ഞു.

0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചക കൃഷ്ണപ്രസാദോപാധ്യായ. ആദൌ മുഖ്യ വാർത്താഹ. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത്ഷാഹേന ഉക്തം യത് യുവാനഃ മഹിളാഃ കൃഷകാഃ നിർധനജനാഃ ച സബലാഃ ഭവേയുഃ ഇതി ധിയാ ആവശ്യകമസ്തി യത് യേന സപ്തചത്വാരിംശദധികദ്വിസഹസ്രതമവർഷം യാവത് ഭാരതരാഷ്ട്രം പൂർണ്ണതയാ വികസിതദേശഃ ഭവേദിതി. ജാർഖണ്ഡരാജ്യേ ജെ പി എസ് സി ജെ എസ് എസ് സി ഇതി ച അഭ്യർത്ഥിനാം നിയുക്തിപരീക്ഷാസു അഭികഥിത അനിയമിതതായാഃ വിഷയെ ആന്ദോളനം തീവ്രതരം ജാതമസ്തി. യത്ര മുഖ്യമന്ത്രിണഃ ഹേമന്ത സോരേൻ ഇത്യസ്യാപി ത്യാഗപത്രസ്യ ആഗ്രഹഃ ഛാത്രൈഃ കൃതോസ്തി. സേനാധ്യക്ഷഃ ജനറൽ ധീരജ് ശേഷഃ അദ്യ നേപാളദേശസ്യ ത്രിദിവസീയാം ആധികാരികയാത്രാം ആരബ്ധവാൻ. വായവ്യ ബംഗാളഖാതസ്യ ഉപരി സന്നദ്ധ നൂതന ന്യൂനചാപഃ ഉത്തര ഒഡിഷാ പ്രദേശസ്യ കൃതേ ജലപ്ലാവനസ്യ ആശങ്കാം തീവ്രം കരോതീതി ഋതുവിജ്ഞാന വിഭാഗേന അനുമാനിതമസ്തി. അപി ച പുരുഷ ക്രിക്കറ്റ് ക്രീഡായാം ഗോൾ അന്താരാഷ്ട്രീയ ക്രീഡാംഗണെ പ്രഥമ നികസ ക്രീഡാശൃംഖലായാം ആതിഥേയ ശ്രീലങ്കാം വിരുദ്ധ്യ ഭാരതീയ പക്ഷ നവക്രീഡകാണാം ഹാനൌ യദാ അന്തിമാനി വിവരണാനി പ്രാപ്താനി പഞ്ചപഞ്ചാശദധിക ചതുശ്ശത ധാവനാങ്കാൻ വിരച്യ ക്രീഡന്നാസീത്. അഥ വാർത്താഹ വിസ്തരേണ. കേന്ദ്രീയ ഗൃഹമന്ത്രി ശ്രീ അമിത്ഷാഹ ഉക്തവാൻ യത് യുവാനഃ മഹിളാഃ കൃഷകാഃ നിർധനജനാശ്ച സബലാഃ ഭവേയുഃ ഇതി ആവശ്യകമസ്തി യേന സപ്തചത്വാരിംശദധികദ്വിസഹസ്രതമവർഷം യാവത് ഭാരതരാഷ്ട്രം പൂർണ്ണതയാ വികസിതദേശഃ ഭവിതും അർഹതി. സഹ അവദത് യത് ശ്രീ നരേന്ദ്രമോദി സർവകാരഃ സമേഷാം വർഗാണാം കല്യാണായ വികാസായ ച വിശേഷം ധ്യാനം ദദാതീതി ച. ശ്രീഷാഹ അദ്യ രാജസ്ഥാനരാജ്യസ്യ അൽവരനഗരെ ഏകം കാര്യക്രമം സംബോധയന്നാസീത്. തേന രാജ്യസ്യ സപ്തദശസു ജനപദേഷു ത്രിപഞ്ചാശദധികചതുഃശതോത്തരഷട്സഹസ്രകോടിരൂപ്യകാണാം വികാസപരിയോജനാനാം ശിലാന്യാസം ഉദ്ഘാടനഞ്ച കൃതം. തേന കഥിതം യത് സർവകാരേണ കൃഷകാണാം കല്യാണായ അനേകാഃ യോജനാഃ പ്രാരബ്ധാഃ. സഹ അവദത് യത് ദ്വിസഹസ്രചതുർദശതഃ ഷഡ്വിംശത്യുത്തര ദ്വിസഹസ്രതമം വർഷം യാവത് മോദി സർവകാരേണ കൃഷകാണാം കൃതേ ബൃഹത് യോജനാഃ പ്രവർത്തിതാഃ ന്യൂനതമ സമർത്ഥനമൂല്യം ച നിരന്തരം വർദ്ധിതമസ്തീതി. രാഷ്ട്രപതിഃ ദ്രൗപദീ മുർമുഃ ഉപരാഷ്ട്രപതിഃ സി പി രാധാകൃഷ്ണൻവര്യഃ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ച അദ്യ രാഷ്ട്രീയ രാജധാന്യാം പൂർവ പ്രധാനമന്ത്രിണഃ അടൽ ബിഹാരി വാജ്പേയിവര്യസ്യ സ്മാരകെ സദൈവ അടൽ ഇത്യത്ര പുഷ്പാഞ്ജലിം അർപ്പിതവന്തഃ. പൂർവരാഷ്ട്രപതിഃ രാംനാഥ് കോവിന്ദഃ രാജ്യസഭായാഃ ഉപസഭാപതിഃ ഹരിവംശഃ ലോക്സഭാധ്യക്ഷഃ ഓമവിരല കേന്ദ്രീയമന്ത്രി രാജ്നാഥ് സിംഹഃ ദില്ല്യാഃ മുഖ്യമന്ത്രി രേഖാഗുപ്ത ഭാജ്പേതി ദലസ്യ രാഷ്ട്രീയ അധ്യക്ഷഃ നിതിൻ നവീനശ്ച അസ്മിൻ അവസരേ ഉപസ്ഥിതാഃ ആസന്. ജാർഖണ്ഡരാജ്യേ ജെ പി എസ് സി ജെ എസ് എസ് സി അഭ്യർത്ഥിനാം നിയുക്തിപരീക്ഷാസു അഭികഥിത അനിയമിതതായാഃ വിഷയെ

0: ആസീത്. പൂർവദിനെ പ്രചണ്ഡവൃഷ്ട്യ പ്രഥമദ്വയം സത്രം നഷ്ടം അഭവത്. യേന ഭാരതം മധ്യാഹ്ന ഭോജനസമയ രാത്രൌ ക്രീഡകദ്വയസ്യ ഹാനൌ അഷ്ടാശീത്യധിക ദ്വിശത ധാവനാങ്കാൻ അരചയത്. ശൃംഖലായാഹ ദ്വിതീയ അന്തിമാ ച നികഷ ക്രീഡ ഓഗസ്റ്റ് മാസസ്യ ത്രയോവിംശേ ദിനാങ്കേ കൊളംബോ നഗരേ ആരഭ്യതെ ഇതി വാർത്താഹ.
1: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: മൂന്ന് കോളേജിലെയും
5: ഡോണ്ട് വറി
4: ഫീസ് നോക്ക്.
6: എന്തുണ്ടോ വിശേഷം?
4: എന്തുപറ്റി?
5: ഫീസിന്റെ ടെൻഷൻ.
6: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
7: RBI പറയുന്നു,
8: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
9: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഭാരതത്തെ ശക്തിപ്പെടുത്തുന്നതിൽ യുവജനങ്ങൾ മുഖ്യ പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കർഷക ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ സുപ്രധാന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ 25,000 മെട്രിക് ടൺ അരികൂടി വിപണിയിൽ എത്തിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. തൃപ്പൂണിത്തുറ അത്തച്ചമയാഘോഷത്തിന് തുടക്കമായതോടെ കേരളം ഓണ ലഹരിയിലേക്ക്. നാളെ ചിങ്ങം 1. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ചൈന മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. ഭാരതത്തിന്റെ യഥാർത്ഥ ശക്തി ജനങ്ങളാണെന്നും യുവാക്കൾ ഇതിൽ മുഖ്യ പങ്കുവഹിക്കുന്നതായും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ചെന്നൈക്കടുത്ത് ചെങ്കൽപ്പേട്ടിലെ SRM ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഉപരാഷ്ട്രപതി ഇന്ന് രാവിലെ തമിഴ്നാട്ടിൽ എത്തിയത്. നാളെയും സംസ്ഥാനത്തെ വിവിധ പരിപാടികളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. 2047-ഓടെ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരുടെ ശാക്തീകരണം അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജസ്ഥാനിലെ അൽവറിൽ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ സുപ്രധാന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായും ശ്രീ അമിത്ഷാ ചൂണ്ടിക്കാട്ടി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പേരിൽ സമൂഹമാധ്യമങ്ങളിൽ AI നിർമ്മിത വീഡിയോ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. റഫാൽ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കുമെന്ന് രാഷ്ട്രപതി പ്രസ്താവന നടത്തുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് വില ഉയരുന്ന സാഹചര്യമുണ്ടായാൽ 25,000 മെട്രിക് ടൺ അരികൂടി വിപണിയിലെത്തിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഇക്കാര്യം

0: ആവശ്യപ്പെട്ട് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് സർക്കാർ കത്തയച്ചു. ഓണക്കാലത്തെ വില നിയന്ത്രണം ലക്ഷ്യമിട്ട് ആവശ്യത്തിന് അരിയും ഗോതമ്പും എത്തിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഓണക്കാലത്ത് റേഷൻ അരിയുടെ വില 10 രൂപ 90 പൈസയിൽ നിന്ന് 26 രൂപയാക്കിയെന്ന പ്രചാരണം തെറ്റാണെന്നും ഭക്ഷ്യമന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പരിശോധനകൾ ഊർജിതമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഓണസദ്യയും ഭക്ഷണപ്പൊതികളും വിതരണം ചെയ്യുന്ന സംരംഭങ്ങളിലും പരിശോധന നടത്തും. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് പ്രത്യേക പ്രാധാന്യം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഭൌമസൂചിക പദവിയിലൂടെ ശ്രദ്ധേയമായ മറയൂർ ശർക്കരയുടെ തനിമ ചോരാതെ ഉൽപ്പാദിപ്പിക്കുന്നതിനായി കേരളത്തിലെ ഏറ്റവും വലിയ ആധുനിക ശർക്കര ഫാക്ടറി യാഥാർത്ഥ്യമായി. മറയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നബാർഡിന്റെ ധനസഹായത്തോടെയാണ് ഫാക്ടറിയുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: പൂർണമായും സോളാർ ഊർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ഫാക്ടറി നിലവിൽ സഞ്ചാരികളുടെയും പ്രധാന ആകർഷണ കേന്ദ്രമാണ്. കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്ന കരിമ്പ് കഴുകി വൃത്തിയാക്കി അത്യാധുനിക യന്ത്രങ്ങളിലൂടെ സംസ്കരിച്ചാണ് ശർക്കരയും ശർക്കരപ്പൊടിയും തയ്യാറാക്കുന്നത്. പ്രതിസന്ധികൾ കാരണം ചുരുങ്ങിപ്പോയ മറയൂരിലെ പരമ്പരാഗത കരിമ്പ് കൃഷിയെ വീണ്ടെടുക്കുക എന്ന വലിയ ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. തനത് ശർക്കരയുടെ വിപണി മൂല്യം ഉയർത്തുന്നതിനൊപ്പം കർഷകർക്ക് അർഹമായ വരുമാനം ഉറപ്പാക്കാനും ഈ സംരംഭം സഹായിക്കും. കർഷകർക്ക് മികച്ച പിന്തുണ നൽകുന്ന ഈ ആധുനിക ഫാക്ടറി മറയൂർ ശർക്കരയുടെ പ്രതാപം വീണ്ടെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: കേരളത്തിൽ നികുതി അടയ്ക്കാതെ സർവീസ് നടത്തുന്ന അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി അങ്കമാലി പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് നടത്തിയ മിന്നൽ പരിശോധനയിൽ 72 വാഹനങ്ങൾക്കെതിരെ കേസെടുത്തു. 1 കോടിയിലേറെ രൂപ നികുതി ഇനത്തിൽ ഈടാക്കുന്നതിന് നോട്ടീസ് നൽകുകയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3 സീസണിനായി ഒരുങ്ങി തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. ഈ മാസം 20 മുതൽ സെപ്റ്റംബർ 5 വരെയാണ് ടൂർണമെന്റ് നടക്കുക. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കൂട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കെസിഎല്ലിനും അതിനു പിന്നാലെ നടക്കുന്ന അന്താരാഷ്ട്ര മത്സരങ്ങൾക്കും കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകുന്നുണ്ട്. ഇത് മുന്നിൽ കണ്ട് 2.5 മാസത്തോളം മുൻപ് തുടങ്ങിയ ജോലികളാണ് ഇപ്പോൾ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. കെസിഎല്ലിനായി 5 പിച്ചുകളാണ് കഴിഞ്ഞ തവണ തയ്യാറാക്കിയതെങ്കിൽ ഇത്തവണ 6 പിച്ചുകളുണ്ട്. കർണാടകയിലെ മാണ്ഡിയിൽ നിന്ന് പ്രത്യേകമായി എത്തിച്ച ഗുണനിലവാരമുള്ള മണ്ണുപയോഗിച്ചാണ് പ്രധാന പിച്ചുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മത്സരത്തിനിടയിൽ മഴ വില്ലനായെത്തിയാൽ പോലും ക്രിക്കറ്റ് പ്രേമികൾക്ക് നിരാശരാകേണ്ടതില്ല. മഴ പെയ്തു തുറന്ന് വെറും അരമണിക്കൂറിനുള്ളിൽ കളി പുനരാരംഭിക്കും ശേഷിയുള്ള അത്യാധുനിക ഡ്രെയിനേജ് സംവിധാനമാണ് സജ്ജമാക്കിയിരിക്കുന്നത്.
0: നെതർലാൻഡ്സിൽ നടക്കുന്ന വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ചൈന മത്സരം സമനിലയിൽ. ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. നാളെ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇംഗ്ലണ്ടിനെ നേരിടും. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഇടി നട തുറന്ന് ദീപം തെളിച്ചു. ശേഷം ആഴിയിൽ അഗ്നി പകർന്നതോടെ തീർത്ഥാടകർക്ക് 18-ാം പടി കയറാൻ അനുമതി ലഭിച്ചു. വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. തൃപ്പൂണിത്തുറ അത്തച്ചമയാഘോഷത്തിന് തുടക്കമായതോടെ കേരളം ഓണ ലഹരിയിലേക്ക്. നാളെ ചിങ്ങം 1.

തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന അത്തച്ചമയാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. മന്ത്രി അനൂപ് ജേക്കബ് പതാക ഉയർത്തി. നടൻ ജഗദീഷ് വിശിഷ്ടാതിഥിയായിരുന്നു. സംസ്ഥാന കർഷക ദിനാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ എറണാകുളം കളമശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യും. കൃഷിമന്ത്രി ടി സിദ്ദിഖ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സംസ്ഥാന കർഷക അവാർഡുകൾ വിതരണം ചെയ്യും. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സംഗീത കച്ചേരി നാളെ നടക്കും. വിമൻസ് കോളേജ് സംഗീത വിഭാഗത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന പരിപാടി രാവിലെ 10 മണിക്ക് സംഗീതജ്ഞ ലളിത ഗോപാലൻ നായർ ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവി എ ജി ബൈജു, പ്രോഗ്രാം മേധാവി പി എ ബിജു, വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ ചിത്ര ത്രിവിക്രമൻ നായർ തുടങ്ങിയവർ പങ്കെടുക്കും. കൺസ്യൂമർ ഫെഡ് നടത്തുന്ന ജില്ലാതല ഓണച്ചന്ത കണ്ണൂർ ചൊവ്വയിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം മന്ത്രി കെ എം ഷാജി നിർവഹിച്ചു. 13 ഇനം നിത്യോപയോഗ സാധനങ്ങളാണ് സർക്കാർ സബ്സിഡിയോടെ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തയിലൂടെ നൽകുന്നത്. പൊതുവിപണിയെ

0: ക്കാൾ 30 മുതൽ 50% വരെ വിലക്കുറവുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാരതത്തെ ശക്തിപ്പെടുത്തുന്നതിൽ യുവജനങ്ങൾ മുഖ്യ പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കർഷക ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ സുപ്രധാന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ 25,000 മെട്രിക് ടൺ അരികൂടി വിപണിയിലെത്തിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. തൃപ്പൂണിത്തുറ അത്തച്ചമയാഘോഷത്തിന് തുടക്കമായതോടെ കേരളം ഓണ ലഹരിയിലേക്ക്. നാളെ ചിങ്ങം 1. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ചൈന മത്സരം സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതം. സന്ധ്യാഗീതത്തിൽ ആദ്യ ഗാനം ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി. കെ ജെ യേശുദാസ് പാടിയ ഗാനം ചിത്രം ഭക്തഹനുമാൻ.

അടുത്ത ഗാനം മങ്കമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് എം എസ് വിശ്വനാഥൻ സംഗീതം നൽകി വാണി ജയറാം പാടിയത് ചിത്രം ഓർമ്മകൾ മരിക്കുമോ.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: നമസ്കാരം പ്രിയ വയലിൻ വീടും ശ്രോതാക്കളെ,
1: നമ്മിൽ ഒരു നല്ല ഗുണം വളർത്താൻ ശ്രമിച്ചാൽ ബാക്കി ഗുണങ്ങൾ സ്വാഭാവികമായി വന്നു ചേരും. ഈ സത്യചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ഇന്നത്തെ ചോദ്യമാണ്, ഒരു തേനട എത്ര നാൾ തേനീച്ചക്കൂട്ടിൽ നിലനിർത്തുവാൻ സാധിക്കും? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും.
2: ആവണി പൂത്താലം ഒരുങ്ങിയപ്പോൾ അത്തത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. രചന ഡോക്ടർ എസ് ഭാനുനന്ദിനി.
1: ആവണി പൂത്താലം ഒരുങ്ങിയപ്പോൾ

0: പകൽ തെളിയുന്ന വേലിനും തങ്കവർണം, അസ്തമയ സൂര്യന്റെ ചെമ്മാനത്ത് പാൽനിലാവിന്റെ പകർന്നാട്ടമായി.
1: വാസകേന്ദ്രങ്ങൾക്ക് അതിരിടുന്ന വേലിത്തലപ്പിലും നാട്ടുവഴികളുടെ ഓരം കാക്കുന്ന തൊടികളിലൊക്കെയും പുതുമൊട്ടുകൾ വിരിഞ്ഞ് പൂക്കളുടെ ചാരുത നിരന്നു കണ്ടു. ശ്രാവണം പിറവികൊള്ളുന്നു. എങ്ങനിന്നോ വിരുന്നു വരുന്ന ഓണത്തുമ്പികൾ പാറിപ്പറന്ന് മാദേവരുടെ വരവറിയിച്ചു.

0: തേൻവണ്ടുകൾ ശ്രുതിമീട്ടി ഒരു പൂവിൽ നിന്ന് മറ്റൊന്നിലേക്ക് മധു തേടി പറന്നിറങ്ങി. തേനീച്ചകളുടെ പരതൽ പൂക്കളെ വിടർന്ന് ത്രസിക്കുവാൻ പ്രേരിപ്പിച്ചു. എങ്ങും ഉന്മേഷം നിറഞ്ഞ പരിസ്ഥിതി.
1: മഹാബലി മണ്ണനെ വരവേൽക്കാൻ കർഷക ഭവനങ്ങളിൽ തിടുക്കത്തിൽ ഒരുക്കം തുടങ്ങി. പുല്ലുപടർന്ന വീടുപരിസരങ്ങൾ വെട്ടിക്കിളച്ച് ചിക്കിക്കൂട്ടി വെടിപ്പാക്കി. കാടും പടർപ്പുമെല്ലാം കോതി ഒതുക്കി. വേലികൾ പുതുക്കിക്കെട്ടി. വീട്ടുവഴികൾ നന്നേ ഒരുങ്ങി.
0: ആണുങ്ങൾ പറമ്പൊരുക്കുമ്പോൾ വീട്ടമ്മമാർ വീടകം തൂത്തുവാരി ചപ്പും ചടാലും ചവറും പൊടിയുമെല്ലാം പഴമുറത്തിൽ ശേഖരിച്ച് പുറംപുരയിടത്തിൽ കൊണ്ടുകളയും. കുറ്റിച്ചൂലും ഒപ്പം കൈയൊഴിയും.
1: കർക്കിടക മാസത്തിന്റെ അവസാന നാളുകളിൽ നടക്കുന്ന ശുചീകരണ ക്രമങ്ങൾ വേറിട്ട കാഴ്ചകളും പകരാറുണ്ട്. ആരോഗ്യ മാനദണ്ഡങ്ങൾക്കും സഹായകമായ ചിട്ടകൾ.
0: ഒഴിവാക്കേണ്ട കുപ്പയുമായി പുറത്തേക്കിറങ്ങുന്ന മുതിർന്ന സ്ത്രീകൾക്കൊപ്പം വീട്ടിലെ കുട്ടികളും ഒപ്പം കൂടും. വാഴക്കൈ പകത്ത് കീറി കയ്യിൽ ഉയർത്തിപ്പിടിച്ച് ഇടം വലം കുടഞ്ഞ് പടപടയെന്ന് ശബ്ദമുണ്ടാക്കുന്ന രീതി കുട്ടികൾ ആവർത്തിക്കും.
1: ചേട്ടേ പോ, ശ്രീഭോതി വാ, ചേട്ടാദേവി പുറത്തേക്ക്,

0: ശ്രീവോതി ദേവി അകത്തേക്ക് എന്ന വായ്ത്താരി മുഴക്കി വീടിന് വലം വയ്ക്കുന്ന ചിട്ടകൾ ഇന്നും അന്യം നിന്നിട്ടില്ല എന്നത് കൗതുകമാണ്. വീട്ടുപരിസരങ്ങൾ കിളച്ച് നിരത്തി നിലമൊരുങ്ങുമ്പോൾ പരക്കുന്ന പുതുമണ്ണിന് നറുമണമാണ്. പൂമുഖത്ത് വൃത്താകൃതിയിൽ കളം ചമച്ച് ചാണകം മെഴുകി ശുദ്ധം വരുത്തുന്നത് അത്തം ദിനത്തിന്റെ തലേ സന്ധ്യയ്ക്കാണ്.
1: അത്തം മുതൽ പത്ത് ദിനങ്ങളിലെ പുലരികളിൽ മുറ്റത്ത് ആവണിപ്പൂത്താലമൊരുക്കുന്ന പതിവിന് 19-ാം ശതകത്തിന്റെ ആരംഭം മുതൽ സാങ്കത്യമുള്ളതായി വിദേശ സഞ്ചാരികളായ കോർണറും വാർഡും തങ്ങളുടെ യാത്രാരേഖകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു.
0: പച്ചോലമെടഞ്ഞ് മാക്കൂട കെട്ടി കയ്യിൽ ചെറുതോട്ടികളുമായി പൂക്കൾ തേടി നടക്കുന്ന കുട്ടികളുടെ ചിത്രം ലോഗൻ എന്ന വിദേശ എഴുത്തുകാരൻ തന്റെ രചനകളിൽ അന്നേ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്.

എത്രയോ നാടോടി പാട്ടുകളും വായ്മൊഴി ചിന്തകളും പൂക്കൾ തേടി പോകുന്നവരെക്കുറിച്ചും പൂമരക്കാടുകളുടെ വർണ്ണചാരുതയെക്കുറിച്ചും പാടാനാകുമെന്ന് ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ അനിൽ പഴവേട് ഓർത്തെടുക്കുന്നു.

ഓണമെന്ന് പറയുമ്പോൾ തന്നെ അതിനോടൊപ്പം ചേർത്തു വയ്ക്കാവുന്ന പൂക്കളെക്കുറിച്ചുള്ള വർണ്ണന എത്ര പറഞ്ഞാലും മലയാളികൾക്ക് മതിവരില്ല. ഓണപ്പാട്ടുകളുടെ കലവറയിൽ ചെത്തി ചെമ്പരത്തി ചെന്താമരയും തുമ്പയും തുളസിയും മരളിയും അളവില്ലാതെ നിറഞ്ഞു കവിയുന്ന കാഴ്ച നമുക്ക് കാണാം. അത്ര കണ്ട് ഓണപ്പാട്ടുകളിൽ പൂക്കളുടെ സുഗന്ധം നിറഞ്ഞു നിൽക്കുന്നു.

0: പൂക്കളം ചമയ്ക്കൽ പ്രകൃതിയോടുള്ള ഒരു പൊരുത്തം ചൊല്ലൽ കൂടിയാണ്. പ്രപഞ്ച നിയന്താവായ സൂര്യനോടുള്ള ആരാധനയും ഈ സങ്കല്പത്തിന് പിന്നിലുണ്ട്. അടച്ചിട്ട മുറികളിലും സൂര്യകിരണം ഏൽക്കാത്ത ഇടങ്ങളിലും പൂക്കൾ കൊണ്ടുള്ള ഈ നിലം ചിത്രം മെനയാറില്ല. ഏവരും കണ്ട് ആനന്ദിക്കണമെന്നത് ലക്ഷ്യം.
1: ചാന്ദ്രസംവത്സര നിബദ്ധിതമായ ശ്രാവണമാസത്തിലെ അത്തംദിനം മുതൽ 10 ദിവസമാണ് പൂക്കളമൊരുക്കിന് പൊതുവെ നിഷ്കർഷിക്കപ്പെട്ടിരിക്കുന്നത്. മഹാബലിചരിതം ഓണപ്പാട്ടുകളടക്കം നാട്ടുശീലികളിൽ ഓണപ്പൂക്കളമൊരുക്കിന്റെ സൂചനകളുണ്ട്.

0: അത്തംനാളിൽ കളത്തിൽ തെളിച്ചു വച്ചിരിക്കുന്ന നിലവിളക്കിനെ സാക്ഷിയാക്കി തുമ്പപ്പൂ ആദിത്യവന്ദനമായി മധ്യത്തിൽ സമർപ്പിക്കുന്നു. ഗണപതി സങ്കല്പമായി പഴവും ശർക്കരയും തൂഷനിലയിൽ വച്ചിരിക്കും. മംഗളസൂചകമായി മുടിയോടുകൂടി നാളികേരം അലങ്കാരമായി വയ്ക്കുന്ന രീതികളും കാണാം. മംഗളസൂചകമായി വാൽക്കിണ്ടിയിൽ വെള്ളവും ഉണ്ടാകും.
1: അത്തത്തിന് തലേ ദിവസം പൂവെറുക്കാൻ പോകുന്നവർ ഇത്തിരി കുഞ്ഞനായ തുമ്പപ്പൂവിന് നൽകുന്ന പ്രാധാന്യം സൂചിപ്പിക്കുന്ന നാടൻ പാട്ടുകളുണ്ട്. തുമ്പപ്പൂവേ പൂത്തിരളേ,

0: മഹാബലി തമ്പുരാൻ തൻ്റെ മൂർധാവിലണിഞ്ഞ പൂവ് എന്ന സങ്കല്പം തുമ്പക്കുടത്തിന് വിശുദ്ധി പരിവേഷവും നൽകിയിട്ടുണ്ട്.
1: പൂക്കളത്തിന് ഇന്ന പൂവേ ചമയ്ക്കാവൂ എന്ന നിഷ്കർഷകളില്ല. സാധാരണ ചുറ്റുവട്ടങ്ങൾ നിറയ്ക്കുന്ന ചെത്തിയും ചെമ്പരത്തിയും നന്ദ്യാർവട്ടവും കോളാമ്പിപ്പൂവും എല്ലാം കളത്തിലെ താരങ്ങൾ തന്നെ. എരിക്കൻ പൂവും മുരിക്കൻ പൂവും അലങ്കാരമാക്കാം. മുക്കുറ്റി സുലഭമായി വിരിയുന്ന ആവണിക്കാലം വട്ടയില കുമ്പിൽ കൊത്തി ആവോളം കിള്ളിയെടുത്ത് ഒരുക്കിന് മാറ്റുകൂട്ടുന്ന കുട്ടികൾ ഗ്രാമദേശങ്ങളിലെ സുഹൃത കാഴ്ചയാണ്.
0: ഒന്നാം ദിവസം ഒരു വൃത്തം പൂവ് നിരയൊരുക്കും. പച്ച ഈർക്കലിൽ ചെമ്പരത്തിപ്പൂവ് കുരുത്ത് സമാനമാക്കി വൃത്തത്തിന് നടുവിൽ കുത്തി നിർത്തും.
1: രണ്ടാം നാൾ രണ്ടിനം പൂക്കൾ, രണ്ടു ചുറ്റ് രണ്ടു കുടകൾ എന്നതാവും പൂക്കളത്തിലെ പരിണാമം.
0: കമ്മൽപൂക്കൾ നിരയൊരുക്കി വൃത്തത്തിന് ചാരുത പകരുന്ന മനോധർമ്മവുമുണ്ട്.
1: മുത്തശ്ശിമാരുടെ സാന്നിധ്യം പൂക്കളത്തിലെ സൗഭാഗ്യമാണ്. ചിങ്ങോളി ഗ്രാമത്തിലെ വീട്ടമ്മയായ സുഗതകുമാരി സുദർശനം തന്റെ ചെറുമകൾ ആരിയും കൂട്ടി പാരമ്പര്യ തനിമയുടെ നൂലിഴകൾ മുടങ്ങാതെ നെയ്തെടുക്കുന്ന വിശേഷങ്ങൾ പങ്കിടുന്നു.
2: ഞങ്ങളൊക്കെ പണ്ട് അത്തപ്പൂവ് ഇടുന്നത് തൊടിയിൽ നിന്നുള്ള പൂക്കൾ പറിച്ചാണ്. അന്ന് നമുക്ക് കടകളിൽ നിന്നൊന്നും പൂക്കൾ കിട്ടത്തില്ല. അപ്പൊ നമ്മുടെ വീടിന് ചുറ്റിനും പരിസരത്തുമുള്ളതും വയലിൽ നിന്ന് കിട്ടുന്നതും ഒക്കെയായ പൂക്കൾ ഉപയോഗിച്ചാണ് ഞങ്ങളുടെ മുത്തശ്ശിമാര് ഞങ്ങളെ അത്തപ്പൂ ഇടാൻ പഠിപ്പിച്ചിരുന്നത്. ആദ്യം തന്നെ നമ്മള് നമ്മുടെ പൂമുഖ വാതില് കഴുകി വൃത്തിയാക്കി ചാണകം തളിച്ച് ചിന്തിയിലെ വെള്ളം കൊണ്ട് നമ്മൾ ശുദ്ധം വരുത്തി ഒരു നിലവിളക്കും കത്തിച്ചു വെച്ച് ആദ്യത്തെ ദിവസം ഒരു കൊടയും ഒരു കളവും വരച്ച് അങ്ങനെ 10 ദിവസം കൊണ്ടാണ് നമ്മൾ 10 കളവും 10 കുടയും വെച്ചാണ് പൂ ഇടുന്നത്. ഉത്രാടത്തിൻ്റെ അന്ന് വൈകിട്ട് നമ്മൾ തൃക്കാക്കരപ്പനം ഉണ്ടാക്കി പിറ്റേ ദിവസം മഹാബലി വരുന്ന ഇതിന് നമ്മൾ ആ തൃക്കാക്കരയപ്പനെ നമ്മൾ അരിയും മഞ്ഞപ്പൊടിയും എല്ലാം തൂകി ഒരുക്കി അലങ്കാരമായിട്ട് അവിടെ വെക്കുകയും ചെയ്യും. ഈ അത്തപ്പൂ ഇടും. അപ്പൊ ഈ 10 ദിവസത്തെ അത്തപ്പൂ ഇട്ട് കഴിയുമ്പോൾ ഒരു കൊട ഇരിക്കുന്ന പോലെ തന്നെ നമുക്കത് തോന്നും. തൊടിയിൽ നിന്ന് കിട്ടുന്ന തുമ്പ, ഒരുവേലിന്റെ പൂവ്, കൃഷ്ണക്രാന്തി, ഈ ആമ്പൽക്കുളമുള്ളത് കൊണ്ട് ആമ്പൽ പൂവ്, ഞങ്ങളുടെ പുരയിടത്തില് മത്ത ഇഷ്ടം പോലെ ഉണ്ടാകുന്ന സീസണാണ് ഈ ഓണസമയം. അപ്പൊ ആ മത്തയുടെ പൂവ് വിരിഞ്ഞു വരുമ്പോ അത് വാടിപ്പോ. അപ്പൊ അതിന്റെ മൊട്ട് നമ്മൾ അരിഞ്ഞ് ഇതിനകത്തിടുക. അപ്പൊ 2 കളറായിട്ട് നമുക്കത് അത്തപ്പൂവിനകത്ത് നല്ലതായിട്ട് ഇരിക്കും. പിന്നെ ഞങ്ങള് കമുകിന്റെ പൂക്കല, ഇളന്ന പൂക്കല എടുത്ത് അത് ഊരി അതിനകത്ത് അത്തപ്പൂക്കളം ഉണ്ടാക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തൊടിയിലുള്ള പൂക്കളെ കുറിച്ച് ഒരു അറിവും വരും. മുത്തശ്ശിമാര് അവരോടൊപ്പം തന്നെ ഇരുന്ന് ആ തൊടിയിലുള്ള പൂക്കൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് അത് അവരെ കൊണ്ട് പറിപ്പിച്ച് അത്തപ്പൂ ഇടുന്നതാണ് ഒരു നല്ല രീതി. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ആ പൂക്കളോടും തൊടിയിലുള്ള സസ്യങ്ങളെ കുറിച്ച് എല്ലാം തന്നെ അവർക്ക് അത് മനസ്സിലാകും എല്ലാം ചെയ്യും.
0: മലയാളി ലോകത്ത് ഏത് കോണിൽ വസിക്കുമ്പോഴും ചിങ്ങമാസം വന്നണയുമ്പോൾ ഓണവട്ടങ്ങൾക്കായി സാധ്യമായത്ര ഒരുങ്ങുക തന്നെ ചെയ്യും. പ്രവാസ കാലഘട്ടങ്ങളിൽ വിദേശിപ്പൂക്കൾ നിരത്തി അത്തപ്പൂക്കളം നിരത്തിയത് ഓർത്തെടുക്കുകയാണ് എഞ്ചിനീയറും വീട്ടമ്മയുമായ ലക്ഷ്മി വേണുഗോപാൽ.
3: ഈ ഭൂമിയിൽ എവിടെയൊക്കെ ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞാലും കുട്ടിക്കാലത്ത് ഉമ്മയുടെ കൂടെ നാട്ടിലെ വീട്ടുമുറ്റത്ത് ചുറ്റുപാട് നിന്നും ശേഖരിക്കുന്ന പൂക്കൾ മാത്രം ഇട്ടൊരുക്കുന്ന ഓണപ്പൂക്കളങ്ങളാണ് ഓർമ്മയിൽ ഓടിയെത്തുന്നത്. സാഹചര്യങ്ങൾ കൊണ്ട് മറുനാട്ടിൽ പോകേണ്ടി വരുമ്പോഴും നാം മലയാളികൾ ഓണം കൊണ്ടുപോകാറുണ്ടല്ലോ. എനിക്ക് ഊർജം പകരുന്ന ഓണ ഓർമ്മകൾ അല്പമെങ്കിലും മോനും നൽകണമെന്ന വാശിയുണ്ടായിരുന്നു. ഓണസദ്യ ഒരുക്കാൻ ഒരിക്കലും മടികാട്ടിയിരുന്നില്ല. ഇംഗ്ലണ്ട് ഓണങ്ങൾ കുറെ കൂടി ചർച്ചയാർന്നതാണ്. സംസ്കാരചേട്ടന്മാരുടെ വീക്കിലി ഓഫ് എന്നാണ് ഒത്തുവരുന്നത് അന്ന് തന്നെ ഓണം. എന്നാലും അതും ഒത്തൊരുമയായി സന്തോഷം നൽകിയിരുന്നു. മലയാളി നേഴ്സുമാർ ഒത്തുകൂടി അവതരിപ്പിക്കുന്ന തിരുവാതിര രസം മുറുക്കി മാർഗ ചുവടുകളിലേക്ക് മാറുന്നത്

അത് നല്ല തമാശയായിരുന്നു. വർഷത്തിൽ ഒരിക്കൽ മാത്രം കസവുകാരി ഉടുക്കുന്ന ആന്റിമാരും മുണ്ട് ബെൽറ്റ് വെച്ച് മുറുക്കി നടക്കുന്ന അങ്കിൾമാരും ആകെ ഒരു മേളം തന്നെ. പ്രമേഹത്തിന് അവധി നൽകി പായസം എല്ലാരും ആവോളം കുടിച്ചു. കുടവയറുള്ള ചേട്ടന്മാർക്ക് അന്ന് പ്രത്യേക ഡിമാൻഡായിരുന്നു. കാരണം നമ്മുടെ സങ്കല്പങ്ങളിലെ മാവേലിയിൽ കുടവയറും കപ്പടാമീശയും എങ്ങനെയോ കടന്നുകൂടിയിരുന്നു. ഇപ്പോൾ നാട്ടിലെ ഓണമൊക്കെ എന്തോന്ന്, ഓണം കൂടണമെങ്കിൽ അന്യനാട്ടിൽ പോകണമെന്ന് ചില മുത്തച്ഛന്മാർ അനുഭവ സാക്ഷ്യപ്പെടുത്തുന്നതും ഞാൻ കേട്ടു. അന്യനാട്ടിലെ ഓണാഘോഷത്തിനുള്ള മുന്നൊരുക്കങ്ങളുടെ ചൂടും ചൂരും നാട്ടിൽ നിന്ന് നഷ്ടമാവുന്നുണ്ടോ എന്ന് ആർക്കും സംശയം തോന്നാം.

0: വർണ്ണം വിതറാൻ ചുരം കടന്നെത്തുന്ന പരദേശി പൂക്കളും പൂക്കളങ്ങൾ നിറയ്ക്കുന്ന മരനാടൻ പൂക്കൂടകളും ഓണനാളുകളിലെ കാഴ്ചകളാണ്. മലയാള നാട്ടിലെ ചുരുമണലിലും വർണ്ണവസന്തത്തിന് വഴിയൊരുക്കി ചെറിയ പൂപ്പാടങ്ങൾ പൂത്തുലഞ്ഞ് നിലകൊള്ളുന്ന കാഴ്ച ശുഭോദർക്കമാണ്.
1: സ്ഥിരോത്സാഹികളായ കർഷകർ ഒത്തുചേർന്ന് കർഷക സമിതികളായും അയൽക്കൂട്ടങ്ങളായും പൂക്കൃഷി വ്യാപകമാക്കിയ ഓണക്കാലം കൂടിയാണ് ഈ വർഷം പകരുന്നത്.
0: അയൽനാടുകളിൽ പൂപ്പാടങ്ങൾ കാണാൻ പോകുന്ന മലയാളിക്ക് നാട്ടിൽ തന്നെ പൂക്കൃഷി കണ്ട് ആസ്വദിക്കുവാനുള്ള അവസരം ഉണ്ടാകണമെന്ന പക്ഷമാണ് സുനിലിനുള്ളത്.
2: നമ്മുടെ നാട്ടിലെ പ്രധാനമായും ഓണം ആഘോഷിക്കുമ്പോൾ പൂക്കളെല്ലാം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. സോവാളത്തിനും അതുപോലെ തന്നെ സുന്ദരപാണ്ഡിപുരവും മധുരയും ബാംഗ്ലൂർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് പൂക്കൾ വരുന്നതും ആ പൂക്കൾ ഉപയോഗിച്ചാണ് നാട്ടിൽ മുഴുവനും അത്തപ്പൂക്കളം ഇടുന്നത്. എന്നാൽ നമ്മുടെ പ്രദേശങ്ങളിൽ എന്റെ പ്രദേശങ്ങളിൽ ആവശ്യമായിട്ടുള്ള പൂക്കൾ ഉത്പാദിപ്പിച്ച് കൊടുക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ പൂക്കൃഷി ആരംഭിച്ചത്. അല്ലെ, എല്ലാവർക്കും കൊടുക്കുവാനുള്ള പൂക്കളൊന്നും എനിക്കുണ്ടായിട്ടില്ല. എങ്കിലും എന്റെ ചുറ്റുപാടിലുള്ള കുറച്ച് ആൾക്കാരുടെ വീട്ടിൽ നാടൻ പൂക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അത്തപ്പൂക്കളം ഇടുക എന്നുള്ളത് ഒരു സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ തുടങ്ങിയത്. അതോടൊപ്പം തന്നെ നമ്മുടെ പൂക്കളെല്ലാം കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരെല്ലാം അന്യ സംസ്ഥാനങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പോയി പൂക്കളുടെ ഗന്ധം അനുഭവിക്കുക, പൂക്കളിൽ നിന്ന് ഫോട്ടോ എടുക്കുക. എന്നാൽ നമ്മുടെ പ്രദേശത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ തോട്ടത്തിൽ ഓരോരുത്തർ വരിക, അവർ ഫോട്ടോ എടുക്കുക, നമ്മളുടെ പൂക്കൾ പറിക്കുക, ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഒരു ഉല്ലാസം നൽകുകയും നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ സാധ്യത ഉണ്ടെന്ന് അവരെല്ലാം ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ് നമ്മുടെ ലക്ഷ്യം. അതിന്റെ ഫലമായിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വന്ന് നമ്മുടെ ഈ പൂക്കൾ കാണാനും അതിലൂടെ സഞ്ചരിക്കുവാനും പൂക്കളെ സ്നേഹിക്കുവാനും അവരുടെ ഫോട്ടോ എടുക്കുവാനൊക്കെ നമ്മുടെ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അതൊരു ആത്മസംതൃപ്തി നൽകുന്ന കാര്യമാണ്. അതുകൂടാണ്ട് 365 ദിവസം വിളവെടുക്കുന്ന ഒരു കർഷകൻ കൂടിയാണ് ഞാൻ. അപ്പൊ ഓണത്തിന് മറുനാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ ഒഴിവാക്കുക, മറുനാട്ടിൽ നിന്ന് വരുന്ന പൂക്കൾ ഒഴിവാക്കുക, ഇവയെല്ലാം നമ്മുടെ നാട്ടിൽ ഉത്പാദിപ്പിച്ച് വിഷരഹിതമായിട്ടുള്ള പൂക്കളായാലും പച്ചക്കറി ആണെങ്കിലും ജനങ്ങൾ എത്തിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഓണത്തെ ഞാൻ കാണുന്നത്.

0: കേവലം ആചാരം മാത്രമല്ല പൂക്കളങ്ങൾ ചമയ്ക്കലും പൊലിമകൾ നിലനിർത്തലും കൊണ്ട് ലക്ഷ്യമിടുന്നത്. ജീവിത നൈതികതയിലെ തിരക്കുകൾ തീർക്കുന്ന മനസ്സംഘർഷങ്ങൾക്ക് അയവ് പകരുന്ന ഔഷധം കൂടിയാണ് പൂക്കളുമായുള്ള സമ്പർക്കം ലഭ്യമാക്കുന്നത്.
1: മനോധർമ്മം പ്രയോഗിച്ച് നിരത്തുന്ന പൂക്കൾ, അവ രൂപം കൊണ്ട് പകരുന്ന മനോഹാരിത, കാഴ്ചക്കാരിൽ ലഭ്യമാക്കുന്ന ആസ്വാദ്യത, ഓരോ ഇനം പൂക്കളെയും യുക്തമായി പ്രയോഗിച്ച് കൈവരുത്തുന്ന പരിണാമങ്ങൾ എല്ലാം പൂക്കളങ്ങൾ പകരുന്ന നേട്ടങ്ങളാണ്. ചെത്തിയടിച്ച് മെഴുകി തേച്ച് നൽത്തറയിട്ട് കളമെഴുതി തുമ്പമലരാതി പുഷ്പങ്ങൾ കൊണ്ട് ചമയ്ക്കുന്ന പൂക്കളങ്ങൾ കേവലം മണൽപ്പുറത്ത് തീർക്കുന്ന മനോധർമ്മ കൽപ്പനകൾ മാത്രമല്ല, മറിച്ച് മനതാരിൽ നിറയുന്ന ആമോദ പ്രതികരണങ്ങൾ കൂടിയാണ്.

ആവണി പൂത്താല മുരിങ്ങിയപ്പോൾ അത്തത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. രചന ഡോക്ടർ എസ് ഭാനുനന്ദിനി. ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ആർ രാജേശ്വരി.

ഇന്ത്യയിലെ മത്സ്യമേഖല ഭക്ഷ്യസുരക്ഷയ്ക്കും പോഷക സമൃദ്ധിക്കും ഗ്രാമീണ തൊഴിൽ സൃഷ്ടിക്കും വലിയ പങ്കുവഹിക്കുന്ന മേഖലയാണ്. ഈ മേഖലയെ ശാസ്ത്രീയമായും സുസ്ഥിരമായും വികസിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ

0: തേനട എത്ര നാൾ തേനീച്ചക്കൂട്ടിൽ നിലനിർത്തുവാൻ സാധിക്കും? ഉത്തരം: ഒരു തേനട തേനീച്ചക്കൂട്ടിൽ 1.5 മുതൽ 2 വർഷം വരെ നിലനിർത്തുവാൻ സാധിക്കും. എന്നാൽ തേനീച്ച വളർത്തലിൽ ഒരു തേനട 6 മുതൽ 8 വരെ മാസം മാത്രമേ നിലനിർത്താറുള്ളൂ. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ശ്രദ്ധാപൂർവം ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ആശംസകൾ. വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. വീണ്ടും നാളെ വൈകുന്നേരം 6:50 നമസ്കാരം.
1: നിർവഹണം: ഷിബു ജോർജ്. നിർവഹണ സഹായം: രജിത് ആറ്റിങ്ങൽ.
2: വയലും വീടും സമാപിക്കുന്നു.

കർഷക ദിനമായ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലപാണി അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
2: ഏലകൃഷിയിലാണ് ഏറ്റവും കൂടുതൽ കീടനാശിനി ഉപയോഗിക്കുന്നത് കേരളത്തിൽ. അന്നും അതെ, ഇന്നും അതെ. പിന്നെ പാവയ്ക്ക ഭയങ്കരമായിട്ട് കീടനാശിനി ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരുപാട് വ്യാപകമായിട്ട് ആ കൃഷി വന്നൊരു സമയമാണ് പച്ചക്കറി.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ തയ്യാറാക്കിയത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല കർഷക ദിനാഘോഷവും അവാർഡ് വിതരണവും നാളെ രാവിലെ 9:30 എറണാകുളം കളമശ്ശേരി ആഷീസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുന്നു. കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അധ്യക്ഷത വഹിക്കുന്ന ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നിർവഹിക്കുന്നതാണ്. മത്സ്യബന്ധന സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി അബ്ദുൾ ഗഫൂർ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്, എംപിമാർ, എംഎൽഎമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കോർപ്പറേഷൻ മേയർ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കുന്നു. 2025 വർഷത്തെ കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക സമഗ്ര സംഭാവന പുരസ്കാരം ആദ്യമായി സമ്മാനിക്കുന്നതും മട്ടുപ്പാവ് കൃഷി ചെയ്യുന്ന മികച്ച കർഷകൻ, ഉദ്യാന ശ്രേഷ്ഠ എന്നീ മൂന്ന് പുതിയ

0: അവാർഡുകളും ഉൾപ്പെടെ 38 വിഭാഗങ്ങളിലായി സംസ്ഥാന കർഷക അവാർഡുകൾ വിതരണം ചെയ്യുന്നതും ഈ വർഷത്തെ കർഷക ദിനാഘോഷത്തിന്റെ പ്രത്യേകതകളാണ്. വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ആദവനാട് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വച്ച് 2026 ഓഗസ്റ്റ് 20-21 തീയതികളിൽ രാവിലെ 10 മുതൽ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0494-29622-296 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം 2026 ഓഗസ്റ്റ് 20-21 തീയതികളിലെ ആട് വളർത്തൽ പരിശീലന ക്ലാസ്സിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും 9388-4643-83 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തയ്യാറാക്കിയത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. ഇനി 2026 ഓഗസ്റ്റ് 14 തീയതി അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. ഏലം, ചുക്ക്, മഞ്ഞൾ, പുൽത്തൈലം, വാട്ടക്കപ്പ, കൊക്കോ എന്നിവയുടെ വിലയിൽ വർധനവ്. കയർ, കുരുമുളക്, അടയ്ക്ക എന്നിവയുടെ വിലയിൽ കുറവ്. കാപ്പിക്കുരു, വെളിച്ചെണ്ണ, കൊപ്ര, നാളികേരം, തൊണ്ടില്ലാത്തത്, റബ്ബർ, നേന്ത്രക്കായ, പച്ചക്കപ്പ, കോഴിമുട്ട എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറച്ചിൽ. തേങ്ങാപ്പിണ്ണാക്ക്, കശുവണ്ടിപ്പരിപ്പ്, മൈസൂർ പൂവൻ, കൊട്ടപ്പാക്ക് എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. അവലോകന വാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 100 രൂപ കുറഞ്ഞ് എറണാകുളം 25,700-നും 100 രൂപ വർദ്ധിച്ച് ആലപ്പുഴ 25,900-നും 200 രൂപ വർദ്ധിച്ച് പാല 27,900-നും 900 രൂപ വർദ്ധിച്ച് കോട്ടയം 28,700-രൂപയ്ക്കും വിപണനം നടത്തപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കയർ ക്വിന്റലിന് 200 രൂപ കുറഞ്ഞ് കൊച്ചി പറവൂർ 5,200-രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. നാളികേരം തൊണ്ടില്ലാത്തത് 1,000-ന് 1,000 രൂപ കുറഞ്ഞ് കോട്ടയം 30,000-ഉം 500 രൂപ വർദ്ധിച്ച് എറണാകുളം 33,000-ഉം 4,000 രൂപ വർദ്ധിച്ച് നെയ്യാറ്റിൻകര 25,000-രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടരുന്നു. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് വില മാറ്റമില്ലാതെ വിപണനം തുടരുന്നു. ഏലം കിലോഗ്രാമിന് 100 രൂപ വർദ്ധിച്ച് കട്ടപ്പന 3,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കാപ്പിക്കുരു ക്വിന്റലിന് 200 രൂപ കുറഞ്ഞ് കോട്ടയം 39,000-ഉം 500 രൂപ വർദ്ധിച്ച് കട്ടപ്പന 37,000-ഉം വിപണനം നടന്നു. അടയ്ക്ക ക്വിന്റലിന് 500 രൂപ കുറഞ്ഞ് ആലപ്പുഴ 6,000-ഉം 200 രൂപ കുറഞ്ഞ് അടൂർ 5,300-രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടരുന്നു. മഞ്ഞൾ ക്വിന്റലിന് 500 രൂപ വർദ്ധിച്ച് കൊച്ചി 17,000-രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. പച്ചക്കപ്പ ക്വിന്റലിന് 100 രൂപ കുറഞ്ഞ് അടൂർ 2,500-ഉം 200 രൂപ വർദ്ധിച്ച് ആലപ്പുഴ 3,000-രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കോഴിമുട്ട 100-ന് 600 രൂപ മുതൽ 650 രൂപ വരെ നിരക്കിൽ വിവിധ കേന്ദ്രങ്ങളിൽ വിപണനം നടന്നു. കൊക്കോ ക്വിന്റലിന് 500 രൂപ വർദ്ധിച്ച് തിരുവല്ല 8,500 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമില്ലാതെ വിപണനം തുടർന്നു. തേങ്ങാപ്പിണ്ണാക്ക്, കശുവണ്ടിപ്പരിപ്പ്, മഞ്ഞൾ, പുൽത്തൈലം, കൊട്ടപ്പാക്ക് എന്നിവയുടെ വിലയിൽ കാര്യമായ മാറ്റമൊന്നും ദൃശ്യമായില്ല. ഇതുവരെ കേട്ടത് 2026 ഓഗസ്റ്റ് 14 തീയതി അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് തയ്യാറാക്കിയത്. ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഗവേഷണങ്ങൾ മാനവരാശിക്ക് ഉപകാരപ്പെടുന്ന പ്രായോഗിക പരിഹാരങ്ങളാക്കി മാറ്റേണ്ടത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരുടെ ശാക്തീകരണം അത്യന്താപേക്ഷിതമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. UGC നെറ്റ് പരീക്ഷയിലെ 84 വിഷയങ്ങൾക്കുള്ള താൽക്കാലിക ഉത്തരസൂചികകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പൊന്നോണക്കാലത്ത് എതിരേറ്റ് മലയാളികൾ. കാർഷിക സമൃദ്ധിയുടെ അടയാളമായി നാളെ ചിങ്ങമൊന്ന് കർഷക ദിനം. ഓണക്കാലത്ത് സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കാൻ പരിശോധനകൾ ഊർജിതമാക്കിയതായി സംസ്ഥാന ആരോഗ്യമന്ത്രി K. മുരളീധരൻ. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ

0: രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 9 വിക്കറ്റിന് 460 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. യുവാക്കൾ അറിവ്, നൈപുണ്യം, നൂതനാശയം എന്നിവയെ രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഗവേഷണങ്ങളെ മനുഷ്യരാശിക്ക് പ്രയോജനപ്പെടുത്താവുന്ന പ്രായോഗിക പരിഹാരങ്ങളാക്കി മാറ്റേണ്ടത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിലെ കാട്ടാംകുളത്തൂരിൽ SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: Don't merely prepare yourself for the future, prepare yourself to save the future of this country. At every stage of your life, let one guiding principle remain close to your heart, that is nation first, rashtra pratham. Whatever profession you choose, let your knowledge, innovation and hard work contribute to the progress, security and prosperity of you and our nation.
0: 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ചൊവ്വാഴ്ച ന്യൂഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അധ്യക്ഷനാകും. പരിസ്ഥിതി കർമ്മ സമിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ നടക്കും. 2047-ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരുടെ ശാക്തീകരണം അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജസ്ഥാനിലെ ആൽവാറിൽ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 17 ജില്ലകളിലായി 6,500 വികസന പദ്ധതികളാണ് നടപ്പാക്കുന്നത്. കർഷകരുടെ ക്ഷേമത്തിനായി മോദി സർക്കാർ സുപ്രധാന പദ്ധതികൾ നടപ്പിലാക്കുകയും വിളകളുടെ താങ്ങുവില തുടർച്ചയായി വർദ്ധിപ്പിക്കുകയും ചെയ്തതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
2: മോദി സാഹേബ് ഉന്നോനെ ജ്ഞാൻ കി വ്യാഖ്യ കി ഗരീബ് യുവാ അന്നദാത ഓർ മഹില നാരി യേ മിലാകർ ജ്ഞാൻ ഹോതാ ഹൈ ഓർ 2047 മേ അഗർ ഭാരത് കോ പൂർണ്ണ വികസിത ബനാനാ ഹൈ തോ യേ യുവാ ഗരീബ് അന്നദാത ഓർ മഹില കോ താകത്വാൻ ബനാനാ പഡേ.
0: ചടങ്ങിൽ മുഖ്യമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരമുള്ള ധനസഹായം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് അദ്ദേഹം കൈമാറി. ഇക്കഴിഞ്ഞ ജൂണിൽ നടന്ന UGC നെറ്റ് പരീക്ഷയിലെ 84 വിഷയങ്ങൾക്കായുള്ള താൽക്കാലിക ഉത്തരസൂചികകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. ഇതു സംബന്ധിച്ച പരാതികൾ ഔദ്യോഗിക UGC നെറ്റ് പോർട്ടൽ വഴി ഈ മാസം 18 വരെ അറിയിക്കാം. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി ചോദ്യപേപ്പറുകളിലുണ്ടായ പിശകുകളെക്കുറിച്ചുള്ള പരാതികൾ പരിശോധിക്കുന്നതിനായി സമിതിയെ നിയോഗിച്ചതായും NTA അറിയിച്ചു. നിയമന പരീക്ഷകളിൽ ക്രമക്കേട് ആരോപിച്ച് ജാർഖണ്ഡിലെ JPSC JSSC ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന സമരം ശക്തി പ്രാപിക്കുന്നു. JPSC JSSC CGL പരീക്ഷകൾ റദ്ദാക്കണമെന്നും ക്രമക്കേടുകൾ CBI അന്വേഷിക്കണമെന്നുമാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. സൈബർ കുഷ്തി 2026 എന്ന പേരിൽ ദേശീയ സൈബർ സുരക്ഷ നിർമ്മിത ബുദ്ധി ഹാക്കത്തോണിന് തുടക്കമിട്ട് ദേശീയ ഇലക്ട്രോണിക്സ് സാങ്കേതിക വിദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. സൈബർ സുരക്ഷ വിലയിരുത്തുന്നതിലുള്ള മനുഷ്യന്റെ വിവേചന ബുദ്ധി തിരിച്ചറിയുന്നതിനാണ് ഹാക്കത്തോൺ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക വിദ്യാ മന്ത്രാലയം അറിയിച്ചു. സൈബർ കുഷ്തി 2026 രജിസ്ട്രേഷൻ അടുത്ത മാസം 10 അവസാനിക്കും. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള സൈനിക സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കരസേനാ മേധാവി ജനറൽ ധീരജ് സേഠ് 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം

0: ഈസ്റ്റ് ന്യൂസ തെങ്കാര പ്രവിശ്യയിൽ 14 ദിവസത്തെ അടിയന്തര പ്രതികരണ കാലയളവ് പ്രഖ്യാപിച്ചു. ദുരന്തമേഖലയിലെ ഒഴിപ്പിക്കൽ, ദുരിതാശ്വാസ വിതരണം, വീണ്ടെടുക്കൽ പ്രവർത്തനങ്ങൾ എന്നിവ സുഗമമാക്കുന്നതിനാണ് നടപടി. ഇന്നലെ രാവിലെയാണ് ഫ്ളോറസ് തീരത്ത് 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. ഭൂകമ്പത്തിലും 341 തുടർ ചലനങ്ങളിലും 51 പേർ കൊല്ലപ്പെടുകയും 100-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. റഷ്യയും യുക്രൈനും പരസ്പരം നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഇരു രാജ്യങ്ങളിലുമായി 11 പേർ കൊല്ലപ്പെട്ടു. നിരവധി വീടുകൾക്കും റെയിൽവേ സ്റ്റേഷനും കേടുപാട് സംഭവിച്ചു. കാട്ടുതീയുമുണ്ടായി.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പേരിൽ സമൂഹമാധ്യമങ്ങളിൽ AI നിർമ്മിത വീഡിയോ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. റഫാൽ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കുമെന്ന് രാഷ്ട്രപതി പ്രസ്താവന നടത്തുന്ന വീഡിയോ വ്യാജമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം സ്ഥിരീകരിച്ചു. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ഭരണഘടനാ മൂല്യങ്ങളും പാരിസ്ഥിതിക ഉത്തരവാദിത്തങ്ങളും വ്യക്തിഗത മികവും ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രനിർമ്മാണത്തിൽ വിദ്യാർത്ഥികൾ പങ്കാളികളാകണമെന്ന് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പുതുതായി പ്രവേശനം നേടിയ ബിരുദാനന്തര ബിരുദ PhD വിദ്യാർത്ഥികളുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് നാളെ ചിങ്ങമൊന്ന്. കാർഷിക സമൃദ്ധിയുടെ അടയാളമായി നാളെ മലയാളി കർഷക ദിനവും ആഘോഷിക്കുന്നു. ഒരു റിപ്പോർട്ട്. ഓരോ മലയാളിയുടെയും മനസ്സിൽ ഓണനാളുകളുടെ മധുര സ്മരണകൾ ഉണർത്തി നാളെ പൊന്നിൻ ചിങ്ങം പിറക്കുന്നു. അത്തമൊന്നായ ഇന്ന് മുറ്റത്ത് പൂക്കളമൊരുക്കി കേരളീയർ ഔപചാരികമായി ഓണത്തെ വരവേറ്റു കഴിഞ്ഞു. കർഷകന്റെ അധ്വാനത്തിന്റെ പെരുമയുടെയും വിളവെടുപ്പിന്റെ ആഘോഷത്തിന്റെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ ഓണക്കാലവും. സംസ്ഥാന കർഷക ദിനാഘോഷം മുഖ്യമന്ത്രി VD സതീശൻ നാളെ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കർഷക പുരസ്കാരങ്ങളും വിതരണം ചെയ്യും. ഓണവിപണികൾ കൂടി സജീവമാകുന്നതോടെ ഓണത്തെ ആഘോഷപൂർവ്വം എതിരേൽക്കാനുള്ള ഒരുക്കത്തിലാണ് വീടകങ്ങളും നാടും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: ഓണാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം നാളെ തിരുവനന്തപുരത്ത് ശ്രാവണ സംഗീതിക അവതരിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ആകാശവാണി തിരുവനന്തപുരം നിലയം വിമൻസ് കോളേജ് സംഗീത വിഭാഗവുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ ഡോക്ടർ P ധന്യ മലയാള വാഗ്ഗേയകാരന്മാരുടെ കൃതികൾ അവതരിപ്പിക്കും. AL മഞ്ജുള രാജേഷ് വയലിനും ഡോക്ടർ G ബാബു മൃദംഗവും തിരുവനന്തപുരം V കാർത്തികേയൻ ഘടവും ഒരുക്കും. ഈ പരിപാടിയുടെ ശബ്ദലേഖനം തിരുവോണനാളിൽ രാത്രി 9:00 ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും.
0: ഓണക്കാലത്ത് സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പരിശോധനകൾ ഊർജിതമാക്കിയതായി ആരോഗ്യമന്ത്രി K മുരളീധരൻ. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് പ്രത്യേക പ്രാധാന്യം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വില ഉയരുന്ന സാഹചര്യമുണ്ടായാൽ 25,000 മെട്രിക് ടൺ അരി കൂടി വിപണിയിലെത്തിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് സർക്കാർ കത്തയച്ചു. ഓണക്കാലത്തെ വില നിയന്ത്രണം ലക്ഷ്യമിട്ട് ആവശ്യത്തിന് അരിയും ഗോതമ്പും എത്തിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 9 460 റൺസ് എന്ന നിലയിൽ. ദേവദത്ത് പടിക്കൽ 167 റൺസ് നേടി പുറത്തായി. നെതർലൻഡ്സിൽ നടക്കുന്ന വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ചൈന മത്സരം സമനിലയിൽ. ഇരു ടീമും 2 ഗോൾ വീതം നേടി. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ചിങ്ങം 1 നാളെ രാവിലെ 5 ദർശനത്തിനായി നട തുറക്കും. 21 നട അടയ്ക്കും. ലക്ഷദ്വീപിൽ വെള്ളിയാഴ്ച റബി ഉൽ അവൽ മാസപ്പിറവി ദൃശ്യമായതോടെ നബിദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. വിവിധ ദ്വീപുകളിൽ ഖാസിമാർ, മദ്രസ കമ്മിറ്റികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ നിരവധി പേർ പങ്കെടുത്ത ഘോഷയാത്രകൾ സംഘടിപ്പിച്ചു. തുടർന്നുള്ള 12 ദിവസങ്ങളിൽ ഓരോ ദ്വീപുകളിലും വിപുലമായ പരിപാടികൾ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗവേഷണങ്ങൾ മാനവരാശിക്ക് ഉപകാരപ്പെടുന്ന പ്രായോഗിക പരിഹാരങ്ങളാക്കി മാറ്റേണ്ടത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരുടെ ശാക്തീകരണം അത്യന്താപേക്ഷിതമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. UGC നെറ്റ് പരീക്ഷയിലെ 84 വിഷയങ്ങൾക്കുള്ള താൽക്കാലിക ഉത്തരസൂചികകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി.
2: പൊന്നുണക്കാലത്തെ എതിരേറ്റ് മലയാളികൾ.

0: കാർഷിക സമൃദ്ധിയുടെ അടയാളമായി നാളെ ചിങ്ങമൊന്ന് കർഷക ദിനം. ഓണക്കാലത്ത് സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കാൻ പരിശോധനകൾ ഊർജിതമാക്കിയതായി സംസ്ഥാന ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 9 wicketന് 460 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: യുവവാണി.

0: ഇന്ന് യുവവാണിയിൽ പുനലൂർ അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പാനൽ ചർച്ച കേൾക്കാം.
1: കൊല്ലം പുനലൂർ അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന പാനൽ ചർച്ചയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ അനഘബൻ, അയ്യങ്കാളി മെമ്മോറിയൽ കോളേജ് രണ്ടാം വർഷ ബികോം അക്കൗണ്ട്സ് ആൻഡ് ഡേറ്റ സയൻസ് ബിരുദ വിദ്യാർത്ഥിനിയാണ്. യുവശബ്ദങ്ങളുടെ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ലൈഫ് ബിലോ വാട്ടർ അഥവാ ജലത്തിനടിയിലെ ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് ഇവിടെ ആരംഭം കുറിക്കുന്നു. ഈ വിഷയം എങ്ങനെ ചർച്ചയുടെ മധ്യത്തിലെത്തിപ്പെട്ടു, അതിലേക്ക് വരാൻ ആദ്യം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്തെന്നറിയണം. 2030 അജണ്ടയുടെ ഭാഗമായി 2015 ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച പദ്ധതിയാണ് SDG അഥവാ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ. ഈ 17 പരസ്പര ബന്ധിതമായ ആഗോള ലക്ഷ്യങ്ങൾ 2030 ദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിനും ഗ്രഹത്തെ സംരക്ഷിക്കുന്നതിനും എല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു സാർവത്രിക ആഹ്വാനമായാണ് കണക്കാക്കപ്പെടുന്നത്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ 14-ാമതായി പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ലക്ഷ്യമാണ് ലൈഫ് ബിലോ വാട്ടർ. നമ്മോടൊപ്പം ഇന്ന് ഈ ചർച്ചയിൽ പങ്കുചേരുന്നത് അയ്യങ്കാളി മെമ്മോറിയൽ കോളേജ് രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനി അൽഫിയസ്, ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ അഭിമന്യു SS, അഷൻ ഫാത്തിമ എന്നിവരാണ്. കുമാരി അൽഫിയ, ഈ ശുക്രന്റെ ഒരു 80% പരിവേഷം ചെയ്ത ജനതയ്ക്ക് സമുദ്രത്തിന്റെ 90% ഇപ്പോഴും അജ്ഞമാണ്. ഇപ്പോഴും തീരപ്രദേശത്തോട് ചേർന്ന് ജീവിക്കുന്ന കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാടിനെയാണ്, കടലിനെ അല്ല കൂടുതൽ അറിഞ്ഞിട്ടുള്ളത്. സമുദ്രത്തിന് നമ്മൾ വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല എന്ന് തന്നെ പറയാം. മനുഷ്യജീവിതവും ജലജീവിതവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
2: അനഘ, താങ്കൾ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. കാരണം നമ്മൾ സമുദ്രത്തിന് വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല എന്ന് തന്നെ പറയണം. അതുപോലെ തന്നെ ഭൂമിയിലെ ജീവിന്റെ തുടർച്ചയ്ക്ക് സമുദ്രങ്ങളും ജലജീവിതവും വളരെ പ്രാധാന്യപ്പെട്ടതാണ്. എന്തിനു പറയുന്നു, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ വലിയൊരു പങ്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് തന്നെ സമുദ്രത്തിൽ നിന്നാണ്. UNO റിപ്പോർട്ട് പ്രകാരം 60 മില്യൺ ആളുകളാണ് സമുദ്രത്തെ ആശ്രയിച്ച് ജീവിക്കുന്നത്. അതുപോലെ തന്നെ UN കോൺഫറൻസ് ഓൺ ട്രേഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് ലോകത്തിലെ ചരക്ക് ഗതാഗതത്തിന്റെ 80% സമുദ്രത്തിലൂടെയാണ്. ഇപ്പോൾ നമ്മൾ കേട്ടുവരുന്ന ഒരു വാർത്ത കൂടിയാണല്ലോ, ഇറാൻ ഹോർമോസ് കടലോട് കടച്ചതോടുകൂടി ലോകരാജ്യങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നത്. അനഘ, ഇനി നമ്മൾ ഭക്ഷണക്രമത്തിലേക്ക് വരികയാണെങ്കിൽ മത്സ്യങ്ങളെയും മറ്റ് കടൽ വിഭവങ്ങളെയും ഏറ്റവും ചെലവ് കുറഞ്ഞ സമീകൃത ആഹാരമായാണ് കണക്കാക്കുന്നത്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം 2022 ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ പ്രൊഡക്ഷൻ ഏകദേശം 223 മില്യൺ ടൺ ആണെന്നും അതുപോലെ തന്നെ ഏകദേശം 3.3 ബില്യൺ ആളുകൾ മത്സ്യ വിഭവങ്ങൾ കഴിക്കുന്നുണ്ടെന്നുമാണ്. മനുഷ്യന്റെ ഭക്ഷണാവശ്യത്തിനും വളനിർമ്മാണം പോലുള്ള വ്യവസായ ആവശ്യത്തിനും അതുകൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണത്തിനുമൊക്കെ നമ്മൾ കടലിനെ ആശ്രയിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ വളരെ അമൂല്യമായ പവിഴപ്പുറ്റുകളും മത്സ്യസമ്പത്തും സമുദ്രത്തിന്റെ അടിത്തട്ടുകളെ സമ്പന്നമാക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ മറൈൻ ടൂറിസത്തിന്റെ ഒരു പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. പിന്നെ നമ്മൾ അറിഞ്ഞൊരു വാർത്ത കൂടിയാണല്ലോ, കൊല്ലം കടപ്പുറത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയവർക്ക് പടത്തിക്കോര എന്ന വിലപിടിപ്പുള്ള ഒരു അമൂല്യ മത്സ്യത്തെ കിട്ടിയ റിപ്പോർട്ടുകൾ. സമുദ്രത്തിലുണ്ടാകുന്ന ഈ ചെറിയ മാറ്റങ്ങൾ പോലും ഇത്തരം ജലജീവികളെ സാരമായി ബാധിക്കും.
1: അൽഫിയ, എനിക്കൊരു സംശയം, ഈ നിലവിലെ സാഹചര്യം തുടരുകയാണെങ്കിൽ എന്താണ് നമ്മളെ കാത്തിരിക്കുന്നത്?
2: അനഘ, ഇപ്പോൾ നമ്മൾ നിലവിലെ സാഹചര്യം കണക്കാക്കുകയാണെങ്കിൽ UN റിപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. കാരണം UN എഡ്യൂക്കേഷൻ റിപ്പോർട്ട് പ്രകാരം നിലവിലെ രീതിയിൽ താപനില ഉയർന്നാൽ 2100 പകുതിയിൽ കൂടുതൽ കടൽ ജീവികളും നശിച്ചു പോകുമെന്നാണ്. പിന്നെ കോറൽ ബ്ലീച്ചിംഗ് പോലുള്ള പ്രതിഭാസങ്ങൾ വരാൻ പോകുന്ന ഈ വിപത്തിന്റെ തുടക്കമായി നമുക്ക് കാണാം. ഇവയെല്ലാം തന്നെ മനുഷ്യന്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി വളരെ പ്രതികൂലമായി ബാധിക്കും.
1: നമ്മുടെ ജീവിതം എപ്പോഴും കടലുമായും കടൽ വിഭവങ്ങളുമായും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ആഗോള താപനത്തിന്റെ ഫലമായി ഭൂമിയിലെ ചൂട് ഉയരുന്നതിനൊപ്പം സമുദ്രത്തിന്റെ ചൂടും ക്രമാതീതമായി ഉയരുകയാണ്. ഇതിന്റെ തിക്തഫലങ്ങളിൽ നിന്ന് മനുഷ്യരാശിക്ക് മാറി നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സമുദ്ര സംരക്ഷണവും പ്രകൃതി സംരക്ഷണം പോലെ പ്രാധാന്യമർഹിക്കുന്നു. അഷ്ടൻ ഫാത്തിമ, സമുദ്ര മലിനീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനുഷ്യരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്?
3: ഭൂമിയിലുണ്ടാകുന്ന മലിനീകരണങ്ങളുടെ പ്രധാന കാരണം നമ്മൾ മനുഷ്യർ തന്നെയാണ്. സമുദ്ര മലിനീകരണത്തിന്റെ കാരണവും ഇതിൽ നിന്ന് ഒട്ടും വ്യത്യാസവുമല്ല. അതിനാൽ തന്നെ ഇതിനോട്

0: ബന്ധപ്പെട്ട് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. അൽവ്യ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തെയും ഭക്ഷ്യസുരക്ഷയും ആരോഗ്യത്തെയും ഒക്കെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ സമുദ്ര മലിനീകരണം. 2021 ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം 19 മുതൽ 23 മില്യൺ ടൺ വരെ പ്ലാസ്റ്റിക് ജലാശയങ്ങളിൽ എത്തുന്നുണ്ട്. ഇവ ജലജീവികളുടെയും പവിഴപ്പുറ്റുകളുടെയും ആവാസ വ്യവസ്ഥയും അവയുടെ പ്രജനനത്തിനെയും കാര്യമായി ബാധിക്കുന്നുമുണ്ട്. ഇതിനെ കൃത്യമായി നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. പ്ലാസ്റ്റിക് പോലെ തന്നെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് വ്യാവസായിക രാസമലിനങ്ങൾ എത്തിച്ചേരുന്നത്. പണ്ടൊക്കെ സുലഭമായി ലഭിച്ചിരുന്ന പല മത്സ്യങ്ങളും ഇതിന്റെ ഒക്കെ കാരണത്താൽ നമുക്ക് ലഭ്യമാകുന്നില്ല. അതിന് വലിയൊരു ഉദാഹരണമാണ് കേരളീയർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മത്തിയുടെ വലിപ്പത്തിലുണ്ടായ വ്യത്യാസം. സെൻട്രൽ മറൈൻ ഫിഷറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ടുകൾ പ്രകാരം കാലാവസ്ഥ വ്യതിയാനത്തിന്റെയും സമുദ്രത്തിന്റെ താപനിലയിൽ വന്ന വ്യത്യാസത്തിന്റെയും ഫലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്.
1: അശ്വിൻ, ഇപ്പോൾ ഈ ചർച്ച നടക്കുന്ന സമയത്ത് പോലും ലോകത്തിന്റെ പല ഭാഗങ്ങളും യുദ്ധ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ യുദ്ധങ്ങൾ കാരണം കടലിന്റെ ആവാസ വ്യവസ്ഥ കാര്യമായ വെല്ലുവിളികൾ നേരിടുന്ന വാർത്ത നമ്മൾ കാണുന്നുണ്ട്. ഇതിലെന്താണ് താങ്കളുടെ അഭിപ്രായം?
0: തീർച്ചയായും, നമ്മൾ പശ്ചിമേഷ്യയിലെ യുദ്ധ വാർത്തകളൊക്കെ എടുത്ത് നോക്കിയാൽ മതി. കരയിലെ പോലെ തന്നെ സമുദ്രത്തിലും പരസ്പര ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. എണ്ണക്കപ്പലുകളും ചരക്ക് കപ്പലുകളും തകർക്കപ്പെടുകയും അവയുടെ അവശിഷ്ടങ്ങൾ കടലിൽ പരന്നു കിടക്കുകയും അടിത്തട്ടിലേക്ക് എത്തുന്നതുമൊക്കെ സമുദ്രത്തെ ആഴത്തിൽ ബാധിക്കുന്നു. അതുമാത്രമല്ല, കടലിനടിയിൽ ബോംബുകൾ സ്ഥാപിച്ച് ശത്രു രാജ്യങ്ങളുടെ കപ്പലുകളും മറ്റു ആയുധങ്ങളും ഇല്ലാതാക്കുമ്പോൾ അതിനോടൊപ്പം ആ പ്രദേശത്തെ ആവാസ വ്യവസ്ഥയും കൂടിയാണ് തകരുന്നത് എന്ന് നമ്മൾ ഓർക്കുന്നില്ല. ഇത്തരം പ്രവൃത്തികൾക്കെതിരെ രാജ്യാന്തര സമൂഹം ഉണർന്നു പ്രവർത്തിക്കേണ്ട ഒരു സമയമാണിത്.
1: യുദ്ധവും മനുഷ്യന്റെ മറ്റ് അനിയന്ത്രിതമായ ഇടപെടലുകളും കാരണം ജലജീവിതങ്ങൾ തകർക്കപ്പെടുമ്പോൾ അവയെ സംരക്ഷിക്കാൻ നമുക്ക് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും രാസമാലിന്യങ്ങളും മറ്റും വെള്ളത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ശ്രദ്ധിക്കുക നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്നതുകൊണ്ട് തന്നെ സമുദ്ര സംരക്ഷണം വളരെ പ്രാധാന്യമർഹിക്കുന്നു. അഭിമന്യു, സമുദ്രത്തിനെയും അതിന്റെ സമ്പന്നമായ ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കാൻ എന്തൊക്കെ സാങ്കേതിക മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും? ഇതിൽ മനുഷ്യർക്ക് എത്രത്തോളം പങ്കുവഹിക്കാൻ സാധിക്കും?
2: അനഘ, ഈ വിഷയത്തെ നമ്മൾ സമീപിക്കുമ്പോൾ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ജലത്തിലായാലും ഭൂമിയിലായാലും പരിസ്ഥിതിക്ക് പ്രകൃതിപരമായ കാരണങ്ങളാൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഭൂമികുലുക്കങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും കടലിന്റെ അടിത്തട്ടിലാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് എന്നാണ്. അവ ആ പ്രദേശത്തിന്റെ അക്വാട്ടിക് ലൈഫിനെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഇവ മനുഷ്യന്റെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറമാണ്. ഇവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് മനുഷ്യന്റെ ഇടപെടൽ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഇല്ലാതാക്കുക എന്നതാണ്. ഇപ്പോൾ മറ്റു പാനലിസ്റ്റുകൾ സൂചിപ്പിച്ചതുപോലെ പകുതിയിലധികം ജനങ്ങളും സമുദ്രത്തെയും സമുദ്ര സമ്പത്തിനെയും ആശ്രയിച്ചാണ് ജീവിച്ചു വരുന്നത്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് വേണം കൃത്യമായ ശാസ്ത്രീയ സംരക്ഷണ മാർഗങ്ങളെ നമ്മൾ കൈക്കൊള്ളാൻ.
1: അഭിമന്യു, ഇതിന്റെ ഭാഗമായി തന്നെയല്ലേ നമ്മൾ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്?
2: തീർച്ചയായും അനഘ, ഇതിന്റെയൊക്കെ ഭാഗമായാണ് എല്ലാ വർഷവും ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തി വരുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷ്യമായി നമ്മൾ കണക്കാക്കുന്നത് സമുദ്ര മത്സ്യങ്ങളെ അവയുടെ പ്രജനന കാലഘട്ടത്തിൽ സംരക്ഷിക്കുക എന്നതാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ റിപ്പോർട്ട് നോക്കിയാൽ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞിട്ടുള്ള കാലയളവിൽ മത്സ്യലഭ്യത തികച്ചും കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അനഘ, ഇതിന്റെ പ്രധാന കാരണം സമുദ്രത്തിലേക്ക് എത്തുന്ന പ്ലാസ്റ്റിക്കും രാസമാലിന്യങ്ങളും കടലിലെ താപനിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനവുമാണ്. കൃത്യമായ അന്താരാഷ്ട്ര സഹകരണത്തോടുകൂടിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും സാറ്റലൈറ്റ് മോണിറ്ററിംഗ് സിസ്റ്റത്തിന്റെയും സഹായത്തോടുകൂടിയും മാത്രമേ കടൽ വിഭവങ്ങളെ കൃത്യമായി രേഖപ്പെടുത്തുവാനും നിരീക്ഷിക്കുവാനും അവയുടെ ദുരുപയോഗം തടയുവാനും കഴിയുകയുള്ളൂ.
1: എങ്കിൽ അമ്മനു, ഞാനും ചോദിക്കട്ടെ, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മത്സ്യ കുഞ്ഞുങ്ങളെ പിടികൂടുന്ന പ്രവണത നമ്മൾ കാണുന്നുണ്ട്. ഇതും ഒരു ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന പ്രവണതയല്ലേ?
2: അതെ അനഘ, തീർച്ചയായിട്ടും ഈ പ്രവണതകൾ ഇന്ന് കണ്ടുവരുന്ന ഒന്ന് തന്നെയാണ്. മത്സ്യബന്ധനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ അനുവദനീയമായ വളർച്ചയെത്താത്ത മത്സ്യക്കുഞ്ഞുങ്ങളെ പിടിക്കുന്നത് തടയാൻ കൃത്യമായ ബോധവൽക്കരണവും മോണിറ്ററിംഗ് സംവിധാനവും ആവശ്യകത തന്നെയാണ്. ഫ്ലോട്ടിംഗ് മെഷീൻസും അണ്ടർ വാട്ടർ റോബോട്ട് ഉപയോഗപ്പെടുത്തി മാലിന്യങ്ങളെ നേരിടാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് സമുദ്ര സമ്പത്തിനെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഇതിന്റെ മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് രാജ്യാന്തര തലത്തിലെ ശക്തമായ കരാറുകളുടെയും നിയമങ്ങളുടെയും അഭാവമാണ്. UNO ഉൾപ്പെടെയുള്ള രാജ്യാന്തര കൂട്ടായ്മകൾ ഇതിന് മുൻകൈ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം കടലിന്റെ ഒഴുക്കിനെ നമുക്ക് ഒരിക്കലും നിയന്ത്രിക്കാൻ സാധിക്കില്ല. രാജ്യാന്തര നിയമങ്ങൾ അനുസരിച്ച് രാജ്യങ്ങൾക്ക് ജല അതിർത്തി ഉണ്ടെങ്കിലും പ്രകൃതിക്ക് അങ്ങനെയൊന്നുമില്ല എന്ന യാഥാർത്ഥ്യം എല്ലാ മനുഷ്യരും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ രാജ്യാന്തര സഹകരണത്തോടുകൂടി മാത്രമേ നമുക്ക് ഇവയെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ.
1: പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പ്രധാനമായും ആളുകളുടെ ചിന്താഗതിയിൽ ഒരു മാറ്റം അനിവാര്യമല്ലേ? ആളുകളെ ബോധവാന്മാരാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും?
0: അനഘ, നമ്മുടെ ജനസംഖ്യയിലെ വലിയൊരു വിഭാഗം ആളുകളും ഇപ്പോഴും ഇതിനെക്കുറിച്ച് വലിയ ബോധവാന്മാരല്ല. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ബോധവൽക്കരണ രീതികൾ നമ്മൾ കൈക്കൊള്ളണം. എന്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ പ്രവർത്തനങ്ങൾ സ്കൂൾ കോളേജ് തലങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണം. അതിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിവ് പകരാനും ഇതിന്റെ ഭാഗമായി നമ്മുടെ വിദ്യാലയങ്ങളിൽ ലിവിംഗ് ലാബുകൾ സെറ്റ് ചെയ്യാനും സാധിക്കും. പിന്നെ ഈ ലാബുകളിലൂടെ ജലത്തിനടിയിൽ നിന്ന് ശേഖരിച്ച വിവിധ സാമ്പിളുകൾ വിദ്യാർത്ഥികൾക്ക്

0: പരിചയപ്പെടാനും കാലാവസ്ഥാ വ്യതിയാനവും മലിനീകരണവും മൂലമുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും. ഇതുപോലെ തന്നെ അനഘ, നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി ജലത്തിനടിയിലെ ജീവിതത്തെയും മലിനീകരണവും കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെ കാരണമായി ഉണ്ടായതും ഇനി ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുമായ മാറ്റങ്ങൾ നമുക്ക് ചെറിയൊരു വീഡിയോ ആയി ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയ വഴിയോ മറ്റോ ജനങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കും. പിന്നെ മറ്റൊരു പ്രധാന മാർഗം ഗവേഷണ പഠന പ്രവർത്തനങ്ങളിൽ അതാത് പ്രദേശത്തെ ആളുകളെ കൂടി പങ്കെടുപ്പിക്കുക എന്നതാണ്. അതാകുമ്പോൾ അവർ സ്വയം അവരുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിപ്പിക്കാനും അതുവരെ ഈ പ്രവർത്തനങ്ങളിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനും നമുക്ക് സാധിക്കും.
1: പുതിയ കാലഘട്ടത്തിന്റെ മാറുന്ന സങ്കേതങ്ങളായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സ് ടെക്നോളജികളും ഒക്കെ സമുദ്രത്തിന്റെ സംരക്ഷണത്തിനും സമുദ്ര ജീവികളുടെ സംരക്ഷണത്തിനും ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. രാജ്യാന്തര സമൂഹത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്തമാണ് മനുഷ്യ ജീവന്റെ തന്നെ നിലനിൽപ്പിന് സഹായിക്കുന്ന സമുദ്ര സംരക്ഷണത്തിന് അത്യാവശ്യം. ഇത്രയും നല്ലൊരു ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ നമ്മുടെ പാനലിസ്റ്റുകൾക്കും മികച്ച രീതിയിൽ ഈ ചർച്ച പൂർത്തീകരിക്കാൻ സഹായിച്ച സംഘാടകർക്കും ഞങ്ങളെ കേട്ടിരിക്കുന്ന ശ്രോതാക്കൾക്കും നന്ദി. ഇതോടെ ഈ ചർച്ച ഇവിടെ പൂർത്തിയാകുന്നു. നന്ദി, നമസ്കാരം.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ജലത്തിനടിയിലെ ജീവിതം എന്ന വിഷയത്തെപ്പറ്റി പുനലൂർ അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പാനൽ ചർച്ചയാണ്. അടുത്തതായി കേൾക്കാൻ പോകുന്നത് യുവകവി ജാനവിയുമായുള്ള അഭിമുഖമാണ്.
3: ജാനവിന്നാണല്ലേ പേര്. ജാനവി, സ്വയം പരിചയപ്പെടുത്താമോ? എവിടെ പഠിക്കുന്നു, എന്ത് ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങളൊന്നും പറയാം.
4: ഞാൻ ജാഹ്നവി അർഷാൻ, മിദ്രമല ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ്.
3: ഏത് സബ്ജക്ട് ആണ്?
4: ഞാൻ ഹ്യൂമാനിറ്റീസ്.
3: ഹ്യൂമാനിറ്റീസ് ആണ് സബ്ജക്ട്. ശരി, ഞാൻ നേരെ കവിതയിലോട്ട് തന്നെ വരാം. എപ്പം മുതലാണ് കവിത എഴുതാം എന്നൊരു ചിന്ത വന്നത്? ചെറുപ്പത്തിൽ എഴുതുമായിരുന്നു?
4: കുഞ്ഞിലേ തൊട്ട് വായിക്കുമായിരുന്നു. പിറന്നാൾ സമ്മാനമായിട്ട് അമ്മ പുസ്തകങ്ങളാണ് കൂടുതലും തന്നിരുന്നത്.
3: ശരി.
4: അപ്പോൾ പ്രീ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ അമ്മ വായിച്ചു തരുമായിരുന്നു, കഥകളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. യു കെ ജിയിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ അമ്മ പുറകെ നടന്ന് എഴുതി തുടങ്ങി. അങ്ങനെ എഴുതി എഴുതി ഒന്നാം ക്ലാസ്സിലേക്ക് കടന്നപ്പോൾ അത് എഴുതി ഒരു കുഞ്ഞു കവിതയായി മാറി. ആദ്യം മന്ദാരപ്പൂക്കളുടെ മണം എന്നായിരുന്നു കവിതയുടെ പേര്. അതിനുശേഷമാണ് പിന്നെ വായനയുടെ ലോകത്തേക്കും എഴുത്തിന്റെ ലോകത്തേക്കും ഒക്കെ കടന്നത്.
3: ഒരുപാട് ചെറുപ്പത്തിൽ ഓർമ്മയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് തന്നെ ചിലപ്പോൾ മണ്ടത്തരമായിരിക്കും, എന്നാലും ചോദിക്കുവാണ്. പിന്നീട് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ട് എന്തായിരിക്കും ഞാൻ കവിത എഴുതാൻ തീരുമാനിച്ച കഥയോ? അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ ആദ്യം വായിക്കുന്നത് കഥകളൊക്കെ ആയിരിക്കും. നമ്മൾ ചെറിയ മാസികകളിലോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന നമുക്ക് കേൾക്കാൻ ഇഷ്ടവും കഥകളായിരിക്കും. അല്ല, കഥ വേണ്ട, അല്ലെങ്കിൽ കവിത തന്നെ എഴുതാം, അല്ലെങ്കിൽ കഥകൾ എഴുതിയിരുന്നോ, അതോ ആദ്യമേ തന്നെ കവിത തന്നെയായിരുന്നു എഴുതി തുടങ്ങിയത്?
4: കഥകൾ അധികമൊന്നും എഴുതിയിട്ടൊന്നുമില്ല. ചില ഇങ്ങനെ കഥാസങ്കല്പങ്ങൾ ഞാൻ അമ്മയടുത്ത് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പിന്നെ അമ്മ നന്നായിട്ട് എഴുതുന്ന ഒരാളാണ്. അപ്പൊ അമ്മയുടെ കവിതകൾ ചെറുതിലേ തൊട്ട് വായിച്ചു തുടങ്ങിയതുകൊണ്ടായിരിക്കാം കവിതകളോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നി തുടങ്ങി.
3: അമ്മ കവിത എഴുതുമായിരുന്നല്ലേ?
4: അമ്മ നന്നായി.
3: അവിടെ നിന്നൊരു പ്രോത്സാഹനം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് കവിത തന്നെ എഴുതാം എന്ന് തീരുമാനിച്ചത്. ശരി ശരി. ജാൻവിയുടേതായിട്ട് ഒരു കവിതാ സമാഹാരം വന്നിട്ടുണ്ടല്ലോ, ഒറ്റയ്ക്കൊരു മരം.
4: ഇത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കവിതകളുടെ ഒരു ഡിജിറ്റൽ കോപ്പി ആയിട്ട് എനിക്കൊരാൾ ചെയ്തു തന്നെയാണ്.
3: ചെയ്തു തന്നെയാണ്. പണ്ട് എഴുതിയ ഇത്രയും കാലം എഴുതിയ കവിതകളെല്ലാം, പല സമയത്തായിട്ട് എഴുതിയ കവിതകളെല്ലാം
4: അതിന് കുറച്ചെടുത്തിട്ട് ഡിജിറ്റൽ കോപ്പി ആയിട്ട് തന്നെയാണ്.
3: അപ്പൊ ഇത് എനിക്ക് ഒരു ചോദ്യമുള്ളത്, ഇപ്പോ ഈ കവിതകൾ പല കവിതകൾ പല സമയത്തായിട്ട് എഴുതിയല്ലോ, ഇത് എഴുതിയ സമയങ്ങൾ ഓർമ്മയുണ്ട്? എപ്പോഴാണ്? അപ്പോ ഞാനൊരു കവിത ഇപ്പൊ കണ്ടു, ഇപ്പൊ കുടിയന്റെ വീട് എന്നൊരു കവിതയുണ്ട്. അപ്പൊ ഇത് എഴുതാനുണ്ടായ ഒരു സാഹചര്യം, അല്ലെങ്കിൽ എനിക്ക് ഇത് എഴുതിയാലേ പറ്റത്തുള്ളൂ, എപ്പോഴായിരിക്കും ഞാൻ ഇത് എഴുതാൻ തീരുമാനിച്ചത്, ആ ഒരു ആ എഴുതിയ സമയത്തെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മയുണ്ടോ?
4: ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എഴുതുന്ന കവിതയാണ് കുടിയന്റെ വീട്. നമ്മുടെ സമൂഹത്തിൽ നമ്മളിപ്പോ ഒരുപാട് മദ്യവും മയക്കുമരുന്നും ഒക്കെ കാരണം തകർന്നു പോകുന്ന ഒരുപാട് കുടുംബങ്ങൾ നമുക്ക് ചുറ്റും കാണുന്നുണ്ട്. ആത്മഹത്യകളായും കൊലപാതകങ്ങളായും ഒക്കെ ഇത് തുടർന്നു പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭയത്തിൽ നിന്ന്, ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഉണ്ടായ കവിതയാണ് കുടിയന്റെ വീട്.
3: എന്തെങ്കിലും അതിനെ എഴുതാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, അപ്പൊ അവർക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവും. ഇത് ഒരുമിച്ചിരുന്നാണോ എഴുതിയത്, അതോ പല സമയത്തായിട്ട് എഴുതിയതാണോ?
4: ഒരിക്കലും ഒറ്റയടിക്കിരുന്ന ഒരു കവിത എഴുതി തീർക്കാൻ പറ്റത്തില്ല.
3: പറ്റില്ല.
4: ഒരു വാക്കിന് വേണ്ടി ചിലപ്പോ ഒരുപാട് ദിവസം എടുത്തെന്നിരിക്കും.
3: ഒരുപാട് ദിവസം എടുക്കും. അപ്പോ ഒരുപാട് ദിവസം എടുത്ത് ഇങ്ങനെ ആലോചിച്ച് വന്ന ചിന്തകളെല്ലാം കൂടെ ചേർത്ത് എഴുതിയതാണ്.
4: ആ, അങ്ങനെ എഴുതിയതാണ്.
3: നമുക്ക് ആ കവിത ഒന്ന് കേൾക്കാം.
4: കുടിയന്റെ വീട്. കുടിയന്റെ വീട് ഒരു കനലടുപ്പാണ്. പിറുപിറുക്കലുടെ കരിക്കട്ടകൾ അങ്ങനെ നീറുനീറി കിടക്കും. കള്ളുമണമുള്ള കാറ്റടിക്കുമ്പോൾ അത് ആളിക്കത്തും. ഭയത്തിൻ്റെ, ആവലാതികളുടെ, പരിഭവങ്ങളുടെ, നിരാശകളുടെ വെന്തു കുഴഞ്ഞ മണമുയരും. ഒറ്റപ്പെടലിൻ്റെ നിശ്വാസപ്പുക അടുപ്പുകളിൽ തട്ടി ചിതറും. കാലുഷ്യങ്ങളുടെ ചാരക്കൂമ്പാരത്തിൽ നിന്ന് നെടുവീർപ്പുകളുടെ ആവി ഉയരും. കരിവേഷങ്ങളുടെ പടപ്പുറപ്പാടുകൾ ഭീതിപ്പെടുത്തും. അണഞ്ഞുപോകും.

0: ഉറങ്ങുന്ന ജീവിതക്കനൽ ആളിക്കത്തിക്കാൻ ഊതിയൂതി ശ്വാസം നിലച്ച് നെഞ്ചിൽ വേദനയുടെ കഫം കുരുങ്ങി ഒരീറക്കുഴൽ വാടി വീഴും. അസഭ്യങ്ങളുടെ അശ്ലീലങ്ങളുടെ കെട്ടുമാറാപ്പഴിച്ച് വാരിവിതറിയ ഭള്ളുവാക്കുകൾ കൊണ്ട് വേവേറിയ വിറകിൻ്റെ അസ്ഥിഖണ്ഡങ്ങൾ ചൂടിലെരിഞ്ഞ് പൊട്ടും. കുടിയൻ്റെ വീട് ഒരു കനലടുപ്പാണ്. അതിൻ്റെ കനൽ ചൂടേറ്റ് കുഞ്ഞിക്കലങ്ങളുടെ കണ്ണ് ചുവക്കും, കാതടയും, കരളുരുകും. അമർന്നൊരു നിലവിളി നെഞ്ചിൽ പിടയും. ചുറ്റുമുള്ളവർ പറയും, നല്ല അടുപ്പ്, ആളിക്കത്തുന്നുണ്ട്. അതെ, കനവെടുത്ത് കനിവെടുത്ത് വീടിൻ്റെ അസ്ഥിവാരം പൊള്ളിച്ച് അതങ്ങനെ ആളിക്കത്തും.
1: അമ്മയുടെ കവിതകളാണ് പ്രചോദനമായെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചെറുപ്പത്തിൽ ഇപ്പം ഓർമ്മയിൽ അമ്മ അല്ലാതെ വേറെ ആരുടെങ്കിലും കവിതകളോ കഥകളോ ഒക്കെ വായിച്ചിട്ട് എനിക്ക് ഇതുപോലെ എഴുതണം, അല്ലെങ്കിൽ ഞാൻ എഴുതിയാൽ ഇതുപോലെ ആയിരിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പ്രചോദനമായ എഴുത്തുകാരുണ്ടോ?
0: എല്ലാവരുടെയും കവിതകൾ വായിക്കാൻ ഇഷ്ടമാണ്. കവികളുടെ ആയാലും പുതിയ കവികളുടെ ആയാലും ഒക്കെ കവിതകൾ വായിക്കാൻ ഇഷ്ടമാണ്. ആരെയും പോലെ അല്ലെങ്കിൽ അവരെ അനുകരിച്ച് എഴുതണമെന്നൊന്നും തോന്നിയിട്ടില്ല. പ്രമേയങ്ങൾ ഒരുപക്ഷെ അതുപോലെയൊക്കെ പ്രമേയങ്ങൾ സ്വീകരിച്ച് എഴുതണമെന്ന് തോന്നിയിട്ടുണ്ട്. കൂടുതലായിട്ടും അമ്മയെ പോലെ എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട്.
1: അമ്മയെ പോലെ എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഫ്രണ്ട്സിനൊക്കെ അറിയില്ല, അറിയുമായിരിക്കുമല്ലോ കവിത എഴുതുന്നു എന്നുള്ളത്. അപ്പം അവരുടെ ഒരു സമീപനം എങ്ങനെയാണ്? ഓക്കെ, അത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ എഴുതുന്നു, അപ്പോൾ ഞങ്ങൾക്കും എഴുതണം അതുപോലെ, അങ്ങനെയാണോ? എങ്ങനെയാണ് ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒരു സമീപനം?
0: ക്ലാസ്സിലെ ടീച്ചർ എന്നെ കൊണ്ട് കവിതയൊക്കെ ചൊല്ലിക്കാറുണ്ട്, എഴുതിയ കവിതയൊക്കെ ചൊല്ലിക്കാറുണ്ട്. ഇപ്പൊ ഫ്രണ്ട്സ് വന്നിട്ട് ഞങ്ങളെ കുറിച്ച് എഴുതി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്.
1: ഓക്കെ, എവിടെയാണ്? സാധാരണ സ്കൂളിലാണോ വീട്ടിലാണോ? എപ്പോഴാണ് എഴുതാൻ തോന്നുമ്പോൾ എഴുതുവാണോ, അതോ ഇപ്പൊ എനിക്ക് എഴുതണം, ഞാൻ എഴുതാൻ ഇതെന്റെ സമയമാണ്, ഞാൻ ഇന്ന് 4 മണി മുതൽ 5 മണി വരെയാണ് എഴുതുന്നത്, അങ്ങനെ എന്തെങ്കിലും ഇഷ്ടങ്ങളുണ്ടോ?
0: അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. എപ്പോഴാണോ എഴുതാൻ തോന്നുന്നത്, അപ്പൊ ചിലപ്പോ ഒരു വരിയായിരിക്കും, ഒരു വാക്കായിരിക്കും, അപ്പോ കയ്യിലിരിക്കുന്ന പേപ്പർ എടുത്ത് അതങ്ങ് എഴുതും.
1: അപ്പൊ എഴുതും, പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് അതിനെ വളർത്തി വലുതാക്കി ഒരു കവിതയാക്കുകയോ ചിലപ്പോൾ അത് ഉപേക്ഷിക്കുകയോ ചെയ്യുമോ? ഇത് സാധാരണ ഇതിലിപ്പോ ഒരു കവിത എഴുതി, അത് ഇപ്പൊ ഇത് പുസ്തകമായിട്ട് വന്നല്ലോ, അതങ്ങനെ എല്ലാവരെയും കാണിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും കാണിച്ച്, അമ്മയോ സുഹൃത്തുക്കളെ ആരെങ്കിലും കാണിച്ച് അഭിപ്രായം എടുക്കാറുണ്ടോ? അല്ല, കുഴപ്പമില്ല, ഞാൻ എഴുതിയത് ഞാൻ എല്ലാരെയും ആദ്യമേ തന്നെ കാണിക്കാൻ തയ്യാറാണ്, അങ്ങനെയാണോ?
0: ആദ്യമേ ഞാനൊരു 2 വരി എഴുതിയാലും ആദ്യം കാണിക്കുന്ന അമ്മയെ തന്നെയാണ്.
1: അമ്മയെ കാണിക്കും.
0: അപ്പോ അതില് നല്ല വശം ഉണ്ടെങ്കിലും വിമർശനങ്ങൾ ഉണ്ടെങ്കിലും ആദ്യമേ അമ്മയാണ് പറയുന്നത്.
1: അമ്മ പറയും. ഈ കവിതകളിൽ നമുക്ക് നേരത്തെ പറഞ്ഞ നമുക്ക് എഴുതാനുള്ള ഒരു ശക്തമായ പ്രേരണ, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതിയാലേ പറ്റത്തുള്ളൂ എന്നൊരു തോന്നലിൽ നിന്നാണല്ലോ എഴുതുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എഴുതുമ്പോഴും എന്ത് തരം കാര്യത്തെ കുറിച്ച് എഴുതാനാണ് കുറച്ചുകൂടി സന്തോഷമുള്ളത്? ഞാൻ ഉദ്ദേശിക്കുന്നത് ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം, സന്തോഷമുള്ളൊരു കാര്യത്തിനെ കുറിച്ച് എഴുതാനാണോ, സംഭ്രാന്തി ഒരു കൺഫ്യൂഷനെ കുറിച്ച് എഴുതണോ എന്നാണോ? അങ്ങനെ എന്തെങ്കിലും എൻ്റെ ഒരു ജാൻവിയുടെ കവിതകളുടെ മൂഡ് ഇങ്ങനെ ആയിരിക്കണം, ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീൽ ഇതായിരിക്കണം എന്നൊരു തോന്നലുണ്ടോ?
0: എനിക്ക് കൂടുതലും സങ്കടം തോന്നുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സാമൂഹിക പ്രശ്നങ്ങൾ കാണുമ്പോഴായിരിക്കും എഴുതാൻ തോന്നുന്നത്. അപ്പോൾ കൂടുതലും എൻ്റെ കവിതകൾ അങ്ങനെയുള്ള രീതിക്കായിരിക്കും. ഒരിക്കലും പോസിറ്റീവായിട്ടൊരു കവിതകൾ അല്ലെങ്കിൽ പോസിറ്റീവ് മൂഡുള്ളൊരു കവിതകളായിരിക്കില്ല. പലപ്പോഴും പല പ്രശ്നങ്ങൾക്കെതിരെയും ചൂണ്ടുന്ന അങ്ങനെയുള്ള കവിതകളായിരിക്കും.
1: അങ്ങനെയാണ് എഴുതാറുള്ളത്. ഒരു തീവ്രമായിട്ടൊരു വിഷമം തോന്നുമ്പോഴോ, അല്ലെങ്കിൽ ഇത് ഇതിനെ പറ്റി എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ തോന്നുമ്പോഴോ ആണ് പൊതുവെ എഴുതുന്നത്. ശരി, ഞാൻ ഈ ആ ചോദ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒന്ന് ചോദിച്ചോട്ടെ, ഇത് നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്നാണ് കവിത വരുന്നത്. അതോ അപ്പോൾ നമ്മളൊരു പ്രശ്നം ഇമാജിൻ ചെയ്ത് അല്ലെങ്കിൽ സങ്കല്പിച്ച് എഴുതാറുണ്ടോ, അതോ എനിക്ക് പരിചയമുള്ള, ജാൻവിക്ക് പരിചയമുള്ള പരിസരങ്ങളിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളെ ചുറ്റുവട്ടത്ത് നിന്നാണോ എഴുതുന്നത്?
0: രണ്ടും. ഒരുപക്ഷെ ചുറ്റുവട്ടങ്ങളിൽ കാണുന്ന കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ വായനയിൽ നിന്ന് കിട്ടുന്ന ഓരോ അനുഭവങ്ങളായിരിക്കാം.
1: വായനയിൽ നിന്ന് കിട്ടുന്നത് വെച്ചിട്ടും ഏതെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ നമുക്കൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിനോട് പ്രതികരിക്കാൻ തോന്നും. പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ സംസാര ഭാഷ ഉപയോഗിച്ച് പ്രതികരിക്കും. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഏതാണ് എളുപ്പമെന്ന് തോന്നിയിട്ടുള്ളത്? എനിക്ക് കവിതയിൽ ഇതിനെ പ്രതികരിക്കുന്നതാണോ, അല്ല ഞാൻ നേരിട്ട് എനിക്ക് സംസാരിക്കുന്നതാണ്? ചിലർക്കത് പറ്റില്ല, ചിലർക്കത് ഒരു കലാസൃഷ്ടിയിലൂടെ മാത്രമേ ചില കാര്യങ്ങളോട് പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ജാൻവിക്ക് അങ്ങനെയുണ്ടോ, എനിക്ക് എളുപ്പം ഇതാണ്, കവിതയിൽ കൂടെ പറയുന്നതാണ് എളുപ്പം എന്ന് തോന്നിയിട്ടുണ്ടോ?
0: ഒരു എഴുതുന്ന ഒരാളിനെ സംബന്ധിച്ച് അയാളുടെ ആയുധം എന്ന് പറയുന്നത് അയാളുടെ പേരെയും പേപ്പറും തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ പ്രതികരിക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം.
1: എപ്പോഴും എളുപ്പം എന്തെങ്കിലും കാര്യം, അപ്പോൾ എന്ത് കാര്യമായാലും ഇങ്ങനെ പ്രതികരിക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പം എന്ന് തോന്നിയിട്ടുണ്ട്.
0: എല്ലാവരുടെയും മനസ്സിൽ ഒരു പക്ഷേ ആ എഴുത്തായിരിക്കാം നിലനിൽക്കുന്നത്.
1: ശരി, വിദ്യാർത്ഥി കൂടെയാണല്ലോ, അപ്പോൾ ഇത് തമ്മിലൊരു ബാലൻസ് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? സ്കൂള്, പഠനം എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്?
0: അങ്ങനെ പഠനവും എഴുത്തും തമ്മിൽ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. രണ്ടും ഒരുപോലെ മുന്നോട്ട് പോകുന്നുണ്ട്.
1: വായനയും ഒക്കെ സമയം കിട്ടുന്നുണ്ട്.
0: എല്ലാത്തിനും സമയം കണ്ടെത്തുന്നു.
1: ഇപ്പൊ ജാൻവി ഒരു യുവകവിയാണല്ലോ, ജാൻവിയുടെ

0: അതേ പ്രായത്തിലുള്ള മറ്റ് ആളുകളുടെ കവിതകളൊക്കെ വായിക്കാറുണ്ടോ? കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ കവിതകൾ?
1: ആ ഒരുപാട്. ചില ശില്പശാലകളിൽ പോകുമ്പോൾ, ക്യാമ്പുകളിലൊക്കെ പോകുമ്പോൾ, എഴുത്ത് ക്യാമ്പ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് എൻ്റെ പ്രായം തന്നെ ഉള്ളവർ, അല്ലെങ്കിൽ എന്നെക്കാളും ഒന്നോ രണ്ടോ വയസ്സിന് മൂത്ത അങ്ങനെയുള്ളവരുടെയൊക്കെ ഒരുപാട് കവിതകൾ പരിചയപ്പെടാനും അവരോട് ചങ്ങാത്തം കൂടാനും ഒക്കെ
0: പറ്റിയിട്ടുണ്ട്. അവരെയൊക്കെ നോക്കാറുണ്ട്, ഇവരൊക്കെ ഇങ്ങനെയാണ്. അപ്പം ആരുടെങ്കിലും കവിത ഉണ്ട് ഇത് കൊള്ളാം, അല്ലെങ്കിൽ എനിക്ക് നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് കണക്ട് ചെയ്ത് ചോദിക്കുവാണ്, അത് എൻ്റെ പ്രായത്തിൽ തന്നെ ഒരാളാണ്, അപ്പോൾ പക്ഷേ എനിക്ക് ഇതുപോലെ എഴുതിയാൽ കൊള്ളാം, അല്ലെങ്കിൽ ഈ പ്രമേയം കൊള്ളാം, അങ്ങനെ തോന്നാറുണ്ടോ കവിതകൾ കാണുമ്പോൾ?
1: കവിതകൾ രസമുള്ള കവിതകളാണ്. അപ്പോൾ അവരും എന്നെ പോലെ തന്നെ വായിക്കുന്നുണ്ടോ ആണല്ലോ വാക്കുകൾ കിട്ടുന്നത്, എഴുതാൻ പറ്റുന്നതൊക്കെ. അപ്പോൾ അതിലൊരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. രസമുള്ള കവിതകളാണല്ലോ.
0: ഇപ്പോൾ ഈ കവിതാ സമാഹാരം വന്നല്ലോ, പലപ്പോഴും നമ്മൾ പല സമയത്തായിട്ട് നമുക്ക് ഓരോ പ്രശ്നത്തിലോ അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ തോന്നിയ പ്രചോദനത്തിന്റെ ഭാഗമായിട്ടോ നമ്മൾ പലതും എഴുതും. പക്ഷെ ഇത് വായനക്കാരൻ്റെ ഒരു വശം ഉണ്ടല്ലോ. അപ്പോൾ വായിച്ചിട്ട് ഏതെങ്കിലും കാര്യം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് അങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടോ? ഇത് ഞാൻ ഉദ്ദേശിച്ചതല്ല, ഇദ്ദേഹം മനസ്സിലാക്കിയത്, അത് കാരണം ഒരാൾ പ്രശ്നത്തിന് വന്നോ, അല്ലെങ്കിൽ ആശയം അപ്പുറത്തേക്ക് കൃത്യമായി എത്തിയില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ?
1: ഇല്ല, ഇതുവരെ അങ്ങനെ
0: പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ പേടികളുമില്ല, അങ്ങനെയായാലും കുഴപ്പമില്ല, ഞാൻ എനിക്ക് പറയാനുള്ളത് പറയും എന്നൊരു രീതിയിലാണ് എഴുതുന്നത്.
1: ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടല്ലേ.
0: അതെ അതെ,
1: ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെ അവരെടുക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല.
0: ഒരു നിർബന്ധമില്ല, എഴുത്തിന്റെ വഴിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ജാൻവി ആഗ്രഹിക്കുന്നത്. ഒരു ഭാവിയിൽ ഒരു ഇതൊരു കരിയറായി തന്നെ വളർത്തിയെടുക്കണം എന്ന് തന്നെയാണ് മുന്നിൽ കാണുന്നത്. അതോ ഇനി പഠിച്ച് പഠനത്തിന്റെ വഴിക്ക് പോയി അതിന്റെ കൂട്ടത്തിൽ ഞാൻ എഴുതും എന്നാണോ?
1: എഴുത്തൊരിക്കലും കൈവിടരുത് എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പഠിച്ച് ജോലി വാങ്ങിക്കണം, അതിന് കൂടെ തന്നെ എഴുത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം.
0: ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന യുവാക്കളായിട്ടുള്ള ഒരുപാട് എഴുത്തുകാരുണ്ടാവും, എഴുതാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ എഴുത്ത് കൊള്ളാമോ എന്ന് ഭയമുള്ള ആൾക്കാരുണ്ടാവും, അവരോട് എന്താണ് പറയാനുള്ളത്?
1: എഴുത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണ് മറ്റുള്ളവർ എടുക്കേണ്ടതെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. അതുപോലെ നമ്മുടെ ആദ്യമൊക്കെ എഴുതുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നേക്കും, പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമ്മളാൽ കഴിയുന്ന വിധം ശ്രമിക്കുക. അതിനാരെയും പേടിക്കേണ്ട ആവശ്യമോ ലജ്ജിക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല.
0: ജാൻവിയുടെ ഏതെങ്കിലും ഒരു വരി കവിത ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് യുവാക്കളോടും വിദ്യാർത്ഥികൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് വരിയായിരിക്കും?
1: എനിക്ക് പറയാനുള്ള കാര്യം, മദ്യത്തിനൊറ്റുവാനില്ല, മയക്കും പൊടികൾക്കു നൽകുവാൻ വയ്യ, ചിട്ടയായി പാലിച്ചിടേണ്ടും ജീവൻ കത്തിച്ചിരിക്കുവാൻ വയ്യ.
0: വളരെ നന്ദി യുവാണിയുടെ ശ്രോതാക്കളോട് സംസാരിച്ചതിന്. ഇനിയും ഒത്തിരി കവിത എഴുതി എഴുത്തിൻ്റെ വഴിയിലൂടെ മുന്നേറാൻ ജാൻവിക്ക് പറ്റട്ടെ. ആശംസകൾ.
2: യുവകവി ജാൻവിയുമായുള്ള അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. യുവവാണി.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 ന്.

0: ആകാശവാണി, സമയം 8 മണി.
1: നാട്ടുചിന്ത. നാട്ടുചിന്തയിൽ ഇന്ന് വേലൻപാട്ട് അവതരിപ്പിക്കുന്നത് ജി വേണുഗോപാൽ.

ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ NDA പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ രമ്യ ഗിരിജ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495963321 9495653 1 ഒരു നമ്പർ കൂടിയുണ്ട്, 9495953 1. ഓർക്കുക, NDA പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്ന വിഷയത്തിൽ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ആയി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. വ്യവസായത്തിന്റെ ആകെയുള്ള പുരോഗതി കൈവരിക്കുന്നതിനുള്ള ഏകോപിത ശ്രമങ്ങൾക്ക് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തിരിച്ചടിയാകും. അതിനാൽ തന്നെ ഈ വ്യവസായ മേഖല പ്രതിസന്ധി നേരിടുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി കയർ ഉൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃത്യമായ പരിശീലനം നൽകേണ്ട ആവശ്യകതയുണ്ട്. ഇതുവഴി ഗുണനിലവാര ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ഇതിന്റെ ഗുണം ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കയർ വികാസ് യോജന. ആഭ്യന്തര വിദേശ കയർ വിപണികളുടെ വികസനം, അസംസ്കൃത വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, സംരംഭകത്വ വികസനം, സ്ത്രീ ശാക്തീകരണം, കയർ തൊഴിലാളികളുടെ നൈപുണ്യ വികസനം, ക്ഷേമപ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രധാനമായി 6 ഉപപദ്ധതികളിലൂടെയാണ് കയർ വികാസ് യോജന നടപ്പിലാക്കുന്നത്. നൈപുണ്യ വികസനത്തിനായി സ്കിൽ അപ്ഗ്രഡേഷൻ, സ്ത്രീകൾക്കായി മഹിളാ കയർ യോജന, കയറ്റുമതി വിപണി വികസനം, ആഭ്യന്തര വിപണി വികസനം, ഉൽപാദന അടിസ്ഥാന സൌകര്യ വികസനം, വ്യാപാര വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്ന സേവനങ്ങൾ, പുതിയതും നൂതനവുമായ കയർ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുക, നിലവിലുള്ള കയർ യൂണിറ്റുകളെ നവീകരിക്കാൻ സഹായിക്കുക എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതി. ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു. ഇതുകൂടാതെ പരിസ്ഥിതി സൌഹൃദ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കയർ വ്യവസായത്തിലേക്ക് പുതുതലമുറ ബിസിനസ്സുകാരെയും സംരംഭകരെയും ആകർഷിക്കാനും സഹായിക്കും. ഉൽപാദന യൂണിറ്റുകളുടെ അടിസ്ഥാന സൌകര്യങ്ങളുടെ നവീകരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തും. നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കയർ വ്യവസായം കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കും. മഹിളാ കയർ യോജനയുടെ കീഴിൽ 75% സബ്സിഡിയോടെ യന്ത്രങ്ങൾ, സാമഗ്രികൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ നൽകുന്നു. മികച്ച ഗുണനിലവാരവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെട്ട വരുമാനവും കൈവരിക്കുന്നതിനായി കയർ അധിഷ്ഠിത ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനുമായി സംരംഭകർ, നാളികേര കർഷകർ, മറ്റു പങ്കാളികൾ എന്നിവർക്കിടയിൽ അവബോധമുണ്ടാക്കും. വ്യവസായത്തെ പാരമ്പര്യേതര മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ആകെയുള്ള വികസനം കൈവരിക്കുന്നതിനും നൈപുണ്യ വികസനം നിർണായക ഘടകമാണ്. നാളികേര കൃഷിയുമായി ബന്ധപ്പെട്ട പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ മേഖലകളിൽ നിലവിലെ വ്യവസായത്തിനാവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനായി നൈപുണ്യ വികസനം പരിപാടിക്ക് രൂപം നൽകി. കയർ തൊഴിലാളികളുടെ സൌകര്യമനുസരിച്ച് കയർ ബോർഡ് വിവിധ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ, അസോസിയേഷനുകൾ, ക്ലസ്റ്ററുകൾ എന്നിവയുടെ സഹായത്തോടെ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇനി വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. യുവാക്കൾ അറിവ്, നൈപുണ്യം, നൂതനാശയം എന്നിവയെ രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. തമിഴ്നാട്ടിലെ കാട്ടാങ്കുളത്തൂരിൽ SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2047-ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരുടെ ശാക്തീകരണം അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ.

0: രാജസ്ഥാനിലെ അൽവറിൽ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഏറ്റവും സുപ്രധാന വാണിജ്യ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറുന്നതിന് ഔദ്യോഗിക തുടക്കം കുറിച്ച് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് ചൊവ്വാഴ്ച തുടക്കമാകും. 18-ന് രാവിലെ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. തുറമുഖാധിഷ്ഠിത വ്യവസായ ലോജിസ്റ്റിക് വികസന പദ്ധതിയായ മിഷൻ സമുദ്രയും സംസ്ഥാന സർക്കാർ ചടങ്ങിൽ പ്രഖ്യാപിക്കും. ചികിത്സാ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുള്ള മെഡിക്കൽ പരിശീലനത്തിന് പ്രാധാന്യം നൽകണമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഉത്തരവാദിത്വപൂർണമായ രോഗീ പരിചരണത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായ മുൻകൂട്ടിയുള്ള രോഗനിർണയം, സമയോചിത ചികിത്സ എന്നിവ അനുവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വാദരോഗവുമായി ബന്ധപ്പെട്ട് സെമിനാർ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് നാളെ ചിങ്ങമൊന്ന്. കാർഷിക സമൃദ്ധിയുടെ അടയാളമായി നാളെ മലയാളി കർഷക ദിനവും ആഘോഷിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ എറണാകുളത്ത് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യും. കർഷക പുരസ്കാരങ്ങളും വിതരണം ചെയ്യും. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം നാളെ തിരുവനന്തപുരത്ത് ശ്രാവണ സംഗീതിക അവതരിപ്പിക്കും. വഴുതക്കാട് വിമൻസ് കോളേജിൽ രാവിലെ 10-നാണ് പരിപാടി. ഓണക്കാലത്ത് സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പരിശോധനകൾ ഊർജിതമാക്കിയതായി മന്ത്രി കെ മുരളീധരൻ. ഭക്ഷ്യ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് പ്രത്യേക പ്രാധാന്യം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വില ഉയരുന്ന സാഹചര്യമുണ്ടായാൽ 25,000 മെട്രിക് ടൺ അരി കൂടി വിപണിയിലെത്തിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഓണക്കാലത്തെ വില നിയന്ത്രണം ലക്ഷ്യമിട്ട് ആവശ്യത്തിന് അരിയും ഗോതമ്പും എത്തിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഓണം വാരാഘോഷത്തിനൊരുങ്ങി തലസ്ഥാന നഗരി. വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഫെസ്റ്റിവൽ ഓഫീസ് ഉദ്ഘാടനം മറ്റന്നാൾ മന്ത്രി പി സി വിഷ്ണുനാഥ് നിർവഹിക്കും. ഈ മാസം 24 മുതൽ 30 വരെ വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളാണ് നഗരത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓണപരീക്ഷയുടെ പേരിൽ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമൂഹമാധ്യമ ചാനലുകൾക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് ഡിജിപിക്ക് പരാതി നൽകി. വിദ്യാർത്ഥികളുടെ പഠനത്തെയും പരീക്ഷയുടെ വിശ്വസനീയതയെയും നേരിട്ട് ബാധിക്കാവുന്ന വിഷയമായതിനാൽ ഓണപരീക്ഷകൾ പുരോഗമിക്കുന്ന ഈ ഘട്ടത്തിൽ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ചിങ്ങം 1 നാളെ രാവിലെ 5 ദർശനത്തിനായി നട തുറക്കും. 21 നടയടയ്ക്കും. ലക്ഷദ്വീപിൽ വെള്ളിയാഴ്ച റബിയുൽ അവൽ മാസപ്പിറവി ദൃശ്യമായതോടെ നബിദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. വിവിധ ദ്വീപുകളിൽ ഖാസിമാർ, മദ്രസ കമ്മിറ്റികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ നിരവധി പേർ പങ്കെടുത്ത ഘോഷയാത്രകൾ സംഘടിപ്പിച്ചു. ജമ്മു പൂഞ്ച് ദേശീയപാതയിലെ സുങ്കൽ തുരങ്കം പൊതുജനങ്ങൾക്ക് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. രജൌരി, പൂഞ്ച്, നൌഷേര പ്രദേശങ്ങളിലേക്കുള്ള യാത്രാസൌകര്യം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. ഇന്ത്യയുമായി സംയോജിപ്പിച്ചതിന്റെ സ്മരണയിൽ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി ഇന്ന് ഡേ ജൂറെ ട്രാൻസ്ഫർ ഡേ ആചരിച്ചു. പുതുച്ചേരിയിലെ കീഴൂരിൽ ആഭ്യന്തരമന്ത്രി എ നമശിവായം ദേശീയ പതാക ഉയർത്തി. 1962 ഓഗസ്റ്റ് 16 ഇന്ത്യയുമായുള്ള പുതുച്ചേരിയുടെ ലയനത്തിന് നിയമപരമായ അംഗീകാരം ലഭിച്ചത്. ഉത്തർപ്രദേശിലെ വാരാണസി വിമാനത്താവളത്തിൽ സുരക്ഷാ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനിടെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ യാത്രക്കാരന്റെ തോക്കിൽ നിന്ന് അബദ്ധത്തിൽ വെടിയുതിർന്നു. പരിക്കേറ്റ 2 സ്ക്രീനിംഗ് ഉദ്യോഗസ്ഥരെ പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം ചികിത്സയ്ക്കായി വാരാണസിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. സമുദ്ര അലങ്കാര മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട് CMFRI നടത്തുന്ന ഗവേഷണ പ്രോജക്റ്റിൽ യങ് പ്രൊഫഷണലിന്റെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്ക് CMFRI.org.in വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2 ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 9 460 റൺസ് എന്ന നിലയിൽ. ദേവദത്ത് പടിക്കൽ 167 റൺസ് നേടി പുറത്തായി. ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ബംഗ്ലാദേശ് പുരുഷ ടീമിന് ചരിത്ര ജയം. ഇതാദ്യമായാണ് ഓസ്ട്രേലിയൻ മണ്ണിൽ ബംഗ്ലാദേശ് ടെസ്റ്റ് മത്സരം ജയിക്കുന്നത്. ഡാർവിനിൽ നടന്ന മത്സരത്തിൽ 9 ബംഗ്ലാദേശിന്റെ ജയം. 2 ആകെ 9 വീഴ്ത്തിയ ഹസൻ മഹ്മൂദാണ് കളിയിലെ താരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി, ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾക്ക് രവീന്ദ്ര ജയൻ സംഗീതം നൽകി ചിത്രയും സംഘവും പാടിയത്.

0: ഗ്രീക്ക് പുരാണകഥയിലെ ഇതിഹാസ തുല്യനായ ഒരു കഥാപാത്രമാണ് ഒഡീസിയൂസ്. ആ ഒഡീസിയൂസിന്റെ സാഹസിക യാത്രകളെക്കുറിച്ചുള്ള കഥകളാണ് ഗ്രീക്ക് പുരാണത്തിൽ കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയൂസിന്റെ യാത്രയിൽ തുടർന്ന് എന്താണ് ഉണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് കഥ പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
1: കാലിപ്സോയുടെ അകമഴിഞ്ഞ സ്നേഹവലയത്തിൽ അകപ്പെട്ട് ഒരുപാട് കാലം അവളോടൊപ്പം കഴിയുകയായിരുന്ന ഒഡീസിയൂസിന് തന്റെ സ്വന്തം ദേശത്ത് പോകണമെന്ന ആഗ്രഹമുണ്ടായി. ഭാര്യയെയും മകനെയും ഓർത്ത് വിഷമിച്ച അദ്ദേഹത്തിനെ കാലിപ്സോയിൽ നിന്ന് മോചിപ്പിക്കാൻ സ്യൂസ് ദേവൻ തീരുമാനിച്ചു. അങ്ങനെ കാലിപ്സോയിൽ നിന്നും ഒഡീസിയൂസിനെ മോചിപ്പിച്ച് യാത്ര തുടരാൻ സഹായിക്കുകയാണ് അദ്ദേഹം. ഇനി ഈ യാത്രയിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് നോക്കാം. ഹെർമസ് ദേവൻ ഉത്തരക്ഷണത്തിൽ സ്വർണപാതകങ്ങൾ അണിഞ്ഞു, സുവർണദണ്ഡ് എടുത്തു, ഇടിവാളിന്റെ വേഗത്തിൽ ഓജു ദ്വീപിലെത്തി. കാലിപ്സോയുടെ ഗുഹ കണ്ടെത്തുവാൻ അദ്ദേഹത്തിന് പ്രയാസമുണ്ടായില്ല. ദേവദാരു കത്തിയെരിയുന്ന സുഗന്ധം ഗുഹയെങ്ങും വ്യാപിച്ചിരുന്നു. കാലിപ്സോ മധുരഗാനം ആലപിച്ചുകൊണ്ട് ചിത്രത്തയ്യൽ നടത്തുകയായിരുന്നു. അതിമനോഹരമായ ആ ദ്വീപിന്റെ ഭംഗി ഹെർമസ് ആസ്വദിച്ചു. നറുമണം പൊഴിക്കുന്ന പൂക്കൾ ചുറ്റുപാടും വിരിഞ്ഞു നിന്നിരുന്നു. പക്ഷികളുടെ കളകൂജനം സ്വർഗീയ അനുഭൂതി എങ്ങും പകർന്നു. നാല് തെളിനീരരുവികൾ ആ പ്രദേശത്തുകൂടി ഒഴുകുന്നുണ്ട്. ഒഡീസിയൂസിനെ അവിടെ കണ്ടില്ല. കടലോരത്ത് ഏകനായി അദ്ദേഹം നിൽക്കുകയായിരുന്നു. കണ്ണുകൾ ദൂരേക്കയച്ച് നെടുവീർപ്പുകൾ ഉതിർത്തുകൊണ്ട് അദ്ദേഹം നിലകൊണ്ടു. മനോഹരമായ ആ ദ്വീപ് ഏകാന്തവാസത്തിന് വിധിക്കപ്പെട്ട വിഷാദഭൂമിയായി ഒഡീസിയൂസിന് അനുഭവപ്പെട്ടു. ഹെർമസ് ദേവനെ കണ്ട് കാലിപ്സോ പിഴഞ്ഞെണീറ്റു. സമൃദ്ധമായ തലമുടി പിന്നിലേക്കൊതുക്കിക്കൊണ്ട് അവൾ ദേവന്റെ മുന്നിൽ നിന്നു. ഹെർമസ് ദേവ, അങ്ങ് വന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്താണ് അങ്ങയുടെ ആഗമനോദ്ദേശം? എന്തെങ്കിലും കാര്യമില്ലാതെ അങ് ഇവിടെ എത്തുകയില്ലെന്ന് എനിക്കറിയാം, കാലിപ്സോ ദേവനോട് പറഞ്ഞു. സ്യൂസ് ദേവന്റെ കൽപ്പന ഹെർമസ് അവളെ അറിയിച്ചു. ഇടിവെട്ടേറ്റതുപോലെ കാലിപ്സോ തരിച്ചുനിന്നു. അവൾക്ക് അടക്കാനാവാത്ത കോപവും നിരാശയുണ്ടായി. അവൾ പറഞ്ഞു, എന്തൊരു കൊടും ക്രൂരതയാണ് ദേവകൾ എന്നോട് ചെയ്യുന്നത്. എന്റെ കാമുകനെ എന്നിൽ നിന്നും പറിച്ചെറിയുന്നതിനാണ് കൽപ്പിക്കുന്നത് അല്ലേ? സ്യൂസ് ദേവൻ സമുദ്രത്തിൽ വച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ഒഡീസിയസിനോട് ചെയ്തത്! അനുയായികളെല്ലാവരും സമുദ്രത്തിൽ വച്ച് മരിച്ചു. ഒഡീസിയസ് മാത്രം കഷ്ടിച്ച് രക്ഷപ്പെട്ടു. മരണത്തിന്റെ വക്കിലെത്തി ഈ ദ്വീപിൽ അദ്ദേഹം കിടന്നപ്പോ ഞാനാണ് രക്ഷിച്ചത്. ഒഡീസിയസിനെ കൂടാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എന്റെ ഹൃദയം നുറുങ്ങിപ്പോകുന്ന വേദന ദേവന്മാർക്ക് ദർശിക്കാൻ കഴിയുന്നില്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഇങ്ങനെ എന്നോട് പ്രവർത്തിക്കാൻ? പറയൂ ഹെർമസ് ദേവ. ഹെർമസ് പറഞ്ഞു, ഇത് ദേവാജ്ഞയാണ്, നിർവഹിച്ചേ പറ്റൂ. ഒഡീസിയൂസിനെ പറഞ്ഞയച്ചില്ലെങ്കിൽ ദേവദേവനായ സ്യൂസിന്റെ കോപമുണ്ടാകും. കാലിപ്സോ വികാരഭരിതയായി അല്പസമയം നിന്നു. അനന്തരം ഇങ്ങനെ പറഞ്ഞു, ദേവന്മാരുടെ ഇംഗിതം നിറവേറട്ടെ. എല്ലാ ദുഃഖവും സഹിക്കാൻ ഞാൻ തയ്യാറായിരിക്കുന്നു. ഹെർമസ് ദേവൻ മറഞ്ഞു. ഒഡീസിയൂസിനെ തേടി കാലിപ്സോ കടലോരത്ത് ചെന്നു. പതിവുപോലെ അദ്ദേഹം സങ്കടപ്പെട്ട് നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. കാലിപ്സോ ഒഡീസിയൂസിനോട് പറഞ്ഞു, ഹതഭാഗ്യനായ മനുഷ്യ, ഇനി നിങ്ങൾ ദുഃഖിക്കണ്ട. താങ്കളുടെ ദുഃഖം മുഴുവൻ ഞാനിതാ ഏറ്റുവാങ്ങിയിരിക്കുന്നു. നിറകണ്ണുകളോടെ ഒഡീസിയൂസ് കാലിപ്സോയെ നോക്കി. അവൾ തുടർന്നു, നിങ്ങളെ സ്വന്തം രാജ്യത്തേക്ക് അയക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. വരൂ, ഒരു ചങ്ങാടമുണ്ടാക്കാം, അതിൽ കയറി താങ്കൾക്ക് പോകാം. മടക്കയാത്രയ്ക്ക് ആവശ്യമായ വീഞ്ഞും അപ്പവും ശുദ്ധജലവും തയ്യാറാക്കി തരാം. മാത്രമല്ല, താങ്കളെ ജന്മദേശത്തെത്തിക്കുന്നതിന് അനുകൂലമായ കാറ്റിനെയും ഞാൻ അയച്ചുതരാം. ഇതെല്ലാം ദേവഹിതമാണ്. അത്ഭുതമൂറുന്ന മിഴികളോടെ കാലിപ്സോയുടെ വാക്കുകൾ അദ്ദേഹം ശ്രവിച്ചു. എന്താണ് ഈ മനമാറ്റത്തിന് കാരണമെന്ന് ഒഡീസിയൂസ് സംശയിച്ചു. കാലിപ്സോയുടെ വാക്കുകൾ കേട്ട് സംശയിച്ചു നിന്ന ഒഡീസിയൂസിനെ അവൾ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. തന്റെ വാക്കുകൾ സത്യമാണെന്ന് സ്വർഗവും ഭൂമിയും പാതാളവും സാക്ഷിയാക്കി അവൾ ശപഥം ചെയ്തു പറഞ്ഞു. അവൾ നറുതേനും വീഞ്ഞും അപ്പവും ഒഡീസിയൂസിന് കൊടുത്തു. അദ്ദേഹം സന്തുഷ്ടനായി കാലിപ്സയോടൊത്ത് ഭക്ഷണം കഴിച്ചു. പ്രഭാതം മുതൽ സന്ധ്യ വരെ അവർ സംഭാഷണം നടത്തി. അവസാനം കാലിപ്സോ അയാളോട് പറഞ്ഞു, ഇഥാക്കയിൽ ചെന്ന് ഭാര്യയോട് ചേരുവാൻ തീരുമാനിച്ചിട്ടുള്ള താങ്കൾക്ക് എല്ലാ മംഗളങ്ങളും ഞാൻ നേരുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ യാത്രയുടെ അന്ത്യത്തിൽ അവളെ കാണുവാൻ കഴിയുമെന്നത് ശരിയാണ്. എന്നാൽ ക്ലേശങ്ങൾ വളരെയേറെ യാത്രയിലുണ്ടാകും. അതുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്നത് മൗഢ്യമായി നിങ്ങൾക്ക് അനുഭവപ്പെടും. എന്നോടുകൂടി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഒരു ദേവനാക്കി തീർക്കും. ഞാൻ അമരത്വമുള്ള ദേവിയാണ്. നിങ്ങളുടെ ഭാര്യ

0: വെറും ഒരു മനുഷ്യസ്ത്രീ മാത്രം. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഭാര്യ പെനിലോപ്പി എന്നെക്കാൾ സുന്ദരിയും ഔദാര്യവതിയുമാണോ? തുറന്നു പറഞ്ഞോളൂ, ഒഡീസിയസ് പറഞ്ഞു. ദേവി, സത്യം പറയട്ടെ, സൗന്ദര്യത്തിലോ സൗശീല്യത്തിലോ ഒരിക്കലും പെനിലോപ്പി ദേവിക്ക് തുല്യല്ല. ജനിമൃതികളും ജരാനരകളുമുള്ള വെറും മനുഷ്യസ്ത്രീ മാത്രമാണവൾ. ഒരിക്കൽ അവൾ വൃദ്ധയും അശക്തയുമായി മരിക്കും എന്നെനിക്കറിയാം. ഇതെല്ലാം ശരി തന്നെ. എന്നിരുന്നാലും എത്രയും വേഗം ജന്മഗേഹത്തിലെത്തി എന്റെ പ്രിയപ്പെട്ടവളെ കാണുവാൻ എന്റെ ആത്മാവ് കൊതിക്കുന്നു. അവൾ എന്റെ ഹൃദയേശ്വരിയാണ്. ഒരു കപ്പൽ നാശമോ ആപത്തുകളുടെ സമൂഹമോ വന്നാലും അവയെല്ലാം അനുഭവിക്കാൻ ഞാൻ ഒരുക്കമാണ്. എന്റെ പെനിലോപ്പി അവൾ മാത്രമാണ് എന്റെ സ്വപ്നം. പിറ്റേ ദിവസം പ്രഭാതത്തിൽ കാലിപ്സോയുടെ ഗുഹയിൽ നിന്ന് കോടാലിയും ഉളിയും സമ്പാദിച്ച് ഒഡീസിയസ് ചങ്ങാടമുണ്ടാക്കാൻ തുടങ്ങി. തടികൾ തുളച്ച് അവയിൽ ബലമേറിയ കഴകൾ ഉറപ്പിച്ച് നല്ല കയറുകൾ കൊണ്ടവ ബന്ധിച്ചു. ചങ്ങാടത്തിൽ വെള്ളം കയറാതിരിക്കാനുള്ള മുൻകരുതലുകൾ ചെയ്തു. വിശപ്പും ദാഹവും തീർക്കുന്നതിനുള്ള വിഭവങ്ങൾ ചങ്ങാടത്തിൽ വച്ചത് കാലിപ്സോ ആയിരുന്നു. അനുകൂലമായ കാറ്റിനെ കാലിപ്സോ ഒരുക്കി നിർത്തി. ഒഡീസിയസ് ചങ്ങാടത്തിൽ കയറിയപ്പോൾ കാലിപ്സോയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എങ്കിലും മംഗളങ്ങൾ നേർന്നുകൊണ്ട് കാലിപ്സോ അദ്ദേഹത്തെ യാത്രയച്ചു. വിദഗ്ധ നാവികനായ ഒഡീസിയസ് യാത്ര തുടങ്ങി. നിദ്രയുടെ ഒരു കണിക പോലും അദ്ദേഹത്തിന്റെ കണ്ണുകളെ സ്പർശിച്ചില്ല. ധ്രുവ നക്ഷത്രത്തിലും മറ്റനേക നക്ഷത്രങ്ങളിലും ദൃഷ്ടിയുറപ്പിച്ചുകൊണ്ട് ഒഡീസിയസ് യാത്ര ചെയ്തു. ധ്രുവ നക്ഷത്രത്തിന്റെ വലതുവശം നോക്കി യാത്ര ചെയ്യണമെന്ന് കാലിപ്സോ ഒഡീസിയസിനോട് നിർദ്ദേശിച്ചിരുന്നു. 17 ദിവസം അദ്ദേഹം ചങ്ങാടത്തിൽ യാത്ര ചെയ്തു. 18 ദിവസം നാലുപാടും മലകളോടുകൂടിയ ഫിഷ്യൻ രാജ്യത്തിന്റെ അടുത്തെത്തി. മൂടൽമഞ്ഞ് നിറഞ്ഞ സമുദ്രനിരപ്പിൽ ഈ ദ്വീപ് വിവിധ വർണ്ണാങ്കിതമായ ഒരു കഞ്ചുകത്തിന് തുല്യമായിരുന്നു. എത്യോപ്യൻ പ്രദേശം സന്ദർശിച്ച ശേഷം പ്രപഞ്ചഭഞ്ജകനായ പൊസിഡോൺ ദേവൻ മടങ്ങിവരുന്ന സമയമായിരുന്നു അത്. വിദൂരമായ സോളിമാൻ കുന്നുകൾക്ക് മുകളിൽ വച്ച് ഒഡീസിയസിന്റെ വരവ് കണ്ടു. അദ്ദേഹം കോപം കൊണ്ട് വിറച്ചു. പൊസിഡോൺ ദേവൻ ഗർജിച്ചു, ഞാൻ ഒളിമ്പസിലില്ലാതിരുന്ന സമയത്ത് ദേവന്മാർ ഒഡീസിയസിനെ രക്ഷിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നുവോ? ഇതാ അയാൾ ജന്മനാടിനോടടുത്തു കഴിഞ്ഞു. പക്ഷേ അയാളുടെ ദുരിതങ്ങൾ അവസാനിച്ചിട്ടില്ല. ഞാൻ ഒഡീസിയസിനെ വെറുതെ വിടുന്നതല്ല. പൊസിഡോൺ ദേവൻ മേഘങ്ങളെയെല്ലാം ശേഖരിക്കുകയും ത്രിശൂലം കൊണ്ട് അഗാധ സമുദ്രങ്ങളെ ഇളക്കി മറിക്കുകയും ചെയ്തു. കൊടുങ്കാറ്റുകളെ തുടരെ തുടരെ അഴിച്ചുവിട്ടു. കരയും കടലും മേഘങ്ങൾ കൊണ്ട് നിറച്ചു. തെക്കൻ കാറ്റും കിഴക്കൻ കാറ്റും കൂട്ടിയിടിച്ചു. പടിഞ്ഞാറൻ കാറ്റ് അലറിക്കൊണ്ടടുത്തു. കൂറ്റൻ തിരമാലകൾ ആകാശം മുട്ട ഉയർന്നു. തന്റെ പാദങ്ങൾ വിറയ്ക്കുന്നതായും ഹൃദയം ഉരുകുന്നതായും ഒഡീസിയസിന് അനുഭവപ്പെട്ടു. ഒഡീസിയസ് സങ്കടം കൊണ്ടിങ്ങനെ പറഞ്ഞു, എത്ര ഭാഗ്യഹീനനാണ് ഞാൻ. കാലിപ്സോ ദേവി പറഞ്ഞത് എത്ര പരമാർത്ഥം. ഇതുവരെ അനുഭവിച്ചതിനേക്കാൾ എത്ര വലിയ ദുരിതങ്ങളാണ് ഇനിയും ഉണ്ടാകാൻ പോകുന്നത്. ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും അലറിക്കൊണ്ട് എന്റെ നേരെ പായുന്നു. ട്രോയിയിലെ യുദ്ധക്കളത്തിൽ മരിച്ചു വീഴുകയായിരുന്നു ഇതിനേക്കാൾ നല്ലത്. അക്കിലസിന്റെ മൃതശരീരത്തിന് മുകളിൽ കൂടി ശത്രുക്കൾ എന്റെ നേർക്ക് പാഞ്ഞു വന്നപ്പോൾ എറിഞ്ഞ ചാട്ടുളികളേറ്റ് ഞാൻ മരിച്ചു വീണിരുന്നെങ്കിൽ എനിക്ക് ഉചിതമായ ശവസംസ്കാരമെങ്കിലും ലഭിക്കുമായിരുന്നു. എന്റെ പ്രശസ്തി ലോകമെങ്ങും പരക്കുമായിരുന്നു. അതിനു പകരം ഇതാ ഈ കടൽ തിരമാലകളിൽപ്പെട്ട് നിന്ദ്യമായ വിധത്തിൽ മരിക്കാൻ പോകുന്നു. ഒഡീസിയസ് എന്തു ചെയ്യേണ്ടുവെന്നറിയാതെ കുഴങ്ങി നിന്നപ്പോൾ പർവ്വതാകാരമായ ഒരു കൂറ്റൻ തിര പാഞ്ഞു വന്നു. അത് അദ്ദേഹത്തിന്റെ കപ്പലിനെ പമ്പരം പോലെ കറക്കി. അമരത്തിന്മേലുള്ള പിടിവിട്ട് ഒഡീസിയസ് സമുദ്രത്തിലേക്ക് തെറിച്ചു വീണു. പായ്മരം നടുവേ ഒടിഞ്ഞു വീണു. കപ്പൽ പായകൾ കീറിപ്പറന്നു. ഒഡീസിയസ് അർത്ഥപ്രാണനായി വെള്ളത്തിൽ തുടിച്ചു. നനഞ്ഞു കുതിർന്ന വസ്ത്രങ്ങളുടെ ഭാരം നിമിത്തം നീന്താൻ ബുദ്ധിമുട്ടായിരുന്നു. തിരമാലകൾ ഒഡീസിയസിന്റെ തലയ്ക്ക് മുകളിലൂടെ അലറി മറിഞ്ഞുകൊണ്ടിരുന്നു. സർവശക്തിയും ഉപയോഗിച്ച് നീന്തി ചങ്ങാടത്തിന്റെ സമീപം അദ്ദേഹമെത്തി. ജീവനെ രക്ഷിക്കാൻ അമരപ്പലകയിൽ അള്ളിപ്പിടിച്ച് കയറി അതിന്റെ മധ്യത്തിൽ അദ്ദേഹമിരുന്നു. വടക്കൻ കാറ്റ് ചങ്ങാടത്തെ തിരമാലകൾക്കിടയിൽ വട്ടം കറക്കി. തെക്കൻ കാറ്റ് അതിനെ വടക്കൻ കാറ്റിന് നേരെ വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്നു. കിഴക്കൻ കാറ്റും പടിഞ്ഞാറൻ കാറ്റും മാറി മാറി ചങ്ങാടത്തിന്റെ കഴകൾ തല്ലി തകർത്ത് മത്സരിക്കുകയായിരുന്നു. കാഡമുസ് ദേവന്റെ പുത്രി സുന്ദരിയായ ഐനോ സമുദ്രമധ്യത്തിൽ പർവ്വത സദൃശമായ തിരകളോട് ജീവൻ മരണ പോരാട്ടം നടത്തുന്ന ഒഡീസിയസിനെ കണ്ടു. അവൾ സഹതാപാർദ്രയായി ഒരു കടൽപക്ഷിയെപ്പോലെ അവൾ ചിറക് വിരിച്ച് തിരമാലകൾക്ക് മുകളിൽ പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് കാറ്റിലുലയുന്ന ചങ്ങാടത്തിൽ വന്നിരുന്നു. ഹതഭാഗ്യനായ ഒഡീസിയസെ, ധൈര്യം അവലംബിക്കൂ. പ്രപഞ്ചഭഞ്ജകനായ പൊസിഡോൺ താങ്കളെ ഈ വിധം പീഡിപ്പിക്കുന്നുവെങ്കിലും നശിപ്പിക്കുകയില്ല. ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങളുടെ സർവ്വ വസ്ത്രങ്ങളും അഴിച്ചു കളയൂ. ചങ്ങാടം അതിന്റെ ഗതിയനുസരിച്ച് എവിടേക്കെങ്കിലും പോകട്ടെ. നിങ്ങൾ നേരെ ഫിഷ്യൻ രാജ്യത്തിലെത്തും. അവിടെ അഭയം കിട്ടും. ഇതാ ഈ കുപ്പായം വക്ഷസിൽ അണിഞ്ഞുകൊള്ളുക. ഇതൊരു ദിവ്യ വസ്തുവാണ്. ഇത് ധരിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് ആപത്തുണ്ടാവുകയില്ല. കരക്കണഞ്ഞാലുടൻ സമുദ്രത്തിലേക്ക് ഇത് വലിച്ചെറിയുക. അപ്രകാരം ചെയ്യുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. അയിനോ ആ ദിവ്യ കഞ്ചികം ഒഡീസിയസിന് നൽകിയിട്ട് അപ്രത്യക്ഷയായി. എങ്കിലും കോപവും നിരാശയും നിറഞ്ഞ മനസ്സോടെ ഒഡീസിയസ് ചിന്തിച്ചു, എന്നോടിത് കൽപ്പിച്ചത് ആരാണ്? ദേവഗണത്തിൽപ്പെട്ട ആരെങ്കിലും ആണോ? ചങ്ങാട ഉപേക്ഷിക്കണമെന്ന് ചിന്തിക്കാൻ കൂടി തോന്നുന്നില്ല. ഞാൻ ഈ പൊങ്ങുതടിയിൽ തന്നെ പിടിച്ച് ജീവൻ മരണ സമരം നടത്തും. ഇതല്ലാതെ എനിക്ക് വേറെ മാർഗമില്ല. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കെ പൊസിഡോൺ പർവ്വത സദൃശമായ മറ്റൊരു തിര ഉയർത്തിവിട്ടു. ചങ്ങാടം ബഹുദൂരം പറന്നുപോയി. ചങ്ങാടത്തിന്റെ ഉരുൾത്തടികളും പലകകളുമെല്ലാം കെട്ടഴിഞ്ഞ് ചിന്നി ചിതറി. ഒരു കുതിരപ്പുറത്തെന്ന പോലെ ഒഡീസിയസ് ഉരുൾത്തടിയുടെ മുകളിൽ കയറിയിരുന്ന് അയിനോ തനിക്ക് നൽകിയിരുന്ന നിർദ്ദേശമനുസരിച്ചു. വസ്ത്രങ്ങൾ അഴിച്ച് സമുദ്രത്തിലേക്കെറിഞ്ഞു. അയിനോ നൽകിയ ദിവ്യ വസ്ത്രം വക്ഷസിലണിഞ്ഞു. നീന്തുവാനായി ഇരുകരങ്ങളും വിടർത്തിക്കൊണ്ട് ജലപ്പരപ്പിൽ കിടന്നു. ഇത് കണ്ട് പൊസിഡോൺ ദേവൻ പറഞ്ഞു,
1: അത് നന്നായി. ഇവൻ വേണ്ടുവോളം ദുരിതങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി വെള്ളത്തിൽ മുങ്ങിയും പൊങ്ങിയും ഇയാൾക്ക് കഴിവുണ്ടെങ്കിൽ കരയ്ക്കണഞ്ഞുകൊള്ളട്ടെ.
0: അവിടെ എത്തിയാലും ദുരിതങ്ങൾക്ക് കുറവുണ്ടാകുകയില്ല. പൊസിഡോൺ ദേവൻ തന്റെ കുതിരകളെ ചാട്ടവാറുകൊണ്ട് പ്രഹരിച്ചു. അവ പൊസിഡോണിന്റെ വിഖ്യാതമായ ഏകായി കൊട്ടാരത്തിലേക്ക് പാഞ്ഞു. സ്യൂസ് ദേവന്റെ പുത്രിയായ അഥിനി ദേവി സഹതാപത്തോടെ ഒഡീസ്യൂസിനെ നോക്കി. അവൾ എല്ലാ കാറ്റുകളുടെയും പ്രയാണം നിയന്ത്രിച്ചു. വടക്കൻ കാറ്റിനെ മാത്രം മെല്ലെ പോകുവാൻ അനുവദിച്ചു. അഥിനി ഒഡീസിയസിന്റെ മാർഗത്തിലുള്ള തിരകളുടെ നടുവൊടിച്ച് ശാന്തരാക്കി തീർത്തു. രണ്ട് രാത്രിയും രണ്ട് പകലും ഒഡീസിയസ് കടലിലൂടെ നീന്തി. മൂന്നാം ദിവസം കര ദൃശ്യമായി. പക്ഷേ സമുദ്രം പാറക്കെട്ടുകളിൽ ശക്തിയായി പ്രഹരിക്കുന്ന ശബ്ദമാണ് ഉയർന്നു കേട്ടുകൊണ്ടിരുന്നത്. കൂറ്റൻ തിരകൾ പാറകൾ നിറഞ്ഞ കടലോടത്തടിച്ച് ജലപടലങ്ങളാൽ പാറക്കൂട്ടങ്ങളുടെ മുകൾ ഭാഗത്തെ ഒരു വിരി കൊണ്ടെന്ന വിധം മറയ്ക്കുന്നുണ്ടായിരുന്നു. തുറമുഖമോ ജനസഞ്ചാരത്തിനുള്ള വഴികളോ ദൃശ്യമായിരുന്നില്ല. കൂറ്റൻ പാറക്കെട്ടുകളും കുന്നുകളും മാത്രം. ഒരു വലിയ തിര ഒഡീസിയസിനെ പാറക്കെട്ടുകൾ നിറഞ്ഞ കടലോരത്തേക്ക് പായിച്ചു.
2: ഒഡീസിയസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
3: പണ്ട്

0: പുറമെ ചിരിച്ചുല്ലസിച്ച് നടക്കുന്നവരുടെ വിഷാദം, സ്മൈലിംഗ് ഡിപ്രഷൻ അഥവാ ചിരിക്കുന്ന വിഷാദം. ഡോക്ടർ ശ്രീലാൽ എ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലപാണി അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
3: അപ്പൊ അത് നമുക്ക് ശരിക്കും ഒരു ഭീതിജനകമായ ഒരു കാരണം. ഇതിനകത്ത് നമ്മൾ പറയും ശാസ്ത്രീയമായിട്ട് കീടനാശിനി ഉപയോഗിക്കുക എന്ന് പറയും, പക്ഷെ അത് നമ്മൾ ഗ്രൗണ്ടിൽ പോകുമ്പോൾ അറിയത് അങ്ങനെയൊന്നും അല്ല നടക്കുന്നത്. അത്തരത്തിലൊരു കാഷ്വൽനെസ് അതിനുണ്ട്. പിന്നെ അതുപോലെ അത് തുടക്കം ഉപയോഗിക്കുന്നു മാത്രമല്ല, പിന്നീട് അത് വീടുകളിൽ സൂക്ഷിക്കും.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

0: ആകാശവാണി
1: ഇത് ഗഡാ കടങ്കായുടെ കഥയാണ്, അഥവാ മധ്യേന്ത്യയിൽ നർമ്മദാ താഴ്വര മുതൽ വടക്കൻ മധ്യപ്രദേശ് വരെയും വിന്ധ്യ സത്പുര പർവ്വതനിരകൾ വരെയും വ്യാപിച്ചു കിടന്നിരുന്ന ഗ്വാണ്ട്വാന സാമ്രാജ്യത്തിന്റെ കഥ. ചരിത്രം രചിക്കാൻ നിയതി തിരഞ്ഞെടുത്ത റാണി ദുർഗാവതിയുടെ കഥ.

0: ഇന്ന് ദേശീയ നാടക പരിപാടിയിൽ തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു റാണി ദുർഗാവതി. മൂലഹിന്ദി രചന യോഗേഷ് ത്രിപാഠി. മലയാള പരിഭാഷ രഞ്ജിനി കെ ആർ. സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ അർച്ചന ചന്ദ്രൻ, അമൽ കൃഷ്ണ, പി എ എം റഷീദ്, ലീലാമ ചെത്തിപ്പുഴ, എസ് രാജശേഖരൻ, സുരേഷ് വെമ്പായം, ഒ പി വിശ്വനാഥൻ, ഡോക്ടർ രാജു ഡി കൃഷ്ണപുരം, അഡ്വക്കേറ്റ് മാരായമുട്ടം ജോണി, വേണു കണിയാരത്ത്, ദിലീപ് എം കെ, വിനോദ് കല്ലറ, ധന്യ രാജ്. റാണി ദുർഗാവതി.
1: കാലം 16-ാം നൂറ്റാണ്ട്. ചുറ്റും അരാജകത്വം പടർന്നു പിടിക്കുമ്പോഴും ഗഡാ കഠാങ്ക് ഒരുപക്ഷെ ശാന്തിയും സമാധാനവും നിലനിന്നിരുന്ന ഏക രാജ്യമായിരുന്നു. എല്ലാം ശുഭമായി നടക്കുന്നുണ്ടായിരുന്നു. ഗോണ്ട്വാന സാമ്രാജ്യത്തിലെ മഹാരാജാവ് ദൽപത് ഷാ, തന്റെ പത്നി ദുർഗാവതി, പുത്രൻ വീരനാരായണൻ, രാജമാതാ പത്മാവതി എന്നിവരോടൊപ്പം രാജ്യം ഭരിച്ചു പോന്നു. എന്നാൽ കാലം ചിലപ്പോൾ വലിയ ക്രൂരനാകാറുണ്ട്. ദൽപത് ഷാ പെട്ടെന്ന് രോഗബാധിതനായി സ്വർഗസ്ഥനായി. റാണി ദുർഗാവതിക്ക് ഇതൊരു ഇടിത്തീ പോലെയായിരുന്നു.

0: റാണിജി, രാജമാതാ പത്മാവതിയും രാജപുരോഹിതൻ മഹേഷ് ഠാക്കൂറും എഴുന്നള്ളുന്നുണ്ട്.
1: മകളെ ദുർഗാവതി, നമ്മുടെ സന്തോഷത്തിന്മേൽ കാലന്റെ കരുനിഴൽ വീണു. മകളെ, കരുനിഴൽ വീണു.
2: സ്വയം നിയന്ത്രിക്കൂ രാജമാതാ. റാണി സാഹിബ,
1: രാജപുരോഹിതൻ മഹേഷ് ഠാക്കൂർ, ഇപ്പോഴെങ്കിലും നിയമങ്ങളെ ഒന്നും മറക്കൂ. എനിക്ക് എന്റെ പൊന്നുമോ നഷ്ടപ്പെട്ടു. ഇവളുടെ മംഗല്യം ഇന്ന് തകർന്നു പോയി. ഇന്നിവിടെ രാജമാതായുമല്ല, റാണിയുമല്ല, ഒരമ്മയും ഭക്തിയുമാണ് കരയുന്നത്. ഇന്ന് മനസ്സ് നിറയുന്നത് വരെ കരയാൻ ഒന്നനുവദിക്കൂ രാജപുരോഹിത. കരയാൻ ഒന്നനുവദിക്കൂ.
2: ഈശ്വരന്റെ നിശ്ചയത്തെ മാറ്റാൻ ആർക്കും കഴിയില്ല രാജമാത. എന്നാൽ ഇത് ധൈര്യം സംഭരിക്കേണ്ടതിൻ്റെയും തീരുമാനങ്ങൾ എടുക്കേണ്ടതിൻ്റെയും സമയമാണ്. ക്ഷമിക്കണം രാജമാത, രാജ്യത്തിൻ്റെ രക്ഷയ്ക്കും ആദരവിനും മുന്നിൽ രാജവംശത്തിൻ്റെ വ്യക്തിപരമായ ദുഃഖങ്ങൾ ഒരാഡംബരം മാത്രമാണ്. ഗഠായ രാജ്യത്തിന് ചുറ്റും ശത്രുക്കൾ നിറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ദുർബലരായാൽ ഗോണ്ട്വാന സാമ്രാജ്യം അടിമപ്പെടാൻ അധികം സമയം വേണ്ടിവരില്ല.
3: രാജമാത വിജയിക്കട്ടെ. രാജമാത മഹാരാജാവിനോടൊപ്പം മഹാറാണി ദുർഗാവതി സതി അനുഷ്ഠിക്കുമെന്ന് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും വിളംബരം നടക്കുന്നുണ്ട്.
1: എന്ത്? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല.
4: ഞാൻ സതി അനുഷ്ഠിക്കില്ല. എന്റെ പ്രാണനും മനസ്സും നൽകിയാണ് ഞാൻ എന്റെ ഭർത്താവിനെ സ്വീകരിച്ചത്. അദ്ദേഹം പോയി. എന്നാ അദ്ദേഹത്തിന്റെ അപൂർണമായ കനവുകൾ പൂർത്തിയാക്കേണ്ട ഉത്തരവാദിത്വം എന്റേതാണ്. ദുർഗാദേവി നൽകിയ ഈ അമൂല്യമായ ജീവൻ ഞാൻ വൃഥാ കളയില്ല. രാജമാതാ,
1: മോളെ
4: അനുഗ്രഹിക്കൂ. അങ്ങയുടെ മകന് ശേഷം ഇനി അങ്ങയുടെ ദുർഗാവതിയുടെ ഓരോ ശ്വാസവും മാതൃഭൂമിയുടെ രക്ഷയ്ക്കും ആദരവിനും വേണ്ടി സമർപ്പിക്കും.
1: മോളെ.

0: ദിവാൻ ആധാർ സിംഗ്, എന്താണ് കാര്യം?
1: രാജമാതാ, മാൾവയിലെ ബായ് സിംഗ് ബാജ് ബഹദൂർ ഖാൻ നമ്മളെ ആക്രമിച്ചിരിക്കുന്നു.
0: എന്ത്? അവന്റെ പിതാവ് ഷുജാത് ഖാന്റെ കല്ലറയിലെ മണ്ണ് പോലും ഉണങ്ങിക്കാണില്ല. അച്ഛന്റെ മരണാനന്തര ചടങ്ങുകൾ പോലും കഴിയുന്നതിന് മുൻപ് അവൻ ശ്രദ്ധ മാറ്റിയിരിക്കുന്നു. എഴുന്നേൽക്കും മകളെ, നീ മഹാരാജാവ് ദൽപത് ഷായുടെ വിധവയാണെന്ന് മറക്കൂ. ഇപ്പോൾ നീ ഗഡാരാജ്യത്തിന്റെ റാണിയാണ്, റാണി ദുർഗാവതി.
2: ആധാർ സിംഗ് ജി, ബാജ് ബഹാദൂറിന്റെ ആക്രമണത്തിന് നമ്മൾ ശക്തമായ മറുപടി നൽകും. സൈന്യത്തെ ഉടനയിക്കൂ, യുദ്ധഭൂമിയിൽ ഞാൻ മുന്നിലുണ്ടാവും.
3: റാണി ദുർഗാവതി നിശബ്ദമായി തന്റെ സൈന്യവുമായി മലനിരകൾക്കിടയിൽ പോയി നിലയുറപ്പിച്ചു. ബാജ് ബഹാദൂറിന്റെ സൈന്യം അവിടെ എത്തിയപ്പോൾ അവരെ പെട്ടെന്ന് ആക്രമിച്ചു. റാണി ദുർഗാവതി തന്റെ ധീരത കൊണ്ടും സൈനിക തന്ത്രങ്ങൾ കൊണ്ടും ബാജ് ബഹാദൂറിനെ മുട്ടുകുത്തിച്ചു. ബാജ് ബഹാദൂർ പിടിക്കപ്പെട്ടു. എന്നാൽ മഹാറാണി അവന് മുന്നറിയിപ്പ് നൽകി വിട്ടയച്ചു.
0: നീ എന്തിനാണ് മകളെ ബാജ് ബഹാദൂറിനെ വിട്ടയച്ചത്? അവൻ എപ്പോഴെങ്കിലും അപകടകാരിയായി തീരില്ലേ?
2: അവന് മാപ്പ് നൽകി നമ്മൾ ധർമ്മം പാലിച്ചു രാജമാതാ. നാളെ ഇനി അവൻ അപകടകാരിയായാൽ നമ്മളും അപകടകാരികളാകും.
0: ദിവാൻ ആധാർ സിംഗ്, റാണിയുടെ സതിയെക്കുറിച്ചുള്ള കിംവദന്തിക്ക് പിന്നിൽ ആരാണെന്ന് അങ്ങയ്ക്ക് മനസ്സിലായോ?
1: ക്ഷമിക്കണം രാജമാതാ, ഇതെല്ലാം രാജകുമാരൻ ചന്ദ്രഷായുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തത്.
0: ജ്യേഷ്ഠന്റെ മരണശേഷം ചന്ദ്രഷായുടെ ഈ ക്രൂരമായ പ്രവൃത്തിയുടെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അവന്റെ ഈ ഉദ്ദേശം ഒരിക്കലും സഫലമാകില്ല. ദിവാൻജി,
1: രാജമാതാ,
0: നമ്മൾ ജാഗ്രത പാലിക്കണം. യുവരാജാവ് വീരനാരായണനെ രാജാവായി അയക്കുമ്പോൾ ചന്ദ്രഷാ എന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ചാൽ അവനെ തടവിലാക്കണം.
1: ആജ്ഞ പോലെ രാജമാതാ.
4: റാണി ദുർഗാവതി ജയിക്കട്ടെ!
5: യുവരാജാവ് വീരനാരായണൻ ജയിക്കട്ടെ!
6: ഈ തലപ്പാവ് സ്വീകരിക്കൂ മഹാറാണി.
0: ആയിക്കോട്ടെ.
6: രാജകുമാരനെ ധരിപ്പിക്കൂ.
7: നിർത്തൂ! മഹാരാജ് ദൽപത് ഷായ്ക്ക് ശേഷം ഈ സിംഹാസനത്തിന്റെ അവകാശി ഞാനാണ്. അദ്ദേഹത്തിന്റെ അനുജൻ ചന്ദ്രഷാ. ഈ സിംഹാസനത്തിലിരിക്കാൻ ചന്ദ്രഷായ്ക്ക് മാത്രമേ അവകാശമുള്ളൂ, മറ്റാർക്കുമില്ല. യുവരാജാവ് വീരനാരായണൻ ഇപ്പോഴും പ്രായപൂർത്തിയാകാത്തവനാണ്, ദുർബലനാണ്.
0: ഇല്ല മകനെ ചന്ദ്രഷാ, വീരനാരായണൻ തന്നെ സിംഹാസനത്തിൽ ഇരിക്കും.
7: അപ്പോൾ രാജ്യത്തിന്റെ രക്ഷ ആര് ചെയ്യും? ഭരണം ആര് നോക്കുമമ്മേ?
0: അമ്മയല്ല, രാജമാതാ എന്ന് വിളിക്കൂ. രാജ്യത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നത് റാണി ദുർഗാവതിയായിരിക്കും. അവൾ അതിന് പ്രാപ്തയാണ്. നീ സുഖലോലുവനായി ഇരിക്കുമ്പോൾ അവൾ ആ ബാജ് ബഹാദൂറിനെ മുട്ടുകുത്തിക്കുകയായിരുന്നു. ഈ രാജ്യത്ത് എത്രയോ കോട്ടകളും കുളങ്ങളും തടാകങ്ങളും റാണി ദുർഗാവതി നിർമ്മിച്ചു കഴിഞ്ഞു.
7: എന്ത് തന്നെയായാലും ഒരു സ്ത്രീ യുദ്ധക്കളത്തിലിറങ്ങുന്നത് നമ്മുടെ പാരമ്പര്യമല്ല രാജമാതാ. വിധവയായ ജ്യേഷ്ഠത്തി മര്യാദ പാലിച്ചുകൊണ്ട് അന്തപുരത്തിൽ തന്നെ കഴിയണം.
2: എനിക്ക് അന്തപുരത്തിൽ കഴിയേണ്ടതില്ല കൊച്ചനിയ. ആനപ്പുറത്തിരുന്ന് വിതുമ്പേണ്ടതുമില്ല. ഞാൻ ഇവിടെ ദർബാറിലിരിക്കും, മുഖം മറയ്ക്കാതെ തന്നെ ഇരിക്കും. അതെ, എപ്പോഴത്തെയും പോലെ യുദ്ധസമയത്ത് ഞാൻ തന്നെ പോർക്കളത്തിലുണ്ടാവും. ഞാനിപ്പോൾ വെറും മരുമകളും ജ്യേഷ്ഠത്തിയുമായ ദുർഗാവതിയല്ല, റാണി ദുർഗാവതിയാണ്.
7: എനിക്കിതൊന്നും സഹിക്കാനാവില്ല. ഞാൻ മഹാരാജ് സംഗ്രാം ഷായുടെ മകനാണ്.
2: ഞാനും മഹാരാജ് സംഗ്രാം ഷായുടെ മരുമകളും ചന്ദേൽ നരേഷ് കീർത്തി സിംഗിന്റെ മകളുമാണെന്ന് അങ്ങും മറക്കരുത്.
7: രാജമാതാ, അങ്ങും കേട്ടോളൂ. എന്നെ സിംഹാസനത്തിൽ ഇരുത്തിയില്ലെങ്കിൽ പിന്നെ സൈന്യത്തിലുണ്ടാകുന്ന കലാപത്തിന്റെ കുറ്റം എന്നിൽ ചുമത്താൻ വരരുത്.
0: അങ്ങനെയോ?

0: ആര് കലാപം ചെയ്യും? നീയോ? എങ്കിൽ ഞാനും അതൊന്ന് കാണട്ടെ.
1: സൈനികരെ, ചന്ദ്രഷായെയും അദ്ദേഹത്തിന്റെ ആളുകളെയും തടവിലാക്കൂ.
2: ഏയ്, വിട്, എന്നെ വിട്.
3: രാജകുമാരൻ ചന്ദ്രഷാ സതിയെക്കുറിച്ചുള്ള കിംവദന്തി പരത്തി അങ്ങ് നേതൃത്വമില്ലാതാക്കാൻ ശ്രമിച്ചു. വീരനാരായണന്റെ രാജാഭിഷേകത്തെ എതിർത്ത് അങ്ങ് രാജമാതാവ് പത്മാവതിയുടെ ആജ്ഞ ലംഘിച്ചു. അങ്ങയുടെ സ്ഥാനത്ത് മറ്റാരായിരുന്നെങ്കിലും ഈ ക്രൂരമായ കുറ്റത്തിന് വധശിക്ഷ നൽകപ്പെടുമായിരുന്നു. എന്നാൽ അങ്ങ് ഗോണ്ട് രാജവംശത്തിന്റെ പിൻഗാമിയാണ്. അതിനാൽ അങ്ങയെ നാട് കടത്തുന്നു.
4: ഗടയുടെ സിംഹാസനത്തിൽ ബാലനായ വീരനാരായണനെ ഇരുത്തി റാണി ദുർഗാവതി ഭരണം നടത്തുന്നതുപോലെ ഡൽഹിയുടെ സിംഹാസനത്തിൽ ബാലനായ അക്ബറിനെ ഇരുത്തി സാമ്രാജ്യം ഭരിക്കാൻ ശ്രമിക്കുകയായിരുന്നു ബൈറം ഖാൻ. എന്നാൽ പാരമ്പര്യമായി കിട്ടിയ സാമ്രാജ്യം വ്യാപിപ്പിക്കാനുള്ള ആഗ്രഹവും ബൈറം ഖാന്റെ തന്ത്രങ്ങളും പഠിച്ച് അക്ബർ തന്റെ നിഷ്കളങ്കത നഷ്ടപ്പെടുത്തിയിരുന്നു.

0: ഷഹൻഷാ ഏ ഹിന്ദുസ്ഥാൻ, ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ എഴുന്നള്ളുന്നു.
1: പ്രഭു, ഗോണ്ട് പ്രവിശ്യയിലെ മഹാറാണി ദുർഗാവതി ബാജ് ബഹാദൂറിനെ തോൽപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ വെറുതെ വിട്ടു. നാട്ടിലെങ്ങും ഇപ്പോൾ റാണി ദുർഗാവതിയുടെ ധീരതയും മഹത്വത്തെയും കുറിച്ചുള്ള ചർച്ചകളാണ്.
2: ധീരതയും മഹത്വമോ? ബീർബൽ, എനിക്ക് ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബറിന് മറ്റൊരാളുടെയും ധീരതയുടെയും മഹത്വത്തിന്റെയും കഥകൾ ഇഷ്ടമല്ല. വിജയനഗരം, അത് ദൂരെ തെക്കാണ്, അത് പിന്നീട് നോക്കാം. എന്നാൽ മേവാടിലെ റാണാ പ്രതാപിനെയും ഗഡയിലെ ഈ വിധവ ദുർഗാവതിയെയും എന്റെ സാമ്രാജ്യത്തിൽ ചേർക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്.
1: പക്ഷേ പ്രഭു, ഗഡ ഒരു ചെറിയ ശാന്തമായ രാജ്യമാണ്. അവരിൽ നിന്ന് നമുക്ക് നിലവിൽ യാതൊരു ഭീഷണിയും
2: ഭീഷണി അതിർത്തിയുടേതല്ല ബീർബൽ, ഭീഷണി ചരിത്രത്തിന്റേതാണ്. വരും കാലം എന്നെ മഹാനായ അക്ബർ എന്ന് വിളിക്കാൻ ഇന്ന് തല ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന എല്ലാ തലകളും ഞാൻ താഴ്ത്തിയേ തീരൂ.
3: സത്യത്തിൽ
2: മഹത്തായതോ മഹത്താകാൻ സാധ്യതയുള്ളതോ ആയ എല്ലാ രാജാക്കന്മാരെയും രാജ്യങ്ങളെയും എനിക്ക് ജയിക്കണം. എനിക്ക് മറ്റൊരാളുടെ മഹത്വത്തിന്റെ നിഴലിൽ ജീവിക്കാൻ കഴിയില്ല ബീർബൽ.
1: പക്ഷേ പ്രഭു,
2: ഞാൻ കുട്ടിയാണെന്ന് ആളുകൾ പറയുമായിരുന്നു. എന്നെ വിരൽത്തുമ്പിൽ പിടിച്ച് നടക്കാൻ പഠിപ്പിച്ച ആ ബൈറം ഖാനിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു.
0: പ്രഭു, രക്തൻപൂരിലെ രാജാവ് കല്യാൺ ഷാഹി അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു.
2: കാണാൻ വന്നതാണോ അതോ എന്തെങ്കിലും ചോദിക്കാൻ വന്നതാണോ? ബീർബൽ, ഈ രത്തൻപൂർ എവിടെയാണ്?
1: ഗഡ രാജ്യത്തിന്റെ ഏതാണ്ട് തെക്ക് കിഴക്ക് അതിർത്തിയിലാണ് ഈ പറയുന്ന രത്തൻപൂർ.
2: ഓ, എങ്കിൽ തീർച്ചയായും ദുർഗാവതിക്കെതിരെ എന്തെങ്കിലും ഉപദേശം നൽകാൻ വന്നതായിരിക്കും. ഇവിടുത്തെ രാജാക്കന്മാർക്ക് മറ്റ് രാജാക്കന്മാരോട് ഇത്ര അസൂയ എന്തിനാണ് ബീർബൽ? അവനെ വിളിക്കൂ.
0: രക്തൻപൂരിലെ രാജാവ് കല്യാൺ ഷാഹി ഹാജരാകുക.
4: അക്ബർ ചക്രവർത്തിയുടെ ഐശ്വര്യം വർദ്ധിക്കട്ടെ.
2: ഇരിക്കൂ. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് കല്യാൺ ഷാഹി?
4: പ്രഭു, ഗോണ്ട് രാജ്യത്തിലെ റാണി ദുർഗാവതി ബാജ് ബഹാദൂറിനെ തോൽപ്പിച്ചതു മുതൽ
2: എനിക്കറിയാം. ബീർബൽ, നമുക്കറിയാത്ത എന്തെങ്കിലും പറയാൻ പറയൂ.
4: അന്നു മുതൽ അയൽ രാജ്യങ്ങളായ ഞങ്ങൾ അവരെ വളരെ ഭയപ്പെടുന്നു. അവർ എപ്പോ വേണമെങ്കിലും ഞങ്ങളെ ആക്രമിക്കാം.
2: അങ്ങനെയെങ്കിൽ അവർ ഇപ്പോഴേക്കും മാൾവ ആക്രമിച്ചേനെ?
4: മാൾവ ആക്രമിക്കാതെ തന്നെ അവർ വീരശൂര പരാക്രമിയാണെന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. സത്യത്തിൽ അവർ മുഗൾ സാമ്രാജ്യം പിടിച്ചെടുക്കാൻ തയ്യാറെടുക്കുകയാണ്.
2: അങ്ങനെയോ? അതാരുടെ ബലത്തിലാണ്?
4: ഒന്ന്, അവർക്ക് സ്വന്തം കരുത്തിൽ വളരെ അഹങ്കാരമുണ്ട്. രണ്ട്, അവരുടെ

0: ഒരിക്കൽ വിശേഷപ്പെട്ട ഒരു ആനയും തന്ത്രജ്ഞനായ ഒരു ഉപദേശകനുമുണ്ട്.
1: ഈ രണ്ടിനെയും നമ്മുടെ ദർബാറിൽ ഹാജരാക്കാനുള്ള ഉത്തരവയക്കും. ബീർബൽ, എന്തുപറ്റി? എന്താണ് മിണ്ടാതിരിക്കുന്നത്?
2: അല്ല പ്രഭു, ഇനി അവരെന്തെങ്കിലും വിഡ്ഢിത്തം കാണിച്ച് അങ്ങയുടെ ആജ്ഞ ലംഘിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു.
1: എങ്കിൽ അത് കൂടുതൽ നന്നായിരിക്കും ബീർബൽ. ഗടയെ അടിച്ചമർത്താൻ നമുക്ക് നേരിട്ടുള്ള കാരണം ലഭിക്കും. മഹത്തായ ഹിന്ദുസ്ഥാന്റെ മറ്റൊരു മഹത്തായ രാജ്യത്തിലെ മഹത്തായ റാണിയുടെ മഹത്വം
3: തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അത് അവസാനിക്കും.
4: മഹാറാണി, മുഗൾ ചക്രവർത്തി അക്ബറിന്റെ സന്ദേശവുമായി ഒരു ദൂതൻ വന്നിട്ടുണ്ട്.
5: മുഗൾ ചക്രവർത്തിയുടെ ദൂതനോ? അയാൾ അകത്തേക്ക് കൊണ്ടുവരൂ.
4: ഉത്തരവ്.
0: മഹാറാണി, അക്ബർ ചക്രവർത്തി അങ്ങേക്കൊരു സമ്മാനം അയച്ചിട്ടുണ്ട്. കൂടാതെ അങ്ങയുടെ വിശേഷപ്പെട്ട ആനയായ സർമൻ, അങ്ങയുടെ ഉപദേശകൻ ആധാർ സിംഗ് എന്നിവരെ ഡൽഹി ദർബാറിലേക്ക് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്.
5: ഈ താലത്തിലെ സമ്മാനം എന്താണ്?
0: സ്വർണം കൊണ്ടുണ്ടാക്കിയ കൂട്.
5: അങ്ങ് അതിഥി മന്ദിരത്തിൽ വിശ്രമിക്കൂ, ഞങ്ങളുടെ മറുപടി കൊണ്ടുപോകാം.
0: ആജ്ഞ പോലെ മഹാറാണി.
5: ജലാലുദ്ദീന്റെ ധൈര്യം! അയാൾ നമ്മുടെ പ്രിയപ്പെട്ട സർമനാനയെയും ആധാർ സിംഗ് ജി അങ്ങേയും ആവശ്യപ്പെട്ടിരിക്കുന്നു.
6: അയാൾ അങ്ങനെയൊക്കെ ചെയ്യും മഹാറാണി. ദുർബലമായ രാജ്യങ്ങളെ ഭയപ്പെടുത്താൻ അയാൾ ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്.
5: ഈ കൂടയച്ച് ജലാലുദ്ദീൻ നമുക്ക് നൽകിയ സന്ദേശം നമ്മളവന്റെ ആധിപത്യം സ്വീകരിക്കണമെന്നതാണ്. അവൻ നമ്മളെ സ്വർണ്ണക്കൂട്ടിലടച്ച പക്ഷിയാക്കാൻ ആഗ്രഹിക്കുന്നു.
6: അങ്ങ് ശരിയായി ഊഹിച്ചു റാണി.
5: ആരവിടെ? ആ മുഗൾ ദൂതനെ തിരികെ ഇവിടെ കൊണ്ടുവരൂ.
4: ആജ്ഞ പോലെ.
0: ഉത്തരവ് മഹാറാണി.
5: ഇപ്പോൾ അങ്ങേക്ക് പോകാം. അങ്ങയുടെ ജോലി പൂർത്തിയായി. അങ്ങയുടെ ചക്രവർത്തിയോട് പോയി പറയൂ, ഞങ്ങളുടേത് ഒരു സ്വതന്ത്ര രാജ്യമാണ്, അവരുടെ അടിമയല്ലെന്ന്. അതെ, അവരുടെ ഈ അമൂല്യമായ സമ്മാനത്തിനുള്ള മറുപടി നമ്മൾ തന്നെ എത്രയും വേഗം നൽകും.
6: നമ്മൾ മിണ്ടാതിരുന്നാൽ അത് നമ്മുടെ ഭീരുത്വമായി കണക്കാക്കപ്പെടും.
4: അത് ശരിയാണ് മഹാറാണി. എന്നാൽ എന്ത് മറുപടിയാണ് നമ്മൾ നൽകേണ്ടത്?
5: ഒരു പിഞ്ചന, അതായത് ആ പഞ്ഞി നൂൽക്കുന്ന ഉപകരണം നിർമ്മിക്കൂ. അതും സ്വർണം കൊണ്ട്. അവൻ എനിക്ക് കൂടയച്ചു തന്നു അല്ലേ? നമ്മൾ അവന് പഞ്ഞി നൂൽക്കാനുള്ള പിഞ്ചന അയച്ചു കൊടുക്കും. ഗോഡ്വാനയിലേക്ക് നോക്കേണ്ടെന്ന് അവന് സന്ദേശം നൽകാം. ഇനി അഥവാ നോക്കിയാൽ ജീവിതകാലം മുഴുവൻ പഞ്ഞി നൂൽക്കുന്നതല്ലാതെ മറ്റൊരു പണിക്കും കൊള്ളാത്തവനായി തീരുമെന്നും അവൻ മനസ്സിലാക്കട്ടെ.
4: മഹാറാണി, ഇത് കൊണ്ടുപോയി ഡൽഹിയിൽ കൊടുക്കുന്നതാരാണ്?
6: മഹാറാണിക്ക് ഉചിതമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പോകാം.
5: അതെ, ഉചിതമാണ്. ആ അഹങ്കാരിക്ക് പിഞ്ചനായച്ചതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ടല്ലോ. ഉടൻ നടപടിയെടുക്കൂ.
6: ഉത്തരവ് റാണിജി.

0: ഷഹൻഷാ എ ഹിന്ദുസ്ഥാൻ, ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ എഴുന്നള്ളുന്നു. ചക്രവർത്തിയുടെ ഐശ്വര്യം വർദ്ധിക്കട്ടെ.
1: പ്രഭു, ഗഡാപ്രവിശ്യയിലെ മന്ത്രി ആധാർ സിംഗ് വന്നിട്ടുണ്ട്, അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു.
2: ഉള്ളിലേക്ക് കൊണ്ടുവരൂ.
3: പ്രണാമം.
2: അപ്പോൾ നീയാണോ ആധാർ സിംഗ്?
3: അതെ ചക്രവർത്തി, ഗഡാപ്രവിശ്യയിലെ ചെറിയൊരു സേവകൻ.
2: നിന്റെ പേരൊരുപാട് കേട്ടിട്ടുണ്ട്.
3: അങ്ങ് ഞങ്ങളുടെ മഹാറാണിക്ക് ഒരു സമ്മാനം അയച്ചിരുന്നു. അവരും അങ്ങേക്കായി ഈ പ്രത്യേക സമ്മാനം തന്നിട്ടുണ്ട്.
2: നോക്കട്ടെ ഈ താലത്തിൽ എന്താണുള്ളതെന്ന്. സമ്മാനം ഹാജരാക്കൂ. ഇതെന്താണ്?
3: പിഞ്ചനയാണ് പ്രഭു. ഇതുകൊണ്ട് പഞ്ഞു നുൾക്കും.
2: പിഞ്ചന? അതും സ്വർണത്തിൻ്റേത്?

0: ബീർബൽ, ഈ പിഞ്ചരയുടെ അർത്ഥം എന്താണ്?
1: പ്രഭു, റാണി ദുർഗാവതി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങ് ഗഢായി ജയിക്കാനുള്ള മോഹം ഉപേക്ഷിച്ച് പഞ്ഞി നിൽക്കുന്ന ജോലി തുടങ്ങണമെന്നാണ്. മറ്റൊരർത്ഥവും ഉണ്ടാകും.
0: അതെന്താണ്?
1: അങ്ങ് ഗഢായെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അവരങ്ങയെ തടവിലാക്കും. അവിടെ തടവുകാർക്ക് പഞ്ഞി നിൽക്കുന്ന ജോലിയാണ് അവർ കൊടുക്കുന്നത്.
0: ഇത്രയും ധൈര്യമോ? ഗഢാ രാജ്യത്തിൽ ഒരുപാട് സ്വർണമുണ്ടെന്ന് തോന്നുന്നു.
2: അങ്ങ് പറഞ്ഞത് ശരിയാണ് ചക്രവർത്തി. ഗഢാ പ്രവിശ്യയിൽ സ്വർണവുമുണ്ട്, ശൗര്യവുമുണ്ട്. നമ്മുടെ രാജ്യം കയ്പയ്ക്ക പോലെയാണ്. നമ്മൾ വിഴുങ്ങാൻ ശ്രമിക്കുന്നവരുടെ തൊണ്ട കയ്പ് കൊണ്ട്
0: നിറയും. യുദ്ധത്തിന് തയ്യാറായിക്കോളൂ. ദുർഗാവതിയോട് പോയി പറഞ്ഞേക്കൂ, ആസഫ് ഖാൻ, ആസഫ് ഖാൻ, യുദ്ധത്തിന് തയ്യാറെടുക്കൂ. ഗഡയിലേക്ക് ഉടൻ ആക്രമണം നടത്തും. എനിക്ക് ഗഡ വേണം. മനസ്സിലായോ നിനക്ക്?
3: ആജ്ഞ പോലെ. അങ്ങനെ സംഭവിക്കൂ.
2: മഹാറാണിക്ക് ജയമുണ്ടാവട്ടെ.
4: മഹാറാണി ജയിക്കട്ടെ.
5: തിരികെ വന്നു ആദർശിംഗ് ജി. നമ്മുടെ പിഞ്ചനം കണ്ടിട്ട് ജലാലുദ്ദീന് എന്ത് തോന്നി?
2: അക്ബറിന് ദേഷ്യം കൊണ്ട് ഭ്രാന്തായി. മഹാറാണി സേനാപതി ആസഫ് ഖാനോട് ഗഡ ആക്രമിക്കാൻ ഉത്തരവിട്ടു എന്ന വാർത്ത ലഭിച്ചിട്ടുണ്ട്.
5: നമ്മൾ ഗോഡ്വാനയിലെ നിവാസികളാണ്. നമ്മൾ യുദ്ധത്തിന് തയ്യാറെടുക്കുകയല്ല, മറിച്ച് എപ്പോഴും തയ്യാറായിരിക്കുകയാണ്. അവർ വരട്ടെ.
6: യുദ്ധം നടന്നു, കടുത്ത യുദ്ധം. റാണി ദുർഗാവതി തന്റെ 1000 സൈനികരുമായി ശത്രുക്കളുടെ കൂറ്റൻ സൈന്യത്തെ ആദ്യം ഒളിപ്പോരിലൂടെ തോൽപ്പിച്ചോടിച്ചു. അടുത്തുള്ള ഇടുങ്ങിയ വഴിയിൽ കുടുങ്ങിയ മുഗൾ സൈന്യത്തിലെ 1000 സൈനികർ ചത്തൊടുങ്ങി. സ്വന്തം സൈന്യത്തിന്റെ ഈ അവസ്ഥ കണ്ട് ആസഫ് ഖാൻ ഭയന്ന് ബാക്കിയുള്ള സൈന്യവുമായി ഓടിപ്പോയി. എന്നാൽ അടുത്ത ദിവസം 1564 ജൂൺ 24 അവർ തിരികെ വന്നു.
7: മഹാറാണി,
5: എന്താണ്?
7: വലിയ വിപത്ത്, വലിയ വിപത്ത്.
5: താൻ കാര്യം പറയൂ.
7: ഇത്തവണ ആസഫ് ഖാൻ തന്റെ എല്ലാ പീരങ്കികളും മലഞ്ചെരിവിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. മുന്നിൽ ഒരുപാട് പീരങ്കികൾ കാണുന്നുണ്ട്.
5: എത്ര വലിയ തെറ്റാണ് പറ്റിയത്. നമ്മൾ ഇന്നലെ രാത്രി തന്നെ ആക്രമിച്ചിരുന്നുവെങ്കിൽ അവരുടെ പീരങ്കികളുടെ വായ തുറക്കുന്നതിന് മുൻപ് തന്നെ അവ നശിപ്പിക്കാമായിരുന്നു. ഇനി പിന്നിലേക്ക് നോക്കാനുള്ള സമയമല്ല. വീരസൈനികരെ, ആക്രമിക്കൂ.
3: സൈനികരെ, ദുർഗാവതിയുടെ ആന ആ മലയുടെ മുകളിലാണ്. അവിടേക്ക് നമ്മുടെ പീരങ്കി ഉണ്ടകൾ ശരിയായി എത്തുന്നില്ല. മിടുക്കരായ 50 മുകളിലേക്ക്, താഴെ നിന്ന് പീരങ്കി ആക്രമണം തുടരും.
8: ഉത്തരവ് പ്രഭു.
2: മഹാറാണി,
5: ഇത്തവണ കഴുത്തിലമ്പ്. പക്ഷെ വീരരെ, ഞാൻ നിർത്താൻ പോകുന്നില്ല.
2: സൈനികരെ, വളയൂ. മഹാറാണി സുരക്ഷിതമായി കൊട്ടാരത്തിൽ കൊണ്ടുപോകൂ.
5: ഞാൻ യുദ്ധക്കളം വിട്ടു പോയില്ല. അവസാന ശ്വാസം വരെ പോരാടും. ജലാലുദ്ദീൻ അറിയട്ടെ ആരെയാണ് നേരിട്ടതെന്ന്. ആദർശിംഗ് ജി, ഒരുപാട് ചോര വാർന്നു പോയെന്ന് തോന്നുന്നു. ഈ ശരീരം ഇനി സഹകരിക്കുന്നില്ല. അവരുടെ കൂറ്റൻ സൈന്യം
8: നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവരെന്നെ തടവിലാക്കി അപമാനിക്കുന്നതിന് മുൻപ് ഇതാ എന്റെ കടാര. അങ്ങയുടെ കൈകൾ കൊണ്ട് തന്നെ എന്നെ കൊല്ലൂ. എനിക്ക് വീരമൃത്യു നൽകൂ.
2: ഇല്ല മഹാറാണി, ഈ അധർമ്മം എന്റെ കൈകൾ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല.
8: ഞാൻ അപമാനിക്കപ്പെടണമെന്നാണോ അങ്ങ് ആഗ്രഹിക്കുന്നത്? ഗടയിലെ റാണി മുകളന്മാരുടെ തടവിലാകണോ? ഇല്ല, ഫാദർ സിംഗ് ജി, അങ്ങേക്കത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ കടയുടെ മകൾക്ക് സ്വന്തം തീരുമാനം എടുക്കാൻ അറിയാം.
2: റാണി, മഹാറാണി,
8: ഫാദർ സിംഗ് ജി, ഞാൻ എപ്പോഴും വിശ്വസിച്ചിരുന്നു ജീവനും മരണത്തിനുമിടയിൽ മതിലുമില്ലെന്ന്. എന്നും ജയമുണ്ടാകട്ടെ. ജയ് മാതൃഭൂമി.
6: ഈ യുദ്ധം ചരിത്രത്താളുകളിൽ അക്ബർ ജയിച്ചിരിക്കാം. എന്നാൽ കീർത്തിയുടെയും അഭിമാനത്തിൻ്റെയും കൊടിമരത്തിൽ ഉയർന്ന പതാക മഹാറാണി ദുർഗാവതിയുടേത് തന്നെയാണ്.
9: ദേശീയ നാടക പരിപാടിയിൽ തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച നാടകം റാണി ദുർഗാവതി സമാപിക്കുന്നു. മൂലഹിന്ദി രചന യോഗേഷ് ത്രിപാഠി, മലയാള പരിഭാഷ രഞ്ജിനി കെ ആർ, സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ദുർഗാവതി അർച്ചന ചന്ദ്രൻ, പത്മാവതി ലീലാമ ചെത്തിപ്പുഴ, അക്ബർ അമൽ കൃഷ്ണ, ബീർബൽ ദിലീപ് എം കെ, ആധാർ സിംഗ് പി എ എം റഷീദ്, മഹേഷ് ടാക്കൂർ, ഒ പി വിശ്വനാഥൻ, കല്യാൺ ഷാഹി, ഡോക്ടർ രാജു ഡി കൃഷ്ണപുരം, അണിയറ ശബ്ദം എസ് രാജശേഖരൻ, രാംചേരി ധന്യരാജ്, ചന്ദ്രഷാ വിനോദ് കല്ലറ, ദൂതൻ മാരായമുട്ടം ജോണി, ആസഫ് ഖാൻ സൈനികൻ, സുരേഷ് എൻ ശ്രീരാഗം ദ്വാരപാലകൻ സൈനികൻ, വേണു കണിയാരത്ത്. സംവിധാന സഹായം എൻ സുനിത, ബിജു കല്ലുവാതുക്കൽ, വി എൻ ദീപ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

0: ആകാശവാണി ഇപ്പോൾ രവി വാസരിയ അഖിൽ ഭാരതീയ സംഗീത സഭ റിതം സർക്കാരിന്റെ ഗിത്താർ വാദനം കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി ഹൈ രവി വാസരിയ അഖിൽ ഭാരതീയ സംഗീത സഭ മേ ആജ് രാത് പ്രസ്തുത ഹൈ ഗിട്ടാർ വാദൻ. കലാകാർ ഹൈ റിതം സർക്കാർ. കേവൽ 9 വർഷ കി ആയു മേ ആപ്നെ സംഗീത കി താലീം ലേനെ കി ശുരുവാത് കി ഓർ ആപ്കെ പെഹലെ ഗുരു തേ പ്രസിദ്ധ സിതാർ വാദക് ശ്രീ ശ്യാമോൽ ചട്ടോപാധ്യായ്. ആകെ ചൽക്കർ ആപ്നെ ദിഗ്ഗജ് ഗിറ്റാർ വാദക് പണ്ഡിത് ദേബാശീഷ് ഭട്ടാചാര്യ സെ പ്രശിക്ഷണ പ്രാപ്ത കിയ. ആപ്കി കലാത്മകത കേവൽ ഗിറ്റാർ തക് ഹി സീമിത് നഹീ രഹി ബൽക്കി തബ്ല, സരോദ്, ഗായൻ ഓർ യോഗ ആധാരിത സാങ്കേതിക പ്രസ്തുതിയാ ഭീ ആപ്കി പെഹചാൻ ബനി. ആകാശവാണി ഓർ ദൂർദർശൻ കെ ഏക് രീഡ് കി കലാകാർ റിതം സർക്കാർ നെ സംഗീത കി രാഷ്ട്രീയ ഓർ രാജ്യ സ്തർ പർ ദി ജാനെ വാലി ഛാത്രവൃത്തിയാ ഭീ പ്രാപ്ത കി ഹൈ. റിതം സർക്കാർ അഖിൽ ഭാരതീയ സംഗീത സമാരോഹോ കെ സാഥ് സാഥ് ബംഗാൾ കെ സംഗീത സമ്മേളനോ മേ ഭീ ഭാഗ് ലേതി രഹതി ഹൈ. आप

0: ചിട്ടിയും കാക്കപ്പൂവുമൊക്കെ. എന്നിട്ടും മലയാളക്കരയുടെ മക്കൾ തങ്ങളുടെ കാർഷികോത്സവത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ പൂവിളിയും പൂവട്ടിയുമായി ആ പൂക്കൾ തേടിയാണ് അലഞ്ഞിരുന്നത്. മനുഷ്യർക്ക് മാത്രമല്ല, ചുറ്റിനുമുള്ള ജൈവപ്രകൃതിക്കും തുല്യതയും അംഗീകാരവും നൽകുകയാണ് നമ്മുടെ ഓണപ്പൂക്കളം ചെയ്തിരുന്നത്. ഓണത്തുമ്പിയെയും ഇപ്പോൾ ഓർക്കേണ്ടതുണ്ട്. കാർഷിക സമൃദ്ധി കൊണ്ട് ക്രിസ്തുവിനു മുമ്പേ അതിവിദൂര ദേശക്കാരെ ആകർഷിച്ച നാടാണ് മലയാളക്കര. സാമ്പത്തിക താൽപ്പര്യങ്ങളും കച്ചവടക്കാരും നാടുവാഴികളും മാത്രമല്ല, ഇവിടേക്ക് കടന്നു വന്ന വിദേശികൾ വരെ കൂടുതൽ കൃഷിയിറക്കാൻ കർഷകരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അത്തരമൊരു പ്രേരണയിൽ വെറും കളകളായി പരിഗണിച്ച് വെട്ടിച്ചുട്ടുപോകേണ്ട ഒരുപിടി ഔഷധ സസ്യങ്ങളാണ് അത്തപ്പൂക്കളം എന്ന സാംസ്കാരിക പ്രേരണയുടെ ബലത്തിൽ വംശനാശം വരാതെ സംരക്ഷിക്കപ്പെട്ടത്. ഔഷധ സസ്യങ്ങളെ അഥവാ ആരോഗ്യത്തെ മറികടന്ന് ഒരു വിളവെടുപ്പ് ഉത്സവം വേണ്ട എന്ന് പണ്ടുള്ളവർ തീരുമാനിച്ചതിൽ നിന്നാണ് അത്തപ്പൂക്കളം ഉണ്ടാകുന്നത്. വികസിത സമൂഹത്തിൻ്റെ ആഗോള സൂചികകളിൽ പ്രധാനമാണ് ശിശുമരണ നിരക്ക് എന്നത്. മാവേലി നാടുവാണിയിടും കാലം എന്ന വിഖ്യാതമായ ഓണപ്പാട്ടിൽ ആധികൾ വ്യാധികൾ ഒന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുറ്റിനുമുള്ള ഔഷധ സസ്യങ്ങളുടെ ഗുണം തിരിച്ചറിഞ്ഞ് അനുഭവിക്കാനുള്ള ഒരു പ്രേരണയായി അത്തപ്പൂക്കളത്തിൻ്റെ ഓണപ്പൊലിമയെ നമുക്ക് സ്വീകരിക്കാനാകണം. ഭാരതീയ ചികിത്സാ പദ്ധതി വളരെ പ്രാധാന്യത്തോടെയാണ് ഗോത്ര പ്രാദേശിക വൈദ്യവിജ്ഞാനീയത്തെ കാണുന്നത്. അതത് മേഖലയിൽ ജീവിക്കുന്നവർക്കുള്ള ഔഷധ സസ്യങ്ങളെ അതതിടത്ത് പ്രകൃതി കരുതി വച്ചിട്ടുണ്ട് എന്ന് ഈ രണ്ട് ചികിത്സാ സമ്പ്രദായങ്ങളും വിശ്വസിക്കുന്നു. നിസ്സാരമെന്ന് തോന്നാവുന്ന ചെറുസസ്യങ്ങൾ നിലനിൽക്കേണ്ടത് അതത് പ്രദേശത്തെ ജൈവ വൈവിധ്യത്തിനും ജൈവ സന്തുലനത്തിലും എത്ര കണ്ട് അനിവാര്യമാണ് എന്ന് ഇന്ന് പരിസ്ഥിതി ശാസ്ത്രം ഊന്നിപ്പറയുന്നുണ്ട്. അതുതന്നെയല്ലേ ഓണാഘോഷത്തിൽ പൊതിഞ്ഞ് നമ്മളും ചെയ്തിരുന്നത്. പൂക്കളത്തിൽ കുറച്ച് ഇത്തിരി പൂക്കളാണ് കഥാപാത്രങ്ങളെങ്കിൽ കുമ്മാട്ടിയിൽ ഒരു പുല്ലിനമാണ് താരം, കുമ്മാട്ടിപ്പുല്ല്. തെക്കൻ കേരളത്തിലെ കരിയില മാടൻ എന്ന ഓണക്കളിയിൽ വെറും കരിയിലയാണ് ഉടലാകെ പൊതിഞ്ഞണിയാൻ ഉപയോഗിക്കുന്നത്. രാസവളങ്ങൾ എത്തും മുമ്പ് പച്ചിലത്തോലിനും കരിയിലയ്ക്കുമെല്ലാം നമ്മുടെ കൃഷിയിലുണ്ടായിരുന്ന പങ്കാളിത്തം ഓർക്കുമല്ലോ. 1946 രാജ്യം സ്വാതന്ത്ര്യസമരത്തിൻ്റെ തീച്ചുളയിൽ നിൽക്കുമ്പോൾ വടക്കൻ കേരളത്തിൽ നടന്ന തീക്ഷ്ണമായ ഒരു സമരമായിരുന്നു തോൽവിറക് സമരം. റിസർവ് വനങ്ങളിൽ നിന്നും കരിയിലയും പച്ചിലത്തോലും വിറകുമൊക്കെ ശേഖരിക്കുന്നതിനെ അധികാരികൾ വിലക്കിയപ്പോഴാണ് സ്ത്രീകളുടെ വലിയ പങ്കാളിത്തത്തോടെ ആ സമരം നടന്നത്. ഓണത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് പുല്ലും കരിയിലയും വരെ കടന്നു വരുമ്പോൾ കേരളം കാർഷികോത്സവത്തിൻ്റെ തനിച്ചമയം അണിയുകയാണ്. ഈശാവാസ്യോപനിഷത്തിൻ്റെ തുടക്കം ഈശാവാസ്യമിതം സർവം എന്നാണ്, ഇക്കാണുന്നതിലെല്ലാം ഈശ്വര സാന്നിധ്യമുണ്ട് എന്ന്. ഓണം പോലെ സമൃദ്ധിയുടെ ഒരു മഹോത്സവത്തിലൂടെ ചുറ്റിനുമുള്ള ചരാചരങ്ങളിലെ തുമ്പയും തുമ്പിയും വരെ വിലമതിക്കപ്പെടുന്നു. പ്രകൃതിയുടെ ദൈവീകതയും അനുഗ്രഹശേഷിയും കുഞ്ഞൻ സസ്യങ്ങളിൽ വരെ ഉണ്ട് എന്ന് സൂചിപ്പിക്കപ്പെടുന്നു. പ്രകൃതി ജീവനത്തിൻ്റെ തുല്യ പരിഗണനയുടെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഒരു കേരളീയ നോട്ടത്തെയാണ് അത്തപ്പൂക്കളത്തിലൂടെ നമ്മുടെ സംസ്കാരം വിരിയിച്ചെടുക്കുന്നത്. അതിനാൽ തുമ്പയും മുക്കുറ്റിയും അത്തപ്പൂക്കളത്തിൽ നിന്ന് പടിയിറങ്ങിയെങ്കിലും അത്തമെത്തുമ്പോൾ അവയുണർത്തിയിരുന്ന വർണ്ണപൊലിമ നമ്മുടെ ഓർമ്മയിലേക്ക് മാവേലിയെപ്പോലെ കടന്നു വരേണ്ടതുണ്ട്. അന്യസംസ്ഥാന പൂവുകൾ കൊണ്ട് ഓണാഘോഷ വേദികളല്ല ഇന്നാടിൻ്റെ ഈ സഞ്ചിത സംസ്കൃതിയുടെ നിറവും മണവും കൊണ്ട് നമ്മുടെ മനസ്സിന്റെ തിരുമുറ്റമാണ് ഇന്ന് നിറയേണ്ടത്.
1: സുഭാഷിതം അവതരിപ്പിച്ചത് പ്രൊഫസർ എം വി സതീശൻ. സുഭാഷിതം വീണ്ടും നാളെ രാവിലെ 5:55. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ അഭിനീത് ശുക്ല. Union Home Minister Amit Shah has said that empowering the youth, poor, women and farmers is essential to achieving the goal of making India a fully developed nation by 2047. He said the Narendra Modi government is giving special attention to the welfare and development of these sections. Mr. Shah was addressing a program in Alwar, Rajasthan today after laying the foundation stones for and inaugurating development projects worth over 6,400 crore rupees across 17 districts of the state. He said the government has launched several initiatives for the welfare of farmers. He noted